ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ഭാദ്രം 17, കൊല്ലവർഷം 1202, ചിങ്ങമാസം 23 തീയതി, 2026 സെപ്റ്റംബർ 8, ചൊവ്വാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 45 സെക്കൻഡ്.

0: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ.
1: ഈ പ്രപഞ്ചം എത്ര വലുതാണ്! ഏതെങ്കിലും ഒരു ദിവസം നക്ഷത്രങ്ങൾ നിറഞ്ഞ നീലാകാശത്തിലേക്ക് അല്പസമയം നോക്കി നിൽക്കുക. നാം കാണുന്ന നക്ഷത്രങ്ങളെല്ലാം 100, 1000, 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെന്നറിഞ്ഞാൽ 10,000 കൊല്ലം മുമ്പ് പുറപ്പെട്ട രശ്മികളിലൂടെയാണ് അവയെ ഇന്നു കാണുന്നത് എന്നറിഞ്ഞാൽ എന്തൊരു അത്ഭുതം അല്ലേ! 7 ബില്യൺ വർഷമെങ്കിലും കത്തുവാനുള്ള ഊർജം സൂര്യനിലുണ്ട്. അതായത് ഹൈഡ്രജൻ സ്രോതസ് എന്ന് തീരുമോ അന്ന് സൂര്യനും നിശ്ചലമാകും. ആകാശത്തിൽ 10,000 കോടി ഗാലക്സികളുണ്ട്. ഒരുപക്ഷെ 450 കോടി കൊല്ലം കഴിഞ്ഞാൽ അടുത്ത ഗാലക്സിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. 57 കോടി ടൺ ഭാരമുള്ള അന്തരീക്ഷത്തിന് ചുവട്ടിലിരുന്നാണ് നാം നമ്മുടെ സ്വപ്നങ്ങളെല്ലാം കാണുന്നത്. ഒരു ദിവസം 23,045 തവണ ശ്വസിക്കുമ്പോൾ പ്രതിദിനം ശരീരത്തിലൂടെ 1,680,000 മൈൽ ദൂരം രക്തമൊഴുകുന്നുണ്ട്. 438 ക്യൂബിക് ഫീറ്റ് വായുവും ശ്വസിക്കുന്നുണ്ട്. ഒരു ദിവസം ശരാശരി 4,800 വാക്കുകളും ഉപയോഗിക്കുന്നു. ചുറ്റിലും നോക്കിയാൽ അത്ഭുതങ്ങളുടെ ഒരു കലവറ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഭൂമി വൈചിത്രങ്ങളുടെ, വൈവിധ്യങ്ങളുടെ, അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ്. ചുവന്ന ഞണ്ടുകൾ കാണപ്പെടുന്ന ഗാലപ്പഗോസ് ദ്വീപുകളിൽ കാണപ്പെടുന്ന ആമകൾക്ക് 650 കിലോഗ്രാം തൂക്കമുണ്ടെന്ന് കണ്ടാൽ വിശ്വസിക്കുമോ? ധ്രുവപ്രദേശത്തെ ഒരു വലിയ മഞ്ഞുകട്ടയിലെ ജലം മതി 10 ലക്ഷം പേർ താമസിക്കുന്ന ഒരു വലിയ പട്ടണത്തെ 2 വർഷത്തെ ജലക്ഷാമം പരിഹരിക്കാൻ. പ്രകൃതിയിലെ 7 അത്ഭുതങ്ങൾ കണ്ടെത്താൻ ലോകം മുഴുവൻ ഒരു വോട്ടെടുപ്പ് നടത്തി. 10 കോടി പേർ പങ്കെടുത്ത ഈ വോട്ടെടുപ്പ് നടന്നത് 2007. വോട്ടെടുപ്പിൽ 1-ാം സ്ഥാനത്തെത്തിയത് ആമസോൺ കാടുകളാണ്. വിയറ്റ്നാമിലെ ഹാലോങ് ഉൾക്കടൽ 2-ാമതും ദക്ഷിണ കൊറിയയിലെ ജെജുദ്വീപ് 3-ാം സ്ഥാനവും നേടി. അർജന്റീനയിലും ബ്രസീലുമായി ചേർന്ന് കിടക്കുന്ന ഇഗ്വാസു വെള്ളച്ചാട്ടത്തിനായിരുന്നു 4-ാം സ്ഥാനം. ഫിലിപ്പൈൻസിലെ പ്യൂട്ടോ ദേശീയ ഉദ്യാനം 5-ഉം ഇന്തോനേഷ്യയിലെ കോമഡോ ദ്വീപ് 6-ാമതും ദക്ഷിണാഫ്രിക്കയിലെ ടേബിൾ പർവ്വതം 7-ാം സ്ഥാനവും നേടി. ഇവയെല്ലാം പ്രകൃതിദത്തമായ ഭൂമിയിലെ മഹാത്ഭുതങ്ങളാണ്. മരച്ചില്ലകൾ കൊണ്ട് അണക്കെട്ടുണ്ടാക്കുന്ന ജന്തുലോകത്തെ ശില്പികളായ ബീവറുകളും തലച്ചോറിനേക്കാൾ വലിയ കണ്ണുകളുള്ള ഒട്ടകപക്ഷിയും സ്വാദ് മുകളങ്ങളില്ലാത്തതിനാൽ ആയുസ് മുഴുവൻ മധുരമറിയാത്ത പൂച്ചകളും കണ്ണിൽ ആയിരക്കണക്കിന് ലെൻസുണ്ടായിട്ടും വെറും 3 നിറങ്ങൾ മാത്രം കാണുന്ന ചിത്രശലഭങ്ങളും പ്രസവിക്കുന്ന പുരുഷൻ എന്ന വിളിപ്പേരുള്ള കടൽ കുതിരകളും അത്ഭുതങ്ങളല്ലേ! 8,850 കിലോമീറ്റർ ആണ് ചൈനീസ് വൻമതിലിന്റെ നീളം. യുനെസ്കോ ലോക പൈതൃക സ്ഥാനമായി പ്രഖ്യാപിച്ച ബൃഹദീശ്വര ക്ഷേത്രത്തിന് 1,300,000 ടൺ കരിങ്കല്ല് ഉപയോഗിച്ചിട്ടുണ്ട്. ഐസ്ലാൻഡിന്റെ തീരത്തുനിന്നും 400 വർഷം പഴക്കമുള്ള ജീവനുള്ള മിങ് എന്ന മുത്തുച്ചിപ്പിയെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ അവന്റെ ആയുസ്സിനിടയിൽ ലോകം മുഴുവൻ 5 തവണ നടക്കുന്ന അത്രയും ദൂരം നടക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. 9,000 പെൻസിൽ ഉണ്ടാക്കാൻ ആവശ്യമായ കാർബൺ മനുഷ്യ ശരീരത്തിലുണ്ട്. 7 ബാർ സോപ്പുകൾ ഉണ്ടാക്കാനുള്ള അത്രയും കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. കാടും കടലും ആകാശവുമെല്ലാം അതിശയങ്ങളുടെ, അത്ഭുതങ്ങളുടെ നിറഞ്ഞു തുളുമ്പുന്ന ഇടമാണ്. കവി പാടിയതുപോലെ അനന്തമജ്ഞാതം അവർണനീയം ഈ ലോകഗോളം തിരയുന്ന മാർഗം. അതിങ്കൽ എങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു! നമ്മുടെ ഭൂമി എന്തെല്ലാം വിസ്മയങ്ങളാണ് തന്റെ ചിപ്പിയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്! നമുക്ക് ചുറ്റും കാണുന്ന വൃക്ഷങ്ങൾ പരസ്പരം സംസാരിക്കാറുണ്ട് എന്ന ശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ കൗതുകത്തോടൊപ്പം അത്ഭുതവും ഉണ്ടാക്കുന്നു. അവർ ആശയവിനിമയ മാർഗമായി ഗന്ധം ഉപയോഗിക്കുന്നു. ജിറാഫുകൾ അക്കേഷ്യ മരങ്ങളെ തിന്നു തീർക്കാൻ വരുമ്പോൾ തൊട്ടടുത്ത മരങ്ങളിലേക്ക് ആപത്തിന്റെ സിഗ്നൽ തീർക്കാൻ എഥിലിൻ എന്ന വാതകം ഉൽപ്പാദിപ്പിച്ച് സഹവൃക്ഷങ്ങളെയെല്ലാം രക്ഷപ്പെടുത്തുന്നു. 116.5 മീറ്റർ ഉയരമുള്ള ലിബി വൃക്ഷം മഹാത്ഭുതമായി നമ്മുടെ മുന്നിലുണ്ട്. ഏകവർണ്ണലോകത്തിലാണ് മനുഷ്യനും കുരങ്ങുകളും ഒഴിച്ച് എല്ലാ സസ്തനികളും. അപ്പോൾ ചുവപ്പ് കണ്ട കാള എന്ന് പറയുന്നതോ അത് വെറും ഒരു ശൈലി മാത്രമാണ് എന്നറിയുക.
0: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ.

ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളിലും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് സേവ്യർ ബെറ്റൽ ഇന്ത്യയിലെത്തിയത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി PK ബഷീർ വിളിച്ച അടിയന്തര യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. DGP, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, നാറ്റ്പാക്, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കലക്ടർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന ദിനാചരണം മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി. വർദ്ധിച്ച ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കാഴ്ച പരിമിതരായ വനിതകൾക്ക് 3 മാസം നീണ്ടു നിൽക്കുന്ന തൊഴിൽ പരിശീലനവും പുനരധിവാസ പരിപാടിയുമായ ജ്യോതി കിരണന് കാലടിയിൽ തുടക്കമായി. NFB ഓഫീസ് അങ്കണത്തിൽ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൌളി ബേബി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏഷ്യൻ ഗെയിംസ് 2026 ഈ മാസം 19 മുതൽ ജപ്പാനിലെ ഐച്ചി നഗോയിൽ ആരംഭിക്കും. അടുത്ത മാസം 4 വരെ നടക്കുന്ന കായികമേളയിൽ ഇന്ത്യൻ താരങ്ങൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: പരിശോധാക്കളി നിലയത്തിൽ രാവിലെ 6:10 കാവ്യാഞ്ജലി എൻ വി കൃഷ്ണവാര്യ എഴുതിയ നന്നങ്ങാടികൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം സി എച്ച് മേബിൾ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, വേരുകളിൽ തളിർക്കുന്ന ഡിജിറ്റൽ സ്വപ്നങ്ങൾ, വീഡിയോ ഗെയിമുകൾക്ക് പശ്ചാത്തലം ഒരുക്കുന്ന ഇരിട്ടിയിലെ ക്വാഡ് ബ്രേക്ക് സ്റ്റുഡിയോ സ്ഥാപകരായ ജസ്റ്റോ ജോസ്, ഭാര്യ ജോഷ്മി ജോണി എന്നിവരുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം, 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 എഫ് എം ഡയറി തുടർന്ന് കേൾക്കാം അപൂർവഗാനം നിങ്ങൾക്കറിയാമോ, തുടർന്ന് സിനിമ പാരഡൈസോയിൽ ആശിഷ് അവി കുന്തക് സംവിധാനം ചെയ്ത നിരാകർ ഛായ എന്ന സിനിമയെക്കുറിച്ച് പി കെ സുരേന്ദ്രൻ സംസാരിക്കുന്നു, കൂടാതെ ചിന്താകിരണം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, രാവിലെ 8:30 സംഗീതമാതിരിയിൽ അനിത സിംഗ്വിയെ ആലപിച്ച സൂഫി ഗാനങ്ങൾ കേൾക്കാം. 8:58 9:58 10:58 എഫ് എം പ്രധാന വാർത്തകൾ, 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 എൻ എച്ച് എം പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, രാവിലെ 11:00 എസ് സൗമ്യയുടെ സംഗീത കച്ചേരി കേൾക്കാം. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ, 12:15 തോറ്റമ്പാട്ട് ടി പി കണ്ണപ്പെരുവണ്ണാനും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തിയിൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന വെള്ളപ്പോക്ക് അഥവാ ല്യൂക്കൂറിയ, വലിയപറമ്പ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി കെ ഗായത്രി സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1:00 എവർഗ്രീൻ 80s, 1:58 എഫ് എം പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 ആകാശവാണി ടെലിവിക്കീസ് തത്സമയ ഫോണിൻ പരിപാടി, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 കേളിമദ്ദളം, അവതരണം പി വി ശിവദാസന്മാരാരും സംഘവും, 5:30 ലളിതഗാനങ്ങൾ കേൾക്കാം, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 5:58 എഫ് എം പ്രധാന വാർത്തകൾ, 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:50 കിസാൻ വാണി. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Renu Kataria.

0: എൻ വി കൃഷ്ണവാര്യരുടെ നന്നങ്ങാടികൾ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗമാണ് ഇതുവരെ കേട്ടത്. ആലപിച്ചത് സി എച്ച് മേബിൾ.
1: കാവ്യാഞ്ജലി.

ആകാശവാണി കണ്ണൂർ ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. ആദ്യം എസ് ജാനകി പാടിയത് ആടിയും പാടിയും ജ്ഞാനത്തെ വളർത്താൻ എന്ന് തുടങ്ങുന്ന ഗാനം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. അർച്ചന വീണ്ടും നാളെ രാവിലെ 6:15. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരനും തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ സമാപന പരിപാടി ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നടക്കും. ടി ഒ മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. യുവജനക്ഷേമത്തിനുള്ള നിയമസഭാ സമിതി ഇന്ന് രാവിലെ 10:30 കാസർഗോഡ് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേരും. കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗം ഇന്ന് വൈകിട്ട് 4:30 ജില്ലാ ആശുപത്രിയിൽ നടക്കും. തലശ്ശേരിക്കും എടക്കാടിനുമിടയിലുള്ള NH ബീച്ച് ലെവൽ ക്രോസ് റോഡ് ഇന്ന് രാവിലെ 8 മണി മുതൽ നാളെ രാത്രി 11 മണി വരെ അടച്ചിടും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വഴി തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ ഭാഗമായി നവീകരിക്കുന്ന ഷെറിയ, ബങ്കര, മഞ്ചേശ്വരം മേഖലകളിലെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 3 മണിക്ക് മഞ്ചേശ്വരം ഹാർബർ പരിസരത്ത് ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി വി അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. ചടങ്ങിൽ മൊബൈൽ ഫിഷ് വെൻഡിംഗ് കിയോസ്കുകൾ, മൊബൈൽ ഫിഷ് പ്രോസസിംഗ് കിയോസ്ക് എന്നിവയുടെ വിതരണവും OBM റിപ്പയർ സെന്ററിന്റെ പ്രവർത്തനോദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. AKM അഷ്റഫ് MLA അധ്യക്ഷത വഹിക്കും. മത്സ്യഫെഡിന്റെ മികവ് പദ്ധതിയുടെ ഭാഗമായി ഉന്നത വിജയം കരസ്ഥമാക്കിയ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള ജില്ലാതല വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കാസർഗോഡ് കസബ കടപ്പുറം ഫിഷറീസ് എക്സ്റ്റൻഷൻ ഹാളിൽ മന്ത്രി വി അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. കേരള കയർത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കോഴിക്കോട് റീജിയണൽ ഓഫീസിന്റെ കീഴിലുള്ള കണ്ണൂർ ജില്ലയിലെ കയർ തൊഴിലാളികൾക്കായി ഇന്ന് കണ്ണൂർ കയർ പ്രോജക്ട് ഓഫീസിൽ ക്യാമ്പ് കളക്ഷൻ സംഘടിപ്പിക്കുന്നു. ക്യാമ്പിൽ തൊഴിലാളികളിൽ നിന്നുള്ള ക്ഷേമനിധി വിഹിതവും കുടിശ്ശികയും സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0495-2760509. വേങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ 2026-27 വർഷത്തെ വസ്തുനികുതി കുടിശ്ശികയുള്ള നികുതിദായകർക്കായി ഇന്ന് രാവിലെ 11 മണി മുതൽ 3 മണി വരെ ബാബു പീഡിക അറുമുഖവിലാസം, സ്കൂൾ പരിസരം, പട്ടത്താരി, ശ്രുതിലയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നിവിടങ്ങളിൽ നികുതി പിരിവ് ക്യാമ്പ് സംഘടിപ്പിക്കും. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ തുടർഗഡു അംശാദായം സ്വീകരിക്കുന്നതിനും പുതിയ രജിസ്ട്രേഷൻ നടത്തുന്നതിനുമായി ക്ഷേമനിധി ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ 11 മണി മുതൽ 3 മണി വരെ വയക്കര വില്ലേജിലെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ക്യാമ്പ് ചെയ്യും. ലോക സാക്ഷരതാ ദിനത്തോടനുബന്ധിച്ച് തൃക്കരിപ്പൂർ പേക്കട അക്ഷര ഗ്രന്ഥാലയത്തിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് PN പണിക്കർ അനുസ്മരണവും പുസ്തക പ്രദർശനവും സംഘടിപ്പിക്കും. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഉടമവിഹിതം കുടിശ്ശിക വരുത്തിയവർക്ക് 4 തവണകളായി കുടിശ്ശിക അടച്ച് തീർപ്പാക്കുന്നതിന് ഈ മാസം 30 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നികുതിദായകരുടെ സൗകര്യാർത്ഥം ഇന്ന് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മുണ്ടയോട് വായനശാലയിലും ബാവോട് EMS വായനശാലയിലും പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യും. പാപ്പിനശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പ് ഇന്ന് രാവിലെ 10:30 മുതൽ 12:30 വരെ പാപ്പിനശ്ശേരി വെസ്റ്റ് പഞ്ചായത്ത് ഹൈസ്കൂളിന് സമീപമുള്ള AKG മന്ദിരത്തിൽ നടക്കും. ചരപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകിട്ട് മുത്തപ്പൻ വെള്ളാട്ടമുണ്ടാകും. കണ്ണൂർ താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആയില്യ പൂജ നാളെ വൈകിട്ട് 5 മണിക്ക് നടക്കും. കണ്ണൂർ ആയിക്കര ആരോഗ്യമാതാ ദേവാലയത്തിൽ കന്യാമറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷവും ഊട്ടുനേർച്ചയും ഈ മാസം 12 വരെ നടക്കും. ചിറക്കൽ മന്ന മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകിട്ട് നേർച്ച വെള്ളാട്ടം ഉണ്ടാവും. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. തദ്ദേശ വാർത്തകൾ ഇനി നാളെ രാവിലെ 6:30.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
3: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
3: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
2: അപ്പോ കാത്തിരിപ്പില്ലേ?
3: ഇല്ല,
4: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
1: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൌജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
5: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC

0: നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
1: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ ACകൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ, മാസ് വില കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
3: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
2: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
3: ഇപ്പോൾ തന്നെ മൈ ജി ഫീച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കോയിലി ഹോസ്പിറ്റൽ തലാപ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: എന്തേട്ട ഒരു വിഷമം?
7: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
6: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
7: അതെവിടുന്ന്?
6: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പോ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
8: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം, കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999582.
10: 30 കോടി രൂപയുടെ
11: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
9: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
12: ട്രെയിൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക. രാവിലെ 11:47 കണ്ണൂരിലെത്തേണ്ട 20:924 ഗാന്ധിധാം തിരുനെൽവേലി എക്സ്പ്രസ് 42 മിനിറ്റ് വൈകിയോടുകയാണ്. കണ്ണൂരിലൂടെ കടന്നുപോകുന്ന മറ്റ് ട്രെയിനുകൾ ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
13: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
14: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
15: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
16: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
17: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
18: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
19: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: ജാലകം, വേരുകളിൽ തളിർക്കുന്ന ഡിജിറ്റൽ സ്വപ്നങ്ങൾ.
1: ഈ വീഡിയോ ഗെയിമോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ചിത്രരചനയോടുള്ള താല്പര്യം എങ്ങനെയായിരുന്നു?
2: ചെറുപ്പത്തില് ഈ പറഞ്ഞ പോലെ ഒരു 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴും നമുക്ക് ചിത്രരചനയോട് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു.
0: വീഡിയോ ഗെയിമുകൾക്ക് പശ്ചാത്തലമൊരുക്കുന്ന ഇരിട്ടിയിലെ ക്വാഡ് ബ്രേക്ക് സ്റ്റുഡിയോ സ്ഥാപകരായ ജസ്റ്റോ ജോസ്, ഭാര്യ ജോഷ്മി ജോണി എന്നിവരുമായുള്ള അഭിമുഖം.
2: എനിക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഒരു ഹൈസ്കൂൾ കാലഘട്ടം മുതൽ ഞാൻ എന്താവണമെന്നുള്ളൊരു ആഗ്രഹം.
0: ഇന്ന് രാവിലെ 7 മണിക്കുള്ള ജാലകം പരിപാടി. ഏഴ് 20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 FM ഡയറി തുടരുന്നു. അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ? തുടർന്ന് സിനിമ പാരഡൈസോവിൽ.
3: സിനിമയിൽ 3 കഥാപാത്രങ്ങളേ ഉള്ളൂ. കൽക്കത്തയിലെ ഒരു ഫ്ളാറ്റിൽ താമസിക്കുന്ന ഒരു മധ്യവർഗ കുടുംബത്തിലെ അംഗങ്ങളായ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട
0: ആശിഷ് അവികുന്തക് സംവിധാനം ചെയ്ത നിരാകർ ഛായ എന്ന സിനിമയെക്കുറിച്ച് പി കെ സുരേന്ദ്രൻ സംസാരിക്കുന്നു.
3: രാഹുൽ എന്ന അപരിചിതനും അയാൾ മുമ്പ് ദേവിയുടെ കാമുകനായിരുന്നു എന്ന് അവകാശപ്പെടുന്നു.
0: ഇന്ന് 7:35 FM ഡയറി. ഏഴ് 55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 8:30 സംഗീതമാധുരിയിൽ. അനിത സിംഗ്വിയെ ആലപിച്ച സൂഫി ഗാനങ്ങൾ കേൾക്കാം. രാവിലെ 8:30 സംഗീതമാധുരിയിൽ.

പത്ത് മണിക്ക് NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, രാവിലെ 11 മണിക്ക് എസ് സൗമ്യയുടെ സംഗീത കച്ചേരി കേൾക്കാം. ഇന്ന് രാവിലെ 11 മണിക്ക് രാത്രി 7:35 സയൻസ് കഫേയിൽ ലോകത്തിലെ പ്രമുഖരായ 1 കോടി ഗവേഷകരിൽ നിന്നും 5% ഗവേഷകരുടെ പട്ടികയിൽ ഉൾപ്പെട്ട കണ്ണൂർ സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലറും സർവകലാശാല IQAC മുൻ ഡയറക്ടറും പാലയാട് ഡോക്ടർ ജാനകിയമ്മാൾ ക്യാമ്പസ് പ്രൊഫസറുമായ ഡോക്ടർ എ സാബുവുമായുള്ള അഭിമുഖം ഇന്ന് രാത്രി 7:35 സയൻസ് കഫേയിൽ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43:50. ഇനി 6:45 കോഴിക്കോട് നിന്ന് പ്രാദേശിക വാർത്തകളും തുടർന്ന് 6:55 ഡൽഹിയിൽ നിന്ന് സംസ്കൃതത്തിൽ വാർത്തകളും റിലീസ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കണ്ഠൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന്
2: വടക്കുകിഴക്കൻ സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി ഇറ്റാനഗർ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി ടി കെ ബഷീർ വിളിച്ച അടിയന്തര യോഗം തിരുവനന്തപുരത്ത്. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. 47th

0: കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ആന്റ് ഗെയിംസ് മീറ്റിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വടക്കു കിഴക്കൻ സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി ഇന്ന് ഇറ്റാനഗർ സന്ദർശിക്കും. ഇറ്റാനഗറിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേറ്റ് മ്യൂസിയം, കേൾവി കാഴ്ച വൈകല്യം നേരിടുന്നവരുടെ ഡ്യൂണി പോളോ മിഷൻ സ്കൂൾ എന്നിവയും സന്ദർശിക്കും. ഉപരാഷ്ട്രപതിയുടെ ഇറ്റാനഗർ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും സന്ദർശന സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ അരുണാചൽ പ്രദേശ് സന്ദർശിക്കുന്ന സി പി രാധാകൃഷ്ണൻ അരുണാചൽ പ്രദേശ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അസംബ്ലി ഗാലറി കം മ്യൂസിയം സന്ദർശിക്കുകയും ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. വൈകിട്ട് മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
1: വഡോദരയിൽ വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് സൌത്ത് കോറിഡോറിന്റെ 3 പ്രധാന ഭാഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും. 3 ചരക്ക് ട്രെയിൻ സർവീസുകൾ മോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. വഡോദരയ്ക്കും ടാണ്ട റോഡിനും ഇടയിലെ പുതിയ ട്രെയിൻ സർവീസിനും പ്രധാനമന്ത്രി പച്ചക്കൊടി വീശും. ഛോട്ട ഉദയ്പൂർ ധാർ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച ജോബ ടാണ്ട റോഡ്, പുതിയ റെയിൽപാത എന്നിവയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. 9,700 കോടിയിലധികം രൂപ ചെലവ് വരുന്ന 3 റെയിൽവേ പദ്ധതികൾക്കും 1,780 കോടി രൂപ ചെലവ് വരുന്ന 3 ദേശീയപാത പദ്ധതികൾക്കും മോദി തറക്കല്ലിടും. ചടങ്ങിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. വൈകിട്ട് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഡിജിറ്റൽ പേയ്മെന്റുകളിലും സാമ്പത്തിക ഉൾപ്പെടുത്തലിലും ഇന്ത്യയുടെ നേതൃസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും മാറ്റം സാധ്യമാക്കുന്നതിനും ലക്ഷ്യമിടുന്നതാണ് ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ്. GFF ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും.
0: ഇന്ന് സന്ദർശിക്കുന്ന ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തി. ലോജിസ്റ്റിക്സ്, നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, ബഹിരാകാശ മേഖല, ധനകാര്യ സേവനങ്ങൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യ ലക്സംബർഗ് സഹകരണം ശക്തിപ്പെടുത്തുന്നത് ചർച്ച ചെയ്തതായി പീയൂഷ് ഗോയൽ സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളിലും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് സേവിയർ ബെറ്റൽ ന്യൂഡൽഹിയിൽ പറഞ്ഞു. വിപണികളെ ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ ലക്സംബർഗ് പരസ്പര സഹകരണത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ അദ്ദേഹം അടുത്ത വർഷം ബിസിനസ് പ്രതിനിധി സംഘത്തോടൊപ്പം ഇന്ത്യ സന്ദർശിക്കുമെന്നും അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വം നേടാൻ ഇന്ത്യയുടെയും ബ്രസീലിന്റെയും ശ്രമത്തിന് ബെറ്റൽ പിന്തുണ പ്രഖ്യാപിച്ചു. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സംവരണം ഏർപ്പെടുത്തുന്നത് സ്ത്രീകളുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് പുതിയ വഴികൾ തുറന്നു നൽകുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ഹരിയാനയിലെ ഫരീദാബാദിൽ ദേശീയ വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച ലിംഗ അധിഷ്ഠിത ഭരണ നിർവഹണം എന്ന വിഷയത്തിൽ 2 ദിവസത്തെ അഖിലേന്ത്യാ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ ഭരണ നിർവഹണ സാമൂഹിക മേഖലകളിൽ പുതിയ തലമുറയിലെ വനിതാ നേതാക്കൾ ഉയർന്നുവരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന സ്ത്രീകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ശാക്തീകരണമാണ് രാജ്യത്തിന്റെ വികസനത്തിന് അടിത്തറയെന്ന് ഓം ബിർള പറഞ്ഞു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് കേന്ദ്രത്തിന്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ സൈമൺ ഹെക്കുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ഉരുളക്കിഴങ്ങ് വിത്തും നടീൽ വസ്തുക്കളും മെച്ചപ്പെടുത്തുക, കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക, ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലും CIPയും തമ്മിലെ കൂട്ടായ്മ ശക്തിപ്പെടുത്തുക എന്നീ വിഷയങ്ങൾ ചർച്ചയായി. രാജ്യത്ത് ഇൻസ്റ്റാഗ്രാം നിരോധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന അറിയിൽ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. ഇൻസ്റ്റാഗ്രാം നിരോധിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും PIB വ്യക്തമാക്കി. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി PK ബഷീർ വിളിച്ച അടിയന്തര യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. DGP ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, നാറ്റ്പാക്, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാന റോഡുകളിലും ദേശീയ പാതകളിലും ഉണ്ടായ അപകടങ്ങളുടെ കാരണങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്യും. റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചും ചർച്ച ചെയ്യും. ഭിന്നശേഷിക്കാരായ കുട്ടികളെ ആരോഗ്യപരമായും സാമൂഹികപരമായും സാമ്പത്തികപരമായും ശാക്തീകരിച്ച് സ്വയം പര്യാപ്തരാക്കുകയാണ് ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ പറഞ്ഞു. മലപ്പുറം ആദവനാട് പഞ്ചായത്തിലെ പുത്തനത്താണി ചുങ്കത്ത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ നിർമ്മിക്കുന്ന മാതൃകാ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ ആദ്യ മോഡൽ ഇന്റഗ്രേറ്റഡ് ഡിസബിലിറ്റി വില്ലേജാണ് ചുങ്കത്ത് ഉയരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് സുരേഷ് കടപ്പാൾ.
2: ഭിന്നശേഷി കുട്ടികളുടെ ഭാവി സംബന്ധിച്ച് ഓരോ രക്ഷിതാവിന്റെയും ഉള്ളുരയ്ക്കുന്ന ആശങ്കയ്ക്കും ഭയത്തിനും ശാശ്വതമായ പരിഹാരമുണ്ടാക്കുകയാണ് ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം പദ്ധതിയിലൂടെ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ വെല്ലുവിളികൾ കണ്ടെത്തുന്നു.

0: മുതൽ സർജിക്കൽ കറക്ഷൻ, വിദഗ്ധ തെറാപ്പികൾ, തുടർ വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനങ്ങൾ എന്നിവയെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ ലഭ്യമാക്കി ഭിന്നശേഷിക്കാരെ സ്വയം പര്യാപ്ത ജീവിതത്തിലേക്ക് നയിക്കും. ഒന്നാം ഘട്ടത്തിൽ അത്യാധുനിക അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, ഓഫീസ് കോൺഫറൻസ് ഹാൾ, തൊഴിൽ നൈപുണ്യ പരിശീലന കേന്ദ്രം, ഡേ കെയർ സെന്റർ, ഹോർട്ടികൾച്ചർ പാർക്ക്, റോഡുകൾ, മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങളാണ് ഒരുക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാരുള്ള ജില്ല എന്ന പരിഗണന നൽകിയാണ് സർക്കാർ മലപ്പുറത്തെ ആദ്യമായി ഈ പദ്ധതിയിലേക്ക് തെരഞ്ഞെടുത്തത്.
1: സംസ്ഥാനത്തെ ഉൾനാടൻ മത്സ്യകൃഷിയും ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നതിന് സമഗ്ര പദ്ധതികളുടെ ഭാഗമായി മത്സ്യഫെഡ് മലപ്പുറം വെളിയംകോട് ചെമ്മീൻ വിത്ത് ഉൽപാദന കേന്ദ്രത്തിൽ സജ്ജമാക്കിയ ലൈവ് ഫിഷ് വെൻഡിംഗ് സെന്റർ, പ്രീ സർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം, ബയോഫ്ലോക് യൂണിറ്റുകൾ എന്നിവ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ ചെലവിൽ പൊന്നാനി ഹാർബറിൽ നിർമ്മിച്ച 5 ടൺ ശേഷിയുള്ള കോൾഡ് സ്റ്റോറേജിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പൊന്നാനിയിൽ ചേർന്ന ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പുകളുടെ ജില്ലാതല അവലോകന യോഗവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ പരമ്പരാഗത രീതികൾക്കൊപ്പം ആധുനിക സാങ്കേതിക വിദ്യകളും സ്മാർട്ട് വർക്കും അനിവാര്യമാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കൊല്ലം ജില്ലാതല കാർഷിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൃഷിയെ ഉപജീവനത്തിനപ്പുറം ഒരു സംസ്കാരമായി വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ മികച്ച കർഷകരെയും വേദിയിൽ ആദരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. സാക്ഷരതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനാണ് ദിനാചരണം. സാക്ഷരത ജനങ്ങൾക്കും ഭൂമിക്കും സമൃദ്ധിക്കും വേണ്ടി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന ദിനാചരണം മന്ത്രി എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി. വർദ്ധിച്ച ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കാലപരിമിതരായ വനിതകൾക്ക് 3 മാസം നീണ്ടു നിൽക്കുന്ന തൊഴിൽ പരിശീലനവും പുനരധിവാസ പരിപാടിയുമായി ജൂലി കിരണിന് കാലടിയിൽ തുടക്കമായി. NFP ഓഫീസ് അങ്കണത്തിൽ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൌളി ബേബി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുടനിർമ്മാണം, ചന്ദനത്തിരി നിർമ്മാണം, പേപ്പർ ബാഗ് നിർമ്മാണം തുടങ്ങിയ മേഖലകളിലാണ് കാഴ്ചപരിമിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകുന്നത്. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ആന്റ് ഗെയിംസ് മീറ്റിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകിട്ട് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. പോലീസ് ജില്ലകൾ, സ്പെഷ്യൽ യൂണിറ്റുകൾ, ആംഡ് പോലീസ് ബറ്റാലിയനുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. മറ്റന്നാൾ നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി BD സതീശൻ മുഖ്യാതിഥിയാകും. ഏഷ്യൻ ഗെയിംസ് 2026 ഈ മാസം 19 മുതൽ ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ആരംഭിക്കും. അടുത്ത മാസം 4 വരെ തുടരുന്ന കായിക മേളയിൽ ഇന്ത്യൻ താരങ്ങൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. ഇന്നലെ അന്തരിച്ച ചിറ്റൂർ മുൻ MLA കെ അച്യുതന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 12:30 ചാലക്കളം വീട്ടുവളപ്പിൽ നടക്കും. രാവിലെ 8 വരെ വീട്ടിലും തുടർന്ന് നെഹ്റു നഗറിലും പിന്നീട് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലും തത്തമംഗലം സർവീസ് സഹകരണ ബാങ്കിലും ഭൌതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. ദേശീയപാത 66 കാവനാട് മുതൽ കടമ്പാട്ട് കോണം റീച്ച് വരെ 8 ഫുട് ഓവർ ബ്രിഡ്ജുകൾക്ക് അനുമതി ലഭിച്ചതായി MK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. സർവീസ് റോഡിന്റെ ഇരുവശത്തും കാൽനടക്കാർക്ക് മേൽപ്പാലം സ്ഥാപിക്കുന്നതിന് സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്കായിരിക്കും നിർമ്മാണം നടത്തുക. വിവരാകാശ അപേക്ഷകൾക്ക് മറുപടി നൽകാതെ ഫയൽ മുക്കിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് വിവരാകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വടക്കു കിഴക്കൻ സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി ഇന്ന് ഇറ്റാനഗർ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സംസ്ഥാനത്തെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി PK ബഷീർ വിളിച്ച അടിയന്തര യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ആന്റ് ഗെയിംസ് മീറ്റിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഹി ഝാ. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഗുജറാത്ത് മഹാരാഷ്ട്ര രാജ്യയോഃ ഏകദിവസീയ പ്രവാസേ സ്ഥാസ്യതി. വഡോദരാ നഗരെ ആയോജിത സമാരോഹെ പ്രധാനമന്ത്രി 35,000 കോടിതോപ്യധികരൂപ്യകാണാം വിവിധാനാം സംരചനാ വികാസ പരിയോജനാനാം ശിലാന്യാസം രാഷ്ട്രായ സമർപ്പണം ച വിധാസ്യതി.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: വിശ്വാസം ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറയാണത്.
0: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
1: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ സൂപ്പർ ഗ്രേഡ് ബാങ്ക് മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
0: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: നമ്മുടെ യുവത്വം നാടുവിട്ട് നഗരങ്ങൾ ചേക്കേറുന്നു എന്ന പതിവ് വിലാപങ്ങൾക്കിടെ ഇതാ തിരക്ക് പിടിച്ച നഗരജീവിതം വേണ്ടെന്ന് വെച്ച് നാട്ടിലേക്ക് മടങ്ങി ജീവിതവിജയം നേടിയ ദമ്പതികളുടെ കഥ. ക്ഷമിക്കണം, കഥയല്ല, ജീവിതം. ലോകം മുഴുവൻ ആസ്വദിക്കുന്ന വീഡിയോ ഗെയിമുകൾക്ക് പശ്ചാത്തലമൊരുക്കുന്ന ഇരിട്ടിയിലെ സ്വയം സംരംഭക സ്ഥാപനം ക്വാഡ് ബ്രേക്ക് സ്റ്റുഡിയോ സ്ഥാപകൻ ജസ്റ്റോ ജോസും ഭാര്യ ജോഷ്മി ജോണിയും ലോകത്ത് എവിടെയായാലും ആശയവും താൽപര്യവുമുണ്ടെങ്കിൽ ജീവിതം സുന്ദരമാക്കാമെന്ന് സ്വാനുഭവത്തിലൂടെ തെളിയിച്ചിരിക്കുന്നു.
1: ഇപ്പം പലരും വിചാരിക്കും ഒരു ഫണ്ട് കൊണ്ടാണ് ആക്ച്വലി ഒരു കമ്പനി തുടങ്ങാൻ പറ്റുള്ളൂ, ആ രീതിയിലുള്ള എക്യുപ്മെന്റ്സ് വേണം, ഒരു വലിയ കമ്പ്യൂട്ടർ വേണം. പക്ഷെ ഇതൊന്നും അല്ല, നോളജ് ആണ് ആക്ച്വലി ആദ്യം അക്വയർ ചെയ്യേണ്ടത്. പഠിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. ഒരു കമ്പനി എങ്ങനെ ഫങ്ഷൻ ആവുന്നു, ബാക്കിയുള്ള ഒരു സിസ്റ്റം എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത്, അതിന്റെ പ്രോസസ്സുകൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ടൈമാണ് ഏറ്റവും ആദ്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്.
0: ജസ്റ്റോ ജോസും ഭാര്യ ജോഷ്മി ജോണിയും ഇന്നും നാളെയുമായി നമുക്കൊപ്പം. ഈ വീഡിയോ ഗെയിമോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ചിത്രരചനയോടുള്ള താല്പര്യം എങ്ങനെയായിരുന്നു?
1: ചെറുപ്പത്തില് ഈ പറഞ്ഞ പോലെ ഒരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴും നമുക്ക് ചിത്രരചനയോട് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നന്നായിട്ട് വരയ്ക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ ആക്ച്വലി അതേപോലെ വരയ്ക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു.
2: ജസ്റ്റ് വരക്കുമായിരുന്നു,
1: ഞാൻ വരയ്ക്കായിരുന്നു. ഡെയിലി പ്രാക്ടീസ് ചെയ്ത് ഒരു ഡ്രോയിങ് സ്കിൽ ഉണ്ടാക്കിയെടുത്തൊരു സ്കില്ലാണ്. എനിക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ടായിരുന്നു, ഞാൻ ആക്ച്വലി ഒരു ഹൈസ്കൂൾ കാലഘട്ടം മുതൽ ഞാൻ എന്താവണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഈ ഒരു സൈഡിലേക്കാണ് പോകണമെന്നുള്ള ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരുന്നു. വീഡിയോ ഗെയിം അനിമേഷൻ ആ ഒരു സൈഡിലായിരുന്നു എന്റെ കൂടുതൽ താല്പര്യങ്ങൾ. അപ്പൊ ആ ഒരു സൈഡിൽ വർക്ക് ചെയ്യണമെന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം. അതിനുവേണ്ടിയാണ് ബാംഗ്ലൂരിലേക്ക് പോയത്. അപ്പം ചെറുപ്പകാലത്ത് നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന എന്ത് നമ്മൾ വരയ്ക്കായിരുന്നു, ആ ക്യാരക്ടേഴ്സ്, ആ കാണുന്ന ആൾക്കാരെ. വീഡിയോ ഗെയിമും അല്ലെങ്കിൽ ഈ ചിത്രരചനയൊക്കെ ഒരു ബന്ധമുണ്ടായിരുന്നു, കാരണം ഇത് രണ്ടും ഒരു ക്രിയേറ്റീവ് ഫീൽഡാണ്. ഈ വീഡിയോ ഗെയിം കാണുമ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ആക്ച്വലി എപ്പോഴും ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടാവാറുണ്ട്, ചെറിയ കുട്ടിയെന്ന നിലയ്ക്ക്. പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് എങ്ങനെയാണെന്നുള്ളൊരു അറിയില്ല, അങ്ങനെയുള്ള എക്സ്പോഷർ ആണ് നാട്ടിലൊന്നും ആരോട് ചോദിച്ചാലും അറിയില്ല.
2: അതെ, മിക്ക കുട്ടികളെന്നല്ല എല്ലാ കുട്ടികൾക്കും വീഡിയോ ഗെയിമിനോട് വളരെ താല്പര്യമായിരിക്കും അല്ലേ?
1: അതെ അതെ. പക്ഷെ താല്പര്യമുണ്ട്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ആക്ച്വലി ഇതിലേക്ക് എത്തിയത്. അപ്പൊ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് ആക്ച്വലി ഇങ്ങനെ ഒരു സംഭവം ഇതിലുണ്ട്. പക്ഷെ കേരളത്തിൽ അന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല, ഇത് 2009 ആ ഒരു സമയത്താണ്. അങ്ങനെ അധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇല്ല, ഒരു ഇൻഡസ്ട്രി ഇന്ത്യയിലേക്ക് വന്നുള്ള ഒരു സമയമാണ് അതൊക്കെ. ബാംഗ്ലൂർ ഇന്ത്യയിലേക്ക് ഇൻഡസ്ട്രി കൊണ്ടുവന്ന കുറച്ച് ആൾക്കാർ നല്ലൊരു സ്റ്റുഡിയോ ബാക്ക് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ബാംഗ്ലൂരിലേക്ക് ഞങ്ങൾ പോയി, ഞാൻ പഠിക്കാൻ വേണ്ടി പോയി.
2: അതെപ്പോഴായിരുന്നു?
1: അതൊരു 2009 സമയത്താണ്.
2: പ്ലസ് ടു
1: കഴിഞ്ഞ അവിടെ. നാട് ഇരിട്ടിയാണ്. പക്ഷെ ഞാൻ പഠിച്ചത് ഹൈസ്കൂൾ ശ്രീകണ്ഠാപുരത്താണ് പഠിച്ചത്. അതിനുശേഷം പ്ലസ് ടു സെക്രട്ടറിയേറ്റ് പയ്യാവൂരാണ് ആക്ച്വലി ഞാൻ പിന്നെ പഠിച്ചത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയത്.
2: ജോഷ്മി എവിടുന്നാണ് കാണുന്നത്?
1: ജോഷ്മി ഞാൻ ആക്ച്വലി പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് കാണുന്നത്. അന്ന് ഞങ്ങൾ സഹപാഠിയാണ്, അപ്പൊ ഒരുമിച്ച് പഠിച്ച് വന്നൊരു ഇതാണ്. അപ്പൊ ജോഷ്മി വേറൊരു പ്രൊഫഷനിലേക്ക് മാറി.
2: ജോഷ്മി എന്താണ് പറയാനുള്ളത്? ഈ ജസ്റ്റിൻ വരക്കുന്നത് കണ്ടാണോ ജസ്റ്റിനെ ഇഷ്ടപ്പെട്ടത്?
3: സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് വരയ്ക്കാൻ ഒട്ടും കഴിവില്ലാത്ത ആളാണ്. അപ്പൊ ജസ്റ്റിനോട് വരയൊക്കെയാണ് എന്നെ ശരിക്കും അട്രാക്ട് ചെയ്തത്. അതീ പറഞ്ഞ പോലെ ഗ്രാമവും അതിന്റെ ഭംഗിയൊക്കെ ആയിരുന്നു എപ്പോഴും ജസ്റ്റ് വരച്ചുകൊണ്ടിരുന്നത്. പല ചിത്രങ്ങളും ഉണ്ടായിരുന്നു.
2: ആ കലയോടുള്ള ഇഷ്ടം?
3: അതെ അതെ, തീർച്ചയായിട്ടും. എനിക്ക് ചിത്രം വരെ ആ മേഖല ഒട്ടും ഒരു കഴിവില്ലാത്ത ആളായതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നി. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം.
2: ജസ്റ്റിനോട് പരിചയപ്പെട്ടു അല്ലേ?
3: അതെ, ജസ്റ്റിനെ പരിചയപ്പെട്ടു. അങ്ങനെ ഞങ്ങള് ഒരേ ക്ലാസ്സിൽ തന്നെ ആയിരുന്നു. പിന്നീട് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഞാൻ നഴ്സിംഗ് ഫീൽഡിലേക്കാണ് പോയത്.
2: അതെവിടെയായിരുന്നു?
3: ഞാൻ പഠിച്ചത് മംഗലാപുരാണ്. പഠിച്ചത്
2: ഏത് കോളേജിലാണ്?
3: ഞാൻ ഏനപ്പോയ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്.
2: ജസ്റ്റ് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങോട്ട് പോകുന്നത്. അതേത് കോഴ്സിന് വേണ്ടിയിട്ടാണ് പോയത്?
1: അത് ഈ ഗെയിം ആർട്ട് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു കോഴ്സാണ്. കേരളത്തിൽ അങ്ങനെ അന്വേഷിച്ചപ്പോ അങ്ങനെ ഒരു കോളേജുകളിൽ

0: ഇല്ല. അപ്പം അങ്ങനെയാണ് ബാംഗ്ലൂർ ഇതിനെ കുറിച്ചൊക്കെ കേട്ടത്. അപ്പം ബാംഗ്ലൂരിലെ പഠനം എന്ന് പറഞ്ഞാൽ, ഞാൻ ആക്ച്വലി ഇവിടുന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ എനിക്കൊരു പുതിയ ലോകമായിരുന്നു. അപ്പൊ അവിടെ ഒരു അഡ്മിഷൻ കിട്ടി.
1: കോഴ്സിന്റെ
0: പേര് ഗെയിം ആർട്ട് ഡെവലപ്മെന്റ് എന്നാണ് ആ കോഴ്സിന്റെ പേര്. അതൊരു വൺ ആൻഡ് ഹാഫ് ഇയർ കോഴ്സായിരുന്നു. ആ സമയത്ത് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ എന്റെ ഒരു ഫസ്റ്റ് ബാച്ചിൽ ഞങ്ങൾ മൂന്ന് ഇന്ത്യക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ബാച്ചിൽ കൊറിയയിൽ നിന്നാണ് കുറെ ആൾക്കാർ വന്നത്.
1: നമ്മുടെ
0: നാട്ടിലെ ആൾക്കാർ ആരുമില്ല, കേരളത്തിലുള്ള മലയാളികൾ ആരുമില്ല.
1: ഭാഷയൊക്കെ
0: ഒരു പ്രശ്നമായിരുന്നു. നമ്മൾ സാധാരണ ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിച്ച് ഇറങ്ങിയ ആൾക്കാരാണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയപ്പോൾ നമ്മൾ പെട്ടെന്ന് ആക്ച്വലി ലാംഗ്വേജ് ഒക്കെ ക്യാപ്ചർ ചെയ്തു. അപ്പോൾ ആൾക്കാരുടെ അടുത്തേക്ക് പെട്ടെന്ന് നന്നായിട്ട് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. നമുക്കൊരു ഇന്റർനാഷണൽ എക്സ്പോഷർ അവിടുന്ന് കിട്ടി. അങ്ങനെ ഒരു പ്രൊഫഷണൽ ആൾക്കാരുടെ കൂടെ സംസാരിക്കാണ്ട് കിട്ടി. അപ്പം അവിടുത്തെ ഒരു ലൈഫ് ഡിഫറന്റ് ആയിരുന്നു. കാരണം ആർട്ടും അതിനകത്തുള്ള ഈ ഗെയിം ആർട്ടും നമ്മൾ സാധാരണ കാണുന്ന ഒരു ലോകമല്ലായിരുന്നു അത്.
1: അപ്പം അപ്പം
0: ഒരു ഗെയിം, അതെ, നമ്മൾ ഈ ഗെയിമിൽ എങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള, അതായത് ഗെയിമിൽ കാണുന്ന വണ്ടികള് അല്ലെങ്കിൽ മരങ്ങള് അല്ലെങ്കിൽ അവിടുത്തെ എൻവയോൺമെന്റുകള്, പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങള്, സൗണ്ട്, ആനിമേഷൻ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അന്ന് ഇന്റർനെറ്റിലൊന്നും തപ്പി നോക്കിയാൽ അധികം കിട്ടത്തില്ല. ഇന്റർനെറ്റ് ഒക്കെ വളരെ പോപ്പുലർ ആയിട്ട് വരുന്നേ ഉള്ളൂ. ഈ യൂട്യൂബിലൊക്കെ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടിയ ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ ഒരു നോളജ് അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു ഓപ്പണിംഗ് ആയിരുന്നു. കാരണം നമ്മളൊരു സാധാരണ കിട്ടുന്നതിനേക്കാളും, കാരണം എങ്ങനെയാണ് ഇതിന്റെ ബാക്കിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നുള്ള ഒരു ക്ലിയർ ഐഡിയ നമുക്ക് മനസ്സിലായി. പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്ന ഈ ഗെയിമിൽ കാണുന്ന കാറുകള് അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻവയോൺമെന്റുകള്, വെപ്പണുകൾ, അതൊക്കെ ആക്ച്വലി വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്, അത് ഒരു കോഡ് ബേസ്ഡ് ആണ് എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ പുറകിൽ എത്രയോ ആൾക്കാർ, എത്രയോ നാളത്തെ ഒരു വർക്കാണ് ഒരു ഗെയിം ക്രിയേറ്റ് ആവുന്നതെന്ന്, ഒരു
1: ഗെയിമിൽ കാണുന്ന
0: ഒരുപാട് ആൾക്കാരുടെ സൗണ്ട് ഉണ്ട്, അനിമേഷൻ ഉണ്ട്, എഫക്ട്സുകളുണ്ട്, അങ്ങനെ പല ആൾക്കാരുടെ ഒരു ഹാർഡ് വർക്കാണ്. അപ്പം ഒരു വെഹിക്കിൾ തന്നെ, ഒരു വണ്ടി തന്നെ ആക്ച്വലി ഡിസൈൻ ചെയ്യാൻ വേണ്ടി 10-30 ദിവസം എടുക്കുന്ന ഒരു നീണ്ട ഒരു എഫേർട്ടുള്ള ആണെന്നൊക്കെ നമുക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. അത് നമുക്കൊരു വലിയൊരു ഹൈ ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്കൊരു നല്ലൊരു ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ അവിടെ നിന്ന് കിട്ടി, ഒരു ബേസ് നമുക്ക് കിട്ടി.
1: അത്
0: ഒരുപാട് ഇഷ്ടത്തോടെയാണ് പഠിച്ചത്. അങ്ങോട്ട് തന്നെയായിരുന്നു ഞങ്ങൾക്ക് പോകേണ്ടതും. അതിന്റെ ഓരോ ദിവസങ്ങളും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം ഒട്ടും ബോറിംഗ് അല്ല. കാരണം അതുകൊണ്ട് താല്പര്യമാണ് പോയത്. അപ്പൊ എന്റെ കൂടെയുള്ള ആൾക്കാർ എല്ലാരും വളരെ താല്പര്യത്തോടെ വന്ന ആൾക്കാരാണ്. പല പ്രൊഫഷനുകളും വിട്ടിട്ട്, പല എഞ്ചിനീയേഴ്സ് ആ പ്രൊഫഷൻ വിട്ടിട്ട് എന്റെ ബാച്ചിലൊക്കെ ജോയിൻ എന്റെ കൂടെ പഠിച്ച ആൾക്കാരുമുണ്ട്. ഇതൊരു അടുത്തൊരു ജോലിയായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു മേഖലയല്ല. അത് അത്രത്തോളം ഇഷ്ടമായിട്ട് വന്ന് വർക്ക് ചെയ്യേണ്ട ഒരു ജോലി അന്ന് ഫീൽ ചെയ്യാതെ വർക്ക് ചെയ്യണം എങ്കിലേ അത്ര അതിനകത്ത് ഒരു മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തുള്ളൂ.
1: അതെ അതെ.
0: ആ കോളേജിലെ കാലഘട്ടം എന്ന് പറയുന്നത് എനിക്കൊരു സാധാരണ ഒരു കോളേജ് പോലെ അല്ല. കാരണം എല്ലാവരും ഒരു പ്രൊഫഷണൽ ആണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ ബാംഗ്ലൂർ എത്തിയ ഫ്രം ഡേ വൺ മുതൽ ഞാനൊരു പ്രൊഫഷണലായി മാറിയെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്കൊരു കോളേജ് ലൈഫ് ഉണ്ടായിട്ടില്ല. കാരണം എന്റെ കൂടെ പഠിച്ചവർ എന്നെക്കാളും സീനിയർ ആൾക്കാരാണ്. ഈ കൊറിയ എന്നുള്ള ആൾക്കാരാണെങ്കിലും അവരവിടുത്തെ മിലിറ്ററിയിലൊക്കെ ട്രെയിനിങ് കഴിഞ്ഞ്, അവിടെ ഒരു കമ്പൽസറി ആയിട്ട് മിലിറ്ററി ട്രെയിനിങ് കിട്ടണം, അതൊക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാരാണ്, കുറെ കൂടെ മെച്യൂർഡ് ആൾക്കാരാണ്. ആ ബാച്ചിൽ അറൌണ്ട് ഒരു 20 ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളുടെ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ ഇന്ത്യയിലേക്ക്, ജോഷി, ശൈലേഷ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇന്ത്യയിലേക്ക് ഗെയിമിംഗ് ഇൻഡസ്ട്രി കൊണ്ടുവന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അത്രത്തോളം നോളജ് അവരുടെ അടുത്തുനിന്ന് ആ ഒരു ഏർലി ടൈമിൽ നമുക്ക് കിട്ടി. നമ്മളൊക്കെ ആയിരുന്നു ആ സമയത്ത് ഒരു ഫസ്റ്റ് ബാച്ച് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആയിരുന്നു, ഐഗ എന്നായിരുന്നു ആ സമയത്ത് അതിന്റെ പേര്. ഇപ്പോൾ അത് ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്നാണ്. അപ്പൊ അന്നൊരു ധ്രുവ ഇന്ററാക്റ്റീവ് എന്ന് പറഞ്ഞൊരു കമ്പനി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അപ്പൊ ഒരു റിയൽ പ്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ആ ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് പഠിക്കാൻ പറ്റി. കാരണം ഇങ്ങനെ ഒരു സ്റ്റുഡിയോ സപ്പോർട്ടും കൂടെ ഉള്ള ഒരു ബോറിംഗ് സിലബസ് ഒന്നുമല്ലായിരുന്നു, കറക്റ്റ് ഇൻഡസ്ട്രിക്ക് വേണ്ട ഒരു സിലബസ് ആയിരുന്നു അവിടെ ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഇതൊരു 3 വർഷത്തെ കോഴ്സിനേക്കാളും വളരെ എഫക്റ്റീവ് ആയിരുന്നു. കാരണം ആ ഒരു സമയത്ത് ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ആ ഒരു പഠനത്തിന് ശേഷം എനിക്ക് ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് 2 ഓഫർ വന്നു. ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാനും, അതേപോലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാനും. പക്ഷെ ഞാൻ അന്ന് ചൂസ് ചെയ്തത്, ഒത്തിരിയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും വീടുകളൊക്കെ, പക്ഷേ എങ്കിലും ഞാൻ അന്ന് ചൂസ് ചെയ്ത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ വർക്ക് ചെയ്യാനാണ്.
1: അപ്പം
0: അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കമ്പനീന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് അത്രയും ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, അവർ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയായിരുന്നു. അപ്പം എന്റെ മനസ്സിൽ ഒരു ഏതെങ്കിലും ഒരു സമയത്ത് എനിക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ നിന്നാണ് ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഒരു വലിയ കമ്പനിയിൽ പോയാൽ നമ്മൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രോസസ്സിന്റെ ഒരു പാർട്ടാവാൻ മാത്രമേ പറ്റുള്ളൂ. ആ ഒരു കമ്പനിയുടെ ഫസ്റ്റ് എംപ്ലോയി ആയിരുന്നു ഞാനും വേറൊരു ആളും കൂടെ ഉണ്ടായിരുന്നു, ഒരു തമിഴൻ ധനശേഖർ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു ആ കമ്പനിയുടെ ഫസ്റ്റ് എംപ്ലോയീസ്. അപ്പൊ ഫസ്റ്റ് എംപ്ലോയീസ് ആയപ്പോ മുതൽ തന്നെ ആ കമ്പനിക്ക് ഞങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, കാരണം ആ കമ്പനിന്റെ ഫസ്റ്റ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ വെച്ചിട്ടാണ് കമ്പനി ബിൽഡ് ചെയ്യുന്നത്. അതുകൊണ്ട്

0: വ്യക്തമായി
1: അതൊരു വളരെ ഗുണമായി മാറി. കാരണം ഞങ്ങൾക്ക് അവിടെ ഒത്തിരി പ്രൂവ് ചെയ്യേണ്ടായിരുന്നു, ഒത്തിരി ഡൈനാമിക് ആയിട്ടുള്ള ഡിഫറെന്റ് പ്രൊജക്ടുകൾ അവിടെ വന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു ലേണിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വലിയ കമ്പനീനേക്കാൾ ഒത്തിരി കൂടുതലായിരുന്നു. ഞങ്ങൾക്ക്

0: ആ ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ് ആയിട്ട് യൂസ്ഫുൾ ആയിരുന്നു. ഇന്ന് ആ കമ്പനി ഒരു 100 കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് മാത്രം പോരാ, ഒരു കമ്പനി റൺ ചെയ്യണം, ഒരു വലിയൊരു കമ്പനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും കൂടെ അറിയണം. അപ്പൊ അതുകൊണ്ട് ഞാൻ അന്നത്തെ ഏറ്റവും വലിയ കമ്പനിയായ ധ്രുവ ഇന്ററാക്റ്റീവ് എന്ന കമ്പനി എന്ന് പറഞ്ഞ ആ കമ്പനിയിലേക്ക് ഞാൻ ആക്ച്വലി ജോയിൻ ചെയ്തു. അവിടെ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഒരു വലിയ കമ്പനി വർക്ക് ചെയ്യുന്നത്. കാരണം ഒരു ചെറിയ കമ്പനി എങ്ങനെയാണ് വളർന്നു വരുന്നതെന്ന് മനസ്സിലായി, ഒരു വലിയ കമ്പനി എങ്ങനെ വർക്ക് ചെയ്യുന്നത് മനസ്സിലായി.
1: എത്ര വർഷം കമ്പനിയിൽ ജോലി ചെയ്തു?
0: അറൌണ്ട് ഒരു 2.5 വർഷം അവിടെ വർക്ക് ചെയ്തു. ആ ഒരു സമയത്ത് നമുക്ക് കുറെ കൂടെ വലിയ വലിയ പ്രോജക്ടുകളിലുള്ള എക്സ്പോഷർ നമുക്ക് കിട്ടി.
1: ഒരുപാട് അനുഭവങ്ങളുണ്ടായി.
0: അവിടെ ഒരു എല്ലാം ഇന്ത്യന്റെ പുറത്തുനിന്നുള്ള വർക്കുകളായിരുന്നു. വലിയ വലിയ ഗെയിമുകളാണ്, മൈക്രോസോഫ്റ്റ്, സോണി പോലുള്ള വലിയ ഗെയിമുകൾക്ക് വേണ്ടിയായിരുന്നു അന്ന് വർക്ക് ചെയ്തോണ്ടിരുന്നത്.
1: എത്ര മണിവരെയായിരുന്നു ഈ വർക്കിംഗ് ടൈം?
0: അതൊരു 8 മണി മുതൽ ഒരു 5 മണി വരെ ഒക്കെ ആയിരുന്നു അന്നത്തെ ഒരു വർക്കിംഗ് ടൈം. അത് കുറെ കൂടെ ഫ്ലെക്സിബിൾ ആയിരുന്നു. ഈ ഒരു ഇൻഡസ്ട്രിയിൽ എന്ന് പറയുന്നത് ഒരു നമുക്ക് കുറെ കൂടെ എഫോർട്ട് ഇടാനും അല്ലെങ്കിൽ കുറെ കൂടെ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ കുറെ കൂടെ ടൈം അവിടെ സ്പെൻഡ് ചെയ്യായിരുന്നു. അപ്പൊ ഓഫീസ് ടൈം എന്നൊക്കെ പറയുന്നത്
1: അന്ന്
0: കൃത്യതയില്ല. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും കൂടെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ ദിവസവും വീട്ടിൽ വന്നിരുന്ന് ഞാൻ എന്റെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യായിരുന്നു. എന്റെ ഓരോ പുതിയ ഇല്ലാത്ത സ്കില്ലുകൾ ഞാൻ ബിൽഡ് ചെയ്യും. ഈ ഒരു ഓവർ ദി ഇയേഴ്സ് ഒരു 5-6 വർഷം വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് സാധാരണ ഫ്രണ്ട്സ് പല രീതിയിലും ഈ പറഞ്ഞ പോലെ പുറത്തു പോകുമ്പോ ഒക്കെ ഞാൻ ആക്ച്വലി വീട്ടിലിരുന്ന സമയത്ത്
1: ഇതുമായിട്ട്
0: ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ 2 എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയതിന് ശേഷം 2016 എനിക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ തോന്നി. അന്ന് അത്യാവശ്യം നല്ല സാലറിയിൽ അന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അന്ന് കല്യാണം ഞങ്ങളുടെ കഴിഞ്ഞു.
1: ജോഷ്മി മംഗലാപുരത്തല്ലേ പഠിച്ചത്? അപ്പൊ അതിന് ശേഷം
2: പഠനം കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ വിവാഹമായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഒരു 1.5 വർഷത്തോളം വർക്ക് ചെയ്തു.
1: അതിനുശേഷം
2: ആയിട്ട് വർക്ക് ചെയ്തു.
1: എവിടെയായിരുന്നു വർക്ക് ചെയ്തത്?
2: ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്തത്. ആ സമയങ്ങളിലൊക്കെ ജസ്റ്റ് അവിടെ സംസാരം എപ്പോഴും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, നമുക്ക് നാട്ടിൽ പോയി സെറ്റിൽഡ് ആവണം, അങ്ങനെയുള്ള ഒരു തോട്ട്സ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഈ നഴ്സിംഗ് കഴിഞ്ഞതുകൊണ്ട് എന്റെ എപ്പോഴും ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോവുക, അവിടെ സെറ്റിൽഡ് ആവുക എന്നുള്ളതായിരുന്നു. പക്ഷെ ജസ്റ്റ് അവിടെ ഈ ഡ്രീം ഒക്കെ കേട്ട് കഴിഞ്ഞപ്പം ഈ ഇന്ത്യക്ക് വെളിയിലേക്ക് പോവാതെ നമ്മുടെ നാട്ടിൽ തന്നെ സെറ്റിൽഡ് ആയി നമ്മുടെ നാടിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞു തരുമ്പോൾ
1: അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നിയല്ലേ.
2: അതെ അതെ, എന്റെ ഡ്രീം ഫോളോ ചെയ്യുന്നതിനേക്കാളും നല്ലത് ജസ്റ്റ് അവിടെ ഡ്രീം ഫോളോ ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ജസ്റ്റോടെ കൂടെ
1: നാട്ടിലേക്ക് വന്നത്. കല്യാണം എപ്പോഴാണ് കഴിഞ്ഞത്?
2: കല്യാണം 2014 കഴിഞ്ഞത്.
1: നാട്ടിൽ വന്ന് സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങി അല്ലേ?
0: അതെ, ബാംഗ്ലൂരിൽ നിന്ന് ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമുക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മുടെ സ്കില്ല് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും കൂടെ പഠിക്കണം.
1: അത് നമ്മളെ നാട്ടിലുള്ളവർക്കും കൂടി പരിചയപ്പെടുത്തുകയാണെങ്കിൽ അവർക്കും ഒരു ജോലി സാധ്യതയല്ലേ?
0: അതെ, ഇപ്പൊ ഞാൻ എന്നെ തന്നെയാണ് ആ ഒരു സമയത്ത് കണ്ടത്. അന്ന് എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. അതിന്റെ കൂടെ തന്നെ എന്റെ കൂടെ പഠിച്ച ആൾക്കാർ ആരും നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നില്ല എന്നുള്ള ഒരു സത്യം ഞാൻ അന്നേരം കറക്റ്റ് ആയിട്ട് തിരിച്ചു. കാരണം ഓരോ പരിപാടി ചെല്ലുമ്പോഴും ഇതുവരെ ഞങ്ങളുടെ കൂടെ പഠിച്ച ആൾക്കാർ ഏതോ 1-2 ആളുകൾ മാത്രമേ നാട്ടിലുള്ളൂ, ബാക്കിയുള്ളവർ ഒന്നെങ്കിൽ ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോയി, ഇന്ത്യന്റെ പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ കേരളത്തിലില്ല.
1: പഠിക്കാനാണെങ്കിലും ജോലിക്കാണെങ്കിലും പുറത്തേക്കാണല്ലോ അല്ലെ കുട്ടികൾ മുഴുവൻ പോകുന്നത്.
0: അതെ അതെ, നമ്മുടെ നാട്ടിലേക്ക് അന്ന് വരേണ്ട ഒരു റിലവൻസ് എനിക്ക് അന്ന് വളരെ കാര്യമായിട്ട് തോന്നി. കാരണം എനിക്കറിയാം നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ പോലെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടില്ല. പക്ഷെ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് ആക്ച്വലി ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യാൻ അറിയായിരുന്നു. കാരണം ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കാര്യം ഇത് അറിയുന്ന ഒരാളെ ഹയർ ചെയ്ത് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും. പക്ഷെ ഞാനൊന്നൊരു ഏറ്റവും ടഫായിട്ടുള്ള ഒരു വഴിയാണ് തിരഞ്ഞെടുത്ത്. നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നു, അതിൽ നിന്ന് കഴിവുള്ള ആൾക്കാരെ ഞാൻ ആക്ച്വലി തിരിച്ചറിഞ്ഞു, അതായത് കണ്ടുപിടിച്ചു ഇതിന്റെ പുറകെ. അതായത് ഈ ആർട്ടിനോടുള്ള ഇൻട്രസ്റ്റ്, ഒരു ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാർ. ഇപ്പൊ എനിക്ക് വളരെ ഈസി ആയിട്ട് ആക്സസിബിൾ എന്ന് പറഞ്ഞാൽ എന്റെ ബ്രദർ ആയിരുന്നു. അപ്പൊ എന്റെ ബ്രദറിന് പുള്ളിക്ക് ഇതൊരു ഹോബിയായിട്ട് ബേസിക്കലി പുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു എന്റെ കൂടെ ബാംഗ്ലൂരുള്ള സമയത്ത്. അപ്പൊ അവൻ ഒരു BBA ഗ്രാജുവേറ്റ് ആണ്, അവൻ ബിസിനസ് മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് അവനെ ഞാൻ കൺവിൻസ് ചെയ്ത് എന്റെ കമ്പനിയിലേക്ക് കൊണ്ടുവന്നു. അവനെ ഞാൻ വീണ്ടും ട്രെയിനിങ് കൊടുത്തു. അവനെ എന്റെ ഫസ്റ്റ് ഡിസൈനർ ആക്കി, ഒരു ഫസ്റ്റ് എംപ്ലോയി ആക്കി ഞാൻ മാറ്റി ബേസിക്കലി.
1: അത് കഴിഞ്ഞ്
0: ഇല്ല, ഇവർക്കൊന്നും ആർട്ട് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. പക്ഷെ ഇതിന്റെ അകത്ത് ആർട്ട് ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല, അതിനകത്തൊരു ടെക്നിക്കൽ സൈഡും കൂടെയുണ്ട്. ആർട്ട് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും നമുക്ക് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം അതിനെ സിംപ്ലിഫൈ ചെയ്ത് അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ ഞാൻ ഫസ്റ്റ് എന്റെ കോർ ടീമിന്റെ ഭാഗമാക്കി. അപ്പൊ അവരെ പഠിപ്പിച്ചു. അതൊക്കെ ഒരു ലോങ് പ്രോസസ് ആയിരുന്നു. കാരണം അവരെ ഒറ്റയടിക്ക് പഠിപ്പിച്ചു. അവരും ചിലപ്പോൾ ചിലവർ 1 വർഷം എടുത്തിട്ടാണ് പഠിച്ചു, ചിലവർ 6 മന്ത് കൊണ്ട് പഠിച്ചു.
1: എത്ര പേരുണ്ടായിരുന്നു?
0: അന്നൊരു തുടങ്ങിയ സമയത്ത് ഒരു 3-4 ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ പിന്നെ നമുക്ക് പല പഠിച്ച ആൾക്കാരെ നമ്മളിതിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റി.
1: എന്ത് പേരിലാണ് ഇത് സ്റ്റാർട്ട്
0: ചെയ്തത്? 2016 റിനിറ്റ് എന്നൊരു പേരിലാണ് ആക്ച്വലി റിനിറ്റ്. അന്ന് 2-3 ടെക്നോളജിയിലായിരുന്നു നമ്മൾ വർക്ക് ചെയ്യേണ്ടിരുന്നത്. ഗെയിം ഉണ്ട്, അതേപോലെ വെർച്വൽ റിയാലിറ്റി ഉണ്ട്, ഓഗ്മെന്റഡ് റിയാലിറ്റി ഉണ്ട്.
1: ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ

0: അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ അതെങ്ങനെയാണ്?
1: ഞങ്ങൾ അന്ന് വളരെ ഒരു ചെറിയൊരു റൂമിലാണ് തുടങ്ങിയത്. അതും പഴയ കമ്പ്യൂട്ടറുകളൊക്കെ വെച്ചിട്ടാണ് തുടങ്ങിയത്. അന്ന് ഞങ്ങൾക്ക് ഒരു ബാക്കപ്പ് ഇല്ല, ഞങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഒന്നുമില്ല. പക്ഷേ ഇത് തുടങ്ങണം എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത്.
0: ഇന്റർനെറ്റ് നമ്മളെ നാട്ടുമ്പുറങ്ങളിൽ വളരെ അപൂർവമാണ് അന്നത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുമ്പോൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ
1: ഇന്റർനെറ്റ് അന്ന് ഇല്ലാതെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. സ്പീഡിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ജനറലി അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ എന്താണ് ഇല്ലാത്തതെന്നുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാറില്ല, എന്താണ് ഉള്ളതെന്നാണ് നോക്കാറ്. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നൊരു കമ്പനി, ഒരു ഗെയിമിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അന്ന് എന്നോട് ഒരാളും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സംഭവം പോസിബിൾ ആണെന്ന് പോലും പറഞ്ഞിട്ടില്ല. അച്ഛനും അമ്മയും ജനറലി അവർ എന്റെ എന്ത് സ്വപ്നത്തിന്റെയും കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എനിക്ക് വീടിന്റെ സൈഡിൽ നിന്ന് എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നൊരു എതിർപ്പൊന്നുമില്ലായിരുന്നു. പക്ഷെ എന്നെ അറിയുന്ന ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും എന്നെ പറഞ്ഞു ഇത് നടക്കുന്ന കാര്യമല്ല. അവരെല്ലാം വിചാരിച്ചു ഇതൊക്കെ
0: മെട്രോ സിറ്റിയിൽ നടക്കുന്ന കാര്യം.
1: പിന്നെ അന്ന് എന്റെ കൂടെ വർക്ക് ചെയ്ത ആരെയും എനിക്ക് കൺവിൻസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അവര് ഒരു സേഫ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ ഞാനൊരു എന്റെ ഒരു ഡ്രീം പറഞ്ഞ് എനിക്ക് ഒരാളെയും ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവരുടെ ഒരു കരിയർ നശിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു.
0: പിന്നെ
1: നമ്മുടെ അതെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തു. ഉറപ്പായിട്ടും അത് ചലഞ്ചസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചലഞ്ചസുകളല്ല ഫോക്കസ് ചെയ്ത്, എന്തൊക്കെയാണ് പോസിബിലിറ്റി അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൊക്കേഷൻ ഒരു പ്രശ്നമില്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഇപ്പൊ നമ്മൾ അമേരിക്കയിലുള്ള ക്ലയന്റിന് വേണ്ടിയും യൂറോപ്പിലുള്ള ക്ലയന്റിന് വേണ്ടിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് നമ്മൾ എവിടെ നിന്ന് ചെയ്യുന്ന എന്നുള്ള ഒരു മാറ്ററല്ല. ബാംഗ്ലൂരുള്ള കമ്പനിയാണെങ്കിലും ഏത് മെട്രോ സിറ്റിയിലുള്ള കമ്പനിയാണെങ്കിലും അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ നാട്ടിലിരുന്ന് ചെയ്യുക, നമ്മുടെ നാട്ടിലെ ഒരു എക്കോണോമിയിൽ നമ്മൾ ഒരു ഫോറിൻ മണി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, അവിടെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് കുറെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ പല ആൾക്കാരും നമ്മൾ ട്രെയിൻ
0: ചെയ്ത്
1: കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുക്കാം. അപ്പൊ ആ രീതിയിൽ നമ്മൾ ആദ്യം ഒരു അതായത് ഒരു കമ്പനി എന്നുള്ള രീതിയിലൊന്നും അങ്ങനെ വൈഡായിട്ടും ചിന്തിച്ചിട്ടൊന്നുമില്ലായിരുന്നു. കാരണം അതിനെ ഒരു ഫോം ചെയ്ത് ഓക്കെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം കുറെ കൂടെ ഒരു വലിയ സ്കെയിലിൽ ചെയ്തു കഴിഞ്ഞാൽ ബേസിക്കലി കുറെ ആൾക്കാർക്കും കൂടെ ജോലി കിട്ടും, കുറെ കൂടെ നന്നായിട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് കുറെ റിസ്ക് ആണ്, സേഫ് അല്ല. ഒത്തിരി പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. അതിന് ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള, കാരണം നമ്മുടെ നാട്ടിലെ പല ആൾക്കാർക്കും നമ്മൾ എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ ഇത് ചെയ്തില്ല. ഞങ്ങൾ അത് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്.
2: വേരുകളിൽ തളിർക്കുന്ന ഡിജിറ്റൽ സ്വപ്നങ്ങൾ. ഇരിട്ടിയിലെ സ്വയം സംരംഭക സ്ഥാപനം ക്വാഡ് ബ്രേക്ക് സ്റ്റുഡിയോ സ്ഥാപകൻ ജസ്റ്റോ ജോസും ഭാര്യ ജോഷ്മി ജോണിയും പങ്കെടുക്കുന്ന ജാലകം നാളെ തുടർന്ന് കേൾക്കാം. അഭിമുഖം സി കെ രാജശ്രീ, നിർവഹണം വിനോദ് ബാബു എച്ച്.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
0: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
0: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.

0: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് കീഴിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ

0: നാൾ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മിനി ജോബ് ഫെയർ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497270760610. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോൺ നടത്തുന്ന ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിന്റെ സൌജന്യ ഓൺലൈൻ വർക്ക്ഷോപ്പ് ഈ മാസം 10 വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ നടക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 90 72 59 24 58. കാഞ്ഞങ്ങാട് മീനാപീസിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈ സ്കൂൾ ഫോർ ഗേൾസിൽ മ്യൂസിക് ടീച്ചർ, ക്രാഫ്റ്റ് ടീച്ചർ, കരാട്ടെ ടീച്ചർ, ഡാൻസ് ടീച്ചർ വിഭാഗങ്ങളിൽ പരിശീലനത്തിന് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 10 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. തളങ്കര ഗവൺമെന്റ് മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഹിന്ദി തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച ഈ മാസം 10 രാവിലെ 11 മണിക്ക്. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അറബിക് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 11 രാവിലെ 9 മണിക്ക് നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 95 83 36 09. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെ 23 ഗവൺമെന്റ് ITIകളിൽ എംപ്ലോയബിലിറ്റി സ്കിൽസ് വിഷയത്തിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പും സഹിതം നാളെ രാവിലെ 10:30 എലത്തൂർ ഗവൺമെന്റ് ITIയിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0495246618. കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 11 ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ രണ്ടാംഘട്ട കൂടിക്കാഴ്ച നാളെയും 10 11 പബ്ലിക് സർവീസ് കമ്മീഷൻ കാസർഗോഡ് ജില്ലാ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾ ഫോൺ നമ്പർ 0499942301. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി സംസ്ഥാന തലത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നിയമപാഠം ക്വിസ് മത്സരത്തിന്റെ ആദ്യഘട്ടമായ സ്കൂൾ തല മത്സരം ഈ മാസം 26 രാവിലെ 11 മുതൽ 12 വരെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അതത് സ്കൂളുമായോ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 0499942569. കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ വീഡിയോഗ്രാഫർ പാനലിൽ ഉൾപ്പെടുന്നതിന് അപേക്ഷ സമർപ്പിച്ചവർ നാളെ രാവിലെ 11 ഫോട്ടോഗ്രാഫർ പാനലിൽ ഉൾപ്പെടുന്നതിനുള്ള അപേക്ഷ നാളെ ഉച്ചയ്ക്ക് 2 അഭിമുഖം, പ്രായോഗിക പരീക്ഷ എന്നിവ നടക്കും. കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലാണ് എത്തിച്ചേരേണ്ടത്. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 24:50. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് റിലീസ് ചെയ്യുന്നു.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വടക്കുകിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിന് തുടക്കം കുറിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഇറ്റാനഗറിലെത്തും.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ സ്ഥിര അംഗത്വത്തിനായുള്ള ഇന്ത്യയുടെ അവകാശവാദത്തെ പിന്തുണച്ച് ലക്സംബർഗ്. രാജ്യം പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തതയും ആത്മവിശ്വാസവും കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. അഹമ്മദാബാദിൽ നടക്കുന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ 4 ഫൈനലുകളിൽ ഇന്ത്യ ഇന്ന് മത്സരിക്കും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് അരുണാചൽ പ്രദേശ് സന്ദർശിക്കും. തലസ്ഥാനമായ ഇറ്റാനഗറിൽ സുരക്ഷയും ഒരുക്കങ്ങളും ശക്തമാക്കി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ 2 ദിവസത്തെ പര്യടനത്തിന്റെ ഭാഗമായാണ് ഇറ്റാനഗർ സന്ദർശനം. സന്ദർശനത്തിന്റെ ഭാഗമായി നാളെ അദ്ദേഹം അരുണാചൽ പ്രദേശ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. ഇരു സംസ്ഥാനങ്ങളിലുമായി നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും.
1: ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിന്റെ പൂർത്തിയായ 3 പ്രധാന ഭാഗങ്ങൾ രാജ്യത്തിന് സമർപ്പിക്കുന്നതിനൊപ്പം പുതിയ ചരക്കു ട്രെയിൻ സർവീസുകളും വഡോദര താണ്ട റോഡ് റെയിൽപാതയും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. റെയിൽവേ, ദേശീയപാത, ഗുജറാത്ത് സർക്കാർ പദ്ധതികൾ എന്നിവയ്ക്കും അദ്ദേഹം തറക്കല്ലിടും. തുടർന്ന് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ സ്ഥിര അംഗത്വത്തിനായുള്ള ഇന്ത്യയുടെ അവകാശവാദത്തെ പിന്തുണച്ച് ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ. ഇന്നത്തെ ആഗോളക്രമത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ സുരക്ഷാ കൌൺസിൽ പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ആഗോള പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ സുരക്ഷാ കൌൺസിൽ ഇന്ത്യ ഉൾപ്പെടേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യം പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തതയും ആത്മവിശ്വാസവും കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2016 മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിമിൽ അംഗമായത് ബ്രഹ്മോസ് മിസൈലിന്റെ പരിധി വർദ്ധിപ്പിക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കിയതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പ്രതിരോധ മേഖലയിലെ സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തുപറഞ്ഞ ശ്രീ സിംഗ്, ഇന്ത്യ നിലവിൽ 100-ലധികം രാജ്യങ്ങളിലേക്ക് ഏകദേശം 38,500 കോടി രൂപയുടെ പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു.
2: भारत 2016 से पहले एमटीसीआर मेंबर नहीं था, जिसके कारण हम ब्रह्मोस मिसाइल की रेंज एक सीमा से आगे चाहते हुए भी हम नहीं बढ़ा पाते थे. लेकिन हमारी गवर्नमेंट के सक्रिय डिप्लोमेसी और दूरदर्शी नेतृत्व के कारण हमारा एमटीसीआर के हम सदस्य बने और उसके बाद ब्रह्मोस की रेंज भी बढ़ाने का काम करने में हमने कामयाबी हासिल की है.
0: പടിഞ്ഞാറൻ മേഖലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും 28-ാമത് സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഗോവയിലെ പനാജിയിൽ ചേർന്നു. മേഖലാ കൌൺസിലുകൾ കേവലം തർക്കപരിഹാര വേദികൾ എന്നതിനപ്പുറം പൊതുജനക്ഷേമ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനുള്ള വേദിയായി വികസിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പല നദീ തർക്കങ്ങളും പരിഹരിക്കാൻ കൌൺസിലിന് സാധിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. സായുധ സേനകൾക്കായി 110,000 കോടിയിലധികം രൂപയുടെ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും മറ്റ് വിഭവങ്ങളും സംഭരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന പ്രതിരോധ സംഭരണ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. രാസ ജൈവ ആണവ വികരണ വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്താനും നിരീക്ഷിക്കാനും മറ്റും ഉപയോഗിക്കുന്ന അത്യാധുനിക റെക്സി വാഹനങ്ങൾ, ഭാരം കുറഞ്ഞ ഹെലികോപ്റ്ററുകൾ, റഡാറുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ഉപകരണങ്ങളും സംഭരിക്കാനാണ് അംഗീകാരം നൽകിയത്. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. നാളെ വരെ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്നലെ അന്തരിച്ച ചിറ്റൂർ മുൻ MLA കെ അച്യുതന്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ചാലക്കളം വീട്ടുവളപ്പിൽ നടക്കും. രാവിലെ 8 മണി വരെ വസതിയിലും തുടർന്ന് നെഹ്റു നഗറിലും ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലും തത്തമംഗലം സർവീസ് സഹകരണ ബാങ്കിലും പൊതുദർശനം ഉണ്ടായിരിക്കും. ലോകത്തിന്റെ ഫാർമസി എന്ന നിലയിലുള്ള ഇന്ത്യയുടെ സ്ഥാനം മെച്ചപ്പെടുത്താനും ആഗോള മെഡിക്കൽ ആരോഗ്യ സംരക്ഷണ കേന്ദ്രമായി വളർത്താനും ആഹ്വാനം ചെയ്ത കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഇന്ത്യക്കാർക്കും ഉന്നത നിലവാരമുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ആരോഗ്യക്ഷേമം ഉറപ്പാക്കുക എന്നതായിരിക്കണം രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
4: make sure we are very high quality.

0: quality, zero compromise on quality, and ensure not only that every Indian gets high quality healthcare, but we provide wellness and healthcare to the world from India. On Indian machine, on Indian equipment, using Indian consumer, administering Indian drugs and pharmaceuticals, giving patient care by Indian doctors.
1: അഹമ്മദാബാദിൽ നടക്കുന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ നാല് ഫൈനലുകളിൽ ഇന്ത്യ ഇന്ന് മത്സരിക്കും. വനിതാ വിഭാഗം റീകർവ് ഫൈനലിൽ ഇന്ത്യയുടെ ഭാവന പൂജ സഖ്യം ചൈനീസ് സഖ്യത്തെ നേരിടും. റീകർവ് പുരുഷ ഫൈനലിൽ ഹർവീന്ദർ സിംഗ് വിജയ് സുന്ദി സഖ്യം സ്ലോവാക്കിയോടും കോമ്പൌണ്ട് പുരുഷ ഫൈനലിൽ ശ്യാം സുന്ദർ സ്വാമി തോമൻ കുമാർ സഖ്യം ഇറാഖിനോടും ഏറ്റുമുട്ടും. മിക്സഡ് വിഭാഗം ഫൈനലിൽ സ്വാതി ചൌധരി ആദിൽ മുഹമ്മദ് നസീർ അൻസാരി സഖ്യം ചെക്ക് റിപ്പബ്ലിക്കിനെയാണ് നേരിടുന്നത്. ഏഷ്യൻ ഗെയിംസ് 2026 ഈ മാസം 19 മുതൽ അടുത്ത മാസം 4 വരെ ജപ്പാനിൽ നടക്കും. മത്സരങ്ങൾ നാളെ ആരംഭിക്കും. ഈ മാസം 17 ടെക് ബോളിലൂടെയും 18 വനിതാ ക്രിക്കറ്റിലൂടെയുമാണ് ഇന്ത്യയുടെ പോരാട്ടം തുടങ്ങുന്നത്. പി വി സിന്ധു, മീരാഭായ് ചാനു, മനു ഭാക്കർ, അമൻ സെഹ്റാവത്ത്, ലൌറിന ബോർഗഹെയ്ൻ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ ഇന്ത്യയെ നയിക്കും. ബോക്സിംഗിലും 70-ലധികം താരങ്ങൾ അണിനിരക്കുന്ന അത്ലറ്റിക്സിലും ഇന്ത്യ മികച്ച മെഡൽ പ്രതീക്ഷയിലാണ്. അക്ഷരാഭ്യാസത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് സാക്ഷരത എത്രത്തോളം അനിവാര്യമാണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. 1966 നടന്ന യുനെസ്കോ ജനറൽ കോൺഫറൻസിലാണ് സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി പ്രഖ്യാപിച്ചത്. 1967 മുതലാണ് ഇത് ആഗോളതലത്തിൽ ആചരിച്ചു തുടങ്ങിയത്. ന്യൂഡൽഹിയിൽ ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി പ്രമുഖ നയതന്ത്ര കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ പങ്കിനെ ഇറാൻ പ്രശംസിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ ഡൽഹി സന്ദർശനം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും തന്ത്രപ്രധാന സഹകരണവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി പ്രത്യാശ പ്രകടിപ്പിച്ചു. വ്യാപാരം, സമ്പദ്വ്യവസ്ഥ, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിൽ ഇന്ത്യയും ഇറാനും തമ്മിൽ ശക്തമായ സഹകരണമാണുള്ളതെന്നും ഇറാൻ വക്താവ് പറഞ്ഞു. തങ്ങളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾക്ക് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ. ഗൾഫ് മേഖലയിലെ US എണ്ണ വാതക കേന്ദ്രങ്ങൾ സുരക്ഷിതമല്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഖർ ഖാലി ബാഫ് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില ഉയർന്നു. സംഘർഷം കൂടുതൽ ശക്തിപ്പെടുന്നത് മേഖലയിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. 6G നെറ്റ്വർക്ക് വികസനത്തിനുള്ള അന്താരാഷ്ട്ര കൂട്ടായ്മയിൽ പങ്കാളിയായി ഇന്ത്യ. അമേരിക്ക ഉൾപ്പെടെയുള്ള 24 രാജ്യങ്ങളാണ് കൂട്ടായ്മയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയിലെ മിയാമിയിൽ നടന്ന G20 ഇന്നൊവേഷൻ മിനിസ്റ്റീരിയൽ യോഗത്തിന് മുന്നോടിയായി കേന്ദ്ര വാണിജ്യ വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദയും US വാണിജ്യ സെക്രട്ടറിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം. 6G സാങ്കേതിക വിദ്യയുടെ ഭാവിയെക്കുറിച്ചും വരും തലമുറ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ വികസിപ്പിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. അതിശക്തമായ മഴയെ തുടർന്ന് അണക്കെട്ടുകൾ തുറന്നതോടെ ഉത്തർപ്രദേശിലെ 25 ജില്ലകളിൽ പ്രളയ സമാനമായ സാഹചര്യം. ബറേലി, ഈറ്റ, ഷാജഹാൻപൂർ, ബഹ്റൈച്ച്, ലഖിംപൂർ ഖേരി എന്നിവിടങ്ങളിലാണ് കൂടുതൽ മഴ പെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കു കിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിന് തുടക്കം കുറിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഇറ്റാനഗറിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ സ്ഥിര അംഗത്വത്തിനായുള്ള ഇന്ത്യയുടെ അവകാശവാദത്തെ പിന്തുണച്ച് ലക്സംബർഗ്. രാജ്യം പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തതയും ആത്മവിശ്വാസവും കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. അഹമ്മദാബാദിൽ നടക്കുന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ 4 ഫൈനലുകളിൽ ഇന്ത്യ ഇന്ന് മത്സരിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ. സമയം 7 കഴിഞ്ഞ് 35:30.
3: കണ്ണൂർ ന്യൂട്രോണിക്സ് ITIയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
3: 100% പ്ലേസ്മെന്റ്.
4: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
3: ഫോൺ 8075-680-412.
5: FM ഡയറി തുടർന്ന് കേൾക്കാം.
6: അഞ്ജലി അഞ്ജലി.
7: അപൂർവ ഗാനം.

ഇളയരാജ സംഗീതം നിർവഹിച്ച 500-ാമത്തെ സിനിമയായ അഞ്ജലി എന്ന ചിത്രത്തിലെ ഗാനമാണ് നിങ്ങൾ കേട്ടത്. മാനസിക വളർച്ചയെത്താത്ത ഒരു കൊച്ചു ബാലികയെ കേന്ദ്ര കഥാപാത്രമാക്കി 1990-ൽ മണിരത്നം സംവിധാനം ചെയ്ത ഈ ചിത്രം 1991-ൽ ഓസ്കറിനുള്ള ഇന്ത്യൻ എൻട്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. നിങ്ങൾ കേട്ട ഈ ഗാനത്തിൽ കുട്ടികളുടെ ഗായക സംഘത്തിനൊപ്പം ഇളയരാജയുടെ മക്കളും ആലാപന സാന്നിധ്യമായുണ്ട്.

നിങ്ങൾക്കറിയാമോ? കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായി അറിയപ്പെടുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആണ് കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായി അറിയപ്പെടുന്നത്. 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയ്ക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായി പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. സവർണ മേധാവിത്വത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ പ്രകോപിതരായ ചിലർ 1874 വേലായുധ പണിക്കരെ കൊലപ്പെടുത്തുകയായിരുന്നു.

0: സിനിമാ പാരഡൈസോ വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം.
1: ആശിഷ് അവികുന്തക് സംവിധാനം ചെയ്ത നിരാകാർ ഛായ എന്ന ബംഗാളി ചിത്രത്തെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നത് ചലച്ചിത്ര നിരൂപകനായ പി കെ സുരേന്ദ്രൻ.
2: സേതുവിന്റെ പാണ്ഡവപുരം എന്ന നോവലിന്റെ അനുകൽപ്പനമാണ് ആശിഷ് അവികുന്തക് സംവിധാനം ചെയ്ത നിരാകർഛായ അല്ലെങ്കിൽ ആകൃതിയില്ല നിഴലുകൾ എന്ന ബംഗാളി സിനിമ. മലയാള നോവലിൽ ഒരു പുതിയ ഭാവുകത്വം അവതരിപ്പിച്ച പാണ്ഡവപുരം എന്ന നോവൽ നമ്മെ മോഹിപ്പിക്കുന്ന രീതിയിലുള്ള ഘടനയും ശൈലിയും ഉള്ള രചനയാണ്. ഇത് അനുകൽപ്പനത്തിന് പെട്ടെന്ന് വഴങ്ങില്ല എന്നതായിരിക്കാം ഈ സിനിമയെ അധികരിച്ച് മലയാളത്തിലുണ്ടായ സിനിമ നേരിട്ട പ്രശ്നം. ഈ പ്രശ്നത്തെ ഭാവനാത്മകമായി മറികടക്കുകയാണ് അവികുന്തക്. നോവലിലെ സംഭവങ്ങളെയും കഥാസന്ദർഭങ്ങളെയും അതേപോലെ പിന്തുടരാൻ ശ്രമിക്കാതെ സിനിമയുടെ സാധ്യതകൾ കണക്കിലെടുത്ത് സ്വതന്ത്രമായ ആഖ്യാനം എന്ന രീതിയാണ് സംവിധായകൻ അവലംബിച്ചിരിക്കുന്നത്. പാണ്ഡവപുരം എന്ന നോവലിലെ പല ഘടകങ്ങളും ആദ്യ വായനയിൽ തന്നെ എന്നെ വല്ലാതെ ആകർഷിക്കുകയുണ്ടായി. നോവലിൽ സന്നിഹിതമായിരിക്കുന്ന അതിശയിപ്പിക്കുന്ന മാന്ത്രികതയുടെ സാധ്യതകളാണ് അതിൽ പ്രധാനം എന്നാണ് നോവലിനെ കുറിച്ച് അവികുന്തക് ഞാനുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞത്. സിനിമയിൽ മൂന്ന് കഥാപാത്രങ്ങളേ ഉള്ളൂ. കൽക്കത്തയിലെ ഒരു ഫ്ളാറ്റിൽ താമസിക്കുന്ന ഒരു മധ്യവർഗ കുടുംബത്തിലെ അംഗങ്ങളായ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ദേവിയും പിന്നെ ശീല എന്ന അവരുടെ നാത്തൂനും, മറ്റൊരാൾ ഒരു ദിവസം ദേവിയെ തേടിയെത്തുന്ന രാഹുൽ എന്ന അപരിചിതനും. അയാൾ മുമ്പ് ദേവിയുടെ കാമുകനായിരുന്നു എന്ന് അവകാശപ്പെടുന്നു. നോവലിലെ ശാന്തമായ ഗ്രാമീണാന്തരീക്ഷത്തെ സിനിമയിൽ കൽക്കത്ത നഗരത്തിന്റെ തിരക്കിലേക്കും ബഹളത്തിലേക്കും മാറ്റിയിരിക്കുന്നു. നോവലിലെ റെയിൽവേ സ്റ്റേഷനു പകരം ഹൗറ പാലവും താഴെക്കൂടി ഒഴുകിപ്പോകുന്ന ഹുഗ്ലി നദിയും ട്രാമും സൈക്കിൾ റിക്ഷയും തോണിയും ദുർഗാപൂജയും പശ്ചാത്തലത്തിലുണ്ട്. ഇത് സിനിമയ്ക്ക് കൂടുതൽ ദൃശ്യസാധ്യത ഒരുക്കുന്നുണ്ട്. നോവലിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി നഗരത്തിലെ അണുകുടുംബ വ്യവസ്ഥയിലാണ് സംവിധായകൻ സിനിമയെ സ്ഥാപിച്ചിരിക്കുന്നത്. അതിന്റെ ഏകാന്തതയുടെയും അന്യവൽക്കരണത്തിന്റെയും പ്രശ്നങ്ങളും സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന വിള്ളലുകളും വർദ്ധിച്ചുവരുന്ന വേർപിരിയലുകളും സിനിമയിൽ വിഷയമാവുന്നു. ഈ അന്യവൽക്കരണത്തിന് മനോവിഭ്രാന്തിയുടെ അവസ്ഥ കൈവരുന്നു. യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള മോചനത്തിനായുള്ള ദേവിയുടെ ആഗ്രഹചിന്തയാണോ അവർ നെയ്തെടുക്കുന്ന കൽപ്പിത കഥയാണോ രാഹുൽ എന്ന ജാരൻ?

അവളുടെ അഭിനിവേശത്തിന്റെ പ്രതിഫലനമാണോ, അല്ല അവളുടെ ലൈംഗിക ആഗ്രഹങ്ങളെ നിറവേറ്റാനുള്ള ചിന്തയാണോ? ദേവിയുടെ ഈ സംഭാഷണം അവളുടെ അന്തരംഗത്തിലേക്കുള്ള വാതിലാവുന്നുണ്ട്. ദേവിയും നാത്തൂനും തമ്മിലുള്ള ബന്ധത്തെ ഒരുപക്ഷെ അതൊരു ലെസ്ബിയൻ ബന്ധമാണെന്ന് പോലും സംശയിക്കാം. ദേവിയുടെ ഭൂതകാലത്തെ അതിവർത്തിക്കാനുള്ള ശ്രമമാണോ? സ്നേഹത്തിലൂടെ ഭൂതകാലത്തിലെ ഭീകരതയെ അവൾ മറികടക്കുന്നു എന്നാണോ? മനക്കോട്ട കിട്ടുന്നതിലൂടെ മനസ്സിനെ ആശ്വസിപ്പിക്കുകയാണോ? സിനിമയുടെ അവസാനത്തിൽ ദേവി രാഹുലിനോട് ശ്മശാനഭൂമിയിലെ മണൽക്കുഴിയെപ്പറ്റി പറയുന്നുണ്ട്. കമിതാക്കളെ വിഴുങ്ങുന്ന ആ കുഴി എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ അതുണ്ടെന്ന കാര്യം സത്യമാണെന്നാണ് ദേവി പറയുന്നത്. ഈ രണ്ടു വർഷം കൂടുമ്പോൾ ആരെങ്കിലുമൊക്കെ അതിൽ വീണ് അപ്രത്യക്ഷരാകും. ഇത് കേട്ട് പേടിക്കുന്ന രാഹുലിനോട് ദേവി പറയുന്നത്, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല, ഇരുട്ടിലാണ് ഓടുന്നതെങ്കിൽ പോലും നിങ്ങളതിൽ വീഴില്ല, ഞാൻ ഉള്ളിടത്തോളം കാലം. മണൽക്കുഴിയെ ദേവിയുടെ മാനസികാവസ്ഥ പ്രതിഫലിപ്പിക്കുന്ന ഒരു രൂപകമായി കാണാം. മനുഷ്യ മനസ്സുകൾക്ക് ഭാവന ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അവരുടെ ലോകം ഭാവനയാൽ നിറം പിടിപ്പിച്ചതായിരിക്കും. ഒരു പുതിയ ലോകം പിറക്കും. ഇവ്വിധം ദേവി ഒരു സന്ദർഭത്തിൽ ആത്മകഥമെന്നോണം പറയുന്നുണ്ട്. ഇത് സിനിമയുടെ ഘടനയെ വെളിപ്പെടുത്തുന്നു. സിനിമയിലെ ആഖ്യാനം നിരന്തരം യാഥാർത്ഥ്യത്തിനും അയാഥാർത്ഥ്യത്തിനും ഇടയിൽ ഊഞ്ഞാലാടുന്നു. കെട്ടിച്ചമച്ചതാണ് ദേവിയുടെ യാഥാർത്ഥ്യങ്ങൾ എന്ന പ്രതീതി ചലച്ചിത്രത്തിലുടനീളം നിലനിർത്തുന്നു. എല്ലാം കഥകളാണ്, നിങ്ങളുടെ, എന്റെ, അവന്റെ, അലിരാജ്പൂരിന്റെ, ബാഗ് ബസാറിന്റെ, ഈ ലോകത്തിന്റെ. ദേവി ഒരു സന്ദർഭത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും ദേവിയുടെ തോന്നലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ദേവിയും രാഹുലും നടക്കാൻ പോയപ്പോൾ ഒരു ചെറുക്കൻ സൈക്കിളിൽ വന്ന് അവളെ നോക്കി ചൂളമടിച്ചു. അയാൾ അവനെ ഓടിച്ചു. തുടർന്ന് ആരോ തന്നെ പിന്തുടരുകയാണെന്ന് അവൾ പറഞ്ഞു. അത് നിഷേധിച്ചുകൊണ്ട് എല്ലാം അവളുടെ തോന്നലാണെന്നാണ് അയാൾ പറയുന്നത്. അവൾ വന്ന പാതയിലൂടെ തിരിഞ്ഞോടി, വഴുതി വീണു, ഉറക്കെ നിലവിളിച്ചു, കരഞ്ഞുകൊണ്ട് ഉണർന്നു. ഒരു സന്ദർഭത്തിൽ രാഹുൽ ദേവിയോട് പറയുന്നത്, ഭ്രാന്തുള്ളവർക്ക് ഭാവന കൂടുതലായിരിക്കും. പഴയൊരു കഥയുണ്ട്, മനസ്സിന്റെ താളം തെറ്റിയ ആളുകൾ തോണികളിൽ ഓടിക്കേറുമെന്ന്, എങ്കിലവർക്ക് സുഖമാകുമത്രേ. ഇത് മിഷേൽ ഫൂക്കോയുടെ ഭ്രാന്തിനെയും സമൂഹത്തെയും കുറിച്ചുള്ള ചിന്തയിലേക്ക് നമ്മെ എത്തിക്കുന്നു. ഈ അവസ്ഥയെ സത്യത്തിനും മിഥ്യക്കും ഇടയിൽ മാഞ്ഞുപോകുന്ന മങ്ങിയ നേർത്ത രേഖകൾ പോലെ സങ്കീർണമാക്കുന്ന രീതിയിലാണ് കളറും ബ്ലാക്ക് ആൻഡ് വൈറ്റും മോണോക്രോമും ഉപയോഗിച്ചിരിക്കുന്നത്. പല നിറങ്ങളിലേക്കുള്ള സഞ്ചാരത്തിന് പ്രേക്ഷകരുടെ മാനസികാവസ്ഥയനുസരിച്ച് പല അർത്ഥങ്ങൾ കൈവരാം. അത് കേവലം ഭൂതം, ഭാവി, യഥാർത്ഥം, കൽപ്പിതം എന്നിവയുടെ വിരുദ്ധങ്ങളെയോ വിഭജനങ്ങളെയോ കുറിച്ചല്ല. ഈ സഞ്ചാരങ്ങൾ സിനിമാറ്റിക് ടെക്സ്ചറിന്റെ ഘടനാപരമായ ലീലകളാണ്. ദൃശ്യങ്ങളുടെ ടെക്സ്ചറിന്റെ ശ്രദ്ധയോടെയുള്ള തിരിമറികളിലൂടെ കണ്ണിനെയും കാതിനെയും കടന്നു നിൽക്കുന്ന ദൃശ്യഭാവം, ഇന്ദ്രിയാനുഭവം, സ്പർശനേന്ദ്രിയ സംബന്ധിയായ ഒരനുഭവം സൃഷ്ടിക്കുവാൻ ദൃശ്യങ്ങളുടെ രാസായനികവും ഘടനാപരവുമായ സ്വഭാവത്തെ സംവിധായകൻ ഉപയോഗപ്പെടുത്തുന്നു. ഇതിനായി വ്യത്യസ്ത ഗ്രേഡും ഗ്രാനുലാരിറ്റിയും സ്വഭാവവും ഗുണവും പഴക്കവും ഉള്ള വ്യത്യസ്ത തരത്തിലുള്ള ഫിലിം സ്റ്റോക്ക് ഉപയോഗിക്കുന്നു. രാസപ്രവർത്തനത്തിലൂടെ രൂപാന്തരപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ആഖ്യാനത്തിന്റെ ചില ഘട്ടങ്ങളിൽ പൊടുന്നനെ ത്വരിതഗതിയിൽ കളറിലേക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്കും മോണോക്രോമിലേക്കും നീങ്ങുന്നു. ഫ്രെയിം റേറ്റിലെയും എക്സ്പോഷറിലെയും ഏറ്റക്കുറച്ചിൽ, ദൃശ്യങ്ങളുടെ ഷാർപ്നെസ് എന്നിവയൊക്കെയാണ് മുകളിൽ സൂചിപ്പിച്ച ഭാവം കൈവരുത്തുന്നതിനായി സംവിധായകൻ ഉപയോഗിക്കുന്നത്. ഇതിലൂടെ സിനിമാനുഭവം യുക്തിബോധത്തിന്റെയും ധിഷണയുടെയും അപ്പുറത്തുള്ള തലത്തിലേക്ക് ഉയരുന്നു. ആവർത്തനം സിനിമയിലെ ഒരു പ്രധാന ഘടകമാണ്. ശബ്ദങ്ങളുടെയും സീനുകളുടെയും വസ്തുക്കളുടെയും ആവർത്തനം, പച്ചക്കറി മുറിക്കുന്നതിന്റെയും ഇളനീർ ചെത്തുന്നതിന്റെയും കോഴിയെ വെട്ടുന്നതിന്റെയും മറ്റ് ദൃശ്യങ്ങൾ ഉദാഹരണം. ഇത് ദേവിയുടെ ഏകതാനമായ ദിനചര്യയെയും അവളിൽ അന്തസ്ഥിതമായ വൈകാരികവും ആത്മീയവുമായ ഹിംസയെയും പ്രതിനിധീകരിക്കുന്നു. ഇത് എല്ലാവരിലുമുള്ള ജന്മസിദ്ധമായ സ്വാഭാവികമായി തീർന്ന ഹിംസാത്മകതയെയും സൂചിപ്പിക്കുന്നു. കോഴിവെട്ടു സീൻ കാരണമാണ് സിനിമ ഇന്ത്യയിൽ റിലീസാകാതിരുന്നത്. ഈ സീൻ വെട്ടിമാറ്റാൻ സെൻസർ ബോർഡ് അഭികുന്ദക്കിനോട് ആവശ്യപ്പെട്ടു, പക്ഷെ അദ്ദേഹം വഴങ്ങിയില്ല. അതുകൊണ്ട് സിനിമയ്ക്ക്

0: സെൻസർ സർട്ടിഫിക്കറ്റ് നിഷേധിക്കപ്പെട്ടു. സിനിമയെക്കുറിച്ച് അഭിപ്രായം അറിഞ്ഞപ്പോൾ സേതു ഇപ്രകാരം പറയുകയുണ്ടായി: സിനിമയിൽ നോവലിന്റെ ചട്ടക്കൂടിനപ്പുറം തനതായൊരു ശില്പം രൂപപ്പെടുത്തിയെടുക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടത് അത് നോവലിനോടുള്ള മറ്റൊരു സമീപനം എന്ന നിലയിലാണ്. മലയാളത്തിലെ പ്രശസ്തരായ എല്ലാ നിരൂപകരും നോവലിനെ അവരവരുടേതായ രീതിയിൽ സമീപിച്ചിട്ടുണ്ട്. ഈ സിനിമ ഉയർന്ന സൗന്ദര്യശാസ്ത്രബോധമുള്ള ഒരു കലാകാരന്റെ മറ്റൊരു വായനയാണ്.
1: ആശിഷ് അവികുന്തക് സംവിധാനം ചെയ്ത നിരാകാർ ഛായ എന്ന ബംഗാളി ചിത്രത്തെ പരിചയപ്പെടുത്തി. ഇതുവരെ സംസാരിച്ചത് ചലച്ചിത്ര നിരൂപകനായ പി കെ സുരേന്ദ്രൻ.
2: സിനിമ പാരഡൈസോ വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം.

0: ചിന്താ കിരണം.
1: അന്വേഷണങ്ങളെല്ലാം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേക്കാമെങ്കിലും ലക്ഷ്യങ്ങളെല്ലാം ജീവിതത്തിൽ എത്തണമെന്നില്ല. അന്വേഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും ചരിത്രമാണ് മനുഷ്യ ജീവിതം. നിലനിൽക്കാനും തുടരാനും അത്യാവശ്യം വേണ്ടവയുടെ നിറവേറലുമായുള്ള അന്വേഷണമായിരുന്നു തുടക്കം. ഓരോ ആവശ്യവും നിറവേറപ്പെടുമ്പോൾ അതിൽ നിന്നും ഒരുപാട് ആവശ്യങ്ങൾ ഉയർന്നു വരും. വന്യജീവികളിൽ നിന്ന് രക്ഷ നേടാൻ ഉണ്ടാക്കിയ ആയുധങ്ങൾ വികസിച്ച് വികസിച്ച് ഇന്ന് ലോകത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാവുന്ന ആണവായുധം വരെ എത്തി നിൽക്കുന്നു. ജീവിതത്തെ സുഗമമാക്കാൻ വേണ്ടി തുടങ്ങിയ അന്വേഷണങ്ങളും കണ്ടെത്തലുകളും ജീവിതത്തിന് തന്നെ ഏറ്റവും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നു. സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, ആരോഗ്യ മേഖലകളിലെല്ലാം വികസനം എന്ന പേരിൽ ചെയ്യുന്നതെല്ലാം പലപ്പോഴും ജീവിതത്തിലേക്കല്ല, മരണത്തിലേക്കാണ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തെ അനായാസമാക്കാൻ സഹായിക്കുന്ന അന്തരീക്ഷമൊരുക്കലാണ് പ്രധാനം. അക്കാര്യം വിസ്മരിച്ച് ആഗ്രഹങ്ങളുടെ സഫലീകരണമാണ് ജീവിത ലക്ഷ്യം എന്ന് ധരിച്ചതുകൊണ്ടാണ് ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടും അതൊന്നും ജീവിതത്തെ പ്രകാശാത്മകമാക്കാത്തത്.

0: ആകാശവാണി കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
0: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 11:47 കണ്ണൂരിലെത്തേണ്ട 20:924 ഗാന്ധിധാം തിരുനെൽവേലി ഹംസഫർ എക്സ്പ്രസ് 56 മിനിറ്റും 12:17 എത്തേണ്ട ലോകമാന തിലക് തിരുവനന്തപുരം നോർത്ത് ഗരീബ് രഥ് 37 മിനിറ്റും വൈകിയോടിക്കൊണ്ടിരിക്കുകയാണ്.
2: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
5: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: കണ്ണൂർ ന്യൂട്രോണിക്സ് ITIയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
7: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
6: 100% പ്ലേസ്മെന്റ്.
7: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
6: ഫോൺ 8075-680-412.
8: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547766.

0: 9928.
1: ഓണം കഴിഞ്ഞു, ഇപ്പോഴും കിച്ചൺ അപ്ഗ്രേഡ് ചെയ്തില്ലേ?
2: എന്നാൽ അതിന് പറ്റിയ സമയമാണ് മൈജിയിൽ. ഇപ്പോഴും മാസ് ഓഫറുകൾ മാസ് വിലക്കുറവ് തുടരുന്നു.
1: കിച്ചൺ അപ്ലയൻസുകൾ ഹിഡൻ ഓഫറിൽ സ്വന്തമാക്കാം മൈജിയിൽ നിന്ന്.
2: ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
0: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999582. ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581.
1: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
3: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
1: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്. ഓണം കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
2: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ?
1: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
2: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
1: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.

രാവിലെ 8:30 സംഗീതമാധുരിയിൽ അനിതാ സിംഗ്വിയെ ആലപിച്ച സൂഫി ഗാനങ്ങൾ കേൾക്കാം. 11:00 സൗമ്യയുടെ സംഗീത കച്ചേരി. ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന വെള്ളപ്പോക്ക് അഥവാ ല്യൂക്യോറിയ, വലിയപറമ്പ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി കെ ഗായത്രി സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തി. 1:00 എവർഗ്രീൻ 80s, 2:30 ആകാശവാണി ടെലിവിക്കീസ് ഫോണിൻ പരിപാടി. ഇന്ന് രാത്രി 7:35 സയൻസ് കഫേയിൽ ലോകത്തിലെ പ്രമുഖരായ 1 കോടി ഗവേഷകരിൽ നിന്നും 5% ഗവേഷകരുടെ പട്ടികയിൽ ഉൾപ്പെട്ട കണ്ണൂർ സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലറും സർവകലാശാല IQAC മുൻ ഡയറക്ടറും പാലയാട് ഡോക്ടർ ജാനകിയമ്മാൾ ക്യാമ്പസ് പ്രൊഫസറുമായ ഡോക്ടർ എ സാബുവുമായുള്ള അഭിമുഖം ഇന്ന് രാത്രി 7:35 സയൻസ് കഫേയിൽ. 9:30 ഗാനലോക വീഥികളിൽ, 10:00 കഥകളി പദങ്ങൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 11:00 സ്പോട്ട്ലൈറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ രാവിലെ 7:00. ഇനി 8:00 സമാചാർ പ്രഭ, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: LIC അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലുടനീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷൻ, ഒപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
6: അടുത്ത ഗാനം കബറം റസീദ് ഇൻഷബ് കെനിക എന്നാരംഭിക്കുന്നു.

0: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
1: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടി കണ്ടീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ലോഗിൻ ചെയ്യുക.
2: LIC ഹർ പൽ ആപ്കെ സാത്ത്.
3: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
4: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
6: അനിത സിംഗ്വി ആലപിച്ച സൂഫി ഗാനങ്ങളാണ് സംഗീതമാധുരിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ചഷ്മേ മസ്തത അജിബെ എന്നാരംഭിക്കുന്നു.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: അനിത സിംഗ്വി ആലപിച്ച സൂഫി ഗാനങ്ങളാണ് സംഗീതമാധുരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതമാധുരി ഇനി നാളെ രാവിലെ 8:30. ആകാശവാണി കണ്ണൂർ FM. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഇറ്റാനഗറിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേറ്റ് മ്യൂസിയം, കേൾവി കാഴ്ചവൈകല്യം നേരിടുന്നവരുടെ ഡോണി പോളോ മിഷൻ സ്കൂൾ എന്നിവ സന്ദർശിക്കും. ഇതിന്റെ ഭാഗമായി ഇന്നും നാളെയും സന്ദർശന സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 3 ചരക്ക് ട്രെയിൻ സർവീസുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. അറിവിലേക്കും അവസരങ്ങളിലേക്കും ശോഭനമായൊരു ഭാവിയിലേക്കും വാതിൽ തുറക്കുന്നത് സാക്ഷരതയാണെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തോടനുബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വം നേടാൻ ഇന്ത്യയുടെ ശ്രമത്തിന് ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവിയർ ബെറ്റൽ പിന്തുണ പ്രഖ്യാപിച്ചു. 3-ദിന സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെത്തിയതായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി. വർദ്ധിച്ച ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് സാമൂതിരി രാജ PK കേരളവർമ്മ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ഫാർമക്കോളജി വിദഗ്ധനായിരുന്ന അദ്ദേഹത്തിന് ബിസിനസ് മികവിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഉള്ളിവില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് ഹോർട്ടികോർപ്പ് വഴി നടപ്പാക്കുന്ന സവാള വിൽപ്പന കണ്ണൂരിൽ ആരംഭിച്ചു. മൊബൈൽ വാഹന യൂണിറ്റിന്റെ ഉദ്ഘാടനം TO മോഹനൻ MLA നിർവഹിച്ചു. വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ 4 ഫൈനലുകളിൽ ഇന്ത്യ ഇന്ന് മത്സരിക്കും. അഹമ്മദാബാദിലെ സബർമതി നദീതീരത്താണ് മത്സരങ്ങൾ. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. MG ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയതാണ് ആദ്യം ചിത്രം മാനത്തെ കൊട്ടാരം.

മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ബേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന്, എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനത്തെ തുടർന്ന് യേശുദാസ് പാടിയ ഗാനം കേൾക്കൂ. ചിത്രം പൈ ബ്രദേഴ്സ്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ദേവി കൃഷ്ണ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
3: വഴിയുണ്ടല്ലോ, നേരെ മൈജിലേക്ക് പോക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
2: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
3: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: സന്തോഷ് വർമ്മ എഴുതി, രാഹുൽ രാജ് ഈണം പകർന്ന്, സംഗീത് സംഗീത പ്രഭു എന്നിവർ ചേർന്ന് പാടിയത്. ചിത്രം ഛോട്ടാ മുംബൈ.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956007.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.

0: കണ്ണൂർ.
1: അടുത്ത ഗാനം ജയചന്ദ്രനും കല്യാണി മേനനും ചേർന്ന് പാടിയത്. ചിത്രം അവൾ എൻ്റെ സ്വപ്നം. ഗാനം എഴുതിയത് ശശി പേരൂർക്കട. സംഗീതം ദക്ഷിണാമൂർത്തി.

0: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിയിട്ടില്ല.
1: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടർന്നു മൈജിയുടെ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവിൽ.
0: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
1: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
0: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
5: ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
5: വിഷമിക്കണ്ടേ, മൈജിയിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
4: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
5: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
4: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
6: അടുത്ത ഗാനം എസ് ജാനകി പാടിയത്, ചിത്രം പത്മരാഗം, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, MK അർജുനന്റെ സംഗീതം.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: ഹലോ പ്രിയ ഗീതം.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
6: യേശുദാസ് പാടിയത് ചിത്രം തച്ചോളി മരുമകൻ ചന്തു.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: ബിച്ചു തിരുമലിയുടെ വരികൾക്ക് മോഹൻ സിതാര ഇണം പകർന്ന് ജി വേണുഗോപാൽ പാടിയത്. ചിത്രം അപർണ.

യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. ശ്രീദേവി എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫലി കേച്ചേരി എഴുതി, ജി ദേവരാജൻ ഈണം പകർന്നിരിക്കുന്നു.

ഗാനാമൃതത്തിൽ അടുത്തതായി അത്തം ചിത്തിര ചോതി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. പൂച്ചൽ ഖാദറിന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: കലികാലം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രേയ ഘോഷാൽ പാടിയ ഈ ഗാനത്തോടെ ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. അറിവിലേക്കും അവസരങ്ങളിലേക്കും മികച്ച ഭാവിയിലേക്കും സാക്ഷരതാ വാതിൽ തുറക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. വിദ്യാസമ്പന്നരായ പൌരന്മാരാണ് വികസിത ഭാരതത്തിന്റെ ശക്തമായ അടിത്തറയെന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിന സന്ദേശത്തിൽ അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് സൌദി അറേബ്യയിലെ ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. എംബസിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ സ്റ്റിയറിംഗ് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലാണ് കൂടിക്കാഴ്ച നടന്നത്. മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കുന്നതിനും കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിനും കേരള സ്റ്റേറ്റ് ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പരിപാടി സ്മൃതിവന്ദനം 2026 നാളെ തിരുവനന്തപുരത്ത് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിൽ മന്ത്രി കെ മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കൊച്ചി ഇൻഫോപാർക്ക് നാലാംഘട്ട വികസനത്തിന് നടപടികൾ വേഗത്തിലാക്കാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തിയ ചർച്ചയിലാണ് ഉറപ്പ് ലഭിച്ചതെന്ന് അനൂപ് ജേക്കബ് അറിയിച്ചു. പ്രവാസി കമ്മീഷൻ അദാലത്ത് നാളെ എറണാകുളത്ത്. പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസിന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് അദാലത്ത്. സംസ്ഥാനത്ത് പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി. വർദ്ധിച്ച ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ലോകത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ ക്ലബ്ബ് ടൂർണമെന്റായ യുവേഫ ചാമ്പ്യൻസ് ലീഗിന് ഇന്ന് തുടക്കം. സ്പെയിനിലെ സാന്റിയാഗോ ബെർണാബ്യൂ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 12:30 റയൽ മാഡ്രിഡ് ഇന്റർ മിലാനെ നേരിടും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ വന്ധ്യതാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ് മുൻകാലങ്ങളിൽ PCOS എന്നറിയപ്പെട്ടിരുന്ന PMOS, ഹോർമോൺ വ്യതിയാനങ്ങൾ, മെറ്റബോളിസത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ആർത്തവക്രമക്കേടിലെ വ്യതിയാനങ്ങൾ തുടങ്ങിയ പല ഘടകങ്ങളുമായി ബന്ധപ്പെട്ട ഒരവസ്ഥയാണിത്. എന്താണ് PMOS? ഇതുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? തുടക്കത്തിൽ തന്നെ ഈ അവസ്ഥയെ എങ്ങനെ തിരിച്ചറിയാനാകും തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജിമോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് സ്ത്രീകളിലെ വന്ധ്യതയുമായി ബന്ധപ്പെട്ട പ്രധാന കാരണങ്ങളിലൊന്നാണല്ലോ PCOS എന്നറിയപ്പെട്ടിരുന്ന PMOS. എന്താണ് PMOS?
2: PMOSന്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഓവേറിയൻ സിൻഡ്രോം എന്നാണ്. ഇത് വർഷാവർഷങ്ങളായി നമ്മൾ PCOS എന്ന് വിളിച്ച ഒരു ഡയഗ്നോസിസിനെയാണ് ഇപ്പോൾ ഈ 2026 പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ടുള്ള ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അണ്ടോൽപാദന പ്രശ്നങ്ങളാണ് ഇതിന് മെയിനായിട്ട് വരുന്നത്. സ്ത്രീകളിലെ വന്ധ്യതയ്ക്കുള്ള മെയിനായിട്ടുള്ള ഒരു കാരണമാണ് ഈ അണ്ടോൽപാദനത്തിലുള്ള പ്രശ്നങ്ങൾ. അവർക്ക് ശരിയായ രീതിയിൽ ക്രമം തെറ്റിയുള്ള ആർത്തവം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഓവുലേഷൻ നടക്കുന്നില്ല. അപ്പോൾ അത് ഒരു വന്ധ്യതയ്ക്കുള്ള കാരണവുമാകുന്നു.
1: സർ, ഈ PMOS ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: ഒരുപാട് പേരിൽ ഇപ്പോൾ അഡോളസന്റ് ആയാലും, അതായത് കുഞ്ഞുങ്ങൾ

0: അതായത് പ്രായപൂർത്തിയായി വരുന്ന പെൺകുട്ടികളിലും യങ് അഡൽസിലും അത് കഴിഞ്ഞ ശേഷം ഈ കല്യാണം കഴിഞ്ഞു പോകുന്ന സ്ത്രീകളിലൊക്കെ ഒരുപാട് PCOS അല്ലെങ്കിൽ PMOS കാണാറുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള പ്രശ്നങ്ങൾ, എൻവയൺമെൻ്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ ജീവിതചര്യയിലുള്ള ഭക്ഷണക്രമങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഈ PMOSന് കാരണമായേക്കാം. അതിൽ തന്നെ പ്രധാനമായിട്ടും ഈ PMOS ഉള്ള സ്ത്രീകളിലെല്ലാം മിക്കവാറും കാണുന്നത് അമിതമായിട്ടുള്ള വണ്ണമാണ്. അമിതമായിട്ടുള്ള വണ്ണം കൂടുതൽ സ്ത്രീ പുരുഷ ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അങ്ങനെ ഈ ഒരു അണ്ടോൽപാദനത്തിനെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ PMOS എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ, ഡയഗ്നോസ് അതായത് അതിനെ നമ്മുടെ PMOS എന്ന് പറഞ്ഞ് അവരെ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ 3 ക്രൈറ്റീരിയയാണ് പറയുന്നത്. അതിൽ 2 എണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് PMOS എന്നുള്ള ക്രൈറ്റീരിയയിലോട്ട് വരാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒളിഗോ ഓവുലേഷൻ അല്ലെങ്കിൽ അനോവുലേഷൻ, അതായത് അണ്ടോൽപാദനത്തിലുള്ള ബുദ്ധിമുട്ട്. അത് ഒരു 21 മുതൽ 35 ദിവസം വരെ ആർത്തവ സൈക്കിൾ, ആർത്തവത്തിൻ്റെ ആ ഒരു സൈക്കിൾ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ റെഗുലർ സൈക്കിൾസ് ആയിട്ട് വരാം. അപ്പോൾ റെഗുലർ സൈക്കിൾ ഇറഗുലർ ആകുമ്പോഴത്തേക്ക് അതിനെ PMOSനുള്ള, ചിലപ്പോൾ അതൊരു PMOSനുള്ള കാരണമായേക്കാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ ഒളിഗോ ഓവുലേഷൻ അല്ലെങ്കിൽ ക്രമം തെറ്റിയുള്ള ആർത്തവം. 2, ഹൈപ്പർ ആൻഡ്രോജനിസം അല്ലെങ്കിൽ പുരുഷ ഹോർമോണിൻ്റെ ആധിക്യം സ്ത്രീകളിൽ കാണുന്നത്. അത് നമുക്ക് ചിലപ്പോൾ ഒരു അമിതമായിട്ടുള്ള രോമവളർച്ചയാവാം, ചിലപ്പോൾ കഴുത്തിലുള്ള പാടുകൾ, കറുത്ത പാടുകൾ, അക്കൻഡോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞ പാടുകളൊക്കെ ആവാം. അല്ലെങ്കിൽ അവരുടെ ഹോർമോൺസോ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ അവരിൽ പുരുഷ ഹോർമോണിൻ്റെ ലെവല് ക്രമാതീതമായിട്ട് കൂടാം. മൂന്നാമത്തെ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് സ്കാനിങ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസ്വെജനൽ അൾട്രാസൗണ്ട് ആണ്. കുഞ്ഞുങ്ങളിലോ അല്ലെങ്കിൽ അഡോളസെൻ്റ് ഗേൾസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രാൻസ്വെജനൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് വയറ് വഴിയാണ് സ്കാൻ ചെയ്യുന്നത്. അപ്പം ട്രാൻസ്വെജനൽ സ്കാൻ ചെയ്യുമ്പോൾ അതിൽ ഓവറിയുടെ വലിപ്പം അനുസരിച്ചിട്ട് ഒരുപാട് വലിയ ഓവറി ആയിരിക്കും ഈ പോളിസിസ്റ്റിക് ഓവറിൻ്റെ PMOS ഉള്ള സ്ത്രീകളിൽ കാണപ്പെടുന്നത്. അതിൽ ഈ കുഞ്ഞു കുഞ്ഞ് സിസ്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പേര് വന്നത് തന്നെ, കുഞ്ഞു കുഞ്ഞ് സിസ്റ്റുകൾ. അത് ചില പക്ഷേ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും പേടിയാണ്, മുഴയാണോ മുഴയാണോ എന്ന്. അപ്പോൾ അതാണ് ഒരു കാരണം ഈ പേര് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് തന്നെ. അപ്പോൾ ഈ നമ്മൾ മാസമുറയുടെ 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം വിളിച്ച് സ്കാൻ ചെയ്യുമ്പോൾ ഈ ഓവറീസിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സിസ്റ്റുകൾ ഏകദേശം 20 ൽ മേലെയൊക്കെ ഉണ്ടെങ്കിൽ, ഒരു ഓവറിയിൽ ഉണ്ടെങ്കിൽ അതിനെ ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്രൈറ്റീരിയ ഒരു 20 ൽ കൂടുതലൊക്കെ ചെറിയ സിസ്റ്റുകൾ കാണുവാണെങ്കിൽ അതിൽ പോളിസിസ്റ്റിക് ഓവറിയിൽ നിന്ന് നമുക്കതിനെ ഡയഗ്നോസ് ചെയ്യുകയും അത് ഒരെണ്ണം. ഈ മൂന്ന് ഞാൻ സൂചിപ്പിക്കപ്പെട്ട 3 കാര്യങ്ങൾ, അതായത് ആർത്തവത്തിലുള്ള പ്രശ്നങ്ങൾ, പുരുഷ ഹോർമോണിൻ്റെ ആധിക്യം, സ്കാനിങ്ങിൽ ഉള്ള ഓവറിയുടെ ആ ഒരു പൊസിഷനും അതിൻ്റെ ആ ഒരു എണ്ണമൊക്കെ നോക്കിക്കഴിഞ്ഞ്, ഇതിൽ ഏതെങ്കിലും 2 എണ്ണം പോസിറ്റീവായിട്ട് വരുവാണെങ്കിൽ നമുക്കവരെ PMOS അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നവർ നമ്മൾ ഈ ഹോർമോൺസ് അല്ലാതെ സ്കാനിങ് ആണ് മെയിനായിട്ടും അതിനെ ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധി.
1: സർ, പല സ്ത്രീകൾക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയമാണ് PMOS കാലക്രമത്തിൽ ക്യാൻസറിലേക്ക് നയിക്കുമോ എന്നുള്ളത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്?
0: ക്രമം തെറ്റിയുള്ള ആർത്തവം, അതായത് നമുക്കിപ്പോൾ 2-3 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ശരീരത്തിലെ ഈസ്ട്രജൻ്റെ അളവ് വളരെ കൂടുതലാണ്, കൂടുതലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള മാസമുറ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് മാസമുറ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആവരണം, ഗർഭപാത്രത്തിൻ്റെ ആവരണം പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ആവരണത്തിലുള്ള ക്യാൻസറുകളാണ് സാധാരണ രീതിയിൽ PCOS അല്ലെങ്കിൽ PMOS കൂടുതലായിട്ട് കാണുന്നത്. അവർക്ക് ഈ ക്രമം തെറ്റി വരുന്ന ആർത്തവം ഒരുപാട് ഡിലേ ആകുമ്പോഴത്തേക്ക് ഈ ഈസ്ട്രജൻ്റെ അളവ് കൂടുകയും അതിനെ ഒരുപാട് സ്റ്റിമുലേറ്റ് ചെയ്യുകയും അത് ഭാവിയിൽ, ഇപ്പം നമുക്ക് കൃത്യമായിട്ടുള്ള ആർത്തവം വന്നില്ല എന്നുണ്ടെങ്കിൽ, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ഉള്ള ആൾക്കാരിൽ ഒരു ഭാഗം ആൾക്കാർക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്കിപ്പം കൃത്യമായിട്ടുള്ള ഈ 2 മാസവും കൂടുമ്പോൾ അവർക്ക് മെൻസസ് വരുത്താനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻസറിൻ്റെ അളവ് കുറയുകയും വരാനുള്ള സാധ്യതയുടെ അളവ് കുറയുകയും ചെയ്യും. പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ഈ പേരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അസുഖമുള്ള ആൾക്കാരിൽ ഭാവിയിൽ അവർക്ക് ഡയബറ്റീസിൻ്റെ, വളരെ നേരത്തെ തന്നെ അവർക്ക് ഡയബറ്റീസിൻ്റെ അസുഖം വരുന്നു, അവരുടെ കൊളസ്ട്രോൾ അമിതമായിട്ട് വരുന്നു. അതുകൂടാതെ ഈ കൊളസ്ട്രോളും ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷൻ പ്രഷറും എല്ലാം കൂടുതലായിട്ട് വരുമ്പോൾ അവർക്ക് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അസുഖം, അതായത് അവർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത, അവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത, അവർക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, ഉറക്കത്തിൽ അമിതവണ്ണമുള്ളവർക്കുള്ള പെട്ടെന്ന് കൂർക്കം വലിക്കുകയും അവർക്ക് ഉറക്കം ശരിയാകാതെ വരികയുള്ള സാധ്യത, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെറ്റബോളിക് പ്രശ്നങ്ങൾ, അതുകൂടാതെ ഒബിസിറ്റി അതായത് വണ്ണം കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ.

0: നിങ്ങൾ ഈ പി സി ഒ എസ് നമുക്ക് ഇതൊക്കെ ഒരു പ്രിവെൻറ്റബിൾ ഡിസീസാണ്, പക്ഷെ ക്യൂറബിൾ അല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി നമുക്ക് ഈ ലൈഫ് സ്റ്റൈലും എക്സസൈസും ഒക്കെ കൊണ്ട് നമുക്ക് ഈ ഒരു ഐഡിയൽ ബോഡി വെയ്റ്റൊക്കെ മുമ്പോട്ട് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ മെറ്റബോളിക് സിൻഡ്രോമിനെ എല്ലാം നമുക്ക് കുറച്ച് വൈകി വരാൻ വേണ്ടിയിട്ടാക്കാം. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നേരത്തെ കണ്ടുപിടിക്കുന്നതും അതിനുള്ള ചികിത്സകൾ നേടേണ്ടതും.
1: സർ, ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞത് മുതൽ ആർത്തവ വിരാമം വരെയുള്ള ഒരു കാലഘട്ടമുണ്ടല്ലോ. അപ്പോൾ ഇതിനിടയിൽ ഏത് കാലഘട്ടത്തിലാവും പി എം ഒസ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ആ പ്രായപരിധിയെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: സാധാരണ രീതിയിൽ മെനാർക്കി അല്ലെങ്കിൽ ആർത്തവം തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷമൊക്കെ ഈ മാസം പുറ കൃത്യമായിട്ട് വരത്തില്ല. ബിക്കോസ് ആ ഹോർമോൺസ് ആയ ഹൈപ്പത്തലാമോ പിറ്റ്യൂട്ടറി ആക്സിസ് ഒന്ന് മെച്ചുർ ആവാൻ വേണ്ടിയിട്ട് ഒരു വർഷമൊക്കെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ 21 മുതൽ 35 അല്ലെങ്കിൽ 38 ദിവസം വരെ നമുക്ക് ആർത്തവം ലേറ്റായി വന്നാലും വലിയ പ്രശ്നം വരത്തില്ല. ആദ്യത്തെ 1 മുതൽ 3 വർഷം വരെ മെൻസസ് വന്ന ശേഷം. പക്ഷേ അവരിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അമിതവണ്ണമുണ്ടോ, അല്ലെങ്കിൽ പുരുഷ ഹോർമോണിൻ്റെ കൂടുതൽ ആധിക്യം കാണിക്കുന്ന ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നമുക്ക് നേരത്തെ അവരെ നോക്കി ഡയഗ്നോസ് ചെയ്ത് അവർക്ക് അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ കുറച്ചുകൂടെ മുമ്പ് വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്രമം തെറ്റിയുള്ള ആർത്തവം ഉണ്ടെങ്കിൽ അവർക്ക് പി സി ഒ എസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ ആദ്യത്തെ ഒരു 2 വർഷം കഴിഞ്ഞ ശേഷം, അതായത് മെൻസസ് തുടങ്ങി 2 വർഷത്തിന് ശേഷം നമുക്കവരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും അമിതവണ്ണമുള്ള കുട്ടികൾ, പിന്നെ രോമവളർച്ച, അമിതമായിട്ടുള്ള രോമവളർച്ച, അമിതമായിട്ടുള്ള മുഖക്കുരു, ഇതൊക്കെ ഈ ഒരു പുരുഷ ഹോർമോൺസിൻ്റെ ആധിക്യം കാരണമാണ് വരുന്നത്. പക്ഷേ ഇതെല്ലാം ഒരു നോർമൽ പ്യൂബർട്ടിയിൽ സംഭവിക്കുന്നതുമാണ്. മുഖക്കുരു ഇല്ലാത്ത കുഞ്ഞുങ്ങളൊന്നും ഇല്ല. മുഖക്കുരു ഒരു പക്ഷേ അത് ഒരുപാട് മുഖക്കുരു വരിക, ഒരുപാട് ഹെയർ ഗ്രോത്ത് വരിക, വണ്ണം അതിൻ്റെ കൂട്ടത്തിൽ, അവരുടെ പീരിയഡ്സ് ഇറഗുലറാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെയോ കാണിച്ചിട്ട് വേറെന്തെങ്കിലും കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡിൻ്റെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ആണോ അല്ലെങ്കിൽ പ്രൊലാക്ടിൻ്റെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ആണോ, ഓവറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഓവറിയിൽ നമുക്ക് പി സി ഒ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കാൻ ചെയ്യുകയും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റുകയും ചെയ്യും.
1: സർ, അമ്മയാവാൻ തയ്യാറെടുക്കുന്ന ഒരു സ്ത്രീ ഉറപ്പായും പി എം ഒസ് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു കാര്യമല്ലേ? എന്താണ് അങ്ങയുടെ അഭിപ്രായം?
0: ഞാൻ ഈ 3 കാര്യങ്ങൾ പറഞ്ഞത് പിന്നെയും ഒന്നും കൂടെ പറയുകയാണ്. മാസമുറയിലുള്ള വ്യതിയാനം, അമിതമായിട്ടുള്ള രോമവളർച്ച അല്ലെങ്കിൽ പുരുഷ ഹോർമോണിൻ്റെ സാന്നിധ്യം, 3 സ്കാനിങ്ങിൽ പി സി ഒസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വന്ധ്യതയുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ട്. അപ്പം നമുക്കൊന്ന് ഈ ഒരു ഡയഗ്നോസിസ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ നമുക്കതിനെ നമുക്കൊരു 3 ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യം എപ്പോഴും നമ്മളടുത്ത് വരുമ്പോഴത്തേക്ക് അവരുടെ ബോഡി വെയ്റ്റും ബി എം ഐയും കാര്യങ്ങളുമൊക്കെ നമ്മൾ അവരെ നോക്കും. ഇടുപ്പ് വണ്ണം അല്ലെ ഹിപ്പ് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീകളിൽ എപ്പോഴും നമുക്കൊരു വേസ്റ്റ് ഹിപ്പ് റേഷ്യോയും കൂടെ നമ്മൾ നോക്കും. വയറ്റിലുള്ള അടിവയറ്റിലുള്ള വണ്ണം, ഹിപ്പിന് മേലെയുള്ള വണ്ണം, ആ വണ്ണം കുറയ്ക്കാനാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് അവരടുത്ത് പറയുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന്, അത് പഠനങ്ങളെല്ലാം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ 5% അവരുടെ ബോഡി വെയ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ, എക്സസൈസിലൂടെയോ അല്ലെങ്കിൽ ഡയറ്റിലൂടെയോ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓവുലേഷനൊക്കെ പ്രോപ്പറാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലൈഫ് സ്റ്റൈൽ, ഡയറ്റ്, ജങ്ക് ഫുഡ്സൊക്കെ ഒഴിവാക്കുക, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ്, അതായത് അന്നജമടങ്ങിയ ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക, പ്രോട്ടീൻ 1 gram/kg ബോഡി വെയ്റ്റ് എന്നുള്ള രീതിയിൽ കാലറി ഡെഫിസിറ്റ് ഉണ്ടാക്കുക, അതായത് 1500 മുതൽ 1900 കാലറീസ് മതി ഒരു പോളിസിസ്റ്റിക് ഓവറി, അത്രയും കുറച്ച് മതി. അപ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റ്സൊക്കെ ഒരുപാട് കൂടുതലാണെങ്കിൽ ഒരു ഐഡിയൽ ഫുഡ് പ്ലേറ്റൊക്കെ വെച്ചിട്ട് കാർബോഹൈഡ്രേറ്റ്സൊക്കെ ഒരുപാട് കൂടുതലാണെങ്കിൽ അതിനെ കുറച്ചിട്ട് പ്രോട്ടീനും ഫാറ്റും ഒക്കെ മിതമായിട്ടുള്ള രീതിയിൽ കഴിക്കുക. അപ്പം ഡയറ്റും ലൈഫ് സ്റ്റൈലും ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ എക്സസൈസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അവർ നമ്മുടെ പഠനങ്ങൾ പറയുന്നത് 150 മിനിറ്റ് ഒരാഴ്ചയിൽ ചെയ്താൽ മതി. അതിന് 7 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ വെറും 30 മിനിറ്റ് എയറോബിക് എക്സസൈസ്, അതിൽ 2 ദിവസം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് വേണം. ഒരു 30 മുതൽ 40 മിനിറ്റ് ഡെയിൻ ഒരു 5 ദിവസം, ആഴ്ചയിൽ 5 ദിവസം എക്സസൈസ് ചെയ്താൽ ഈ ഒരു 5% ബോഡി വെയ്റ്റ് തീർച്ചയായിട്ടും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യുക, എയറോബിക് എക്സസൈസ് ആണ് പറയുന്നത്, അതിൽ 2 ദിവസം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും കൂടെ പറയുന്നുണ്ട്. പക്ഷേ അഡോളസെൻറ്റിൽ കുറച്ചും കൂടെ ഇൻറ്റൻസീവായിട്ടുള്ള എക്സസൈസ് വേണം. ഇത് ഒരു അഡൾട്ടായ ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, അതിൽ ഡയറ്റ്, എക്സസൈസ്. ഇവർക്ക് ഒരുപാട് സൈക്കോളജിക്കൽ സ്ട്രെസ് ഉണ്ടാവും, സ്ലീപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും.

0: ഇത് ആദ്യം നമ്മൾ അവരെ പറയുന്നു. രണ്ടാമതാണ് നമ്മുടെ അവരുടെ ഓവുലേഷൻ. ഈ ഡയറ്റും ഇതും കഴിയുമ്പോൾ ചിലപ്പം ഈ ഓവുലേഷനൊക്കെ കറക്റ്റ് ആവും. അപ്പം ഇതിൽ കറക്റ്റ് ആയില്ലെങ്കിലാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ അവർക്ക് ഓവുലേഷന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കും. അത് ഓറൽ മെഡിക്കേഷൻസ് ആണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത്. ലെട്രസോൾ, ക്ലോമിഫിൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മരുന്നുകളുണ്ട്. അത് വെച്ച് കൊടുത്ത ശേഷം അവരുടെ ഓവുലേഷൻ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അതിൽ പരാജയപ്പെടുവാണെങ്കിലാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട്, ചിലപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചെക്ഷൻസ് ആഡ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ചിലപ്പം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ പ്രാവശ്യം നേരത്തെ പറഞ്ഞതുപോലുള്ള IUI, ഇൻട്രായുട്രൈൻ ഇൻസെമിനേഷൻ. ഇപ്പം ഹസ്ബൻഡിന് കുഴപ്പമൊന്നുമില്ല, ബീജപരിശോധനയിലൊക്കെ ഒക്കെ നോർമലാണ്. നമ്മൾ രണ്ടോ മൂന്നോ നാലോ അല്ലെങ്കിൽ ആറ് പ്രാവശ്യം വരെ ഓവുലേഷൻ ഉണ്ടാക്കാനുള്ള മരുന്ന് കൊടുത്തു, അത് ഡോക്യുമെൻ്റ് ചെയ്തു, എന്നിട്ടും അവർക്ക് കുഞ്ഞുങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ഒരു IUI എന്ന് പറഞ്ഞുള്ള സ്റ്റെപ്പിൽ പോവാം. അപ്പോൾ അതിലും പരാജയപ്പെടുവാണെങ്കിലാണ് നമ്മൾ IVF പോലുള്ള മൂന്നാമത്തെ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ രീതിയിലുള്ള ചികിത്സകളിലോട്ട് പോകുന്നത്. അതിലും നമ്മൾ വെയിറ്റൊക്കെ ഒന്ന് കുറച്ച് നമ്മൾ മെറ്റബോളിക് നോർമൽസിയിലോട്ട്, അതായത് ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ ഷുഗറൊക്കെ ഒന്ന് കുറച്ച്, പ്രഷറൊക്കെ ഒന്ന് കുറച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും IVFന് ഉപയോഗിക്കുന്ന മെഡിക്കേഷൻസിൻ്റെ ലെവൽ വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും.
1: PMOs എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ റെജിമോഹന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വടക്കുകിഴക്കൻ സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി ഇന്ന് ഇറ്റാനഗർ സന്ദർശിക്കും. ഇറ്റാനഗറിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേറ്റ് മ്യൂസിയം, കേൾവി കാഴ്ച വൈകല്യം നേരിടുന്നവരുടെ ഡോണി പോളോ മിഷൻ സ്കൂൾ എന്നിവയും അദ്ദേഹം സന്ദർശിക്കും. നാളെ അരുണാചൽ പ്രദേശ് സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി അരുണാചൽ പ്രദേശ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അസംബ്ലി ഗ്യാലറി കം മ്യൂസിയം സന്ദർശിക്കുകയും ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിന്റെ 3 പ്രധാന ഭാഗങ്ങൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. 3 ചരക്ക് ട്രെയിൻ സർവീസുകൾ മോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. വഡോദരയ്ക്കും ഡാണ്ട റോഡിനും ഇടയിലെ പുതിയ ട്രെയിൻ സർവീസിനും പ്രധാനമന്ത്രി പച്ചക്കൊടി വീശും. ഛോട്ടാ ഉദയ്പൂർ ധാർ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച ജോബത് ഡാണ്ട റോഡ് പുതിയ റെയിൽപാത പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ചടങ്ങിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. വൈകിട്ട് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ സന്ദർശിക്കുന്ന ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തി. ലോജിസ്റ്റിക്സ്, നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, ബഹിരാകാശ മേഖല, ധനകാര്യ സേവനങ്ങൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യ ലക്സംബർഗ് സഹകരണം ശക്തിപ്പെടുത്തുന്നത് ചർച്ച ചെയ്തതായി പീയൂഷ് ഗോയൽ സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളിലും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് സേവിയർ ബെറ്റൽ പറഞ്ഞു. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സംവരണം ഏർപ്പെടുത്തുന്നത് സ്ത്രീകളുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് പുതിയ വഴികൾ തുറന്നു നൽകുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ഹരിയാനയിലെ ഫരീദാബാദിൽ ദേശീയ വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച ലിംഗ അധിഷ്ഠിത ഭരണ നിർവ്വഹണം എന്ന വിഷയത്തിൽ 2 ദിവസത്തെ അഖിലേന്ത്യാ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ ഭരണ നിർവ്വഹണ സാമൂഹിക മേഖലകളിൽ പുതിയ തലമുറയിലെ വനിതകൾ ഉയർന്നുവരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. സാക്ഷരതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനാണ് ദിനാചരണം. സാക്ഷരത ജനങ്ങൾക്കും ഭൂമിക്കും സമൃദ്ധിക്കും വേണ്ടി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം അയ്യങ്കാളി അടക്കുന്ന ചടങ്ങിൽ മന്ത്രി എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്ത് ഇൻസ്റ്റാഗ്രാം നിരോധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന റീൽ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. ഇൻസ്റ്റാഗ്രാം നിരോധിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും PIB വ്യക്തമാക്കി. അറിവിലേക്കും അവസരങ്ങളിലേക്കും ശോഭനമായൊരു ഭാവിയിലേക്കും വാതിൽ തുറക്കുന്നത് സാക്ഷരതയാണെന്ന് മന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തോടനുബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. വിദ്യാഭ്യാസത്തിന്റെ മഹത്വം ആഘോഷിക്കാനും പഠനയാത്രയിൽ ആരും പിന്നിലായി പോകുന്നില്ലെന്ന് ഉറപ്പാക്കാനും അദ്ദേഹം പൌരന്മാരോട് ആഹ്വാനം

ചെയ്തു. വിദ്യാസമ്പന്നരും ശാക്തീകരിക്കപ്പെട്ടവരുമായ പൗരന്മാരാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സൗദി അറേബ്യയിലെ ഇന്ത്യൻ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തി. എംബസിയുടെ മേൽനോട്ടത്തിൽ ഓൾ ഇന്ത്യ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കൂടിക്കാഴ്ചയെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, സംസ്കാരം എന്നീ മേഖലകളിൽ ഇന്ത്യ സൌദി അറേബ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ സംഭാവനകളെ അദ്ദേഹം പ്രശംസിച്ചു. വിവരാവകാശ അപേക്ഷകൾക്ക് മറുപടി നൽകാതെ ഫയൽ മുക്കിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫയലുകൾ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കാര്യാലയത്തിലെ പൊതു അധികാരികൾക്കാണെന്നും ഫയൽ കാണാതായിട്ടുണ്ടെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹിയറിംഗിൽ 15 പരാതികൾ തീർപ്പാക്കി. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി പി കെ ബഷീർ വിളിച്ച അടിയന്തര യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ഡിജിപി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, നാറ്റ്പാക്, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാന റോഡുകളിലും ദേശീയപാതകളിലും ഉണ്ടായ അപകടങ്ങളുടെ കാരണങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്യും. റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനും അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചും ചർച്ച ചെയ്യും. കാഴ്ചപരിമിതരായ വനിതകൾക്ക് 3 മാസത്തെ തൊഴിൽ പരിശീലനവും പുനരധിവാസവും ഉറപ്പുവരുത്തുന്ന ജ്യോതി കിരണിന് കാലടിയിൽ തുടക്കമായി. NFB ഓഫീസ് സംഗണത്തിൽ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൌളി ബേബി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുടനിർമ്മാണം, ചന്ദനത്തിരി നിർമ്മാണം, പേപ്പർ ബാഗ് നിർമ്മാണം തുടങ്ങിയ മേഖലകളിലാണ് കാഴ്ചപരിമിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ ആരോഗ്യപരമായും സാമൂഹികമായും സാമ്പത്തികപരമായും ശാക്തീകരിച്ച് സ്വയം പര്യാപ്തരാക്കുകയാണ് ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ പറഞ്ഞു. മലപ്പുറം ആദവനാട് പഞ്ചായത്തിലെ പുത്തനത്താണി ചുങ്കത്ത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ നിർമ്മിക്കുന്ന മാതൃകാ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ പരമ്പരാഗത രീതികൾക്കൊപ്പം ആധുനിക സാങ്കേതിക വിദ്യകളും സ്മാർട്ട് വർക്കും അനിവാര്യമാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കൊല്ലം ജില്ലാതല കാർഷിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൃഷിയെ ഉപജീവനത്തിനപ്പുറം ഒരു സംസ്കാരമായി വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി. വർദ്ധിച്ച ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഇന്നലെ അന്തരിച്ച ചിറ്റൂർ മുൻ MLA കെ അച്യുതന്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 12:30 ചാലക്കളം വീട്ടുവളപ്പിൽ നടത്തും. വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കോഴിക്കോട് സാമൂതി രാജ പി കെ കേരളവർമ്മ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ഫാർമക്കോളജി വിദഗ്ധനായിരുന്ന അദ്ദേഹം ബിസിനസ് മികവിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തൃശൂർ എടമട്ടം പാലപ്പെട്ടിയിൽ വൻ തീപിടുത്തം. ഏരിയൻ ടൂൾസ് ആൻഡ് കോമ്പണൻസ് സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. സ്ഥാപനത്തിലെ 40 മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളും കത്തിനശിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടാണ് സംഭവം. 47th കേരള പോലീസ് അത്ലറ്റിക് ആന്റ് ഗെയിംസ് മീറ്റിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. പോലീസ് ജില്ലകൾ, സ്പെഷ്യൽ യൂണിറ്റുകൾ, ആംഡ് പോലീസ് ബറ്റാലിയനുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. മറ്റന്നാൾ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുഖ്യാതിഥിയാകും. ലോകത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ ക്ലബ് ടൂർണമെന്റായ യുഎഫ ചാമ്പ്യൻസ് ലീഗിന് ഇന്ന് തുടക്കം. സ്പെയിനിലെ സാന്റിയാഗോ ബെർണാബ്യൂ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 12:30 ഉദ്ഘാടന മത്സരത്തിൽ റയൽ മാഡ്രിഡ് ഇന്റർ മിലാനെ നേരിടും. ഏഷ്യൻ ഗെയിംസ് 2026 ഈ മാസം 19 ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ആരംഭിക്കും. അടുത്ത മാസം 4 തുടരുന്ന കായിക മേളയിൽ ഇന്ത്യൻ താരങ്ങൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. ദേശീയ പാത 66 കാവനാട് മുതൽ കടമ്പാട്ടുകോണം വരെ റീച്ചിൽ 8-foot ഓവർബ്രിഡ്ജുകൾക്ക് അനുമതി ലഭിച്ചതായി NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. സർവീസ് റോഡിന്റെ ഇരുവശത്തും കാൽനടക്കാർക്ക് മേൽപ്പാലം സ്ഥാപിക്കുന്നതിന് സ്ഥലം ലഭ്യമാകുന്ന മുറക്കായിരിക്കും നിർമ്മാണം നടത്തുക. ഈ മാസം 13-15 കോഴിക്കോട് നടക്കുന്ന CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായി കോഴിക്കോട്ടെ സാംസ്കാരിക പ്രവർത്തകരുടെ സംഗമം മറ്റന്നാൾ KP കേശവമേനോൻ ഹാളിൽ നടക്കും. കോഴിക്കോട്ടെ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും.
മരണാനന്തര അവയവ ദാതാക്കളെ അനുസ്മരിക്കുന്നതിനും കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിനും കേരള സ്റ്റേറ്റ് ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പരിപാടി സ്മൃതി വന്ദന

2026 നാളെ തിരുവനന്തപുരത്ത് നടക്കും. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ആൻഡ് ടെക്നോളജിയിൽ മന്ത്രി കെ മുരളീധരൻ പദ്പാടി ഉദ്ഘാടനം ചെയ്യും. ശശി തരൂർ എം പി മുഖ്യാതിഥിയാവും. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, ലക്നൌ, തിരുവനന്തപുരം എന്നിവയിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം സംസ്ഥാനത്തെ മാധ്യമപ്രതിനിധികളുടെ സംഘം ലക്നൌവിലെ റിസർച്ച്, ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ സന്ദർശിച്ചു. ഇന്ത്യൻ റെയിൽവേയുടെ ആധുനികവൽക്കരണത്തിലും പരിവർത്തനത്തിലും നിർണായക പങ്കുവഹിക്കുന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ, ഗവേഷണം, നൂതനാശയങ്ങൾ എന്നിവയെക്കുറിച്ച് നേരിട്ട് വിവരങ്ങൾ നേടുക എന്നതായിരുന്നു സന്ദർശനത്തിന്റെ ലക്ഷ്യം. പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്ത കേസിന്റെ വിചാരണയ്ക്ക് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ. കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ വിശദീകരണവും അനുബന്ധ രേഖകളും പരിശോധിക്കുന്നതിന് സമയം അനുവദിച്ചുകൊണ്ടാണ് സ്റ്റേ. ഈ കേസ് ഈ മാസം 14 പരിഗണിക്കുന്നതിനായി മാറ്റി. അതുവരെ കേസിന്റെ വിചാരണയ്ക്ക് ഇടക്കാല സ്റ്റേ ഉണ്ടായിരിക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കണ്ണൂർ. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ആനന്ദം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാണ്.
1: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ തന്നെ പോവാം.
0: മൈ ജിയോണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ഉണ്ണികൃഷ്ണനും ചിത്രയും ചേർന്ന് പാടിയത് ചിത്രം മറുമലർച്ചി.

0: 5G സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. 5G തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
1: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
0: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: അടുത്ത ഗാനം
6: ശിവകാമീ നനപ്പിനിലേ പാടം സൊല്ല മറന്നു വിട്ടേ.
5: കിളിപ്പേച്ച് കേക്കവ എന്ന ചിത്രത്തിൽ SP ബാലസുബ്രഹ്മണ്യവും SJ ജാനകിയും ചേർന്ന് പാടിയത്.

0: കണ്ണൂർ പാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: യേശുദാസ്, പി സുശീല, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം കർപ്പൂരമുല്ലൈ.

ജപ്പാനിൽ കല്യാണരാമൻ എന്ന ചിത്രത്തിനു വേണ്ടി എം രമേശ്, എസ് ജാനകി എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അടുത്ത ഗാനം ഇന്ദ്രനീ നാളെ ഞാൻ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് മഹാരാഷ്ട്രയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഡിജിറ്റൽ

പേയ്മെന്റുകളിലും സാമ്പത്തിക ഉൾപ്പെടുത്തലിലും ഇന്ത്യയുടെ നേതൃസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും മാറ്റം സാധ്യമാക്കുന്നതിനും ലക്ഷ്യമിടുന്നതാണ് ഫിൻടെക് ഫെസ്റ്റ്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇന്ത്യ ശ്രീലങ്ക പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കൽ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലെ സഹകരണം, സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തൽ എന്നിവ ചർച്ചാ വിഷയമാകും. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡപകടങ്ങളുടെ കാരണങ്ങൾ മന്ത്രി പി കെ ബഷീറിന്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് അവലോകനം ചെയ്യും. റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനും അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഇന്നലെ 36.2 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് ജില്ലയിൽ വരും ദിവസങ്ങളിൽ ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പ്രവാസി കമ്മീഷൻ അദാലത്ത് നാളെ എറണാകുളത്ത്. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസിന്റെ അധ്യക്ഷതയിലാണ് അദാലത്ത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 850 രൂപ കൂടി 113,920 രൂപയായി. ഗ്രാമിന് 14,240 രൂപയാണ്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ എസ് സൗമ്യയുടെ സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം ശ്രീഗണപതിനെ, രാഗം സൗരാഷ്ട്രം, ആദിതാളം, ത്യാഗരാജകൃതി.

ആണ്ടവനെ ഉനയെ നമ്പിനേൻ. രാഗം ഷൺമുഖപ്രിയ. താളം രൂപകം പാവനാശം ശിവൻ കൃതി.

0: എസ് സൗമ്യയുടെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്.
1: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
2: മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോൾ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
1: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം, ഒരു EMI ഓഫ്.
2: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: 30 crore രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
9: 20 cars,
8: 25 scooters,
9: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
8: 100,000 rupees വീതം 100 people
9: ബമ്പർ സമ്മാനമായി BMW കാർ,
8: അങ്ങനെ 30 crore രൂപയുടെ
9: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ഓണം കഴിഞ്ഞെന്ന് കരുതി ടി വി വാങ്ങൽ മാറ്റിവെച്ചോ?
2: എങ്കിലിതാ മൈ ജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
1: ടിവി EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
2: നേടാം ഒരു EMI ഓഫ് 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം BMW കാർ.
2: വേഗം ആവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
10: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
11: എന്തേട്ടാ ഒരു വിഷമം?
12: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
11: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
12: അതെവിടുന്ന്?
11: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 crore ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
1: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
13: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
14: ചേട്ടാ ചായ എടുക്കട്ടെ?
13: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും 1 വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 people 1 lakh വീതം, എല്ലാം 45 days നൽകുന്നു.
13: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല.
1: മൈജിയോടെ മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
15: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.

0: കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.

ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന വെള്ളപ്പോക്ക് അഥവാ ലൂക്കൂറിയ വലിയപറമ്പ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി കെ ഗായത്രി സംസാരിക്കുന്നു. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: remained unknown for a year. Pakistani authorities later said he was killed in an alleged encounter in May 2026. The Intermeteorological Department, IMD, has forecast heavy rainfall over northeastern parts of India during the next 2 days. According to IMD, similar weather conditions are also likely to prevail over Bihar, East Madhya Pradesh, East Uttar Pradesh, Odisha and West Bengal today. In hockey, India's junior men's team moved closer to an Asia Cup semi-final berth with a 7-3 win over South Korea at Mochi, China today. Captain Anmol Ekka scored twice as India produced a decisive 3-goal burst in the final quarter. Benchmark domestic equity indices were trading around 0.5% lower during the forenoon session today. The Sensex shed 427 points to 75,705, while the Nifty declined 104 points to 23,675 when reports last came in. And with that, we end this news bulletin.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് കീഴിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മറ്റന്നാൾ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മിനി ജോബ് ഫെയർ നടക്കും. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0479-2707-61 കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോൺ നടത്തുന്ന ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിന്റെ സൌജന്യ ഓൺലൈൻ വർക്ക്ഷോപ്പ് 10-ാം തീയതി വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെ നടക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പേര് രജിസ്റ്റർ ചെയ്യുക. ഫോൺ നമ്പർ 9072-592-458. കാഞ്ഞങ്ങാട് മീനാപ്പീസിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഫോർ ഗേൾസിൽ മ്യൂസിക് ടീച്ചർ, ക്രാഫ്റ്റ് ടീച്ചർ, കരാട്ടെ ടീച്ചർ, ഡാൻസ് ടീച്ചർ വിഭാഗങ്ങളിൽ പരിശീലനത്തിന് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 10-ാം തീയതി രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. തളങ്കര ഗവൺമെന്റ് മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഹിന്ദി തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച 10-ാം തീയതി രാവിലെ 11 മണിക്ക് നടക്കും. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അറബിക് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 11-ാം തീയതി രാവിലെ 9 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 9495-833-609 പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെ 23 ഗവൺമെന്റ് ITIകളിൽ എംപ്ലോയബിലിറ്റി സ്കിൽസ് വിഷയത്തിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പും സഹിതം. നാളെ രാവിലെ 10:30 എലത്തൂർ ഗവൺമെന്റ് ITIയിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0495-2461-898. കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കൂടിക്കാഴ്ച 11-ാം തീയതിയും ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ 2-ാം ഘട്ട കൂടിക്കാഴ്ച നാളെയും 10-11 തീയതികളിലും പബ്ലിക് സർവീസ് കമ്മീഷൻ കാസർഗോഡ് ജില്ലാ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499-2301-02 കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ വീഡിയോഗ്രാഫർ പാനലിൽ ഉൾപ്പെടുന്നതിന് അപേക്ഷ സമർപ്പിച്ചവർ നാളെ രാവിലെ 11 മണിക്കും ഫോട്ടോഗ്രാഫർ പാനലിൽ ഉൾപ്പെടുന്നതിനുള്ള അപേക്ഷകർ നാളെ ഉച്ചയ്ക്ക് 2 മണിക്കും അഭിമുഖത്തിനും പ്രായോഗിക പരീക്ഷയ്ക്കും കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ ഹാജരാവുക. സേവന വാർത്തകളാണ് കേട്ടത്.

ഒരു മണിക്ക് എവർഗ്രീൻ എയ്റ്റീസ് 1980s നിത്യഹരിത ഗാനങ്ങൾ. 2:30 കേൾക്കാം ആകാശവാണി ടെലി ക്വിസ് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. വൈകിട്ട് 6:50 കിസാൻ വാണി, രാത്രി 7:35 സയൻസ് കഫേയിൽ

ഇന്ന് രാത്രി 7:35 സയൻസ് കഫേയിൽ ലോകത്തിലെ പ്രമുഖരായ 1 കോടി ഗവേഷകരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 5% ഗവേഷകരുടെ പട്ടികയിൽ ഉൾപ്പെട്ട കണ്ണൂർ സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലറും സർവകലാശാല IQAC മുൻ ഡയറക്ടറും പാലയാട് ജാനകിയമ്പാൾ ക്യാമ്പസ് പ്രൊഫസറുമായ ഡോക്ടർ എ സാബുവുമായുള്ള അഭിമുഖം കേൾക്കാം. ഇന്ന് രാത്രി 7:35 സയൻസ് കഫേയിൽ. 8 മണിക്ക് കാവ്യകേളി. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തോറ്റം പാട്ട് കേൾക്കാം. അവതരണം TP കണ്ണപ്പെരുവണ്ണാനും സംഘവും.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. കോഴിക്കോട് സാമൂതിരി രാജ പി കെ കേരളവർമ്മ അന്തരിച്ചു. ജൂനിയർ ഏഷ്യ ഹോക്കി വേൾഡ് കപ്പ് മത്സര പരമ്പരയിൽ ഇന്ത്യ സൌത്ത് കൊറിയയെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിന്റെ 3 പ്രധാന ഭാഗങ്ങൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. 3 ചരക്ക് ട്രെയിൻ സർവീസുകൾ മോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. വഡോദരയ്ക്കും ടാൻഡ റോഡിനുമിടയിലെ പുതിയ ട്രെയിൻ സർവീസിനും പ്രധാനമന്ത്രി പച്ചക്കൊടി വീശും. ഛോട്ട ഉദയ്പൂർ ധാർ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച ജവ ടാണ്ട റോഡ് പുതിയ റെയിൽപാതയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ചടങ്ങിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. വൈകിട്ട് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ഗായകൻ ഡോക്ടർ ഭൂപൻ ഹസാരികയുടെ 100-ാം ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചു. ഡോക്ടർ ഹസാരികയുടെ ശബ്ദം അസമിന്റെ ആത്മാവിനെയും വടക്കുകിഴക്കൻ മേഖലയുടെ ചൈതന്യത്തെയും രാജ്യത്തുടനീളമെത്തിച്ചുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ വർഷം ഗോഹട്ടിൽ നടന്ന അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത കാര്യവും പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഡോക്ടർ ഹസാരികയുടെ ജീവിതവും സംഭാവനകളും വരും തലമുറകൾക്ക് പ്രചോദനമായി തുടരുമെന്നും മോദി പറഞ്ഞു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 38 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഇന്ത്യൻ രാജ്യരക്ഷാമന്ത്രി ശ്രീലങ്ക സന്ദർശിക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുക, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലെ സഹകരണം, സമുദ്ര സുരക്ഷ എന്നിവ ശക്തിപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ സന്ദർശനവേളയിൽ ചർച്ച ചെയ്യും. ഇരു രാജ്യങ്ങളും പ്രതിരോധ മേഖലയിൽ പ്രധാന ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചേക്കും. കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹവുമായും രാജ്നാഥ് സിംഗ് സംവദിക്കും. ഇന്ത്യ സന്ദർശിക്കുന്ന ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ ന്യൂഡൽഹിയിൽ ഇന്നലെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തി. ലോജിസ്റ്റിക്സ്, നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സാങ്കേതികവിദ്യകൾ, ബഹിരാകാശ മേഖല, ധനകാര്യ സേവനങ്ങൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യ ലക്സംബർഗ് സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്തതായി പീയൂഷ് ഗോയൽ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് സൌദി അറേബ്യയിലെ ഇന്ത്യൻ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തി. എംബസിയുടെ മേൽനോട്ടത്തിൽ ഓൾ ഇന്ത്യ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കൂടിക്കാഴ്ചയെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, സംസ്കാരം എന്നീ മേഖലകളിൽ ഇന്ത്യ സൌദി അറേബ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ സംഭാവനകളെ അദ്ദേഹം പ്രശംസിച്ചു. കൊച്ചി ഇൻഫോപാർക്ക് 4-ാം ഘട്ട വികസനത്തിന് നടപടികൾ വേഗത്തിലാക്കാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തിയ ചർച്ചയിലാണ് ഉറപ്പ് ലഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. പിറവം നിയോജക മണ്ഡലത്തിലെ ഇരുമ്പനത്തെ ട്രാക്കോ കേബിൾ കമ്പനിയുടെ 33.5 ഏക്കർ സ്ഥലം ഇൻഫോപാർക്കിലേക്ക് മാറ്റിയെങ്കിലും പല തടസ്സങ്ങൾ കാരണം പദ്ധതി ഇതുവരെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. 4-ാം ഘട്ടം ഒരു മിക്സഡ് ടൌൺഷിപ്പ് മോഡലായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അത്യാധുനിക ഐടി സമുച്ചയങ്ങൾ, ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ, വാണിജ്യ കെട്ടിടങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എന്ന നിലയിൽ കൊച്ചിയുടെയും സമീപ പ്രദേശങ്ങളുടെയും വികസനം കൂടുതൽ ശക്തിപ്പെടാൻ പദ്ധതി സഹായിക്കുമെന്നും അനൂപ് ജേക്കബ് പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. സാക്ഷരതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനാണ് ദിനാചരണം. സാക്ഷരത ജനങ്ങൾക്കും ഭൂമിക്കും സമൃദ്ധിക്കും വേണ്ടി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. അറിവിലേക്കും അവസരങ്ങളിലേക്കും ശോഭനമായൊരു ഭാവിയിലേക്കും വാതിൽ തുറക്കുന്നത് സാക്ഷരതയാണെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. വിദ്യാഭ്യാസത്തിന്റെ മഹത്വം ആഘോഷിക്കാനും പഠന

0: യാത്രയിൽ ആരും പിന്നിലായി പോകുന്നില്ലെന്ന് ഉറപ്പാക്കാനും അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തോടനുബന്ധിച്ച് സാമൂഹ്യ മാധ്യമത്തിലൂടെ നൽകിയ സന്ദേശത്തിൽ അദ്ദേഹം പൌരന്മാരോട് ആഹ്വാനം ചെയ്തു. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന ദിനാചരണം മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കുന്നതിനും കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിനും കേരള സ്റ്റേറ്റ് ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പരിപാടി സ്മൃതിവന്ദനം 2026 നാളെ തിരുവനന്തപുരത്ത് നടക്കും. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിൽ മന്ത്രി കെ മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ശശി തരൂർ എംപി മുഖ്യാതിഥിയാകും. ദേശീയപാത അതോറിറ്റിയുടെയോ മറ്റ് ബന്ധപ്പെട്ട അധികാരികളുടെയോ അനാസ്ഥയോ അലംഭാവമോ കാരണം ദേശീയപാതകളിലും മറ്റ് പ്രധാന റോഡുകളിലും അപകടമോ മരണമോ സംഭവിച്ചാൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നഷ്ടപരിഹാരത്തിന് നടപടികൾ ഉറപ്പാക്കണമെന്നും ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിൽ പറഞ്ഞു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും മരിക്കേറ്റവർക്കും നിയമപ്രകാരം ഉചിതവും സമയബന്ധിതവുമായി നഷ്ടപരിഹാരം നൽകണം. കണ്ണൂരിലെ ഭാഷകൻ വി ദേവദാസ് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഇന്നലെ 36.2 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി. വർദ്ധിച്ച ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. നാളെ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ വരും ദിവസങ്ങളിൽ ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: ഉയർന്ന താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തൃത്താലയിൽ സ്ഥാപിച്ച അൾട്രാ വയലറ്റ് സെൻസറിൽ തിങ്കളാഴ്ച അൾട്രാ വയലറ്റ് സൂചിക 9 രേഖപ്പെടുത്തിയത്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചൂട് ഉയരുന്നത് മൂലമുണ്ടാകുന്ന ജലക്ഷാമം ജില്ലയിലെ കാർഷിക മേഖലയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്.
0: കോഴിക്കോട് സാമൂതിരി രാജ പി കെ കേരളവർമ്മ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ഫാർമക്കോളജി വിദഗ്ധനായിരുന്ന അദ്ദേഹത്തിന് ബിസിനസ് മികവിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തിരുവണ്ണൂർ പുതിയ ഗോവിലകത്ത് തെക്കേക്കെട്ട് താവഴി അംഗമാണ്. ആന്റിബയോട്ടിക്കൾ ഉൾപ്പെടെ ഒട്ടേറെ മരുന്നുകളുടെ ഉൽപാദനത്തിലൂടെയും കയറ്റുമതിയിലൂടെയും ശ്രദ്ധേയമായ നാർണ്യാട്ട് ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപകനാണ്. വർഷങ്ങൾക്ക് മുൻപ് ലക്ഷദ്വീപിൽ മന്ത്രോഗ വ്യാപനം തടയാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫൈലേറിയാസിസ് റിസർച്ച് സെന്ററുമായി ചേർന്ന് മരുന്ന് കലർത്തിയ കറിയുപ്പ് വിതരണം ചെയ്ത മാതൃകാ പദ്ധതി തയ്യാറാക്കിയ സംഘത്തിലെ അംഗവുമായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റായും ചെറുകിട വ്യവസായ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗമായും പ്രവർത്തിച്ചു. സംസ്കാരം വൈകിട്ട് 6:30 മാവൂർ റോഡ് സ്മൃതിപഥം ശ്മശാനത്തിൽ നടത്തും. ഇന്നലെ അന്തരിച്ച ചിറ്റൂർ മുൻ MLA കെ അച്യുതന്റെ സംസ്കാരം അല്പസമയത്തിനകം ചാലക്കളം വീട്ടുവളപ്പിൽ നടത്തും. നേരത്തെ വീട്ടിലും തുടർന്ന് നെഹ്റു നഗറിലും പിന്നീട് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലും തത്തമംഗലം സർവീസ് സഹകരണ ബാങ്കിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിൽ കണ്ടൽ ചെടികൾക്ക് പ്രമുഖ സ്ഥാനമാണുള്ളത്. കണ്ടൽ ചെടികൾ നട്ടുവളർത്തുന്ന കണ്ണൂർ പഴയങ്ങാടിയിലെ പാറയൽ രാജൻ കണ്ടൽ സംരക്ഷണത്തിന് പുതിയ മാർഗ്ഗങ്ങൾ ആവിഷ്കരിക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കണ്ടൽ ഇനമായ കണ്ണാമ്പൊട്ടി നട്ടുവളർത്താനാണ് രാജൻ പുതിയ വഴി ആവിഷ്കരിച്ചത്. കണ്ടൽ പ്രദേശങ്ങളിൽ കാണുന്ന കണ്ണാമ്പൊട്ടിയുടെ തടിയിൽ നിന്നുള്ള കറ വിഷമായതിനാൽ നട്ടുവളർത്താൻ പലരും മടിക്കാറുണ്ട്. കണ്ണാമ്പൊട്ടിയുടെ സംരക്ഷണാർത്ഥം വിത്ത് ശേഖരിച്ച് വീട്ടിൽ പ്ലാസ്റ്റിക് കവറിലാക്കി നട്ടുവളർത്തുകയാണ് ഇദ്ദേഹം. കണ്ണാമ്പൊട്ടി ചില ഔഷധങ്ങളിലും വേര് പഴയകാലത്ത് ചില്ലുകുപ്പികളുടെ കോർക്കടപ്പുണ്ടാക്കാനും ഉപയോഗിച്ചിരുന്നു. കടുകിന് സമാനമായ വിത്ത് നനവുള്ള മണ്ണിൽ മുളപ്പിച്ച് കവറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. 1000-ൽ ചെടി തയ്യാറാക്കിയിട്ടുണ്ട്. പ്രാണിശല്യം ഉണ്ടാകും ില്ല എന്നതാണ് കണ്ണാമ്പട്ടിയുടെ പ്രത്യേകത. കണ്ടൽ ചെടി നടുന്നതിനൊപ്പം അതിന്റെ സംരക്ഷണവും മത്സ്യത്തൊഴിലാളിയായ രാജൻ ഏറ്റെടുക്കുന്നുണ്ട്.
0: ജൂനിയർ ഏഷ്യ ഹോക്കി വേൾഡ് കപ്പ് മത്സര പരമ്പരയിൽ ചൈനയിലെ മോഖിയിലിൽ ഇന്ത്യ സൌത്ത് കൊറിയയെ തോൽപ്പിച്ചു. 3-7 ഇന്ത്യയുടെ വിജയം. തുടർച്ചയായ 2 ഒരു സമനിലയും നേടിയ ഇന്ത്യൻ പുരുഷ ടീം ഇതോടെ സെമിഫൈനൽ പ്രവേശം ഉറപ്പാക്കി. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ആന്റ് ഗെയിംസ് മീറ്റിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. പോലീസ് ജില്ലകൾ, സ്പെഷ്യൽ യൂണിറ്റുകൾ, ആംഡ് പോലീസ് ബറ്റാലിയനുകൾ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. മറ്റന്നാൾ സമാപന

0: മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. കോഴിക്കോട് സാമൂതിരി രാജ പി കെ കേരളവർമ്മ അന്തരിച്ചു. ജൂനിയർ ഏഷ്യ ഹോക്കി വേൾഡ് കപ്പ് മത്സര പരമ്പരയിൽ ഇന്ത്യ സൌത്ത് കൊറിയയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ.

0: ആകാശവാണി കണ്ണൂർ.
1: ആരോഗ്യദീപ്തി.
0: സ്ത്രീകളിൽ കണ്ടുവരുന്ന വെള്ളപോക്ക് അഥവാ ലൂക്കോറിയ, ഇതേക്കുറിച്ച് വലിയപറമ്പ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി കെ ഗായത്രി ഇന്നലെ ആരോഗ്യദീപ്തിയിൽ സംസാരിച്ചതിന്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: പിന്നീട് പറയുന്നത് രാസവസ്തുക്കളുടെ ഉപയോഗം. ഇവ ഉപയോഗിക്കുന്നത് അവിടുത്തെ സ്വാഭാവികമായ വജൈനയുടെ പി എച്ചിൽ വ്യതിയാനത്തിന് കാരണമാകും. ഇങ്ങനെ പി എച്ചിൽ വ്യതിയാനം വന്നു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകളൊക്കെ വജൈനയെ ബാധിക്കുകയും ഇത് പിന്നീട് പലതരത്തിലുള്ള ഗൈനക്കോളജിക്കൽ രോഗങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ രാസവസ്തുക്കളുടെ ഉപയോഗം കൊണ്ടും നമുക്ക് ഇതുപോലുള്ള വെള്ളപ്പോക്ക് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ അനിയന്ത്രിതമായ പ്രമേഹം വെള്ളപ്പോക്ക് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ പറയുന്ന ഒരു കാര്യമാണ് ഗർഭാശയഗളം, സെർവിക്സില് സെർവൈക്കൽ ഇറോഷൻ, ക്രോണിക് സെർവിസൈറ്റിസ് പോലെയുള്ള രോഗങ്ങള്. അതുപോലെ തന്നെ മ്യൂക്കസ് പോളിപ്പ്, ചെറിയ നാക്ക് പോലെ ഇങ്ങനെ യൂട്രസിനകത്തുനിന്ന് വരുന്ന ഒരു തരം വളർച്ച. അതുപോലെ യോനിയിലെ രോഗങ്ങളായ യൂട്രൈൻ പ്രൊലാപ്സ്, അതായത് ഗർഭപാത്രം ഇറങ്ങി വരുന്നൊരു അവസ്ഥ. അതുപോലെ തന്നെ റെട്രോവേർട്ടഡ് യൂട്രസ്, യൂട്രസ് തിരിഞ്ഞു പോകുന്ന കണ്ടീഷന്. അതുപോലെ ക്രോണിക് പെൽവിക് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലെ വെള്ളപ്പോക്ക് വളരെയധികം ഉണ്ടാകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജനൈറ്റൽ മാലിഗ്നൻസി, അതായത് നിയോപ്ലാസം, അതായത് നമ്മുടെ ഗർഭാശയത്തിലും സെർവിക്സിലും ഒക്കെ ഉണ്ടാകുന്ന ക്യാൻസറുകൾ, ഗർഭാശയ ക്യാൻസർ, ഗർഭാശയ മുഖ ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ, അതുപോലെ തന്നെ യോനിയിലുണ്ടാകുന്ന വൾവൽ കാർസിനോമ ഉണ്ടാകും. അത്തരത്തിലുള്ള കാർസിനോമ മാലിഗ്നൻസികളിലും പെട്ടെന്ന് കാണിക്കുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് എക്സസീവ് ആയിട്ടുള്ള ഡിസ്കളറേഷനോട് കൂടിയ, നിറവ്യത്യാസത്തോടു കൂടിയ, ചോരയുടെ ചുവപ്പ് നിറമൊക്കെ കലർന്ന തരത്തിലുള്ള യോനി സ്രാവങ്ങളാണ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ, ശാരീരിക കണ്ടീഷൻസിലൊക്കെ നമുക്ക് വെള്ളപ്പോക്ക് ഒത്തിരി കാണാറുണ്ട്. അതുപോലെ തന്നെ അടുത്തതായി ശരീരത്തിൽ ഫോറിൻ ബോഡി ഉണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ വെജൈനൽ എന്തെങ്കിലും രോഗത്തിന് വേണ്ടിയിട്ടോ ചികിത്സയുടെ ഭാഗമായിട്ടോ നമ്മൾ ടാമ്പോൺസ് ഒക്കെ വെജൈനലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് എടുത്തു കളയാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഈ യൂട്രൈൻ പ്രൊലാപ്സ് പോലെയുള്ള രോഗങ്ങളിൽ പെസറി വെച്ച് നമ്മളത് കുറക്കാറുണ്ട്. ആ പെസറി റിങ് പോലെയുള്ളൊരു സാധനമാണ്. അപ്പൊ ഈ പെസറി വെച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ചിലപ്പം പെസറി വെച്ചത് കാരണമൊക്കെ ഈ മറന്നുപോയ ടാമ്പോൺസ് ഒക്കെ കാരണം എന്തുപറ്റും, ഇത്തരത്തിലുള്ള യോനിസ്രാവങ്ങൾ കൂടുതലായിട്ട് വരാറുണ്ട്. ഇനി പറയുന്നത് ഇതിന്റെ ലക്ഷണങ്ങളാണ്. ലക്ഷണങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ആദ്യം പറയേണ്ടത്, ഈ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. അപ്പോ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അമിതമായതോ തുടർച്ചയായതോ ആയ യോനി സ്രാവങ്ങൾ, അതുപോലെ യോനി സ്രാവത്തിന് മഞ്ഞ, പച്ച അല്ലെങ്കിൽ ചാര നിറമോ മാറി വരിക, അതുപോലെ കത്തിയുള്ള തൈര് പോലെയുള്ള യോനി സ്രാവങ്ങൾ ഉണ്ടാവുക, അസഹനീയമായ ചൊറിച്ചിൽ, എരിച്ച്,

0: ചില്ല്, അതുപോലെ തന്നെ ചുവപ്പ് ചുവന്ന് കളറ് വ്യത്യാസം വരിക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുക. അതുപോലെ ശക്തമായ ദുർഗന്ധം, മീനിന്റെ മണം, ശവത്തിന്റെ ഗന്ധം, ഇതൊക്കെ ഉണ്ടാകുക. അതുപോലെ തന്നെ അടിവയറ്റിൽ വേദന വരിക, മൂത്രമൊഴിക്കുമ്പോഴോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന അസഹനീയമായ വേദന. അതുപോലെ തന്നെ നടുവിന് വേദന വരാറുണ്ട്, വളരെയധികമായിട്ട് ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. ഇതൊക്കെ സാധാരണയായി ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഈ വെള്ളപ്പൊക്കം എന്നുള്ളൊരു അവസ്ഥയിൽ. ഇനി പറയുന്നത് ഇത് പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്. നമ്മൾ അസുഖം വന്ന് ചികിത്സിക്കുന്നതിനും മുമ്പായിട്ട് നാം ചെയ്യേണ്ടത് അത് എങ്ങനെ പ്രതിരോധിക്കാം, എങ്ങനെ അത് രോഗങ്ങൾ വരാതിരിക്കാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോ പൊതുവെ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കണമെങ്കിൽ നമ്മൾ അടിവസ്ത്രങ്ങൾ വളരെ വൃത്തിയോടുകൂടി സൂക്ഷിക്കുക, കോട്ടൺ അടിവസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക, സിന്തറ്റിക് തുണികൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ കോട്ടൺ വസ്ത്രങ്ങളാവുമ്പോൾ അതിലൂടെ വായുസഞ്ചാരം നമുക്കുണ്ടാകും, അതുപോലെ തന്നെ ഈർപ്പം വലിച്ചെടുക്കാനും അത് നല്ലതാണ്. അതുപോലെ അടിവസ്ത്രങ്ങൾ ദിവസവും നന്നായി കഴുകി സോപ്പ് ഉപയോഗിച്ച് കഴുകാം. സോപ്പ് ഉപയോഗിച്ച് കഴുകി നമ്മുടെ സൂര്യപ്രകാശത്തിലിട്ട് ഉണക്കി ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ യോനിഭാഗം കഴുകാൻ വീര്യമേറിയ സോപ്പുകളും സുഗന്ധ ഉൽപ്പന്നങ്ങളും എല്ലാം ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുക. എരിവും പുളിയും കുറഞ്ഞ സമീകൃതാഹാരം ശീലമാക്കുക. അതുപോലെ പ്രമേഹമുള്ളവരാണെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എപ്പോഴും നിയന്ത്രിച്ച് നിർത്തുക. പിന്നെ ഈ അടിവസ്ത്രങ്ങളുടെ കാര്യം പറയുമ്പോൾ ശുചിത്വമില്ലായ്മ ഈ വെള്ളപ്പൊക്കത്തിനൊരു കാരണമാണ്. അതുപോലെ തന്നെ ശുചിത്വത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്യക്തി ശുചിത്വം വളരെ അത്യാവശ്യമാണ്. ആർത്തവ ശുചിത്വമായാലും നാം പാഡുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ കൃത്യമായി 4 to 6 hours കൂടുമ്പോൾ നാം ഈ പാഡുകൾ മാറ്റി പുതിയവ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നതിന് മുമ്പും ശേഷവും നല്ല തിളച്ച വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വേണം നാം ഉപയോഗിക്കുവാൻ. അതുപോലെ തന്നെ തുണികൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കോട്ടൺ വസ്ത്രങ്ങൾ തന്നെ ഉപയോഗിക്കുക. ഉപയോഗശേഷം നാം വളരെ ശ്രദ്ധാപൂർവ്വം ശുദ്ധജലത്തിൽ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി സൂര്യപ്രകാശത്തിലിട്ട് ഉണക്കിയെടുത്ത് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിന്റെ പ്രതിരോധ മാർഗത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതിനെ കുറിച്ച് പറഞ്ഞു. ഇനി അതിന്റെ ചികിത്സയിലോട്ട് പോകുമ്പോൾ രോഗിയുടെ ലക്ഷണങ്ങൾ, മെഡിക്കൽ ചരിത്രം, ശരീരഘടന, ദഹനത്തിന്റെ ആരോഗ്യം, ജീവിതശൈലി എന്നിവ വിലയിരുത്തണം ആദ്യം. അതിനുശേഷം രോഗനിർണയത്തിന് അനുസരിച്ച് ചികിത്സ നിശ്ചയിക്കുക. അതുപോലെ ഇപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ആണ് നമുക്ക് കണ്ടതെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷന് വേണ്ടുന്ന തരത്തിലുള്ള ആയുർവേദ മരുന്നുകൾ നമ്മൾ നിർദ്ദേശിക്കുന്നു. അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷന് പറ്റിയ മരുന്നുകൾ നമ്മൾ ഇന്റേണലിയും പുറമെ വാഷിങ്ങിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നു. അതുപോലെ ഭക്ഷണക്രമ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്, ശുചിത്വ ശുപാർശകൾ ചെയ്യാറുണ്ട്. അതുപോലെ ജീവിത ശൈലിയിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ ഈ യോനി പ്രക്ഷാളനത്തിന്, യോനി ഡൂഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ ത്രിഫലയുടെ ചൂർണം, നാൽപ്പാമര ചൂർണം ഇവയൊക്കെ ഇട്ട് ഉണ്ടാക്കിയ കഷായ വെള്ളത്തിലാണ് യോനി ക്ഷാളനം ചെയ്യുക. ത്രിഫല വളരെയധികം ഗുണമുള്ള ഒരു ഔഷധമാണ്. അതായത് ആന്റി ഫംഗൽ, ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ ഒക്കെ ആയിട്ടുള്ള ഗുണങ്ങൾ ഈ ത്രിഫല ചൂർണത്തിനുണ്ട്. വളരെ അധികം ഫലപ്രദമായ ഒരു ഔഷധമാണ് ഈ ത്രിഫല. അതുപോലെ രോഗിയുടെ ലക്ഷണങ്ങളും കാരണങ്ങളും ഒക്കെ അന്വേഷിച്ചറിഞ്ഞ് അകത്ത് കഴിക്കാനുള്ള മരുന്നുകളും കൊടുക്കാറുണ്ട്. ചികിത്സ തേടുന്നത് വൈദ്യനിർദ്ദേശ പ്രകാരം മാത്രം നാം മരുന്നുകൾ കഴിക്കുക. നേരത്തെ ചെറിയ ലക്ഷണങ്ങളാണ് പിന്നീട് മാരകമായ ഗർഭാശയ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള അസ്വാഭാവികമായ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്.
1: സ്ത്രീകളിൽ കണ്ടുവരുന്ന വെള്ളപ്പോക്ക് അഥവാ ലൂക്കോറിയ, ഇതേക്കുറിച്ച് വലിയ പറമ്പ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി കെ ഗായത്രി സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഗുജറാത്തിൽ തുടക്കം കുറിച്ചു. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം നൽകണമെന്ന ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ച് ലക്സംബർഗ്. സായുധസേനകൾക്കായി 110,000 കോടി രൂപയുടെ പ്രതിരോധ സംഭരണ നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വിദ്യാസമ്പന്നരായ പൌരന്മാരാണ് വികസിത ഭാരതത്തിന്റെ ശക്തമായ അടിത്തറയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ഗുജറാത്തിലെ വഡോദരയിൽ പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. വെസ്റ്റേൺ സമർപ്പിത ചരക്ക് ഇടനാഴിയുടെ പൂർത്തിയായ 3 ഭാഗങ്ങൾ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. 326 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 20,700 കോടി രൂപ ചെലവിലാണ് ഇതിന്റെ നിർമ്മാണം. ജവഹർലാൽ നെഹ്റു പോർട്ടിൽ നിന്നുള്ള എക്സിം കാർഗോ നീക്കം വേഗത്തിലാക്കാൻ ചരക്ക് ഇടനാഴിയിലൂടെ സാധിക്കും. വിവിധ ചരക്ക് ട്രെയിൻ സർവീസുകളുടെയും വഡോദര താണ്ട റോഡ് റെയിൽപാതയുടെയും ഫ്ളാഗ് ഓഫും അദ്ദേഹം നിർവഹിച്ചു. 9,700 കോടിയുടെ റെയിൽ പദ്ധതികൾക്കും 1,780 കോടിയുടെ ദേശീയപാത പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. വൈകുന്നേരം മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 എന്ന് ഉദ്ഘാടനം ചെയ്യും. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം നൽകണമെന്ന ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ച് ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവിയർ ബെറ്റൽ. ആഗോളക്രമത്തിലെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ രക്ഷാസമിതി പരിഷ്കരിക്കപ്പെടണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ആഗോള പ്രാധാന്യം കണക്കിലെടുത്ത് രക്ഷാസമിതിയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സായുധസേനകൾക്കായി 110,000 കോടിയിലധികം രൂപയുടെ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും മറ്റ് വിഭവങ്ങളും സംഭരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന പ്രതിരോധ സംഭരണ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. അത്യാധുനിക റെക്സി വാഹനങ്ങൾ, ഭാരം കുറഞ്ഞ ഹെലികോപ്റ്ററുകൾ, റഡാറുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ഉപകരണങ്ങൾ എന്നിവ സംഭരിക്കാനാണ് അംഗീകാരം നൽകിയത്. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് സാക്ഷരത എത്രത്തോളം അനിവാര്യമാണെന്ന് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. 1966 നടന്ന യുനെസ്കോ ജനറൽ കോൺഫറൻസിലാണ് സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി പ്രഖ്യാപിച്ചത്. വിദ്യാസമ്പന്നരും ശാക്തീകരിക്കപ്പെട്ടവരുമായ പൌരന്മാരാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും ശക്തമായ അടിത്തറയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. അറിവിലേക്കും അവസരങ്ങളിലേക്കും മെച്ചപ്പെട്ട ഭാവിയിലേക്കുമുള്ള വാതിൽ തുറക്കുന്നത് സാക്ഷരതയിലൂടെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാവർക്കും സാക്ഷരതയും വിദ്യാഭ്യാസ സൌകര്യവും ലഭിക്കുന്നുണ്ടെന്ന് നാം ഉറപ്പുവരുത്തണമെന്നും അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തോടനുബന്ധിച്ചുള്ള സന്ദേശത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. 11-ാമത് ആയുർവേദ ദിനാചരണത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ നടക്കും. ഒരു റിപ്പോർട്ട്.
1: 11-ാമത് ആയുർവേദ ദിനം ജനകീയ പ്രചാരണമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആയുർവേദ ദിനത്തിന്റെ പ്രധാന ആഘോഷ പരിപാടി ഈ മാസം 23-ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ് അറിയിച്ചു. ആരോഗ്യകരമായ ഭാവിക്കായി ആയുർവേദം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ആയുർവേദത്തിന്റെ സന്ദേശം വീടുകളിലേക്കും യുവജനങ്ങളിലേക്കും ഗ്രാമ നഗര ഭേദമന്യേ എല്ലാ സമൂഹങ്ങളിലേക്കും എത്തിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ആയുർവേദ മേഖലയിൽ മികച്ച സംഭാവന നൽകിയവർക്കുള്ള ദേശീയ ധന്വന്തരി ആയുർവേദ പുരസ്കാരങ്ങൾ ദിനാഘോഷത്തിന്റെ ഭാഗമായി സമ്മാനിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 3 ദിവസത്തെ ശ്രീലങ്ക

0: സന്ദർശനത്തിന് തുടക്കമായി. ദീർഘകാലമായുള്ള പങ്കാളിത്തത്തിനും ആഴമേറിയ ചരിത്ര സാംസ്കാരിക ബന്ധങ്ങൾക്കും പുറമെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികൾ ഒന്നുകൂടിയാണ് ശ്രീലങ്കയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സന്ദർശനവേളയിൽ ശ്രീലങ്കയിലെ ഇന്ത്യൻ സമൂഹവുമായി ശ്രീ രാജ്നാഥ് സിംഗ് സംവദിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രമുഖ ഗായകനും ഭാരതരത്ന പുരസ്കാര ജേതാവുമായ ഭുപൻ ഹസാരികയുടെ 100-ാമത് ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ. നിരവധി പേരുടെ ചിന്തകൾക്കും അഭിലാഷങ്ങൾക്കും ഭാവം പകരാൻ തന്റെ മനോഹരമായ ശബ്ദത്തിലൂടെ ഭുപൻ ഹസാരികയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഇന്ത്യയും സൌദി അറേബ്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ സമൂഹം നൽകുന്ന സംഭാവനകൾ വിലപ്പെട്ടതാണെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. ഇന്ത്യൻ എംബസിയുടെ മേൽനോട്ടത്തിൽ സൌദി അറേബ്യയിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിനായി സംഭാവനകൾ നൽകാൻ അദ്ദേഹം പ്രവാസി സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. താമരശ്ശേരി കുറ്റ്യാടി നാടുകാണി ചുരങ്ങളിലെ യാത്രാ തടസ്സങ്ങൾക്ക് പരിഹാരമായി വയനാട്ടിലേക്കുള്ള വിലങ്ങാട് ബദൽപാത പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: വയനാട് കണ്ണൂർ ജില്ലകളുടെ അതിർത്തിയായ കോഴിക്കോട് നഗരത്തിലെ വിലങ്ങാട് മുതൽ തൊണ്ടനാട് ഗ്രാമപഞ്ചായത്തിലെ കുങ്കിച്ചിറയിൽ അവസാനിക്കുന്ന തരത്തിലാണ് ഈ ബദൽപാത. വിലങ്ങാടിലൂടെയും കോഴിക്കോട് വടകരയിലെയും കുങ്കിച്ചിറ വഴിയും വയനാട്ടിലെ മാനന്തവാടി ബന്ധിപ്പിക്കുന്ന പാത പഴശ്ശിരാജാവിന്റെ കാലത്ത് നിർമ്മിച്ചതാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ പാനവം വരെയും വയനാട് ജില്ലയിലെ കുങ്കിച്ചിറ വരെയും ഗതാഗതയോഗ്യമായ റോഡുണ്ട്. നിലവിൽ 7 കിലോമീറ്റർ ദൂരം നിർമ്മിക്കാൻ വനംവകുപ്പിന് അനുമതി ലഭിക്കാത്തതാണ് ഈ പദ്ധതി ഫയലൊതുക്കാൻ കാരണം.
0: കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഏഷ്യൻ ഗെയിംസ് 2026 ഈ മാസം 19 മുതൽ അടുത്ത മാസം 4 വരെ ജപ്പാനിൽ നടക്കും. വിവിധ കായിക ഇനങ്ങളിലെ പ്രാരംഭ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. ഈ മാസം 17-ന് ടെക് ബോളിലൂടെയും 18-ന് വനിതാ ക്രിക്കറ്റിലൂടെയുമാണ് ഇന്ത്യയുടെ പോരാട്ടം തുടങ്ങുന്നത്. പി വി സിന്ധു, മീരാഭായ് ചാനു, മനു ഭാക്കർ, ലൌലിന ബോർഗോഹെയ്ൻ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ ഇന്ത്യയെ നയിക്കും. ബോക്സിംഗിലും അത്ലറ്റിക്സിലുമാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശ് യുഎഇയെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ചൈനയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കിയിൽ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമി ഫൈനൽ പ്രതീക്ഷ നിലനിർത്തി. നാളെ ചൈനീസ് തായ്പേയ്ക്കെതിരായി നടക്കുന്ന മത്സരത്തിൽ വിജയം നേടിയാൽ ഇന്ത്യയ്ക്ക് സെമി ഉറപ്പാക്കാം. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയ്ക്ക് നിലവിൽ 3 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റുകളാണുള്ളത്. യൂറോപ്യൻ യൂണിയൻ ഗ്രീൻലാൻഡ് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി 200 ദശലക്ഷം യൂറോയുടെ നിക്ഷേപ പദ്ധതി പ്രഖ്യാപിച്ച് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ. പദ്ധതിയിലൂടെ ഗ്രീൻലാൻഡിലും ആർട്ടിക് മേഖലയിലും യൂറോപ്യൻ യൂണിയന്റെ സാന്നിധ്യം ശക്തിപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അവർ വ്യക്തമാക്കി. ന്യൂഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തു. കെട്ടിടത്തിന്റെ ഉടമസ്ഥയായ സ്ത്രീയെയും കുടുംബാംഗങ്ങളെയുമാണ് അറസ്റ്റ് ചെയ്തത്. അപകടത്തിൽ 7 പേരാണ് മരിച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. ഡിജിപി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, എൻഎച്ച്എഐ സംസ്ഥാന മേധാവി, നാറ്റ്പാക്, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ യോഗമാണ് ചേർന്നത്. സംസ്ഥാനത്തെ പ്രധാന റോഡുകളിലും ദേശീയപാതകളിലും ഉണ്ടായ അപകട കാരണങ്ങൾ, റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, റോഡ് അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ചർച്ച ചെയ്തു. പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്ത കേസിന്റെ വിചാരണയ്ക്ക് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ. കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ വിശദീകരണവും അനുബന്ധ രേഖകളും പരിശോധിക്കുന്നതിന് സമയം അനുവദിച്ചുകൊണ്ടാണ് സ്റ്റേ ഉത്തരവ്. കേസ് ഈ മാസം 14-ന് പരിഗണിക്കുന്നതിനായി മാറ്റി. അതുവരെ കേസിന്റെ വിചാരണയ്ക്ക് സ്റ്റേ ഉണ്ടായിരിക്കും. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ലക്നൌ, തിരുവനന്തപുരം ബ്യൂറോകളിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം കേരളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധികളുടെ സംഘം ലക്നൌവിലെ റിസർച്ച്, ഡിസൈൻസ് ആന്റ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷനിലെത്തി. അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഗുജറാത്തിൽ തുടക്കം കുറിച്ചു. യു എൻ

0: രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം നൽകണമെന്ന ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ച് ലക്സംബർഗ്. സായുധ സേനകൾക്കായി 110,000 കോടി രൂപയുടെ പ്രതിരോധ സംഭരണ നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വിദ്യാസമ്പന്നരായ പൌരന്മാരാണ് വികസിത ഭാരതത്തിന്റെ ശക്തമായ അടിത്തറയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ എവർഗ്രീൻ 80s 1980s നിത്യഹരിത ഗാനങ്ങൾ. ആദ്യം നസീമ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം ജോൺസൺ.

പൂവിരിയും പുലരി എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം. രചന പൂർച്ചിൽ ഖാദർ, സംഗീതം ജെറി അമൽദേവ്.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്ന

0: ത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: എവർഗ്രീൻ ഏറ്റേഴ്സ് തുടരുന്നു. ചിത്രം പ്രേമാഭിഷേകം, പാടിയത് യേശുദാസ്, രചന പോർച്ചൽ ഖാദർ, സംഗീതം ഗംഗൈ അമരൻ.

റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: ചിത്രം സഞ്ചാരി, ഈണം ആലാപനം യേശുദാസ്, രചന യൂസുഫലി കേച്ചേരി.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: ചിത്രം അർച്ചന ടീച്ചർ. പാടിയത് ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന്. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ശ്യാം.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: ശ്രീ തിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീ തിലകം, പെൺമയുടെ തിളക്കം.
4: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
5: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: എവർഗ്രീൻ മീറ്റീസിലിനെ സ്വരങ്ങൾ സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന AP ഗോപാലൻ, സംഗീതം ദേവരാജൻ.

0: ഓണം കഴിഞ്ഞു, ഇപ്പോഴും കിച്ചൺ അപ്ഗ്രേഡ് ചെയ്തില്ലേ?
1: എന്നാൽ അതിന് പറ്റിയ സമയമാണ് മൈജിയിൽ. ഇപ്പോഴും മാസ് ഓഫറുകൾ മാസ് വിലക്കുറവ് തുടരുന്നു.
0: കിച്ചൺ അപ്ലയൻസുകൾ കിടിലൻ ഓഫറിൽ സ്വന്തമാക്കാം മൈജിയിൽ നിന്ന്.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
0: ഓണം കഴിഞ്ഞാലും മൈജിയിൽ എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവ് തുടരുന്നു. ഇ എം ഐ വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
1: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: കടത്ത് എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് ഉണ്ണിമേനോൻ, രചന ബിജു തിരുമല, സംഗീതം ശ്യാം.

0: കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
1: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ?
0: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
1: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
0: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ. ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിയിട്ടില്ല.
1: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവിൽ.
0: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
1: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
0: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: കരിമ്പൂച്ച എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. രചന പൂച്ചൽ ഖാദർ, സംഗീതം KJ ജോയ്.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: നാളെ ഞങ്ങളുടെ വിവാഹം എന്ന ചിത്രത്തിൽ ചിത്ര, ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമന്റെ സംഗീതം.

ഒരു ഗാനം കൂടി. തേനും വയമ്പും എന്ന ചിത്രത്തിൽ യേശുദാസും ജെൻസിയും പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

എവർഗ്രീൻ എയ്റ്റീസ് സമാപിച്ചു. FM പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു മോദി. വിവിധ ചരക്ക് ട്രെയിൻ സർവീസുകളുടെയും വഡോദര താണ്ട റോഡ് റെയിൽപാതയുടെയും ഫ്ളാഗ് ഓഫും പ്രധാനമന്ത്രി നിർവഹിച്ചു. 9,700 കോടിയുടെ റെയിൽ പദ്ധതികൾക്കും 1,780 കോടിയുടെ ദേശീയപാത പദ്ധതികൾക്കും അദ്ദേഹം ചടങ്ങിൽ തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശങ്ങളുടെ പേരിൽ ചുമത്തിയ മാനനഷ്ട കേസ് റദ്ദാക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമർപ്പിച്ച ഹർജി ബോംബെ ഹൈക്കോടതി തള്ളി. 2019 രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. തമിഴ്നാട് ചരക്ക് സേവന നികുതി നിയമത്തിൽ കൂടുതൽ ഭേദഗതികൾ വരുത്തുന്നതിന് ബിൽ തമിഴ്നാട് നിയമസഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര നിയമവുമായി ഏകീകരണം നിലനിർത്തുന്നതിനായി നിയമത്തിൽ ഭേദഗതി വരുത്താനാണ് ബില്ല് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി പി കെ ബഷീർ അടിയന്തരയോഗം വിളിച്ചു ചേർത്തു. DGP, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, നാഥ് പാക്, റോഡ് സേഫ്റ്റി അതോറിറ്റി

0: എന്തിനയാൾ അത് ചെയ്തു എന്ന് നമുക്കറിയില്ല മോളെ, ഇനിയൊട്ടറിയാനും പറ്റില്ല. പക്ഷെ എനിക്ക് പ്രധാനം നീയാണ് മോളെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, എനിക്കത് മതി. കഴിഞ്ഞതൊക്കെ ഒരു ചീത്ത സ്വപ്നമായി വിചാരിക്കേ. ആ, നമുക്കൊരു കാര്യം ചെയ്യാം. എന്റെ കുഞ്ഞിന്റെ പേടിയൊക്കെ ഒഴിയുന്നവരെ നമുക്ക് ഈ നാട്ടിൽ നിന്നും മാറി നിൽക്കാം. എന്നിട്ടെവിടെ പോകും നമ്മൾ? ആ, പറ്റിയൊരു സ്ഥലമുണ്ട്, മോൾക്കവിടെ ഇഷ്ടമാവുകയും ചെയ്യും. മുമ്പ് ഇവിടെ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിട്ടുള്ള വർമ്മയെ ഓർക്കുന്നുണ്ടോ നീ? എന്റെ ജൂനിയറായിരുന്ന പുള്ളി റിട്ടയർ ചെയ്ത് ഇപ്പൊ കുട്ടനാട്ടാ താമസം. കായൽക്കരയിൽ ഒരു കൊച്ചു വീട്. നമ്മൾ രണ്ടുപേരെയും പല പ്രാവശ്യമയാൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഇത് തന്നെയാ ഏറ്റവും അനുയോജ്യമായ സ്ഥലം. കുറെ ദിവസം അവിടെ നിന്നിട്ട് കോളേജ് തുറക്കാറാകുമ്പോ നമുക്ക് ഇങ്ങെത്താം. ഇവിടുന്ന് വിട്ടുനിന്നാൽ നിന്റെ മനസ്സും ശരിയാവും. നാളെ തന്നെ നമുക്ക് പോകാം. എന്താ? അതുവരെ എന്റെ മോൾ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ഇന്നലെ നടന്നതിനെ പറ്റിയൊക്കെ ആരോടും ഒന്നും പറയരുത്. ഒന്നും ആരും അറിയണ്ട. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാ മതി. നിന്നോടൊന്നും ചോദിക്കില്ല. അഥവാ ചോദിച്ച ഇന്നലെ അയാളെ കണ്ടേയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞാ മതി. മോൾ രാത്രി അയാളുടെ മുറിയിലേക്ക് പോകുന്നത് ആരും കണ്ടില്ലല്ലോ.
1: ഇല്ല മുത്തശ്ശ, ഞാൻ ആരോടും പറയാതെയാ പോയത്. അങ്ങനെ വേണമെന്ന് സ്വാമി അയാൾ എന്നോട് പറഞ്ഞിരുന്നു.
0: ശരി, ആ സ്ഥിതിക്ക് ഒന്നും വേണ്ടാൻ പോവണ്ട. ഞാനും ഒന്നും പറയുന്നില്ല.
1: മുത്തശ്ശ, ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഞാൻ എങ്ങനെയാ രക്ഷപ്പെട്ടത്? എങ്ങനെയാ എനിക്ക് പകരം അയാൾ മരിച്ചത്? എത്ര ആലോചിച്ചിട്ടും എനിക്കത് മനസ്സിലാകുന്നേ ഇല്ല.
0: മോളിപ്പോ അതൊന്നും ആലോചിക്കണ്ട. ഈശ്വരൻ രക്ഷപ്പെടുത്തിയതാ നിന്നെ. എന്നും സന്ധ്യക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ആളല്ലേ നീ? ഭഗവാൻ എത്തി നിന്റെ തുണയ്ക്ക്. എന്നിട്ടൊരു പക്ഷേ അയാളെ ശിക്ഷിച്ചതാകും, അതിൽ വിശ്വസിക്ക്. മറ്റൊന്നും നീ ചിന്തിക്കണ്ട. ഒക്കെ യോഗമാണ് മോളെ നിന്റെ. അയാളെ മറക്കാൻ ശ്രമിക്ക്. ഈ വയസ്സിന് നീയാണ് സർവസ്വവും. എനിക്ക് വേണ്ടി ഭഗവാൻ നിന്നെ വീണ്ടും രക്ഷപ്പെടുത്തി. ഇനി എന്റെ കുഞ്ഞിന് ഒരാപത്തും വരില്ല. ആരും നിന്നെ നോവിക്കാൻ ദ്രോഹിക്കാൻ ശ്രമിക്കില്ല. ഇനി ഞാനും എന്റെ കുട്ടിയും സുഖമായി കഴിയും, ഇല്ലേ?
2: ഒന്ന് ചിരിച്ചു പൂജയെങ്കിലും അവളുടെ മനസ്സിലൊരു പുതിയ ചിന്ത, ഒരു സംശയം നീറിപ്പുകയാൻ തുടങ്ങുകയായിരുന്നു. എങ്ങനെ ആ മനുഷ്യൻ മരിച്ചു? അവൾക്കായി അയാൾ കത്തിച്ച അഗ്നിയിൽ അവളെ ദഹിപ്പിക്കാതെ പകരം അയാളെന്തിന് സ്വയം? അവളുടെ ചിന്തകൾ കാടുകയറി. ഇനിയൊരുപക്ഷേ അയാള് സ്വയം കൊളുത്തിയത് തന്നെയാണോ? അതോ മറ്റാരെങ്കിലും? അങ്ങനെയാണെങ്കിൽ ആര്? ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്? അവൾ മാഷിനെ നോക്കി ഒരു പുതിയ കാഴ്ചപ്പാടോടെ. ഈശ്വര, ആയിരിക്കരുതേ.
0: മുത്തശ്ശന്റെ കണ്ണട കണ്ടോ കുട്ടി? ഇവിടെ എങ്ങും ഇല്ലല്ലോ.
1: ഇല്ലല്ലോ മുത്തശ്ശ, എവിടെ വെച്ചു അത്?
0: എവിടെ വെച്ചു അത്? ഓ, ഓർക്കുന്നു, ഇന്നലെ രാത്രി അമ്പലത്തിൽ വച്ച് അത് താഴെ വീണുവല്ലോ. എന്നിട്ടത്,

0: സർ, പ്രശ്നം നമ്മൾ വിചാരിച്ചതുപോലെ അല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്
1: കിട്ടിയിട്ടുണ്ട്. എന്താ താൻ പറഞ്ഞതിന്റെ അർത്ഥം?
0: പ്രഥമ ദൃഷ്ട്യാ നമുക്ക് തോന്നിയതുപോലെ സ്വാമിയുടേത് ആത്മഹത്യയാണെന്ന് വിശ്വസിക്കാൻ ഇപ്പോൾ പ്രയാസമായിരിക്കുന്നു സാർ.
1: ആത്മഹത്യയല്ലേ?
0: അല്ല സാർ, ഇതൊരു കൊലപാതകമാണ്.

0: ആ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ മാഷേ.
1: ബുദ്ധി പൊട്ടിച്ചു എന്ന് വിചാരിക്കരുത്. എന്തു ചെയ്യാനാ? ജോലി പോലീസിലായിപ്പോയില്ലേ? പോരാത്തതിന് ഇത്തരം ഒരു സംഭവവും.
2: ഏയ്, ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നും പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമമേ ഉള്ളൂ. ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടും ആ വ്യക്തിയെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. അദ്ദേഹവുമായി വളരെ കുറച്ചേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. എന്നാലും അദ്ദേഹത്തിന് ഇങ്ങനൊരവസാനം, ഞാൻ പറഞ്ഞില്ലേ, വന്ന ദിവസം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന അതേ ഭാവം തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഇന്നലെ രാവിലെയും. ഒരു മാറ്റവുമില്ല. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കാരണം അതിനുശേഷം ഉണ്ടായോ ആവോ. ഭാസ്കരൻ നായരെ, എന്റെ വിഷമം നമ്മുടെ ഈ നാട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിന് ഇങ്ങനൊരു ദുർഗതി സംഭവിച്ചല്ലോ എന്നോർത്തിട്ടാ.
3: ഞങ്ങൾ ഇതുവരെ സംസാരിച്ച എല്ലാവരുടെയും, അമ്പല കമ്മിറ്റിയിലെ മറ്റുള്ളവർ ഉൾപ്പെടെ, അവസ്ഥ ഇത് തന്നെ. ഒരാൾക്കും ഒന്നും അറിയില്ല. തുമ്പ ഒന്നും കിട്ടിയില്ലെങ്കിൽ അജ്ഞാതമായ കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്തു എന്നെഴുതി കേസ് ക്ലോസ് ചെയ്യേണ്ടി വരും. അല്ലാതെന്താ? ഉടൻ അറിയേണ്ടത് ഇയാൾക്ക് എവിടെയെങ്കിലും ബന്ധുക്കൾ ഉണ്ടോ എന്നാണ്. വിവരമറിയിക്കുകയോ ശവം വിട്ടുകൊടുക്കുകയോ ഒക്കെ വേണമല്ലോ.
2: അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ആവോ? ഒറ്റയാനാണ്, ദേശാടകനാണ്, ഒരു സ്ഥലത്തും കൂടുതൽ കാലം നിൽക്കില്ല എന്നൊക്കെയാ അദ്ദേഹത്തെപ്പറ്റി സ്വയം എന്നോട് പറഞ്ഞത്. ഇവിടെ ഉണ്ടായിരുന്ന സമയം ആരെങ്കിലും അന്വേഷിച്ചു വരികയോ കത്ത് വലുതും വരികയോ ഒന്നും ചെയ്തുമില്ല. അതുകൊണ്ട് ബന്ധുക്കൾ
0: പത്രത്തിലൂടെ ഒരു അറിയിപ്പ് കൊടുക്കാമെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ പോലുമില്ല അയാളുടെ. ഇനി മൊത്തം ശാരീരിക അടയാളങ്ങൾ കാണിച്ച് ഒരു വാർത്ത പോലെ കൊടുക്കണം. എന്നിട്ടും ആരും വന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ സംസ്കരിക്കും. ഇത്തരം ഒരു കേസ് അധിക സമയം വച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ശരി മാഷേ. എന്നാൽ
2: നിങ്ങൾക്കൊരു കപ്പ് ചായ വരാൻ പോലും പറ്റിയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, പൂജ മോൾക്ക് പനിയായിപ്പോയി.
3: ഓ, അതിനെന്താ മാഷേ, ചായ കുടിക്കാൻ പിന്നെ വരാം. പക്ഷേ ഇനി വരുമ്പോ ചായയിൽ ഒതുങ്ങിയില്ല കാര്യങ്ങൾ. മോൾക്ക് റാങ്ക് കിട്ടിയതിന്റെ പാർട്ടി തരേണ്ടി വരും.
2: അതിനെന്താ, തരാമല്ലോ.
0: ഞങ്ങൾ ഒന്നുകൂടി ആ കവലയിലേക്ക് ഒന്ന് കറങ്ങി നോക്കട്ടെ മാഷേ. കാണാം. വാ അജിത്തേ, നമുക്ക് ആ കടയിൽ നിന്ന് ഓരോ നാരങ്ങ വെള്ളം കുടിക്കാം.
3: അതെ, എസ് ഐ സാർ പറഞ്ഞ കമ്മിറ്റിക്കാരെ എല്ലാം കണ്ടു കഴിഞ്ഞു. ഒരു തുമ്പും കിട്ടിയില്ല. ഇനി എന്തോ ചെയ്യും ചേട്ടാ.
0: ഇതൊരു കൊലപാതകമാണെന്ന് തോന്നുന്നു എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്?
3: അതെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് അതിനാണ് സാധ്യത. കൃഷ്ണകരയിൽ ഒരു കൊലപാതകം. എന്താ അല്ലേ?
0: നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് ആ പുഴക്കരയിൽ പോയി ഒന്ന് നോക്കാം, എന്നിട്ട് സ്റ്റേഷനിലേക്ക് പോവാം.
3: ഇനിയിപ്പോ എന്തിനാ ചേട്ടാ, പകൽ അവിടെ നോക്കിയതല്ലേ?
0: അജിത്തേ, ഒരു കുറ്റകൃത്യം നടന്നാൽ അത് തെളിയുന്നത് വരെ ആ സ്ഥലത്ത് വീണ്ടും വീണ്ടും പോകണമെന്നാ ശാസ്ത്രം. റീവിസിറ്റ്. ഓരോ തവണയും കൃത്യസ്ഥലത്തിന് പുതിയ കഥ പറയാനുണ്ടാകും അത്രേ. വാ, ആ ശാസ്ത്രം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം.

മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം പന്ത്രണ്ടാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: സൂത്രധാരൻ ശോഭി തിലകൻ, നരേന്ദ്രൻ മാഷ്, പി കെ രവി, സർക്കിൾ ഇൻസ്പെക്ടർ ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യൻ, എസ് ഐ ജയരാജ്, മനോജ് പിള്ള, ഭാസ്കരൻ നായർ, എസ് രാജേന്ദ്രൻ പൂജപ്പുര, അജിത്, മനോജ് സുനി, പൂജ, മിന്ന രഞ്ജിത്. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 13-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ആകാശവാണി ടെലിക്യൂസ് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. നിങ്ങൾക്ക് വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9495 99 10 15. ഇന്ന് 2:30.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് 177-ാമത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ശ്രോതാക്കൾക്കൊപ്പം ക്വിസ് മാസ്റ്ററായി സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് കെ ദീപ. ഇനി പരിപാടിയുടെ നിബന്ധനകളിലേക്ക് കടക്കുകയാണ്. ആദ്യം ഒരു പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയോട് യഥാക്രമം രണ്ട് ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്നു. അങ്ങനെ ആകെ മൂന്ന് ചോദ്യങ്ങൾ. ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടിയുടെ ആദ്യഘട്ട വിജയിയായി തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497-295-6007. ഇനി മറ്റൊരു നമ്പർ കൂടിയുണ്ട്: 94-95-99-10-15. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ആദ്യത്തെ പ്രവേശന ചോദ്യം ദാ വരികയാണ്.

അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്രവേശന ചോദ്യമാണ് ഈ കേട്ടിരിക്കുന്നത്. ചോദ്യം ഇതാണ്, ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ഈ ഗാനത്തിന് സംഗീതം പകർന്നിരിക്കുന്നത് ആരാണ് എന്നതാണ് ചോദ്യം.

0: തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്യൂസ് 177 അധ്യായത്തിലേക്ക് സ്വാഗതം.
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: സുഷമയാണ്.
0: എവിടെയായിരുന്നു സ്ഥലം? കാസർഗോഡ് അല്ലേ? ഓക്കെ. അപ്പോ സുഷമ, നമുക്ക് പരിചയപ്പെടേണ്ട ആവശ്യമില്ല, ചോദ്യം കേട്ടു അല്ലേ, അപ്പൊ ഉത്തരം പറഞ്ഞോളൂ.

0: ഉത്തരം പറഞ്ഞോളൂ.
1: യെസ്,
0: ഉത്തരം കറക്റ്റ് ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്, ഉത്തരമായി പറഞ്ഞിരിക്കുന്നത്. ഏത് സിനിമയിലേതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ശ്രോതാക്കളെയൊക്കെ ഒന്ന് വൈബ് ആകാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ചോദ്യം തന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ പാട്ട് പ്ലേ ചെയ്തിരിക്കുന്നത്. ഏതാണ് സിനിമ?
1: തുടക്കം.
0: തുടക്കം. അപ്പോ വിസ്മയ മോഹൻലാൽ തുടക്കം കുറിച്ച ഒരു പടമാണ് അല്ലേ ഇത്? അപ്പോ ആരൊക്കെയാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്? ചിത്രയും അവണി മൽഹാർ, അജ്മൽ ഫാത്തിമ ഇവർ ചേർന്ന് പാടി ആലപിച്ച ഒരു ഗാനമാണ് അല്ലേ. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചത് ആരാണ്? ഓക്കെ, അനുബന്ധമായി ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ജോപോളാണ് ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. അപ്പോ സുഷമ പറഞ്ഞിരിക്കുന്ന ആൻസർ 100% ശരിയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ശ്രോതാക്കൾ കേട്ട് കാണും, തുടക്ക സിനിമയിലെ പാട്ടാണ് പ്ലേ ചെയ്തിരുന്നത്. ആ ഗാനത്തിന്റെ സംഗീതം പകർന്നത് ആരാണ് എന്നതായിരുന്നു ചോദ്യം. ജെക്സ് ബിജോയി ആണ് ഈ ഗാനത്തിന് സംഗീതം പകർന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ സുഷമ? ഓക്കെ, അതിനിടയിൽ ചോദിക്കാൻ വിട്ടുപോയി, തുടക്കം സിനിമ കണ്ടോ? കാണാനിരിക്കുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. സുഷമ എന്താണ് ചെയ്യുന്നത്? പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളാണോ? വായിക്കാറുണ്ട്. ഓക്കെ, എഴുതിയിരുന്നോ? പരീക്ഷകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നോ? എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നും അതൊരു പാഷനായി കൊണ്ട് നടക്കുന്നുണ്ട് അല്ലേ, ഈ ജി കെ ഒക്കെ പഠിച്ചിട്ട്? ആ ഓക്കെ ഓക്കെ. അല്ല, അതെന്നും വേണം, നമുക്കൊപ്പം വേണം ആ ഒരു പാഷൻ. അപ്പോ അടുത്ത ചോദ്യം, ഉത്തരം പെട്ടെന്ന് പറയണം കേട്ടോ സുഷമ. അടുത്ത ചോദ്യം, മാലിദ്വീപിലെ പരിസ്ഥിതി സംരക്ഷണത്തിനും തീരദേശ സുരക്ഷയ്ക്കും വേണ്ടി ആരംഭിച്ച 5 മില്യൺ ട്രീ, അതൊരു പദ്ധതിയാണ്, 5 മില്യൺ ട്രീ പ്രൊജക്ടിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മാലിദ്വീപിന് തേക്ക് മാവ് തൈകൾ സംഭാവന നൽകിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഉത്തരം പെട്ടെന്ന് വേണം.
1: കേരളം.
0: റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് പറഞ്ഞു തന്നത്?
1: ഇല്ല, ഞാൻ പറഞ്ഞു.
0: ഗസ് അടിച്ചതാണ് അല്ലേ? ആ, ശരിയാവൂന്ന് സുഷമ പോലും അറിഞ്ഞിരുന്നില്ല.
1: വാർത്ത കേട്ടിട്ടുണ്ട് മാഡം, അല്ലാതെ മരങ്ങൾ നടാൻ വേണ്ടി അങ്ങനെയൊന്നും കേട്ടില്ല.
0: ഓക്കെ, അപ്പൊ ആ കേട്ടത് മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. വിചാരിച്ചു പറഞ്ഞു. ഓക്കെ, ശരിയായി. നല്ല സമയമായതുകൊണ്ട് ശരിയായി അല്ലേ. ഓക്കെ, അങ്ങനെ പറയില്ലേ നമ്മള്. ഓക്കെ, അപ്പോ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മാലിദ്വീപിലെ പരിസ്ഥിതി സംരക്ഷണത്തിനും തീരദേശ സുരക്ഷയ്ക്കുമായി ആരംഭിച്ച 5 മില്യൺ ട്രീ പ്രൊജക്ടിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മാലിദ്വീപിന് തേക്ക് മാവ് തൈകൾ സംഭാവന ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നതായിരുന്നു ചോദ്യം. അത് വേറെ സംസ്ഥാനങ്ങളൊന്നുമല്ല, നമ്മുടെ സ്വന്തം കേരളമാണ് മാലിദ്വീപിന് ഇത്രയും മരത്തൈകൾ സംഭാവന ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും അത് വനം വകുപ്പായിരിക്കും ഇത്രയും മരത്തൈകൾ സംഭാവന ചെയ്തിട്ടുണ്ടാവുക അല്ലേ സുഷമ. അപ്പൊ അനുബന്ധമായൊരു ചോദ്യം ചോദിക്കട്ടെ, വനം വകുപ്പ് മന്ത്രി ആരാണ്? നമ്മുടെ വനം വകുപ്പ് മന്ത്രി യെസ്. അപ്പൊ അവിടെ പ്രോംപ്റ്റ് ചെയ്യാണല്ലേ, ആരോ പറഞ്ഞു തരാനുണ്ട്, സഹായിക്കാൻ ആരോ ഉണ്ട്. ഇത്ര പതിയെ പറഞ്ഞിട്ടും കേട്ടോന്നായിരിക്കും അല്ലേ, ഇത് എന്തൊരു ചെവിയാണിതെന്ന്. ഓ, എഴുതി വെക്കാറുണ്ടോ? നൈസ് നൈസ്, നല്ല കാര്യം.
1: ഓക്കെ,
0: ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു സുഷമ? ഓ, ഫ്ലോർ മില്ലിലാണ് അല്ലേ. ഓക്കെ, അപ്പോ അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും വിജയകരമായി പൂർത്തിയാക്കി, ശരിയായ ഉത്തരം പറഞ്ഞു. ഇനിയുള്ളത് ഒരേ ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മുടെ വിജയത്തിലേക്കുള്ള ദൂരം വളരെ വളരെ കുറഞ്ഞു വന്നിരിക്കുകയാണ്. ഇനി ഒരേ ഒരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. ആ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞാൽ സുഷമ ആരാകും? സുഷമ 177-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ വിജയിയാകും അല്ലേ.

0: ചെറുപ്പം ചെറുപ്പം മുതലേ കേൾക്കാറുണ്ട് ആകാശവാണിയിൽ.
1: ഓക്കെ, അന്ന് തുടങ്ങിയ ബന്ധമാണ്.
0: ആ അതെ, എനിക്ക് ഇവിടെ റേഞ്ച് ഇല്ലാത്തോണ്ട് റേഡിയോ അങ്ങനെ കേൾക്കാൻ പറ്റാറില്ല. ഇപ്പം കിട്ടുന്നു.
1: അപ്പൊ സുഷമയുടെ വീട് കാസർഗോഡ് എവിടെയാണ്?
0: വെള്ളരിക്കുണ്ടിന്റെ അടുത്ത് പ്ലാച്ചിക്കര എന്ന് പറഞ്ഞ സ്ഥലം.
1: പ്ലാച്ചിക്ക, ആ ഓക്കെ ഓക്കെ, പ്ലാച്ചിക്കര അല്ലേ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അനുബന്ധമായി ചോദിക്കട്ടെ, ഞാൻ എല്ലാ എപ്പിസോഡിലും ചോദിക്കുന്നത് പോലെ ഈ പ്ലാച്ചിക്കര എന്ന പേരിന്റെ ഒരു ഹിസ്റ്ററി പറയാൻ പറ്റുമോ?
0: അത് പ്ലാച്ചി മരം എന്ന് പറഞ്ഞൊരു മരം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞു. പിന്നെ പുഴയെല്ലാം ഉണ്ട് ചെറിയ.
1: ആ ഹാ ഹാ, ഓ അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് അല്ലേ.
0: കൂടുതലുള്ള സ്ഥലമായിട്ട്.
1: അപ്പൊ സുഷമ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഈ ചോദ്യം അല്ലേ, ഞാൻ ചോദിക്കും.
0: ആ ഇത് ഇങ്ങനെ വായിക്കാറ് ഇവിടെ ഈ സ്കൂളിലെല്ലാം ഇങ്ങനെ പതിപ്പ് ഇറക്കില്ല, അപ്പൊ അതിലെല്ലാം പറയും.
1: ഓക്കെ, അപ്പം എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ, നല്ലതാണ് കേട്ടോ, പ്ലസ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം, അതായത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. സുഷമയുടെ വിജയം നിർണയിക്കുന്ന ചോദ്യമാണ്. അപ്പോ സ്വാഭാവികമായും നെഞ്ചടിപ്പ് കൂടിയിട്ടുണ്ടാവും എന്നറിയാം. അപ്പോ അതാണല്ലേ. ഓക്കെ, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് സുഷമ വരണമെന്ന്. അപ്പോ ഈസി ആണെന്ന് ഞങ്ങൾ കരുതുന്ന ഒരു ചോദ്യം ചോദിക്കുന്നു. അപ്പോ പെട്ടെന്ന് പറയണം കേട്ടോ ഉത്തരം. അത്ര സെക്കൻഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, മൂന്നാമത്തെ ചോദ്യമാണ്. പ്രത്യേകിച്ച് ഒരു പ്രാവശ്യം മാത്രമേ ചോദ്യം പറയുള്ളൂ, 10 സെക്കൻഡ് കൊണ്ട് ഉത്തരം പറയണം. അപ്പോ ആ ചോദ്യം ഇതാണ്, രാജ്യത്തെ ആദ്യ വൈദ്യുതി ട്രക്ക് ഇടനാഴി സജ്ജമാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? വൈദ്യുതി ട്രക്ക് ഇടനാഴി സജ്ജമാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്?
0: മഹാരാഷ്ട്ര.
1: അല്ല, ഉത്തരം തെറ്റാണ്. ഇവിടെ ബസറുകാരന്റെ അലാറം വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനുശേഷമാണ് ഉത്തരം പറഞ്ഞത്. മഹാരാഷ്ട്ര എന്ന ഉത്തരം തെറ്റാണ്. ഇനിയൊരു ഉത്തരം പറയണ്ട, കാരണം ആ ഒരു കഴിഞ്ഞ ഒരു ഓപ്ഷനാണുള്ളത്, ഒരു ഉത്തരമാണ് പറയാവുന്നത്. ഇതിപ്പം സുഷമ ഇനി പറഞ്ഞില്ല എങ്കിൽ ഈ ചോദ്യം പ്രവേശന ചോദ്യമായിട്ട് അടുത്ത മത്സരാർത്ഥിക്ക് നൽകാവുന്നതാണ്. അപ്പം ഏതായാലും നല്ലൊരു മത്സരമായിരുന്നു, നല്ലൊരു പോരാട്ടം തന്നെയായിരുന്നു. സാരമില്ല, അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിജയിയാകാം. ഓക്കെ സുഷമ, അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, രാജ്യത്തെ ആദ്യ വൈദ്യുതി ട്രക്ക് ഇടനാഴി സജ്ജമാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ് എന്നതാണ് പ്രവേശന ചോദ്യം. പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 94 95 99 10 15. തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്യൂസ് 177-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം. ലക്ഷ്മണൻ അല്ലേ. ഓക്കെ, കുഞ്ഞിമംഗലത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ടാണോ? അല്ലല്ലോ അല്ലേ, മുമ്പൊക്കെ വിളിച്ചിട്ടുണ്ട് ലക്ഷ്മണൻ
2: ചേട്ടൻ.
1: ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വിളിക്കുന്നത് അല്ലേ ഇപ്പോ. ഓക്കെ ചേട്ടാ, എന്ത് ചെയ്യുന്നു, ജോലി ചെയ്യുന്നുണ്ടോ? കമ്പനിന്ന് റിട്ടയർഡ് ആയതാണ്. എത്ര നാളായി റിട്ടയർഡ് ആയിട്ട്? ഓ, 4 വർഷമായി. അപ്പൊ റിട്ടയർമെന്റ് ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? എങ്ങനെ പോകുന്നു? ഇങ്ങനെ പോകുന്നു. ഓക്കെ, എന്താണ് ഇപ്പോ കൃഷി അങ്ങനെയൊക്കെയാണോ? ഓക്കെ, അങ്ങനെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നു, എന്നും അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം പറയാം അല്ലേ. യെസ്, റൈറ്റ് ആൻസർ ആണ് ലക്ഷ്മണൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, രാജ്യത്തെ ആദ്യ വൈദ്യുതി ട്രക്ക് ഇടനാഴി സജ്ജമാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം കേരളമാണ്. അപ്പോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 622 കിലോമീറ്റർ ദൂരത്തിൽ ഇലക്ട്രിക് ട്രക്ക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള സൌകര്യം ഒരുക്കുകയാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പോ ഈ പദ്ധതി NH 66 കേന്ദ്രീകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുക. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ലക്ഷ്മി.

0: ചേട്ടാ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ?
1: ആ
0: അപ്പോ അടുത്ത ചോദ്യം, എന്നും പത്രമൊക്കെ വായിക്കുന്നുണ്ടല്ലോ.
1: പത്രം വായിക്കല്ലോ, ഓർമ്മ
0: അല്ല, പത്രം വായിക്കുന്നവരെ സംബന്ധിച്ച് അത്രയ്ക്ക് ഈസിയാണ് നമ്മുടെ ചോദ്യങ്ങളൊക്കെ. അപ്പോ അടുത്ത ചോദ്യം ഇതാണ്. ഈയിടെ സോൺ നദിയുമായി ബന്ധപ്പെട്ട 25 വർഷം പിന്നിട്ട തർക്കം അവസാനിപ്പിച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അത് രണ്ട് സംസ്ഥാനമുണ്ട്, രണ്ടും പറഞ്ഞാൽ മാത്രമേ ചേട്ടൻ സ്കോർ ചെയ്യുന്നുള്ളൂ, ഉത്തരം ശരിയായതായിട്ട് അംഗീകരിക്കുന്നുള്ളൂ.
1: ഹലോ.
0: ഈയിടെ സോൺ നദിയുമായി ബന്ധപ്പെട്ട 25 വർഷം പിന്നിട്ട തർക്കം അവസാനിപ്പിച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ലക്ഷ്മണൻ ചേട്ടന്റെ കോള് കട്ടായിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇവിടെ നിലനിൽക്കുന്നു. ചോദ്യം ഇതാണ്, ഈയിടെ സോൺ നദിയുമായി ബന്ധപ്പെട്ട 25 വർഷം പിന്നിട്ട തർക്കം അവസാനിപ്പിച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്?

നമസ്കാരം. ഹലോ, ആ കോള് കട്ടായിരിക്കാണ്. ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്. ഈയിടെ സോൺ നദിയുമായി ബന്ധപ്പെട്ട 25 വർഷം പിന്നിട്ട തർക്കം അവസാനിപ്പിച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നമസ്കാരം.

0: ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം.
1: ആരാണ്, പേര് പറയാമോ?
0: എന്റെ പേര് ബിന്ദു, മാവിലായി വിളിക്കുന്നു.
1: ബിന്ദു മാവിലായി അല്ലേ? ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വിളിക്കുന്നത് അല്ലേ?
0: ശ്രമിക്കാറുണ്ട് കൊറേ കാലമായിട്ട്, പക്ഷെ അങ്ങനെ കിട്ടാറില്ല.
1: ആഹാ,
0: ഞാനെല്ലാം ഇങ്ങനെ നോട്ട് ചെയ്യലുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്.
1: ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, എല്ലാം പഠിച്ചു വരികയാണ് അല്ലേ? നോട്ട് എല്ലാം നോട്ട് ചെയ്ത് പഠിക്കുന്നുണ്ടോ?
0: കുട്ടികൾക്ക് വേണ്ടിട്ട്.
1: ആഹാ, മക്കളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ജി കെ ഒക്കെ
0: കിച്ചനൊക്കെ കുറച്ച് താല്പര്യമുള്ളതാണ്.
1: ആഹാ, അപ്പോ മക്കളെയൊക്കെ പഠിപ്പിക്കുമ്പോ സ്വാഭാവികമായും നമ്മളും പഠിക്കുമല്ലോ.
0: അതെ, അതാണ് നമുക്കൊരു
1: മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമുക്ക് ജി കെ ആവശ്യമാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും നല്ലൊരു ശീലമാണ് ചേച്ചി നോട്ട് ചെയ്യുന്നു പറഞ്ഞു. നല്ലൊരു ശീലമാണ്, അതെന്നും മുറുകെ പിടിക്കുക.
0: രണ്ട് പ്രാവശ്യം ശരിക്കും പറയണം, എന്നാലും നമുക്ക് ശരിക്കും നോട്ട് ചെയ്യുമ്പോ വലിയ ചോദ്യമൊന്നും അങ്ങനെ പെട്ടെന്ന് നോട്ട് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
1: ഓക്കെ, അല്ല അത് ഞങ്ങൾ ചോദിക്കുന്ന സമയത്തും ആദ്യവും പിന്നീടും പറയുന്നുണ്ടല്ലോ. ഒരു മത്സരാർത്ഥിയോട് ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നു, വീണ്ടും ആ മത്സരാർത്ഥി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പറയുന്നുണ്ട് ചോദ്യം. അപ്പോ എഴുതി എടുക്കാനുള്ള, പിന്നെ ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് ഇത് റിപ്പീറ്റ് വരുന്നുണ്ട്, കേൾക്കാറില്ലേ? ഓക്കെ, അപ്പൊ അത് സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് വീക്ക് ഡേയ്സിൽ കേൾക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞായറാഴ്ചകളിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ചേച്ചി, ഉത്തരം പറഞ്ഞോളൂ.
0: തമിഴ്നാട് കാവേരി.
1: അയ്യോ, തെറ്റിപ്പോയി.
0: കർണാടക.
1: ഉത്തരം തെറ്റാണ്, പറഞ്ഞതെല്ലാം തെറ്റാണ്. ഞാൻ ചോദിച്ചത് സോൺ നദിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തെ പറ്റിയാണ് ചേച്ചി. നദി, അതായത് മനസ്സിൽ അങ്ങനെയാണുള്ളത്, ഞാൻ പറയുന്ന സമയത്തും ചേച്ചിയുടെ മനസ്സിൽ തമിഴ്നാടുമായി ബന്ധപ്പെട്ടതാണ് ഉള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ ഉത്തരം പറഞ്ഞതെന്ന് തോന്നുന്നു. സാരമില്ല, അടുത്ത എപ്പിസോഡിൽ വീണ്ടും പങ്കെടുക്കുക. ഓക്കെ, വിജയാവാം കേട്ടോ. ഓക്കെ, താങ്ക് യു.

0: ആകാശവാണി ടെലിഗ്രസ് 177-ാമത്തെ അധ്യായമാണ്. സ്വാഗതം. ഹലോ
1: ഹലോ
0: ഹലോ
1: ആ സനീഷ് ആണ് മാം.
0: ഓക്കെ സനീഷ്, പേര് പറഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല, എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഉത്തരം പറഞ്ഞോളൂ.
1: ബീഹാർ, ജാർഖണ്ഡ്.
0: യെസ്, റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഈയിടെ സോൺ നദിയുമായി ബന്ധപ്പെട്ട 25 വർഷം പിന്നിട്ട തർക്കം അവസാനിപ്പിച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നതായിരുന്നു ചോദ്യം. ബീഹാറും ജാർഖണ്ഡുമാണ് ആ സംസ്ഥാനങ്ങൾ. ഈ യോഗം നടന്നത് ന്യൂഡൽഹിയിലായിരുന്നു. യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. ബീഹാർ ജാർഖണ്ഡ് മുഖ്യമന്ത്രിമാരും ജലശക്തി വകുപ്പ് മന്ത്രിയും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോ ഓക്കെ സനീഷ് മാഷ്, എല്ലാം പത്രത്തിൽ വായിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലേ?
1: പത്രത്തിൽ വായിച്ചതാണ്.
0: ഓക്കെ, അപ്പോ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ പുതുക്കിയ ചട്ടപ്രകാരം ഒരാൾക്ക് കൈവശം വെക്കാൻ കഴിയുന്ന പരമാവധി സിം കാർഡുകളുടെ എണ്ണം എത്രയാണ്?
1: 2.
0: തെറ്റിപ്പോയി മാഷേ, സാരമില്ല. ഓക്കെ, നമുക്ക് ഇനിയും ധാരാളം എപ്പിസോഡുകളുണ്ട്. അപ്പോൾ വിളിക്കുക, പങ്കെടുക്കുക എന്തായാലും. സരീഷ് മാഷെ, അമ്മ വിളിക്കില്ലേ ഇന്ന്?
1: അമ്മ വിളിക്കുമായിരിക്കും.
0: അമ്മ വീട്ടിലില്ലേ? ഓക്കെ ഓക്കെ മാഷെ, താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇതാണ്. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ പുതുക്കിയ ചട്ടപ്രകാരം ഒരാൾക്ക് കൈവശം വെക്കാൻ കഴിയുന്ന പരമാവധി സിം കാർഡുകളുടെ എണ്ണം എത്രയാണ്?

0: തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് 177-ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം.
1: ഹലോ, ഞാൻ രവിയാണ്, പാപ്പിൻശ്ശേരി.
0: ആ രവിയേട്ടാ, ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ. റൈറ്റ് ആൻസർ ആണ്. പ്രിയ ശ്രോതാക്കളെ, ടെലി കമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ പുതുക്കിയ ചട്ടപ്രകാരം ഒരാൾക്ക് കൈവശം വെക്കാൻ കഴിയുന്ന പരമാവധി സിം കാർഡുകളുടെ എണ്ണം എത്രയാണ് എന്നതായിരുന്നു ചോദ്യം. 9 സിം കാർഡുകളാണ് ടെലി കമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ പുതുക്കിയ ചട്ടപ്രകാരം ഒരാൾക്ക് കൈവശം വെക്കാൻ കഴിയുന്ന പരമാവധി സിം കാർഡുകൾ. പക്ഷേ ജമ്മുകാശ്മീർ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, ആസാം എന്നിവിടങ്ങളിലുള്ളവർക്ക് കൈവശം വെക്കാവുന്ന പരമാവധി സിം കാർഡുകളുടെ എണ്ണം പറഞ്ഞു. ഓക്കെ, സ്വായത്തമാക്കി വെച്ചിട്ടുണ്ട് അല്ലെ, മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എത്ര സിം കാർഡുണ്ട് ചേട്ടന്റെ കയ്യില്? രണ്ടേ ഉള്ളൂ. ഇനി ഒരു 7 കൂടി സ്വന്തമാക്കാനുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം ഇതാണ്. 2026 സെപ്റ്റംബറിൽ, അതായത് ഈ മാസം, ഇന്ത്യ സന്ദർശിച്ച ബെൽജിയം പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? ആരാണ് ആ പ്രധാനമന്ത്രി? ഹലോ, എന്താണ്? ഓക്കെ, എങ്ങനെ ഗൂഗിൾ ചെയ്താണോ ചേട്ടാ? അതൊക്കെ പഠിച്ച് വെച്ച് ഹൃദിസ്ഥമാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഞാനൊരു അപരാധം പറഞ്ഞുപോയി, സോറി. ഓക്കെ ഓക്കെ, പ്രിയ ശ്രോതാക്കളെ, 2026 സെപ്റ്റംബറിൽ ഇന്ത്യ സന്ദർശിച്ച ബെൽജിയം പ്രധാനമന്ത്രിയെ ആരായിരുന്നു എന്നതായിരുന്നു ചോദ്യം. അത് ബാർട്ട് ഡി വെവർ ആണ്. ഇദ്ദേഹത്തിനൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു ടീമിൽ?
1: നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് കൈയെടുത്ത് നിൽക്കുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു.
0: ആ ഒരു ചിത്രം മനസ്സിൽ അങ്ങനെ വരച്ചിട്ടിട്ടുണ്ട് അല്ലേ. അപ്പോ ബാർട്ട് ഡി വെവർക്കൊപ്പം ബെൽജിയം പ്രതിരോധ വിദേശ വ്യാപാര മന്ത്രിയായ ദിയോ ഫ്രാങ്കനും ഉന്നത ഉദ്യോഗസ്ഥനും വ്യവസായികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ 2025 ഫെബ്രുവരിയിലാണ് ഇദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നത്. അറിയാമല്ലോ, കാരണം നമ്മൾ ഈ അനുബന്ധമായ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വെക്കണം. അപ്പൊ സ്വാഭാവികമായും ഈയൊരു സന്ദർശന വേളയിൽ പല കരാറുകളിലും അവർ ഒപ്പുവെച്ചിട്ടുണ്ടാകും അല്ലേ, പ്രതിരോധം, വ്യാപാരം.

0: പ്രതിരോധ വ്യാപാര മേഖലകളിലൊക്കെ വളർച്ചയ്ക്ക് അനുകൂലമായ പല കരാറുകളിലും ഇവർ ഒപ്പുവെച്ചിട്ടുണ്ട് അല്ലേ?
1: ഓ,
0: ഇപ്പോൾ രവിയേട്ടർ ഏതാ ഒരു ചോദ്യത്തിന് ഉത്തരവല്ലേ പറഞ്ഞത്?
2: അയ്യോ, രണ്ട്
0: രണ്ടെണ്ണം പറഞ്ഞു. അപ്പൊ നമ്മള് വിജയത്തിന് അത്രയും അടുത്തില്ലേ?
2: പ്രതീക്ഷിച്ചില്ല.
0: ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. ഞാൻ രണ്ടും ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, രവിയേട്ടൻ രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു എന്നത്. ഇനി ഒരേ ഒരു ചോദ്യമാണ്, ഒരേ ഒരു ഉത്തരമാണ് പറയാനുള്ളത്. അടുത്ത് ഈസി ആയൊരു ചോദ്യം വേണ്ടേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഞാനൊരു ഈസി ആയ ചോദ്യം ഇങ്ങനെ തപ്പിപ്പിടിക്കുകയാണ്. ചോദ്യം ഇതാ, മൂന്നാമത്തെ ചോദ്യം, രവിയേട്ടൻ വിജയിയാകുന്ന ചോദ്യം ഇതാ വരികയാണ്. ചന്ദ്രനും ചൊവ്വയിലും മനുഷ്യർക്ക് താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്ന അന്യഗ്രഹവാസ സ്ഥലങ്ങളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ച് പഠിക്കുന്നതിനായി തയ്യാറാക്കുന്ന ഒരു പദ്ധതി പത്രങ്ങളിലൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ഉത്തരം പെട്ടെന്ന് പറയണം ചേട്ടാ. എന്തോ ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യർക്ക് താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്ന അന്യഗ്രഹവാസ സ്ഥലങ്ങളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ച് പഠിക്കുന്നതിനായി തയ്യാറാക്കുന്ന പദ്ധതി. ഇന്ന് പക്ഷെ നല്ലൊരു മത്സരമായിരുന്നു രവിയേട്ടാ. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചു. എന്തുകൊണ്ടാണ്? ടെൻഷൻ കൊണ്ടാണോ പറയാൻ പറ്റാതെ പോയത്? അറിയാത്തത് കൊണ്ട് തന്നെയാണ് അല്ലെ? ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ചു ദേ സമയം ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് പറയണം, അലാറം മുഴങ്ങും എന്നൊക്കെ പറഞ്ഞതുകൊണ്ടുള്ള ടെൻഷനിൽ ഉത്തരം ആകെ വിഴുങ്ങി പോയതാണെന്ന്. പക്ഷേ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം പെട്ടെന്ന് തന്നെ പറഞ്ഞല്ലോ അല്ലേ?
2: ഓക്കെ,
0: അപ്പം എന്തായാലും നന്നായിട്ട് ചേട്ടൻ നോട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ശ്രമവും നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നോട്ട് ചെയ്തിട്ടില്ലായിരുന്നു അല്ലേ? ഓക്കെ, ഈ ഒരു ചോദ്യം പ്രതീക്ഷിച്ചില്ല. ഊഫ്, അവിടെ വന്നിരുന്ന് ഈ ചോദ്യം ചോദിക്കുന്നത് ആരറിഞ്ഞു എന്നായിരിക്കും അല്ലേ ഇപ്പൊ
2: മനസ്സിലുണ്ടാവുക.
0: ഇത് ടഫൊന്നും അല്ലല്ലോ, ഈസി അല്ലേ? ഓക്കെ ചേട്ടാ, ഓക്കെ, താങ്ക് യു. നല്ലൊരു മത്സരമായിരുന്നു, അടുത്ത എപ്പിസോഡിൽ വീണ്ടും കേൾക്കാം. താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്. ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യർക്ക് താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്ന അന്യഗ്രഹവാസ സ്ഥലങ്ങളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ച് പഠിക്കുന്നതിനായി തയ്യാറാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്?

0: നമസ്കാരം, ഇതാരാണ്? കാർത്തിക മാലൂർ അല്ലേ? കാർത്തിക ചേച്ചി, ചോദ്യം കേട്ടല്ലോ. ഉത്തരം ഒന്നുകൂടി പറയാമോ?
1: ഉത്തരം കേട്ടില്ല
0: ചേച്ചി, ഒന്ന് ആവർത്തിക്കാമോ ആ ഉത്തരം? ആ ഉത്തരം ഒന്ന് ആവർത്തിക്കാമോ? അല്ലല്ല, തെറ്റാണ്, തെറ്റിപ്പോയി, തെറ്റിപ്പോയി. ആ കുഴപ്പമില്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പോ നല്ല ശ്രമം തന്നെ, നന്നായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ ചേച്ചിക്ക്. പറയണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ കിട്ടിയില്ല. ഓക്കെ, സാരമില്ല, അപ്പൊ അടുത്ത എപ്പിസോഡിൽ വീണ്ടും പങ്കെടുക്കുക. നമസ്കാരം.
2: നമസ്കാരം, തമ്പാമോശാണ്.
0: ആ തമ്പാമോശ, ഉത്തരം പറഞ്ഞോളൂ.
2: മൂൺ ബേസ് മിഷൻ.

0: എന്താണ്?
1: മൂൺ ബേസ് മിഷൻ അല്ലേ മാഡം?
0: അല്ല അല്ല അല്ല അല്ല അല്ല, ഉത്തരം തെറ്റിപ്പോയി. സാറോല്ല. അപ്പോ അല്ല, തമ്പാ മാഷെ സംബന്ധിച്ച് ഇതൊരു വിഷയമല്ലല്ലോ അല്ലേ? മാഷ് കട്ടായി തോന്നുന്നു. ഓക്കെ, ഹലോ, നമസ്കാരം. ഹലോ
2: ഹലോ,
0: ആരാണിത്? ആരാണ്?
2: പ്രീതയാണ്, കണ്ണൂരിൽ നിന്ന്.
0: കണ്ണൂർ. കണ്ണൂർ എവിടെയാണ് പ്രീത ചേച്ചിയുടെ വീട്? കമ്പിലാണ്. അല്ലേ, ചേച്ചി എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുന്നുണ്ടോ ചേച്ചി?
2: ഇല്ല ഇല്ല, ആദ്യം പോയായിരുന്നു ആയുർവേദം മരുന്നെല്ലാം എടുത്തു കൊടുക്കല്ലേ. ഇപ്പം ഇല്ല, അച്ഛൻ മരിച്ചിട്ട് അത്രയും ആയില്ല.
0: ഓഹോ, അത് ശരി. ചേച്ചി ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? മുമ്പ് എപ്പോഴോ വിളിച്ചിട്ടില്ലേ ഈ പ്രീത ചേച്ചി? അത് എന്തോ ഒരു തകരാറാണ്. സാരമില്ല, വീണ്ടും വിളിച്ചപ്പോ കിട്ടിയല്ലോ ചേച്ചി അല്ലേ. ഓക്കെ, അപ്പൊ ഇപ്പൊ എത്ര നാളായി ജോലിക്ക് പോകാതായിട്ട്?
2: രണ്ടു മാസത്തോളായി.
0: ഓ ഓക്കെ, അപ്പൊ ഇനി തിരിച്ചു പോവില്ലേ? ആ ജോലിക്കല്ലേ ഇനി പോകുന്നത്? പുതിയ ജോലിക്കാണോ ജോയിൻ ചെയ്യുന്നത്?
2: പുതിയ നോക്കണത്. അച്ഛനാ കണ്ണൂര് ഗവൺമെന്റ് ആശുപത്രിയിൽ കടത്തിലായി പോയി.
0: ഓഹോ, അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാതായില്ലേ.
2: അവിടുന്നാണ് വിളിച്ചത്.
0: ഓ,
2: കൊറേ എവിടെയോ കൊണ്ടുപോയി. ബ്ലഡ് കൊറയലേന്ന്, ബ്ലഡ് കയറ്റുന്ന കൊറയലാണ്.
0: ഓ, അതാ അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നത്തിലാണ് അച്ഛന്.
2: അങ്ങനെ അങ്ങനെ കയറ്റി ചെയ്തിയാ കടന്നുപോയി കടുപ്പിലായി. ഒന്നര മാസത്തോളം കണ്ണൂര് ജില്ലാ ആശുപത്രിയിൽ.
0: ഓ ഓക്കെ, എന്താ ചെയ്യാ അല്ലേ, അങ്ങനെയാണല്ലോ. ഓഹോ, അപ്പൊ ചേച്ചിയാണ് അച്ഛനെയും അമ്മേനെയും ഒക്കെ നോക്കുന്നത് അല്ലേ, കെയർ ചെയ്യുന്നത്? ഓഹോ ഓക്കെ. ആ ഹാ, അപ്പോ ഓക്കെ ചേച്ചി, ഉത്തരം പറഞ്ഞോളൂ.
2: ചോദ്യം എന്താണ്?
0: ചോദ്യം കേൾക്കാതെയാണോ ചേച്ചി വിളിച്ചത്? ചോദ്യം കേൾക്കാതെയാണോ ചേച്ചി വിളിച്ചത്? അങ്ങനെ ഉണ്ടോ? നമ്മുടെ നിയമം എന്താണ്? ചോദ്യം കേട്ടതിന് ശേഷം പരിപാടിയിലേക്ക് വിളിക്കുക, അങ്ങനെ ഒരു നിബന്ധനയുണ്ട് നമുക്ക് കേട്ടോ. അപ്പോ ചോദ്യം കേട്ടതിന് ശേഷം വിളിച്ചോളൂ ചേച്ചി കേട്ടോ.
2: ഓക്കെ.
0: അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ചോദ്യം, പ്രവേശന ചോദ്യം ഇതാണ്: ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യർക്ക് താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്ന അന്യഗ്രഹവാസസ്ഥലങ്ങളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ച് പഠിക്കുന്നതിനായി തയ്യാറാക്കുന്ന പദ്ധതി ഏതാണ്? ആ പദ്ധതി
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
0: പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്: ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യർക്ക് താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്ന അന്യഗ്രഹവാസസ്ഥലങ്ങളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ച് പഠിക്കുന്നതിനായി തയ്യാറാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9495999015.

0: നമസ്കാരം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ഗോപാലകൃഷ്ണൻ.
0: ഗോപാലകൃഷ്ണൻ കോട്ടയം അല്ലേ?
1: അതെ.
0: തമ്പലക്കാട്?
1: അതെ.
0: നന്നായിട്ട് ഓർക്കുന്നു, കാരണം അത്രയും വളരെ വ്യക്തമായിട്ടാണ് അന്ന് അതിന്റെ ഒരു ചരിത്രം പറഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെ തമ്പലക്കാട് എന്ന ആ സ്ഥലത്തിന്റെ പേര് ഒരിക്കലും മറക്കില്ല. അപ്പൊ ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ.
1: ആർട്ടെമിസാണ്.
0: അല്ലല്ലോ, തെറ്റിപ്പോയി.
1: ഞാൻ
0: കുഴപ്പമില്ല ചേട്ടാ. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം.

നമസ്കാരം. ഹലോ, ആകാശവാണി ടെലിക്യൂസ് 177-ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?

0: നമസ്കാരം, ഇതാരാണ്? ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ഗൗതം.
0: ഗൗതം എവിടെയാണ് ഗൗതമിന്റെ സ്ഥലം?
1: വടകര.
0: വടകര. വടകര എവിടെയാണ്?
1: വടകര ഓർക്കാട്ടേരി.
0: ഓർക്കാട്ടേരി. ഓക്കെ. ഗൗതം എന്താണ്, പഠിക്കുകയാണോ?
1: അതെ, ഞാൻ പി ജി ചെയ്തിരുന്നു.
0: പി ജി ആണ്. പി ജി ഏതാണ് സബ്ജക്ട്?
1: സൈക്കോളജി, ബി എസ് സി
0: സൈക്കോളജി. ഓക്കെ. ബി എസ് സി സൈക്കോളജി എവിടെയാണ് പഠിക്കുന്നത്?
1: എസ് എൻ കോളേജ്.
0: ഏത് കോളേജ്?
1: എസ് എൻ കോളേജ്, ശ്രീനാരായണ കോളേജ്.
0: ഓഹോ, ഓക്കെ. അപ്പൊ ഇതേതാണ്, എസ് എം സെമാണോ, സെം സിസ്റ്റ് ആണോ?
1: അതെ അതെ.
0: ഇത് ഏത് ഇയർ ആണ്, അല്ല ഏത് സെമാണ്?
1: ഞാനിപ്പോ ഫസ്റ്റ് സെം കഴിഞ്ഞു.
0: ഓക്കെ. ആദ്യമായിട്ടാണ് ഗൗതം വിളിക്കുന്നത് അല്ലേ?
1: അതെ അതെ അതെ.
0: അപ്പൊ എങ്ങനെയാണ്, കോളേജിലൊക്കെ എങ്ങനെ ക്വിസ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാറുണ്ടോ?
1: കോളേജിൽ അങ്ങനെ ക്വിസ് പ്രോഗ്രാംസ് ഉണ്ടാവില്ല.
0: ഓക്കെ, ശരി. അപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പങ്കെടുക്കാറുണ്ടായിരുന്നോ?
1: ഓ,
0: ഉണ്ടല്ലേ. അപ്പൊ ആ ഒരു താല്പര്യം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്.
1: അതെ.
0: ഓക്കെ, അപ്പൊ സന്തോഷം. ഗൗതം ഉത്തരം പറഞ്ഞോളൂ.
1: മൂന്ത് മാസ് ആർക്കിടെക്ചർ.
0: അല്ലല്ലോ, തെറ്റിപ്പോയി ഉത്തരം. അതല്ല. ഓക്കെ, കുഴപ്പമില്ല ഗൗതം, നമുക്ക് ഇനിയും എപ്പിസോഡുകളുണ്ട്. അടുത്ത എപ്പിസോഡിൽ വിളിക്കുക കേട്ടോ. താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്: ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യർക്ക് താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്ന അന്യഗ്രഹവാസസ്ഥലങ്ങളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ച് പഠിക്കുന്നതിനായി തയ്യാറാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? വിളിക്കാം 0497295607 എന്ന നമ്പറിൽ, അല്ലെങ്കിൽ മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 94 95 99 10 15.

0: സ്വാഗതം. ഇതാരാണ്?
1: ശ്രീലത.
0: ശ്രീലത പയ്യന്നൂർ. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ചേച്ചി വിളിക്കുന്നത് അല്ലേ? ഓക്കെ. പാട്ടിലല്ല, ക്വിസ് പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ടല്ലോ മുമ്പ് അല്ലേ? ഓ, വിളിച്ചിരുന്നു പക്ഷെ കിട്ടിയിട്ടില്ല.
1: ഇല്ല,
0: എനിക്കെന്തോ അതേ മറ്റേതോ ശ്രീലതയായിരിക്കും അല്ലേ? അത് പയ്യന്നൂരിലെ ശ്രീലതയല്ല, വേറെതോ ശ്രീലതയാണ്. ഓക്കെ, ശ്രീലത ചേച്ചി എന്താണ്, ജോലി ചെയ്യുന്നുണ്ടോ?
1: കടയുണ്ട്.
0: കട സ്റ്റേഷനറിയാണോ?

എന്താണ് ഫാൻസി? ഓക്കെ, ഇപ്പൊ കടയിൽ നിന്നാണോ വിളിക്കുന്നത്? ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു ബ്രേക്ക് ആയിരിക്കും അല്ലെ? ഈ സമയത്ത് ഇങ്ങനെ കസ്റ്റമേഴ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ. എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട് അല്ലേ? അപ്പൊ ഇത് എങ്ങനെയാണ്, ഏതെങ്കിലും കോളേജിന്റെ അടുത്തോ സ്കൂളിന്റെ അടുത്തോ മറ്റോ ആണോ ഷോപ്പ്? ഓ ഓക്കെ, ഇങ്ങനെയുണ്ടാവില്ല. നമ്മളിപ്പോ ഓരോ ഷോപ്പൊക്കെ ഇടുന്ന സമയത്ത് ഒരു പ്രത്യേക കസ്റ്റമേഴ്സിനെ ഉദ്ദേശിച്ചിട്ടൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ആ ഓക്കെ ഓക്കെ, അപ്പോ ഉത്തരത്തിലേക്ക് പോകാം അല്ലേ? അല്ലല്ലോ, അതല്ല, വെറുതെ ഒന്ന് ട്രൈ ചെയ്തതാണ് അല്ലേ? ഓക്കെ ശരി ചേച്ചി, അടുത്ത എപ്പിസോഡിൽ വേണ്ടി. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്: ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യർക്ക് താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്ന അന്യഗ്രഹവാസസ്ഥലങ്ങളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ച് പഠിക്കുന്നതിനായി തയ്യാറാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? നമസ്കാരം. ആ കോള് കട്ടായിരിക്കുകയാണ്. നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്: ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യർക്ക് താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്ന അന്യഗ്രഹവാസസ്ഥലങ്ങളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ച് പഠിക്കുന്നതിനായി തയ്യാറാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്?

0: തിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീ തിലകം, പെൺമയുടെ തിളക്കം.
1: തത്സമയ ഫോണിൻ പ്രശ്നോത്തരയെ ആകാശവാണി ടെലിക്വിസ് 177 അധ്യായമാണ്. സ്വാഗതം.
2: ഹലോ.
1: ഹലോ, ഇതാരാണ്? പേര് പറയൂ.
2: സുജാത.
1: സുജാത, എവിടെയാണ് സുജാത? കുടിക്കുമൺ.
2: മുണ്ടമട്ട.
1: അതൊന്നും മാറിപ്പോയി അല്ലേ, സാരല്ല, പോട്ടെ. ഓക്കെ, ഞാൻ സനീഷ് മാഷടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ വിളിക്കില്ലേന്ന്. എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നാം അല്ലേ. അപ്പൊ ഇപ്പോഴാണ് സമയമായിരിക്കുന്നത് ചേച്ചിക്ക്. എന്നാ ഉത്തരം പറഞ്ഞോളൂ. അല്ലല്ലോ ചേച്ചി, ഉത്തരം തെറ്റിപ്പോയല്ലോ. അല്ല, സാരമില്ല, പോട്ടെ, നമുക്ക് അടുത്ത എപ്പിസോഡിലാകാം അല്ലേ.
2: ഓക്കെ,
1: ഒരു എപ്പിസോഡ് എന്തായാലും നമുക്ക് വേണ്ടി ഉണ്ടാകും കേട്ടോ. ഓക്കെ, താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യർക്ക് താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്ന അന്യഗ്രഹവാസ സ്ഥലങ്ങളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ച് പഠിക്കുന്നതിനായി തയ്യാറാക്കുന്ന പദ്ധതി ഏതാണ്, അല്ലെങ്കിൽ ആ പദ്ധതിയുടെ പേരെന്താണ് എന്നതായിരുന്നു ചോദ്യം. നമ്മുടെ 3-4 മത്സരാർത്ഥികൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അപ്പോ ക്യൂസ് മാസ്റ്റർ തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുകയാണ്. ഈ പദ്ധതിയുടെ പേര് ഭീം എന്നതാണ്. BHEEM, അതായത് അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഭാരതീയ ഹാബിറ്റബിൾ എക്സ്പാൻഡബിൾ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ് എന്നതാണ്. ഒരിക്കൽ കൂടി പറയാം, ഈ പദ്ധതിയുടെ പേര് ഭീം എന്നതാണ്. BHEEM, അതിന്റെ എക്സ്പാൻഡബിൾ ഫോം ഭാരതീയ ഹാബിറ്റബിൾ എക്സ്പാൻഡബിൾ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ് എന്നതാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട അക്കാദമിക ഗവേഷണ പഠനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പലതും നൽകിയിരിക്കുകയാണ് ഇന്ത്യയുടെ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ അലോക് ലാബിലാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അടുത്ത പ്രവേശന ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത പ്രവേശന ചോദ്യം

0: 9506007 എന്ന നമ്പറിൽ അല്ലെങ്കിൽ മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9495 99 10 15. തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് 177-ാമത്തെ അധ്യായമാണ്. സ്വാഗതം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: വത്സലൻ അഞ്ചരക്കണ്ടി.
0: വത്സലൻ അഞ്ചരക്കണ്ടി, അപ്പൊ നമ്മുടെ പതിവ് ശ്രോതാവാണ്, പതിവ് മത്സരാർത്ഥിയാണ്. ഉത്തരം പറഞ്ഞോളൂ ചേട്ടാ.
1: ഡോക്ടർ രാധാകൃഷ്ണൻ.
0: ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അല്ലേ? ഓക്കെ. പ്രിയ ശ്രോതാക്കളെ, ആരുടെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം, ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ എത്രാമത്തെ ഉപരാഷ്ട്രപതി ആയിരുന്നു?
1: ആദ്യത്തെ.
0: യെസ്, ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ്. എത്രാമത്തെ രാഷ്ട്രപതിയാണ്?
1: രണ്ടാമത്തെ
0: രാഷ്ട്രപതിയുമായിരുന്നു. അപ്പോൾ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, സ്പോർട്സ് പേജൊക്കെ വായിക്കാറുണ്ടോ ചേട്ടാ? സ്പോർട്സ് പേജൊക്കെ വായിക്കാറുണ്ടോ പത്രത്തിന്റെ?
1: അല്പം
0: വായിക്കാറുണ്ട് അല്ലേ. എങ്ങനെയാണേലും ചേട്ടന് വേണ്ടി ഞാൻ കരുതി വെച്ചിരിക്കുന്ന സ്പോർട്സ് പേജിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. കുഴപ്പമില്ലല്ലോ, ഏതായാലും ഒരു കൈ നോക്കാം അല്ലേ. ഏതായാലും ഇപ്പോഴൊന്നൊരു ഒരു എനർജി ഒക്കെ വന്നിട്ടുണ്ടാവില്ലേ, പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ കഴിഞ്ഞു. ഏതൊരു ചോദ്യത്തെയും നേരിടാൻ എനിക്ക് കഴിയും എന്നൊരു ആത്മവിശ്വാസമൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ടാവും. ഓക്കെ, അത്രേ ഉള്ളൂ അല്ലേ. അപ്പോ അപ്പൊ ഇതാ ചോദ്യം വരികയാണ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകൻ ആരാണ്?
1: അറിയില്ല മാഡം.
0: കൈവിട്ടുപോയി അല്ലേ. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ എങ്ങനെയാ ഉത്തരം പറയുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാവും ചേട്ടനല്ലേ. ഓക്കെ ഓക്കെ ചേട്ടാ, സാരമില്ല. നമുക്ക് ഇനിയും ധാരാളം എപ്പിസോഡുകൾ ഉണ്ട്, അവിടെയൊക്കെ എന്തായാലും നമുക്ക് ഒരു ദിവസം വിജയം കാത്തുവെച്ചിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.
1: ഓക്കെ
0: ശരി. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ചോദ്യം ഇതാണ്, ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകൻ ആരാണ്? നമസ്കാരം.
2: ഹലോ മാഡം.
0: ഹലോ ഹലോ, ഇതാരാണ്?
2: ധന്യ.
0: ധന്യ വെള്ളപ്പന്തൽ. ധന്യക്ക് ഇതങ്ങ് കേട്ടിരിക്കാൻ കഴിയുന്നില്ല അല്ലേ. ധന്യ അറിയാതെ വിളിച്ചു പോന്നു അല്ലേ നമുക്ക്. പിന്നെ അഥവാ തെറ്റാണെങ്കിലും ധന്യയെ സംബന്ധിച്ച വിഷയം ഇല്ല അല്ലേ. ഓക്കെ. അപ്പൊ ധന്യ നമ്മുടെ ആകാശവാണി ടെലികാസ്റ്റിന് സ്റ്റുഡിയോക്കിസ്, അതായത് രണ്ടാമത്തെ ഘട്ട വിജയി ആയിട്ടുള്ളവരാണ് ഉള്ള ആളാണ്. അതുകൊണ്ടാണ് ധന്യയോട് ഞാൻ അങ്ങനെ പറയുന്നത്. പലപ്പോഴും നമ്മുടെ പല പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സംശയമുണ്ടാവും, എന്താണ് ധന്യയോട് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അല്ലേ. അപ്പോ അത് ഓക്കെ. ധന്യ, ഉത്തരം പറഞ്ഞോളൂ.
2: ഗൗതം ഗംഭീർ.
0: അതല്ല, ഗൗതം ഗംഭീറിന്റെ അഭാവത്തിൽ അതാണ് ആ ചോദ്യത്തിന്റെ പ്രസക്തി. 2026 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി എത്തുന്നത് ആരാണ് എന്നതാണ്. അത് ഒരു അത് പുതിയൊരു വാർത്തയാണ്, അതാണ് ആ ഒരു ചോദ്യം ഫ്രെയിം ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ ധന്യ, വിളിച്ചതിൽ സന്തോഷം. ധന്യയൊക്കെ നമ്മുടെ ടീമിനൊരു എനർജിയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി എത്തുന്നത് ആരാണ് എന്നതാണ്. അതായത് സ്ഥിരം പരിശീലകനായ ഗൗതം ഗംഭീറിന്റെ അഭാവത്തിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി എത്തുന്നത് ആരാണ്? അത് ഞാൻ ഒന്നുകൂടി വിശദമായി പറഞ്ഞതാണ്. അപ്പോ കഴിഞ്ഞ
1: നമസ്കാരം.
0: നമസ്കാരം.
1: പവിത്രൻ മുണ്ടമട്ട.
0: യെസ്, കറക്റ്റ്, മനസ്സിലായിട്ടുണ്ട്. ചേട്ടൻ പറയാൻ തുടങ്ങുമ്പോ തന്നെ മനസ്സിലായി.
1: വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാന്ന് എന്നാലും വേഗം പറയാം. ബി വി എസ് ലക്ഷ്മണൻ.
0: യെസ്, ഉത്തരം റൈറ്റ് റൈറ്റ് ആണ്, റൈറ്റ് ആൻസർ ആണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ചേട്ടന്റെ ആ ഒരു ശൈലി ഉണ്ടല്ലോ,

0: രസകരമാണ് കേട്ടോ. ഞങ്ങൾ എന്തെങ്കിലും അങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പേ
1: വണ്ടി ഓടിച്ചുള്ളത് അരമണ മുക്കാ മണിക്കൂർ ഇങ്ങനെ ട്രൈ ചെയ്യുന്ന ഒരു പ്രാവശ്യം കണക്ട് ആയി അപ്പോഴേക്ക് പിന്നെ വീണ്ടും അത് പോയി പോയി. നേരത്തെ അറിയായിരുന്നു പിന്നെ ഇതിന്റെ എന്താ നമ്മളെ ചന്ദ്രനും ചൊവ്വയുടെ ഒക്കെ അതപ്പോഴേക്ക് ഇതായി.
0: ഓക്കെ, അറിയാവുന്ന ഉത്തരമായിരുന്നു അല്ലേ?
1: ആ അങ്ങനെ രണ്ടുമൂന്നെണ്ണം അറിയായിരുന്നായിരുന്നു. അതില് രാധാകൃഷ്ണന്റെ കാര്യങ്ങള്
0: അല്ല ഈയായിരുന്നു ചേട്ടൻ പറഞ്ഞ. ചന്ദ്രനിലെയും ചൊവ്വയിലെയും മനുഷ്യർക്ക് താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്ന അന്യഗ്രഹവാസ സ്ഥലങ്ങളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ച് പഠിക്കുന്നതിനായി തയ്യാറാക്കുന്ന പദ്ധതി അതല്ലേ പറഞ്ഞത്? അത് നമ്മുടെ ഒരു മൂന്ന് നാല് മത്സരാർത്ഥികൾക്ക് പറയാൻ കഴിയാത്തൊരു
1: ചോദ്യം.
0: കണക്ട് ആയില്ല അല്ലേ? ഓക്കെ പോട്ടെ അല്ലേ. ഏതായാലും ഇപ്പൊ കിട്ടിയല്ലോ.
1: വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നില്ല, പറഞ്ഞോളൂ.
0: ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ചേട്ടാ?
1: അല്ല അങ്ങനെയല്ല, എന്നാലും നിങ്ങൾ ചോദിച്ചോ, ഏതായാലും ടൈം ഉണ്ടല്ലോ.
0: ആവശ്യമുള്ളത് മാത്രം പറയുക എന്നല്ലേ ചുരുക്കി പറഞ്ഞാൽ. ചുമ്മാ കത്തി വെക്കണ്ടാന്ന് അതല്ലേ പറഞ്ഞത്, പറയാതെ പറഞ്ഞത്. ഓക്കെ
1: അങ്ങനെയല്ല.
0: ഓക്കെ ഓക്കെ ചേട്ടാ.
1: അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇതിൽ ആകർഷിതായത്. സത്യം പറഞ്ഞാല് നിങ്ങളെ ആ അവതരിപ്പിക്കുന്ന ആ ഒരു അവതരണ ശൈലി ഉണ്ടല്ലോ, അത് ഒരുപാട് ഒരുപാട് എന്താ പറയണ്ടത് നമ്മളെ ആകർഷിച്ച്.
0: ഓക്കെ, ഏതായാലും ഇത് ഞങ്ങൾക്കൊരു എനർജിയാണ്, തീർച്ചയായിട്ടും മുന്നോട്ടേക്കുള്ള ഒരു എനർജിയാണ് ചേട്ടാ. താങ്ക് യു.
1: അപ്പോൾ മാഡം സത്യം പറഞ്ഞാണത്.
0: ഓക്കെ, തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ചേട്ടാ. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി എത്തുന്നത് ആരായിരുന്നു അല്ലെങ്കിൽ ആരാണ് എന്നതാണ്. അതായത് സ്ഥിരം പരിശീലകനായ ഗൗതം ഗംഭീറിന്റെ അഭാവത്തിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി എത്തുന്നത് ആരാണ് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം VVS ലക്ഷ്മൺ ആണ്. അപ്പോ 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സ്വർണ്ണ മെഡൽ നേടിയിരുന്നത് ഇദ്ദേഹം മുഖ്യപരിശീലകനായിരുന്ന സമയത്താണ് അല്ലെ? അതും കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. ആ സമയത്തും ഇദ്ദേഹമായിരുന്നു പരിശീലകൻ എന്നത്. ഓക്കെ, അപ്പോൾ പവിത്രൻ ചേട്ടാ പോയോ?
1: ഇല്ല, ഞാൻ
0: കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ എനിക്ക് ആ കമ്പിളി പുതുപ്പ് എന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ. അല്ല ആ ചേട്ടൻ ഇത് പറയുമ്പോഴേ ഈ കമ്പിളിപ്പുതപ്പ് എന്നൊരു ഇതുണ്ടല്ലോ, ഡയലോഗ് ഉണ്ടല്ലോ സിനിമയിലെ, ഏതാണ് സിനിമ, അതാണ് ഓർമ്മയിൽ വരുന്നത്.
1: സിനിമ കാണാൻ കുറവാണ് മാഡം, സിനിമയെ പറ്റി ചോദിച്ചേക്കല്ലേ?
0: ഇല്ലില്ല, പിന്നെ എങ്ങനെയാണെങ്കിലും ചേട്ടന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഓരോ ചോദ്യങ്ങൾ ഉണ്ടാവേ. ഏതായാലും ഇപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്ന സിനിമയിൽ നിന്നുള്ളതല്ല, മറ്റൊരു ഏതായാലും പത്രം വായിക്കുന്ന ചേട്ടനാണല്ലോ, സ്ഥിരമായി പത്രം വായിക്കുന്നുണ്ട്. അപ്പോ ഈ ചോദ്യമാണ്, അതായത് രണ്ടാമത്തെ ചോദ്യം ഇതാ പിടിച്ചോളൂ. ജീവിതശൈലി രോഗങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് ആരംഭിക്കുന്ന പ്രചാരണം, അത്? ആ കോളും കട്ടായിരിക്കുകയാണ്. നല്ല രീതിയിൽ ഒരു മത്സരം പോവുകയായിരുന്നു, അപ്പോഴാണ് ആ കോള് കട്ടായിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്. ജീവിതശൈലി രോഗങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് ആരംഭിക്കുന്ന പ്രചാരണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?

പ്രിയശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇതാണ്. ജീവിതശൈലി രോഗങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് ആരംഭിക്കുന്ന പ്രചാരണം, അത് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? നമസ്കാരം.

0: നമസ്കാരം, ഇതാരാണ്? ഹലോ
1: ഹലോ ഹലോ
0: ഹലോ, ഇതാരാണ്? പേര് പറയൂ.
1: അവിഷ്ണ.
0: അവിഷ്ണ. അവിഷ്ണ എവിടുന്നാണ് വിളിക്കുന്നത്?
1: വടകര.
0: വടകര. ഓക്കെ, അപ്പോ നമ്മുടെ സമയം കഴിയാറാവുകയാണ്, ഉത്തരം പെട്ടെന്ന് പറഞ്ഞോളൂ.
1: അമൃതം ആരോഗ്യം.
0: അയ്യോ, അതല്ലല്ലോ, മാറിപ്പോയിട്ടുണ്ട് അവിഷ്ണ.
1: ഓക്കെ,
0: സാരമില്ല, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. ഓക്കെ അവിഷ്ണ, താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്: ജീവിതശൈലി രോഗങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് ആരംഭിക്കുന്ന പ്രചാരണം എന്താണ്? അതിന്റെ പേരെന്താണ്? അതിന്റെ പേര് അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയുടെ പേര് എന്താണ്? നമസ്കാരം.
2: ഹലോ.
0: ഹലോ, ഇതാരാണ്? പേര് പറയൂ. എന്താണ്? ഹേന. ഹേന എവിടുന്നാണ് വിളിക്കുന്നത്? പയ്യനൂർ. ഓക്കെ, ഉത്തരം പെട്ടെന്ന് പറഞ്ഞോളൂ. ആർദ്രം അല്ല മോളൂ, തെറ്റിപ്പോയി. സാരമില്ല, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രവേശന ചോദ്യം ഇതാണ്: ജീവിതശൈലി രോഗങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് ആരംഭിക്കുന്ന പ്രചാരണം, അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയുടെ പേര് എന്താണ്? നമസ്കാരം.
3: സജിയാണ്.
0: ആരാണ്?
3: സജി. സജി, കൊല്ലം.
0: ആ ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ.
3: അത് ഔഷധി മെഷീനാണോ?
0: അയ്യോ അല്ല, തെറ്റിപ്പോയി ചേട്ടാ. സാരമില്ല, ഓക്കെ, നമ്മുടെ സമയം കഴിയാറാവുകയാണ്. ഓക്കെ, താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, ജീവിതശൈലി രോഗങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് ആരംഭിക്കുന്ന പ്രചാരണം, അല്ലെങ്കിൽ ആ ഒരു പരിപാടിയുടെ പേര്, അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയുടെ പേര് എന്താണ് എന്നതായിരുന്നു ചോദ്യം. ഹൃദയരാഗമാണ് കേട്ടോ, ഹൃദയരാഗം എന്നാണ് ആ ഒരു പദ്ധതിയുടെ, ആ ഒരു പ്രചാരണത്തിന്റെ പേര്. അതായത് 3 നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ആദ്യഘട്ട പ്രചാരണം. ആ 3 നിയോജക മണ്ഡലങ്ങൾ വട്ടിയൂർക്കാവ്, ഇടുക്കി, നിലമ്പൂര് എന്നിങ്ങനെ 3 നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത് ആദ്യഘട്ടം ഈ പരിപാടി കൊണ്ടുവരിക എന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്, അതായത് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്ക് 177-ാമത്തെ എപ്പിസോഡ് ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങൾക്കൊപ്പം ഇതുവരെ ക്യൂസ് മാസ്റ്ററായി കെ ദീപ. ഇന്നത്തെ മത്സരാർത്ഥികൾക്കും ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിനോദ് ബാബു എച്ച്. സാങ്കേതിക സഹായം പി വി രമേശൻ, ഒപ്പം അതുൽ. നിർവഹണ സഹായം ഷേണി രഞ്ജിത്. ആകാശവാണി ടെലിക്വിസ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പാടുന്നത് ജി വേണുഗോപാൽ. ചിത്രം 1 മുതൽ 0 വരെ. ഗാനരചന ONV, സംഗീതം മോഹൻ ചിത്താരാ.

ചിത്രം ബോഡി ഗാർഡ്, ഗായകർ യാസിർ സലിം, എലിസബത്ത് രാജു, അനിൽ പനച്ചുരാറിന്റെ വരികൾ, ഔസേപ്പച്ചിന്റെ ഈണം.

ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പി വി ശിവദാസമാരാരും സംഘവും അവതരിപ്പിച്ച കേളിമദളം കേൾക്കാം.

0: പി വി ശിവദാസ മാരാരും സംഘവും അവതരിപ്പിച്ച കേളിമദളമാണ് നിങ്ങൾ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
5: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
7: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
9: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
10: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
9: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
10: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
9: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
10: ഏറ്റവും പുതിയ റിലീസുകൾ,
9: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
10: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
9: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ച

0: ശനിയാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
2: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
2: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പോക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
3: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
2: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
7: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം മാസ് ഓണം വൈബ്.
6: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
7: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
8: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
9: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
3: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
2: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
3: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
10: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
11: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ് കെ സാത്ത് ബിതാ സകോ.
10: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
12: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. പൂമഴ പെയ്യും, തേൻമഴ പെയ്യും, കുന്നിനു താഴെ എന്നാരംഭിക്കുന്ന ഗാനം പാടിയത് വീട്ടിമുരളി ലീന.

0: ലളിതഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പ്രായോജക പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ആരോഗ്യദായക ഭക്ഷണം എന്ന നിലയിലും ജീവിതശൈലീ രോഗങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗമെന്ന നിലയിലും ഇന്ന് നാം മില്ലറ്റുകൾ എന്നറിയപ്പെടുന്ന ചെറുധാന്യങ്ങളെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അന്നം ഔഷധമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കുമുണ്ടായാൽ ജീവിതശൈലീ രോഗങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും. നമ്മുടെ ഭക്ഷണക്രമത്തിൽ മില്ലറ്റുകളുടെ പ്രാധാന്യം ഏറിവരുന്ന ഈ സാഹചര്യത്തിൽ ചെറുധാന്യങ്ങളുടെ കൃഷിക്കും നാം മുഖ്യസ്ഥാനം നൽകേണ്ടതുണ്ട്. ഇന്ന് ഞാറ്റുവേലയിൽ ചെറുധാന്യങ്ങളെക്കുറിച്ചും അവയുടെ കൃഷിരീതികളെക്കുറിച്ചും മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അമീന എം.
3: ധാന്യങ്ങളെക്കാൾ ഉപരി പോഷക സുരക്ഷയ്ക്കായി നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നതും കാലാവസ്ഥാ മാറ്റത്തെ ഒരു പരിധിവരെ ചെറുക്കുന്നതിനും ഭക്ഷ്യ പോഷക സുരക്ഷയ്ക്ക് ഉതകുന്നതുമായ വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. അതുകൊണ്ട് തന്നെ ഇന്ന് മില്ലറ്റുകൾക്ക് വളരെയധികം പ്രാധാന്യം കൈവന്നു കഴിഞ്ഞു. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചു. അതിന്റെ ഭാഗമായി ധാരാളം കർഷകർ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുകയും വിപണിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുവഴി അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ പോഷക സുരക്ഷയ്ക്ക് ഉതകുന്ന ഭക്ഷണം എന്ന നിലയിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നതിനും ഇതുവഴി സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇവ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നവയാണ്. പ്രത്യേകിച്ച് ചാമ പോലെ ഉള്ള വിളകൾ ക്ഷാമകാലത്തെ ഭക്ഷണമായി ഉപയോഗിച്ചിരുന്നു. ചെറിയ മണികളോട് കൂടിയ പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികളാണ് മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ. ഇവയ്ക്ക് 70 മുതൽ 120 ദിവസം ആയുർദൈർഘ്യം മാത്രമുള്ള ഹ്രസ്വകാല വിളകളാണ്. ഇവയുടെ ധാന്യമണികൾ നമുക്ക് ഉണക്കി ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും. മുഖ്യമായും ഉണക്ക് അഥവാ വരൾച്ചയെ അതിജീവിക്കുന്നതിനുള്ള കഴിവാണ് ചെറുധാന്യങ്ങളെ മഴ അധികം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട വിളയായി മാറ്റിയത്. നമ്മുടെ കാലാവസ്ഥയിൽ അതിശക്തമായ മഴ ലഭിക്കുന്ന സമയം ചെറുധാന്യ വിളകളുടെ കൃഷിക്ക് അത്ര കണ്ട് യോജിച്ചതല്ല. എന്നിരുന്നാലും മഴയെ ആശ്രയിച്ച് നാം നമ്മുടെ സമയം ക്രമീകരിക്കുകയാണെങ്കിൽ മഴക്കാലത്തും കേരളത്തിൽ ചെറുധാന്യ വിളകൾ കൃഷി ചെയ്യാൻ സാധിക്കും. ചെറിയ രീതിയിൽ നന കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ വേനൽക്കാലത്ത് നമുക്ക് ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യാം. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ തുറസായ കരപ്രദേശങ്ങളിലും മൂന്നാം വിളയായി നെൽപ്പാടങ്ങളിലും നമ്മുടെ വീട്ടുവളപ്പുകളിലും കുറച്ചു നേരമെങ്കിലും സൂര്യപ്രകാശം ലഭിക്കുന്ന തെങ്ങിൻ തോപ്പുകളിലും ചട്ടികളിലും ഗ്രോ ബാഗുകളിലുമൊക്കെ നമുക്ക് ഈ ചെറുധാന്യ വിളകൾ വളരെ വിജയകരമായി കൃഷി ചെയ്യാൻ സാധിക്കും. പ്രധാനമായും രണ്ട് തരത്തിലാണ് ചെറുധാന്യ വിളകൾ തരംതിരിച്ചിരിക്കുന്നത്. അതായത് മുഖ്യ ചെറുധാന്യ വിളകളും ചെറിയ മണികളും

ോടുകൂടിയ സ്മോൾ മില്ലറ്റ്സ് എന്നറിയപ്പെടുന്ന ചെറുധാന്യ വിളകളും അതിൽ മുഖ്യ ചെറുധാന്യ വിളകൾ മൂന്നെണ്ണമാണുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്നത് മണിച്ചോളം എന്നറിയപ്പെടുന്ന സ്വർഗം, കമ്പ് അല്ലെങ്കിൽ കമ്പം എന്നറിയപ്പെടുന്ന ബാജ്ര, പിന്നെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ റാഗി അല്ലെങ്കിൽ ഫിംഗർ മില്ലറ്റ്, കൂവരക്, പഞ്ഞപ്പുല്ല് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണമായി ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് റാഗിയാണ്. ഇതോടൊപ്പം തന്നെ സ്മോൾ മില്ലറ്റ്സ് എന്നറിയപ്പെടുന്ന വളരെ ചെറിയ ധാന്യങ്ങളോട് കൂടിയ ചെറുധാന്യ വിളകൾ വളരെ ചെറിയ വിള കാലാവധിയിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ചെറുധാന്യ വിളകൾക്കുള്ള പ്രധാനപ്പെട്ട മെച്ചം എന്ന് പറയുന്നത് അവ വളരെ എളുപ്പത്തിൽ ദഹിച്ച് ഗ്ലൂക്കോസ് ആയി മാറി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഉയർത്തുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇവയ്ക്ക് വളരെ ചെറിയ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നുള്ളത് പ്രമേഹം പോലെയുള്ള അസുഖങ്ങളുള്ളവർക്ക് ഒരു മുഖ്യ ഭക്ഷണമായി സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതുപോലെ തന്നെ ഗ്ലൂട്ടന്റെ അംശം തീരെ ഇല്ലാത്തതുകൊണ്ട് ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് മില്ലറ്റുകളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. സ്മോൾ മില്ലറ്റ്സ് എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന വളരെ ചെറിയ വിളദൈർഘ്യമുള്ള വിളകളാണ് തിന അല്ലെങ്കിൽ ഫോക്സ് ടെയിൽ മില്ലറ്റ്, കുതിരവാലി അല്ലെങ്കിൽ ബാണിയാർഡ് മില്ലറ്റ്. തിനയൊക്കെ വളരെ കൂടുതലായി വളർത്ത് പക്ഷികൾക്കൊക്കെയുള്ള ഭക്ഷണമായി നാം ഉപയോഗിക്കുന്നതാണ്. നെല്ലിലെ കവടയോട് വളരെ സാമ്യമുള്ള ഒരു മില്ലറ്റാണ് കുതിരവാലി അല്ലെങ്കിൽ ബാണിയാർഡ് മില്ലറ്റ്. പോഷകങ്ങളുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ചെറുധാന്യമാണ് കോഡോ മില്ലറ്റ് അല്ലെങ്കിൽ വരഗ്. വിളദൈർഘ്യം കുറച്ച് കൂടുതലാണ്. 120 മുതൽ 150 ദിവസം വരെ വിളദൈർഘ്യമുള്ള വിളയാണ് കോഡോ മില്ലറ്റ്. പനിവരക് അല്ലെങ്കിൽ പ്രോസോ മില്ലറ്റ് എന്ന് പറയുന്നത് 75 ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വിളവെടുക്കാൻ സാധിക്കുന്ന ചെറുധാന്യ വിളയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ചാമ അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ്, വളരെ ചെറിയ കാലദൈർഘ്യം 70 മുതൽ 75 ദിവസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കുന്നതാണ് ചാമ. ഇതോടൊപ്പം തന്നെയുള്ള പുതുതായി കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന ഒരു വിളയാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ് അല്ലെങ്കിൽ ചാമ പുതവൽ അല്ലെങ്കിൽ കുളച്ചാമ. മുഖ്യ ചെറുധാന്യ വിളകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ സ്മോൾ മില്ലറ്റ്സിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവയുടെ ഉമി വേർപ്പെടുത്തി അല്ലെങ്കിൽ മില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ അരി ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ മണിച്ചോളത്തിൻ്റെയും ബാജ്രയുടെയും റാഗിക്കുമൊക്കെ ആ ഉമിയുടെ അംശം തീരെ കുറവായതിനാൽ അവ നേരിട്ട് തന്നെ നമുക്ക് ഉണക്കി പൊടിച്ച് അതിൻ്റെ മാവ് വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷേ മറ്റ് ചെറുധാന്യ വിളകൾക്കൊക്കെ ഉമി നീക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഇനി കൃഷി രീതികളെ കുറിച്ച് പറയുമ്പോൾ മണിച്ചോളം ഒഴികെ ബാക്കി എല്ലാ ചെറുധാന്യ വിളകളുടെയും വിത്തുകൾ വളരെ ചെറുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നിലമൊരുക്കുമ്പോൾ മണ്ണ് നല്ല പൊടി പരുവത്തിലാകുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അടിവളമായിട്ട് ജൈവവളം കൊടുത്ത് ഒന്നുകിൽ മഴ വളരെ അധികം ലഭിക്കുന്ന സമയത്താണെങ്കിൽ ഉയർന്ന തടങ്ങളെടുത്തും അല്ലെങ്കിൽ ചാലുകൾ കീറിയും അല്ലെങ്കിൽ നിരപ്പായ ബെഡുകൾ എടുത്ത് അതിലേക്ക് വിതയ്ക്കുകയോ ചെയ്യാം. സാധാരണഗതിയിൽ വെള്ളം കെട്ടി നിൽക്കാത്ത സാഹചര്യത്തിലാണെങ്കിൽ ചാലുകൾ കീറി മണിച്ചോളത്തിനും ബാജ്രയ്ക്കും റാഗിക്കും ഒക്കെ 45 സെന്റിമീറ്റർ വരികൾ തമ്മിൽ അകലവും ചെടികൾ തമ്മിൽ 15 സെന്റിമീറ്റർ അകലത്തിൽ വിത്തുകൾ നുരിയിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വരിയിൽ വിതച്ച് അവയെ 15 സെന്റിമീറ്റർ അകലത്തിലേക്ക് ക്രമീകരിക്കുന്നതിന് വേണ്ടി സാധിക്കും. അടിവളമായിട്ട് ജൈവവളവും ശുപാർശ ചെയ്തിരിക്കുന്ന അളവിൽ രാസവളങ്ങളും ചേർക്കാം. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം തുടങ്ങിയ പോഷകങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് എന്നീ വളങ്ങൾ ഉപയോഗിക്കാം. മണിച്ചോളം 1 സെന്റിലേക്കാണ് നാം കൃഷി ചെയ്യുന്നതെങ്കിൽ അടിവളമായി 20 കിലോ കാലിവളം നൽകാം. ഒപ്പം തന്നെ രാസവളങ്ങൾ 400 ഗ്രാം യൂറിയ, 900 ഗ്രാം രാജ്ഫോസ്, 300 ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ വിതയ്ക്കുന്നതിന് മുമ്പ് നിലമൊരുക്കി ജൈവവളം ഇട്ടതിന് ശേഷം രാസവളങ്ങളും കൊണ്ട് ചേർത്ത് നിലം തയ്യാറാക്കാം. വിത്ത് വിതച്ചതിന് ശേഷം 1 മാസത്തിന് ശേഷം യൂറിയ 400 ഗ്രാം മേൽവളമായിട്ട് കൊടുക്കാവുന്നതാണ്. മണിച്ചോളത്തിൻ്റെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവ മണ്ണിൽ നിന്ന് ധാരാളം പോഷകങ്ങൾ വലിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മണ്ണിൽ പോഷകക്കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ ചെടികളുടെ കതിരുകൾ പുറത്തേക്ക് വരുന്നതിന് തടസ്സമുണ്ടാകും. അതുകൊണ്ട് തന്നെ ശുപാർശ ചെയ്തിരിക്കുന്ന അളവിൽ രാസവളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം.
മണിച്ചോളം വളരെ ഉയരത്തിൽ കായിക വളർച്ചയുള്ള ഒരു വിളയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ തണ്ടുകളും ഇലയും ഒക്കെ നമുക്ക് കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അതിന്റെ കതിരുകൾ പുറത്തു വന്നതിന് ശേഷം മാത്രം അവ കാലിത്തീറ്റയായി മുറിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇതില് സൈനോജനിക്

0: ഗ്ലൂക്കോസൈഡ്സ് എന്ന് പറയുന്ന ഒരു വിഷാംശം അടങ്ങിയിട്ടുണ്ട്. അപ്പം കതിര് വന്നതിന് ശേഷം ഇവ തീറ്റയായി കൊടുക്കുന്നതായിരിക്കും ഉത്തമം. ബാജറയുടെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാജറയുടെ കതിരുകൾ നിരക്കുന്ന സമയത്ത് അതിശക്തമായ മഴ ഉണ്ടാകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ സമയത്ത് ശക്തമായ മഴ അതിന്റെ പരാഗണം നല്ല രീതിയിൽ നടക്കാതിരിക്കാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ആ കതിരുകൾ നിറയുന്നതിന് തടസ്സം നേരിടും. അപ്പൊ ആ രീതിയിൽ അത് നല്ല മഴയ്ക്ക് ശേഷം വിത്തിട്ടാൽ നല്ല രീതിയിൽ ബാജറ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. വളരെ ഉത്തമമായ ഒരു കാലി തീറ്റയും കൂടിയാണ് ബാജറ. നാം ഈ പറഞ്ഞ ചെറുധാന്യ വിളകളിൽ സോർഗം അല്ലെങ്കിൽ മണിച്ചോളം, പേൾ മില്ലറ്റ് അല്ലെങ്കിൽ ബാജറ എന്നിവയുടെ വിളദൈർഘ്യം ഏകദേശം 90 മുതൽ 120 ദിവസമാണ്. കൂവരക് അല്ലെങ്കിൽ റാഗി ഏകദേശം 100 മുതൽ 120 ദിവസം വരെയാണ് അതിന്റെ വിളദൈർഘ്യം. മറ്റ് സ്മോൾ മില്ലറ്റ്സ് എല്ലാം തന്നെ വളർച്ചാ ദൈർഘ്യം വളരെ കുറവുള്ളവയാണ്. പ്രോസോ മില്ലറ്റ് 60 ദിവസം മുതൽ 90 ദിവസത്തിനുള്ളിൽ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും. കുതിരവാലി ഏകദേശം 75 മുതൽ 85 ദിവസം വരെയും, തിന ഏകദേശം 75-85 ദിവസം. അല്പമെങ്കിലും വിളദൈർഘ്യം കൂടുതലുള്ളത് വരകിനാണ്, അല്ലെങ്കിൽ കോഡോ മില്ലറ്റിനാണ്. ഏകദേശം 120 മുതൽ 150 ദിവസം വരെ ആയിരിക്കും അതിന്റെ കാലാവധി. ഇപ്പൊ നാം കൃഷി ചെയ്യപ്പെടുന്ന വളരെയധികം ഡിമാൻഡുള്ള ബ്രൌൺ ടോപ്പ് മില്ലറ്റും ഏകദേശം 75 മുതൽ 80 ദിവസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. നാം പണ്ട് കാലത്ത് ഇത് കൃഷി ചെയ്തിരുന്നുവെങ്കിലും പിൽക്കാലത്ത് ഈ വിളകൾ അവഗണിക്കപ്പെട്ടതിനുള്ള ഒരു കാരണം നാം കൂടുതലായി ധാന്യവിളകൾക്ക് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. ഇത് പരമ്പരാഗതമായി മഴ കുറവുള്ള സ്ഥലങ്ങളിലാണ് കൃഷി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ചെറുധാന്യ വിളകൾ അത്ര അധികം കൃഷി ചെയ്തിരുന്നില്ല. പിന്നെ നമുക്ക് ഇതിന്റെ ഗുണമേന്മയെ അല്ലെങ്കിൽ പോഷക മേന്മയെക്കുറിച്ച് വലിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് അതിനുള്ള അവബോധം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ധാരാളം പേർ മില്ലറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭക്ഷ്യവിഭവങ്ങൾ ഇപ്പോൾ കൂടുതലായി കഴിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇതിന്റെ ഡിമാൻഡ് വരുംകാലങ്ങളിൽ ധാരാളം കൂടുന്നതിനാണ് സാധ്യത കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൃഷി കൂടുതലായി വ്യാപിപ്പിക്കേണ്ടതായിട്ട് വരും. പിന്നെ സംസ്കരണത്തിനെ സംബന്ധിച്ചുള്ള മെഷീനുകളുടെ അഭാവം ഒരു പരിധിവരെ ഇതിന്റെ മില്ലിങ്ങും പ്രോസസ്സിങ്ങും ഒക്കെ തടസ്സപ്പെടുത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ ധാരാളമായിട്ട് അത്തരം പ്രോജക്ട്സ് നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ ഭാവിയിൽ പ്രോസസ്സിങ്ങും മില്ലിങ്ങും ഒക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വളരെയധികം മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, പുതിയ പുതിയ പ്രോഡക്ട്സും നമ്മുടെ മാർക്കറ്റിലേക്ക്, അതിൻ്റെ ടെക്നോളജീസ് ഇപ്പം അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സെക്ടറിലേക്ക് ഒരു റോ മെറ്റീരിയലായിട്ട് മില്ലറ്റ്സ് ഭാവിയിൽ വളരെയധികം ആവശ്യം വരുന്ന ഒരു വിളയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ തുറസായ സ്ഥലങ്ങളിലും ഇടവിളയായി തെങ്ങിൻ തോപ്പുകളിലും നെൽപ്പാടങ്ങളിലും വീട്ടുവളപ്പുകളിലും ഒക്കെ ചെറിയ രീതിയിൽ കൃഷി തുടങ്ങി നമുക്കത് വലിയ രീതിയിലേക്ക് ഡിമാൻഡ് അനുസരിച്ചിട്ട് കൂടുതൽ മില്ലറ്റ്സ് കൃഷി ചെയ്യാനും അതിൻ്റെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി പോഷക സുരക്ഷ കൈവരിക്കുന്നതിനും തീർച്ചയായും സാധിക്കും.
1: ചെറുധാന്യങ്ങളെക്കുറിച്ചും അവയുടെ കൃഷിരീതികളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അമീന എം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സാമൂഹിക സേവനവും ശുചിത്വവും ദൈനംദിന ശീലമാക്കാൻ പൌരന്മാരും ജനപ്രതിനിധികളും മുന്നോട്ട് വരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ നിർമ്മാണത്തിലിരിക്കുന്നതും പൂർത്തിയായതുമായ സ്ഥലങ്ങളിൽ സിഗ്നലുകൾ, ബാരിയർ, ലൈറ്റിംഗ്, റിഫ്ലക്ടർ എന്നിവ ഉടൻ സ്ഥാപിക്കുമെന്ന് മന്ത്രി PK ബഷീർ. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മകളുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് തുടങ്ങിയവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് DGP റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള അവാർഡ് വിതരണം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി KM ഷാജി നിർവഹിക്കും. പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ കായികശേഷി, ശാരീരിക ക്ഷമത, അച്ചടക്കം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പോലീസ് മീറ്റുകളുടെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 11,085 പേരെ അറസ്റ്റ് ചെയ്തു. കേസുകളുടെ എണ്ണം 10,256. 47-ാമത് കേരള പോലീസ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസിലെ 5,000 മീറ്റർ പുരുഷ വിഭാഗത്തിൽ SOG താരം ഷിബിൻ അഹമ്മദിന് സ്വർണ്ണ നേട്ടം. സംസ്ഥാനത്ത് വൈകുന്നേരം 6:30 രാത്രി 12:30 ഇടയിൽ ഭാഗികമായി വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും ആന്ധ്രാപ്രദേശ് തീരത്തുമായി ചക്രവാത ചുഴി രൂപപ്പെട്ടു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രപാടിയത്, ചിത്രം അന്ന. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
1: ദേശീയപാതയിൽ ആലപ്പുഴയിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഇന്നലെ ചേർത്തല ഒറ്റപ്പുന്നയിൽ നിർമ്മാണം പാതി തീർന്ന മേൽപ്പാതയിൽ നിന്ന് കാർ താഴേക്ക് വീണ് ഗർഭിണിയടക്കം 5 പേർക്ക് പരിക്കേറ്റു. 15 അടിയോളം ഉയരത്തിൽ നിന്നാണ് സർവീസ് റോഡിനോട് ചേർന്ന കാനയ്ക്ക് മുകളിലേക്ക് കാർ വീണത്. കൊല്ലം സ്വദേശികളായ 5 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഒരാൾക്ക് സാരമായ പരിക്കാണ് ഉള്ളത്. നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ 3 വർഷത്തിനിടെ ഉണ്ടായ അപകടങ്ങളിൽ 79 പേരുടെ ജീവനാണ് ഇതിനകം നഷ്ടപ്പെട്ടത്. 1 വർഷത്തിനിടെ മാത്രം ഇതുവരെ 41 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ദേശീയപാതയിലെ സുരക്ഷ വിലയിരുത്താനായി ഇന്നു മുതൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷാ പരിശോധന നടത്താൻ കളക്ടർ ഷാജീവി നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചിട്ടുണ്ട്. 3 സംഘങ്ങളായിട്ടാണ് പരിശോധന. 1 സംഘം അരൂർ മുതൽ തെക്കോട്ടും 2 സംഘം തോട്ടപ്പള്ളി മുതൽ വടക്കോട്ടും 3 സംഘം ഓച്ചിറ മുതൽ വടക്കോട്ടും പരിശോധന നടത്തും. എല്ലാ ആഴ്ചയിലും ഇത്തരം പരിശോധനകൾ ഉണ്ടാകുമെന്ന് കളക്ടർ ഷാജീവി നായർ അറിയിച്ചു. കേരള കർഷക സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചേർത്തലയിൽ മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സുരാജ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റുകൾ വിഴുങ്ങിയ വ്യവസായമായി മാധ്യമ മേഖല മാറിക്കഴിഞ്ഞുവെന്ന് എം സുരാജ് പറഞ്ഞു. യോഗത്തിൽ മുൻ MP AM ആരിഫ് അധ്യക്ഷത വഹിച്ചു. വായനയുടെ വഴികാട്ടി PN പണിക്കരുടെ ജന്മനാടായ കുട്ടനാട്ടിൽ ഗ്രന്ഥശാലകളുടെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കി. സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പ്രഖ്യാപനവും സമ്മേളനവും കൊടിക്കുളം സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. എഞ്ചിൻ തകരാറിലായി കടലിൽ കുടുങ്ങിയ വള്ളത്തെയും 3 മത്സ്യത്തൊഴിലാളികളെയും മത്സ്യബന്ധന വകുപ്പിന്റെ രക്ഷാസംഘം രക്ഷപ്പെടുത്തി. തിങ്കളാഴ്ച രാവിലെ 6 അഴീക്കൽ തുറമുഖത്തു നിന്നും 8 നോട്ടി

0: മൈൽ അകലെയായിരുന്നു സംഭവം. കൊല്ലം നീണ്ടകര സ്വദേശി എ അരോണിന്റെ ജീസസ് വള്ളമാണ് കടലിൽ കുടുങ്ങിയത്. തോട്ടപ്പള്ളി ഫിഷറീസ് സ്റ്റേഷനിൽ വിവരം ലഭിച്ചതിനെ തുടർന്ന് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം രക്ഷാസംഘം സ്ഥലത്തേക്ക് പോയി. വള്ളവും അതിലെ മൂന്ന് തൊഴിലാളിയെയും സുരക്ഷിതമായി തുറമുഖത്ത് എത്തിച്ചു. സേവാഭാരതി അമ്പലപ്പുഴ. തിരുവോണ നാളിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി സദ്യ ഒരുക്കി. 3000-ൽ പേർക്കാണ് തിരുവോണ സദ്യ നൽകിയത്. 500 പേർക്ക് ഓണക്കൂടിയും വിതരണം ചെയ്തു. തുടർച്ചയായ 19 വർഷമാണ് സേവാഭാരതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തിരുവോണ സദ്യ വിളമ്പുന്നത്. KPMS ആഭിമുഖ്യത്തിൽ പൂച്ചാക്കലിൽ അയ്യങ്കാളി ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം, സാംസ്കാരിക ഘോഷയാത്ര തുടങ്ങിയവ നടന്നു. പൊതുസമ്മേളനം സംഘടനാ പ്രസിഡന്റ് NK ജനാർദ്ദന ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തുറവൂർ പമ്പ പാതയുടെ ഭാഗമായുള്ള മാക്കേക്കടവ് നേരാങ്കടവ് പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കുന്നതിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. പാല നിർമ്മാണം പൂർണ്ണമായും പൂർത്തീകരിച്ച ശേഷം ഇരുകരകളിലെയും അനുബന്ധ പാതകളിലെയും നിർമ്മാണ ജോലികളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. 1 മാസത്തിനുള്ളിൽ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത്. വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ വള്ളിംകുന്നത്തെ വിദ്യാധിരാജപുരത്ത് ചട്ടമ്പി സ്വാമികളുടെ 173 ജന്മദിനം ആഘോഷിച്ചു. ധ്യാന മണ്ഡപത്തിൽ സ്വാമിയുടെ വെങ്കല വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ചട്ടമ്പി സ്വാമിയുടെ സമാധിസ്ഥലമായ കൊല്ലം പന്മന ആശ്രമത്തിൽ നിന്നാണ് വെങ്കല വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര എത്തിയത്. വിദ്യാധിരാജ സ്മൃതി സംഗമവും ജയന്തി സമ്മേളനവും ഡോക്ടർ ബാലചന്ദ്രൻ മന്നത് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് DM വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജനറൽ പെരുമുറ്റം രാധാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാധിരാജ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ DM വാസുദേവൻ 100 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻ വാണി, 7:20 കമ്പോള വില നിലവാരം, 7:35 സയൻസ് കഫേ. ലോകത്തിലെ പ്രമുഖരായ 1 കോടി ഗവേഷകരിൽ നിന്നും 5% ഗവേഷകരുടെ പട്ടികയിൽ ഉൾപ്പെട്ട കണ്ണൂർ സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലറും സർവകലാശാല IQAC മുൻ ഡയറക്ടറും പാലയാട് ജാനകി അമ്മാൾസ് ക്യാമ്പസ് പ്രൊഫസറുമായ ഡോക്ടർ എ സാബുവുമായുള്ള അഭിമുഖം. 8:00 കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോക വീഥികളിൽ, 10:00 കഥകളി പദങ്ങൾ, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 11:00 സ്പോട്ട്ലൈറ്റ്. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ടി പ്രകാശൻ മാസ്റ്റർ. 6:00 FM പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 FM ഡയറി തുടരുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാധുരി, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9:00 ഗാനാമൃതം, 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:30 ഗാനലോക വീഥികളിൽ പുനഃപ്രക്ഷേപണം, 11:00 ഡോക്ടറോട് ചോദിക്കാം, 12:10 സേവന വാർത്തകൾ, 12:15 കാവടിച്ചെന്ത് ടി കെ ജയരാജനും സംഘവും അവതരിപ്പിച്ചത്, 12:40 ആരോഗ്യദീപ്തി. കുട്ടികളുടെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയുകയും ആവശ്യമായ പിന്തുണയും ചികിത്സയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ബാല്യസ്പന്ദനം. ഇതേക്കുറിച്ച് സംസാരിക്കുന്ന കുറുമാത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിജേഷ് നമ്പ്യാർ. 1:00 പല്ലവി അനുപല്ലവി, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 ചിത്രപൂർണിമ, വൈകിട്ട് 5:00

ഹിന്ദി പാഠം 5:15 ചെണ്ടമേളം കോറം ഉണ്ണികൃഷ്ണമാരാരും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം കോഴിക്കോട്. 6:15 പരിപാടികളെക്കുറിച്ചുള്ള

വാരം 7:35 അങ്കണം, 8 മണിക്ക് ട്യൂണിംഗ് സ്റ്റാർസ്. ആഘോഷത്തിന്റെ ആവിഷ്കാരം ജനപ്രിയ സംഗീത സംവിധായകൻ വേണി ഇഗ്നേഷ്യസ് ഒരുക്കിയ ചില ഹിറ്റ് ഗാനങ്ങളുമായി എത്തുന്നു സ്നേഹ ദീപക്, കൂടെ ഗിറ്റാറിൽ സബ്രിന ടാനിയ റോസ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, തുടർന്ന് ജഗജിത് സിംഗിന്റെ ഗസൽ. ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: സമയം 6 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. അത്യാധുനിക ട്രെയിൻ മെട്രോ കോച്ച് നിർമ്മാണത്തിലൂടെ ഇന്ത്യ ആഗോള നിർമ്മാണ ഹബ്ബായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി അല്പസമയത്തിനകം മുംബൈയിൽ നിർവഹിക്കും. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച് സംസ്ഥാന സർക്കാർ. കമ്മിറ്റികൾ 3 ദിവസത്തിനകം നിലവിൽ വരുമെന്ന് മന്ത്രി പി കെ ബഷീർ. സിഎംആർഎൽ പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിജിപിക്ക് റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആഭ്യന്തര സെക്രട്ടറി ഇക്കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കെഎസ്ആർടിസി. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. വാർത്തകൾ വിശദമായി. അത്യാധുനിക ട്രെയിൻ മെട്രോ കോച്ച് നിർമ്മാണത്തിലൂടെ ഇന്ത്യ ആഗോള നിർമ്മാണ ഹബ്ബായി മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വെസ്റ്റേൺ സമർപ്പിത ചരക്ക് ഇടനാഴിയുടെ പൂർത്തിയായ 3 ഭാഗങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ഗതാഗത മേഖലയിലെ നവീകരണം ഇന്ത്യയുടെ ചരക്ക് നീക്കത്തിൽ സമഗ്ര മാറ്റം കൊണ്ടുവരുമെന്നും രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ജീവനാഡിയായി ചരക്കിടനാഴി മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: മുഖ്യ ആധാർ ബൻ രഹാ ഹൈ ഡെഡിക്കേറ്റഡ് ഫ്രേറ്റ് കോറിഡോർ തേജീ സേ വികസിത് ഹോതേ ഭാരത് കി ജീവൻ രേഖ ഹൈ ഇസ്നേ ഭാരത് കേ ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ കായാകൽപ്പ കർ ദിയ ഹൈ.
1: ചടങ്ങിൽ വിവിധ റെയിൽവേ ദേശീയപാത വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 ഉദ്ഘാടനം അദ്ദേഹം അല്പസമയത്തിനകം നിർവഹിക്കും. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക കമ്മിറ്റികൾ നിലവിൽ വരുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. ഓരോ ജില്ലയിലെയും ദേശീയപാതാ നിർമ്മാണവും സുരക്ഷയും കമ്മിറ്റി വിലയിരുത്തും. റോഡ് അപകടങ്ങളിലൂടെയുള്ള ജീവഹാനി ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി.

0: ഡിജിപി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, എൻഎച്ച്എഐ സംസ്ഥാന മേധാവി, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ കായികശേഷി, ശാരീരിക ക്ഷമത, അച്ചടക്കം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് പോലീസ് മീറ്റുകളുടെ ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ഗെയിംസ് മീറ്റ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം മുൻനിർത്തിയാണ് ഈ വർഷത്തെ പോലീസ് മീറ്റ് നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത്.
1: സമസ്ത മേഖലകളിലും ഓപ്പറേഷൻ തുഫാന്റെ ചലനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റും തന്നെ ഓപ്പറേഷൻ തുഫാന്റെ ചുവട് പിടിച്ചുകൊണ്ട് ലഹരിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്താനുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം മുൻനിർത്തിയാണ് ഇത്തവണത്തെ പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആൻഡ് ഗെയിംസ് മീറ്റ് ഇവിടെ നടക്കുന്നത്.
0: സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ, മകളുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിജിപിക്ക് റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അഴിമതി തടയൽ നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് നിർദ്ദേശം. ഓരോരുത്തർക്കും കുറ്റകൃത്യത്തിലുള്ള പങ്ക് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ കത്ത് തള്ളിക്കളയാൻ സാധിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണം എന്ന ആവശ്യത്തിൽ ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ച് റിപ്പോർട്ട് നൽകും. ആവശ്യമെങ്കിൽ നിയമോപദേശം തേടുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. അതേസമയം ഇഡി നിർദ്ദേശത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സംസ്ഥാന സർക്കാർ ഉടൻ കേസെടുക്കണമെന്ന് ബിജെപി നേതൃത്വം ആവശ്യപ്പെട്ടു. കേസെടുത്തില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6:30 നും 12:30 നും ഇടയിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചതും വൈദ്യുതിയുടെ ലഭ്യത കുറവുമാണ് നിയന്ത്രണത്തിന് കാരണമായി പറയുന്നത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ കെഎസ്ആർടിസി പുറത്തിറക്കി. കാലാവധി പൂർത്തിയാക്കിയ വാഹനങ്ങൾക്ക് പകരം സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും പുതിയ ബസുകൾ ഇതിലൂടെ സ്പോൺസർ ചെയ്യാം. സിഎസ്ആർ ഫണ്ടുകൾ ഉപയോഗിച്ചും ബസുകൾ സംഭാവന നൽകാവുന്നതാണ്. വാഹനങ്ങൾ നേരിട്ട് വാങ്ങി നൽകുകയോ അതിനായുള്ള തുക കോർപ്പറേഷന് കൈമാറുകയോ ചെയ്യാം. സാമ്പത്തിക സഹായമായാണ് നൽകുന്നതെങ്കിൽ ടെൻഡർ നടപടികളിലൂടെ കെഎസ്ആർടിസി തന്നെ വാഹനം വാങ്ങും. ഈ വർഷത്തെ ആറന്മുള വഴിപാട് വള്ളസദ്യ ബുക്കിംഗ് നാളെ അവസാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: 575 വഴിപാട് വള്ളസദ്യകൾ ഇതിനോടകം ബുക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 466 വള്ളസദ്യകളും നടന്നു കഴിഞ്ഞു. 18 വള്ളസദ്യകൾ അടുത്ത വർഷത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സമാപന ദിവസമായ ഈ മാസം 16 നടക്കുന്ന ചടങ്ങുകൾ സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. പള്ളിയോട സേവാ സംഘം പ്രത്യേക പാസ് മുഖേന നടത്തിയ ആറന്മുള സദ്യയിൽ 17,000 അധികം ആളുകൾ പങ്കെടുത്തു.
0: മുതിർന്ന പൌരന്മാർക്കുള്ള ലബോറട്ടറി പരിശോധനകൾക്ക് നാളെ മുതൽ അടുത്ത മാസം 6 വരെ പ്രത്യേക ഇളവ് പ്രഖ്യാപിച്ച് തിരുവനന്തപുരത്തെ ഹിന്ദ് ലാബ്സ് ഡയഗ്നോസ്റ്റിക് സെന്റർ ആന്റ് സ്പെഷ്യാലിറ്റി ക്ലിനിക്. 10-ാം വാർഷികത്തോടനുബന്ധിച്ച് അർഹരായ ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഇസിജി, പാപ്സ്മിയർ പരിശോധനകളും ലഭ്യമാക്കും. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എച്ച്എൽഎൽ ലൈഫ് കെയർ ലിമിറ്റഡിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് ഹിന്ദ് ലാബ്സ്. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഈ മാസം 22-ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഗുജറാത്തിലെ ഏകതാ നഗറിലാണ് സമ്മാന വിതരണം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മറ്റന്നാൾ മുതൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 555 പോയിന്റ് ഇടിഞ്ഞ് 75,578-ലും നിഫ്റ്റി 144 പോയിന്റ് നഷ്ടത്തിൽ 23,635-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 880 രൂപ വർദ്ധിച്ച് 113,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില.

0: ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചതായി മേരാ യുവഭാരത് സംസ്ഥാന ഡയറക്ടർ അഭയ് ശങ്കർ എസ് ആർ. 15-നും 29-നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങൾക്ക് ഈ മാസം 30 വരെ നടക്കുന്ന ക്വിസിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. 2027 ജനുവരി 10 മുതൽ 12 വരെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ വിജയികൾക്ക് അവസരം ലഭിക്കും. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൺ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നാളെ കൊല്ലത്ത് നിർവഹിക്കും. കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൺ മാസാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. തിയേറ്ററുകളിലും പൊതുവിപണിയിലും ഉൽപ്പന്നങ്ങളുടെ അളവിലും തൂക്കത്തിലും വിലയിലും വ്യത്യാസം വരുത്തി കച്ചവടം നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പിറവത്ത് പഞ്ചായത്ത് നഗരസഭാതല ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ പരിശോധനാ ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയുടെയും ഇന്റർനെറ്റ് യുഗത്തിന്റെയും വേഗത്തിനൊപ്പം അധ്യാപക സമൂഹവും വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. തുടർച്ചയായ പഠനം എല്ലാവർക്കും ആവശ്യമാണെന്നും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകാനാണ് സർക്കാർ ശ്രമമെന്നും തിരുവനന്തപുരത്ത് സിമാറ്റ് കേരള സംഘടിപ്പിച്ച പ്രഥമ അധ്യാപകർക്കുള്ള റെസിഡൻഷ്യൽ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അത്യാധുനിക ട്രെയിൻ മെട്രോ കോച്ച് നിർമ്മാണത്തിലൂടെ ഇന്ത്യ ആഗോള നിർമ്മാണ ഹബ്ബായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി അല്പസമയത്തിനകം മുംബൈയിൽ നിർവഹിക്കും. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാർ. കമ്മിറ്റികൾ 3 ദിവസത്തിനകം നിലവിൽ വരുമെന്ന് മന്ത്രി പി കെ ബഷീർ. സിഎംആർഎൽ പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിജിപിക്ക് റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആഭ്യന്തര സെക്രട്ടറി ഇക്കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കെഎസ്ആർടിസി. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം ആയുഷ്മാൻ ഭവ. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
3: I got many dreams, I don't want just a job. I can be a doctor, I can be an astronaut. I want to be an artist, I want to play football. LIC by my side, I can dream any dream I want.
4: LIC Amrit Bal പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലുടനീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യതാ ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുൻപ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്.
5: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ACകൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ, മാസ് വില കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
6: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
5: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
6: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
5: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
6: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോൾ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വില കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
5: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം ഒരു EMI ഓഫ്.
6: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.

0: വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ജീവിതത്തിൽ വിജയങ്ങളും അനുമോദനങ്ങളും മാത്രം പ്രതീക്ഷിക്കരുത്. ഇടയ്ക്കൊക്കെ പരാജയങ്ങളും വിമർശനങ്ങളും നേരിടേണ്ടി വരണം. എങ്കിലേ നാം കരുത്തരാവൂ. ഈ വാക്കുകളോടെ ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. മണ്ണിന്റെ ആരോഗ്യത്തിനും മെച്ചപ്പെട്ട ഉൽപാദനത്തിനുമായി സംയോജിത പോഷക പരിപാലനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരഭിമുഖം, ഗാനം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: ചീക്ക് രോഗം അഥവാ പിങ്ക് രോഗം ഏത് വിളയെയാണ് ബാധിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: മണ്ണിന്റെ ആരോഗ്യത്തിനും മെച്ചപ്പെട്ട ഉൽപാദനത്തിനുമായി സംയോജിത പോഷക പരിപാലനം എന്നതാണ് ഇന്നത്തെ വിഷയമെന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ. ജൈവവളങ്ങളും രാസവളങ്ങളും ജൈവാണുവളങ്ങളും മണ്ണ് പരിശോധനയുടെ

0: അടിസ്ഥാനത്തിൽ ശരിയായ രീതിയിൽ സംയോജിപ്പിച്ച് വിളകൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്ന ശാസ്ത്രീയ രീതിയാണ് സംയോജിത പോഷക പരിപാലനം. ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രത്തിലെ മുൻ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സൂസൻ ജോണാണ്. ഡോക്ടർ സൂസൻ ജോണുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: മേഡം, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം സംയോജിത പോഷക പരിപാലനമാണ്. മിക്ക കാര്യങ്ങളും നമ്മൾ ഈ ഒരു വേർഡ് യൂസ് ചെയ്യാറുണ്ട്, സംയോജിത കീടനിയന്ത്രണം, സംയോജിത വളപ്രയോഗം. അപ്പം ഈ ഒരു സംയോജിത പോഷക പരിപാലനം, ഈ ഒരു വാക്കിൽ നിന്ന് നമ്മൾ എന്തുവാണ് മനസ്സിലാക്കേണ്ടത്?
2: ശരിക്കും പറഞ്ഞാൽ സംയോജിത എന്ന് പറയുമ്പോൾ മൂന്ന് ഘടകങ്ങൾ തമ്മിൽ അതിനെ മൂന്നിനെയും കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചെടികൾക്കും മണ്ണിനും ആവശ്യമുള്ള പോഷക മൂലകങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഇതിന്റെ പ്രധാനമായിട്ടും അതിനകത്ത് ഉദ്ദേശിക്കുന്ന മൂന്ന് ഘടകങ്ങൾ. ഒന്നെന്ന് പറഞ്ഞ് ജൈവവളം, രണ്ട് രാസവളം, മൂന്ന് ജൈവാണുവളം. ഇത് മൂന്നും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃഷിരീതി അല്ലെ, വളപ്രയോഗ രീതിയാണ്. അത് ശരിക്കും പറഞ്ഞ മണ്ണിനെയും അതുപോലെ തന്നെ ചെടിക്കും ആവശ്യമുള്ള പോഷക മൂലകങ്ങൾ ഈ ഒരു പരിപാലന രീതിയിലൂടെ ലഭ്യമാണ്.
1: അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മെച്ചപ്പെട്ട വിളവും കിട്ടും, മണ്ണിന്റെ ഫലവും.
2: ആദ്യത്തെ പ്രധാനപ്പെട്ട ജൈവവളം. അപ്പൊ ജൈവവളം ഇല്ലാതെ എന്ത് രാസവളം പ്രയോഗിച്ചാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബെനിഫിറ്റ് അല്ല, അതിന്റെ ഒരു ഗുണം നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. ഇപ്പൊ കിഴങ്ങുവർഗ്ഗങ്ങൾ മണ്ണിലാണ് ഉണ്ടാവുന്നത്, അപ്പൊ മണ്ണിന്റെ ഭൗതിക ഗുണങ്ങൾ നന്നായിരിക്കണം. ജൈവവളം പ്രയോഗിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് മണ്ണിന്റെ ഭൗതിക ഗുണങ്ങൾ നല്ലതാക്കും. അപ്പൊ ഇപ്പം കിഴങ്ങുവർഗ്ഗങ്ങൾക്കാണെങ്കിൽ നമ്മൾ ജൈവവളം കൊടുക്കുന്നത് വഴി മണ്ണിന്റെ ഭൗതിക ഗുണം മെച്ചപ്പെടുത്തുമ്പോഴത്തേന് ഈ ട്യൂബർ ഡെവലപ്മെന്റ് അല്ലെ ട്യൂബറിന്റെ ബൾക്കിങ് ഇതെല്ലാം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അതിനെ കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റും.
1: ഈ ഭൗതിക ഗുണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്?
2: ഭൗതിക ഗുണം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണിന്റെ ടിൽത്ത് എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ആ ഒരു അവസ്ഥ, അതിന്റെ ഘടന. ഓരോ മണ്ണിലും അടങ്ങിയിരിക്കുന്ന പല പല ഘടകങ്ങളുണ്ട്, സാൻഡ്, സിൽറ്റ്, ക്ലേ എന്നൊക്കെ നമ്മൾ പറയും. ഇതിന്റെയൊക്കെ പ്രൊപ്പോർഷനെയാണ് നമ്മൾ അതിന്റെ ടെക്സ്ചർ എന്ന് പറയും. ഇതാണ് ഭൗതിക ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനം, മണ്ണിന്റെ ഘടനയും മണ്ണിന്റെ ടെക്സ്ചർ. അപ്പൊ ഈ സ്ട്രക്ചറും ടെക്സ്ചറും കഴിഞ്ഞ് അടുത്തതാണ് എയറേഷൻ, എയർ. പിന്നെ അതുപോലെ തന്നെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, വെള്ളം എത്ര മാത്രം അതിന് നിലനിർത്താൻ കഴിയും. അങ്ങനെ പല ഘടകങ്ങളെയും നിയന്ത്രിക്കാനായിട്ട് ഈ ജൈവവളത്തിനാണ് കഴിയുന്നത്. അപ്പം ആ ജൈവവളം പ്രയോഗിക്കുന്നത് വഴി നമ്മൾ എപ്പോഴും പറയും നൈട്രജൻ എന്ന് പറയുന്ന ഒരു മൂലകം ലഭിക്കുമെന്ന് നമ്മൾ പറയാം. നൈട്രജൻ മൂലകം ലഭിക്കുന്ന സെക്കൻഡറി, അതിനെക്കാട്ടിലും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ഭൗതിക ഗുണം മെച്ചപ്പെടുത്തുക. കൃഷിക്കാരൊക്കെ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന ജൈവവളം എന്ന് പറയുന്നത് ചാണകം അല്ലെ, ഉണക്കിപ്പൊടിച്ച ചാണകം. പക്ഷെ അത് കിട്ടാനായിട്ട് വളരെ പ്രയാസമാണ്, കാരണം നമ്മളിപ്പോ അർബൻ ഫാമിംഗ് ഒക്കെ കൂടുതൽ വരുന്ന ഈ കാലയളവിൽ നമുക്ക് ചാണകം നമ്മുടെ സ്ഥലത്ത് കിട്ടാൻ പ്രയാസം. അതിനാണ് നമ്മൾ ഒത്തിരിയും വർഷത്തെ ഗവേഷണ ഫലത്തില് നമുക്ക് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട അറിവാണ് നമ്മൾ പയർ കൃഷി ചെയ്തിട്ട് അതിനെ മണ്ണില്
1: ഉഴുത്
2: ചേർക്കുക എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ചാണകത്തിൽ 0.5% നൈട്രജനെ അടങ്ങിയിട്ടുള്ളൂ, അതേപക്ഷം പയറിലാണെങ്കിൽ 3-5% ഏകദേശം 8-10 ഇരട്ടി നൈട്രജൻ ഈ പയർ നമ്മൾ കൃഷി ചെയ്ത് അതിനെ മണ്ണില് ഉഴുത് ചേർക്കുന്നത് വഴി കിട്ടുന്നു.
1: ജീവാംശവും അതിന്റെ കൂടെ
2: കിട്ടുന്നുണ്ട്. വളരെ ചീപ്പാണ് വില വെച്ച് നോക്കുവാണെങ്കിലും. പിന്നെ അതുപോലെ തന്നെ മണ്ണിന്റെ താഴോട്ടുള്ള ഭാഗത്ത് ബന്ധനാവസ്ഥയിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മൂലകങ്ങളിൽ പ്രത്യേകിച്ചും പൊട്ടാസ്യത്തെ മൊബിലൈസ് ചെയ്യാൻ ഇങ്ങനെ പയർ കൃഷി ചെയ്യുന്ന വേരുകൾക്ക് പറ്റുമെന്നാണ് പറയുന്നത്.
1: ലഭ്യമായ അവസ്ഥയിൽ
2: കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ചേന, ചേമ്പ്, കാച്ചിലെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചേനയൊക്കെ നടുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ ഇടയുണ്ടല്ലോ, ആ ഇടയിൽ പയർ വിതയ്ക്കുക. ഇപ്പൊ ചേന ഒരു 10-45 ദിവസം മേളിൽ കയറി വരുമ്പോഴത്തേന് അതിന്റെ കൊടെ, കാച്ചിലായാലും എന്തായാലും ആ സമയം കൊണ്ട് ഇത് നന്നായിട്ട് വളരും. അപ്പൊ അതിനെ നമ്മൾ പിഴുത് നമുക്ക് ഇതിന്റെ മൂട്ടിലോട്ടങ്ങ് അണച്ചു കൊടുത്താൽ മതി. പക്ഷെ കപ്പ മരച്ചീനിയിലാണെങ്കിൽ നമ്മൾ ചെയ്യത്തേന്ന് പറഞ്ഞാൽ നടുന്നതിന് മുമ്പ് തന്നെ ഏപ്രിൽ പകുതിയാവുമ്പം നമ്മൾ പയറങ്ങ് വിതയ്ക്കും. വിതച്ചിട്ട് ഒരു 45-60 ദിവസം ആകുമ്പോഴത്തേനും മരച്ചീനി നടാറാവും. അതായത് ജൂൺ മാസത്തിലൊക്കെയാണല്ലോ നമ്മൾ നടുന്നത്. ആ സമയമാകുമ്പോഴത്തേനും ഈ പ്ലോട്ടിൽ ഇതിനെ ഈ പറഞ്ഞ പോലെ ഉഴുത് ചേർക്കും. അത് കാരണം ക്രോപ്പ് അവിടെ ഇല്ല, നമ്മൾ പിന്നാണ് മരച്ചീനി
1: നടുന്നത്. പ്രധാന ഘടകമായിട്ട് നമുക്ക് ഈ ജൈവവളം.
2: പിന്നെ നമ്മൾ വേറൊരു കാര്യം നമുക്കറിയാം, ഇപ്പൊ ഒത്തിരി ജൈവവളങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കമ്പോസ്റ്റുകൾ, കൊയർപ്പിത്ത് കമ്പോസ്റ്റ്,

0: കമ്പോസ്റ്റ്, അർബൻ കമ്പോസ്റ്റ്, പോപ്പ് സ്ക്രീൻ, അത് ഇതെന്ന് പറഞ്ഞു ഇഷ്ടംപോലെ കമ്പോസ്റ്റുകളുണ്ട്. ചകിരി കമ്പോസ്റ്റും വെർമി കമ്പോസ്റ്റും ഒക്കെ ഞങ്ങളിതിലും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതും നല്ലതാണ്. പക്ഷെ നമ്മൾ എക്കണോമിക്സ് നോക്കുമ്പം ഇപ്പം തന്നെ വെർമി കമ്പോസ്റ്റിന് ഇതിനൊക്കെ ഏകദേശം ഒരു 12 മുതൽ 15-20 രൂപ വരെ ഒരു കിലോയ്ക്ക് വിലയുണ്ട്. അപ്പൊ ചാണകത്തെക്കാട്ടിലും വില കൂടിയ സാധനമാണ്. പക്ഷെ അപ്പൊ അതുകൊണ്ട് നമുക്കൊരു എക്കണോമിക് ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതെ അതെ ഇതിന് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം വളരെ ചീപ്പ്, എക്കോ ഫ്രണ്ട്ലി, എക്കണോമിക് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഈ പറയുന്ന
1: പയർ ചെയ്യുന്നത്.
0: അതാണ് ഏറ്റവും നല്ലൊരു പ്രാക്ടീസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് രാസവളം. അപ്പൊ ഈ രാസവള പ്രയോഗമൊക്കെ നമ്മൾ പണ്ടെന്ന് പറഞ്ഞാല് ആകെ ഇടുന്നത് യൂറിയ. കൃഷിക്കാരോട് നമ്മൾ എത്ര പറഞ്ഞാലും അവരാകെ ഇടുന്നത്, കാരണം അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, അവർക്ക് അങ്ങനെ ഒരു അറിവേ ഉള്ളൂ. ഇപ്പം കൂടുതൽ ഇങ്ങനെ അറിവുകളൊക്കെ വന്നപ്പോൾ അവർക്ക് അറ്റ്ലീസ്റ്റ് ഫോസ്ഫറസും പൊട്ടാസ്യവും പ്രധാന മൂലകങ്ങളായി ഈ മൂന്ന് മൂലകങ്ങളൂടെ ചേർത്തിടണം എന്നുള്ള ഒരു വിവരമൊക്കെ ഇപ്പൊ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ശരിക്കും പറഞ്ഞാൽ മണ്ണ് പരിശോധനയുടെ പ്രസക്തി അവിടാണ് വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മണ്ണറിഞ്ഞ് വളം ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ മണ്ണിൽ എത്രമാത്രം ഉണ്ടെന്നറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമുക്ക് ഈ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ മണ്ണിൽ ഫോസ്ഫറസിന്റെ അളവ് വളരെ കൂടുതലാണ്. നമ്മുടെ കേരളത്തിലെ മണ്ണിൽ 80% വളരെ ഉയർന്ന അളവിൽ ഫോസ്ഫറസ് ഉണ്ട്. പക്ഷെ കൃഷിക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വളവേതാ? ഫൈറ്റംഫോസ്. ഓൾറെഡി അതിനകത്ത് മണ്ണിൽ ഫോസ്ഫറസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഫോസ്ഫറസ് കുറച്ച് ഉപയോഗിച്ച് ഇപ്പൊ റെക്കമെൻഡേഷൻ POP തന്നെ ഇപ്പം കുറച്ച് പറഞ്ഞിട്ടുണ്ട്. മണ്ണിലെ ഫോസ്ഫറസിന്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ഡോസിന്റെ, അതായത് 25% ഒരു മെയിൻ്റനൻസ് ഡോസ് ആയിട്ട് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകം ഏത് വിളകൾക്കായാലും നമുക്ക് ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചാല് പൊതുവേ നമ്മൾ പറയുവാണെങ്കിൽ കേരളത്തിലെ മണ്ണിലൊരു 150-160 ആ ഒരു റേഞ്ചിലെ പൊട്ടാസ്യം ഉള്ളൂ. പക്ഷെ ഈ വിളകൾക്കെല്ലാം ഏറ്റവും ആവശ്യമുള്ള മൂലകമാണ് പൊട്ടാസ്യം. അതിന്റെ വളർച്ചയ്ക്ക് വേണം, വിളവിന് വേണം, ഗുണമേന്മയ്ക്ക് വേണം, മണ്ണിലെ വെള്ളത്തെ പിടിച്ചു നിർത്തുന്നതിനെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
1: മൂലകമാണ്.
0: രോഗപ്രതിരോധത്തിന് വേണം, ഇതിനെല്ലാം വേണ്ട മൂലകമാണ് പൊട്ടാസ്യം. അപ്പൊ അതുകൊണ്ട് പൊട്ടാസ്യം നമുക്ക് ഒരു തരത്തിലും ഒരു വിളയ്ക്കും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയുന്ന ആ വിളകളെ നോക്കുവാണെങ്കിൽ നൈട്രജൻ പൊട്ടാസ്യം ബാലൻസ് വളരെ പ്രധാനമാണ്. നമ്മൾ ഇടുന്ന വളത്തിന്റെ നൈട്രജൻ പൊട്ടാസ്യം ബാലൻസ്, അതുപോലെ ചേമ്പ്, വെട്ടുചേമ്പ്, നമ്മൾ കൂടുതൽ നൈട്രജൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മധുരക്കിഴങ്ങും ഈ പറഞ്ഞ വെട്ടുചേമ്പും ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് വളരും. കണ്ടിട്ടില്ല നമ്മൾ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന ചേമ്പ്? പക്ഷെ ഇതിനകത്ത് ട്യൂബർ ഫോർമേഷനും ട്യൂബറൈസേഷനും ഒക്കെ വളരെ കുറവായിരിക്കും. മധുരക്കിഴങ്ങിനും ചേമ്പിനും ഒക്കെ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. നന്നായിട്ട് വളർന്നു നിൽപ്പുണ്ടായിരുന്നു, പക്ഷെ അതിനകത്തൊന്നും കിഴങ്ങ് വന്നില്ല എന്ന്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാര്യപ്പരോട് നമ്മൾ പറയും, നമ്മൾ ഈ NK ബാലൻ നല്ല വളക്കൂറുള്ള നൈട്രജൻ ഉള്ള മണ്ണാണെങ്കിൽ നമ്മൾ പിന്നെ അതിനകത്ത് കൂടുതൽ ജൈവവളങ്ങളോ നൈട്രജൻ ചേർന്ന രാസവളങ്ങളോ ഇടരുത്. പക്ഷെ ആ സ്ഥാനത്ത് നമ്മൾ പൊട്ടാസ്യം കൊടുക്കുക. കപ്പയ്ക്ക് നമുക്ക് കയ്പ്, അതിന്റെ ഒരു കയ്പുണ്ടല്ലോ, ആ കയ്പ് കൂടാനും ഈ നൈട്രജൻ കാരണമാകും. പക്ഷെ നമുക്ക് പൊട്ടാസ്യം കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിനെ കുറയ്ക്കാൻ പറ്റും. അതായത് ഈ ട്യൂബറിന്റെ ആയാലും ഏത് വിളകളുടെ ആയാലും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമുള്ള ഒരു മൂലകമാണ് പൊട്ടാസ്യം. ഇപ്പം തന്നെ കപ്പയിലെ സ്റ്റാർച്ച് കൂട്ടാന് നമുക്ക് പൊട്ടാസ്യം ഇട്ടാൽ കൂട്ടും. അതുപോലെ കട്ട് കുറയ്ക്കാന്, പക്ഷെ നൈട്രജൻ കൂടുതൽ കൊടുത്താൽ കട്ട് കൂടും. അതുപോലെ തന്നെ നമുക്കറിയാം ലൈം ചെയ്യുക എന്ന്, നമ്മുടെ മണ്ണ് ആസിഡ് മണ്ണാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ലൈം ചെയ്തുകൊണ്ട് കൃഷി ചെയ്താല് PH നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കാൽഷ്യം എന്ന് പറയുന്ന മൂലകം മണ്ണിന് കൊടുക്കാൻ പറ്റും. എന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആണെങ്കിലും ഞാൻ പറയും, ലൈം ചെയ്ത് നമ്മൾ കൃഷി ചെയ്യുന്നത് നമ്മുടെ മണ്ണിന്റെ ആരോഗ്യത്തെ നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ലൈം ചെയ്ത മണ്ണിൽ നോക്കിയാൽ മണ്ണിര കാണാൻ പറ്റും. ഇപ്പം ഒരു മഴ പെയ്ത് കഴിയുമ്പോഴൊക്കെ പണ്ട് ഇഷ്ടം പോലെ മണ്ണിരെ കാണാൻ പറ്റും, ഇപ്പം നമുക്ക് അത്രയും കാണാൻ പറ്റുന്നില്ല. കാരണം മണ്ണിന്റെ ആരോഗ്യം കുറഞ്ഞു വന്നു. ഏത് വിളയാണെങ്കിലും കുമ്മായം ഇട്ടിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ആ മണ്ണിനെ നമുക്ക് ഒന്നുകൂടെ ആരോഗ്യപരമായി പുഷ്ടിപ്പെടുത്തുന്ന ഒരു പ്രാക്ടീസാണ്. അതിപ്പോൾ കുമ്മായം മാർക്കറ്റിൽ കിട്ടും, ഡോളമൈറ്റ് എന്ന് പറയുന്ന സാധനം കിട്ടും, അതുപോലെ പോളിഹാലൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. കുമ്മായം എന്ന് പറയുമ്പോൾ ഒരു മൂലകമേ ഉള്ളൂ, കാൽഷ്യം മാത്രം. ഡോളമൈറ്റ് എന്ന് പറയുമ്പോൾ കാൽഷ്യം, മഗ്നീഷ്യം ഉണ്ട്. ഈ പോളി ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഉൽപ്പന്നം, 1 കിലോ 35 രൂപ. അതിനകത്ത് പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, 4 മൂലകങ്ങൾ.

0: ഉണ്ട്. ഇതില് പൊട്ടാസ്യവും കാൽഷ്യവും മഗ്നീഷ്യവും നമ്മുടെ മണ്ണിന് അത്യന്താപേക്ഷിതമാണ്.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സൂക്ഷ്മ മൂലകങ്ങളും
0: മൈക്രോന്യൂട്രിയൽ സൂക്ഷ്മ മൂലകങ്ങൾ ഇപ്പൊ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മൂലകമാണ് ബോറോൺ. അയൺ, മാംഗനീസ്, കോപ്പറിന് ഒരു ആവശ്യമില്ല നമ്മുടെ മണ്ണില്. സിങ്കിന് ചില സ്ഥലങ്ങളിൽ ആവശ്യമുണ്ട്. പക്ഷെ ബോറോൺ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു മൂലകമാണ് ഈ ബോറോൺ എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ചും ഈ ബോറോണിന്റെ അഭാവം ചെടികളുടെ പ്രൊഡ്യൂസ് ഉൽപ്പന്നത്തെയാണ് ബാധിക്കുന്നത്. ഇപ്പൊ കിഴങ്ങ് വർഗ്ഗങ്ങളിലാണെങ്കിൽ കിഴങ്ങിനെ മരച്ചീനി വെടിച്ചു കീറും, അല്ലെങ്കിൽ മധുരക്കിഴങ്ങാണെങ്കിൽ നമ്മൾ കണ്ടിട്ട് പൊട്ടിക്കീറും, എന്നിട്ട് അതിന്റെ മാംസം ഒരുമാതിരി തടി പോലെ ആയിപ്പോവും. ഇപ്പൊ നമ്മൾ വാഴയിലൊക്കെ കണ്ടിട്ടില്ലേ, മേളത്തെ നാമ്പ് പുറത്തു വരത്തില്ല, അതുപോലെ തന്നെ കായ പൊട്ടിക്കീറും. തെങ്ങിലാണെങ്കിൽ ഒരു കൊലയെ തന്നെ വലിയ തേങ്ങയും കാണും, കുഞ്ഞു തേങ്ങയും കാണും, വെള്ളയ്ക്കാ പൊഴിയ. ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള മൂലകങ്ങളുടെ അപാകത കൂടുതൽ ഈ ഉൽപ്പന്നങ്ങളെ ബാധിക്കുന്നില്ല. നമ്മളൊരു വിധത്തിൽ നമ്മൾ നോക്കിയാൽ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതേപക്ഷെ ബോറോൺ എന്ന് പറയുന്ന മൂലകം നമ്മൾ ശ്രദ്ധിച്ചാൽ അത് പ്രധാനമായിട്ട് അതിന്റെ ഉൽപ്പന്നങ്ങളെയാണ്, പ്രൊഡ്യൂസിനെ. ഇപ്പം വഴുതനയിലായാലും തക്കാളിയിൽ ഇതിലെല്ലാം ഈ ബോറോണിന്റെ അഭാവം വരുമ്പോൾ ഇത് പൊട്ടിക്കീറുകളയും. ഞാൻ പറഞ്ഞല്ലോ, കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഇതുപോലെ തന്നെ, പ്രത്യേകിച്ചും അരച്ചീനിയിലും മധുരക്കിഴങ്ങിലും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാർക്കറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്രയാസം.
1: ബോറോൺ എങ്ങനെയാണ് കൊടുക്കുന്നത്?
0: ബോറോൺ നമുക്ക് രണ്ട് രീതി കൊടുക്കാം. മണ്ണിലും കൊടുക്കാം, ഫോളിയറായിട്ട് നമ്മൾ
1: സ്പ്രേ ചെയ്ത്
0: കൊടുക്കാം. ഈ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. ബോറോൺ കൊടുക്കുമ്പോൾ കാൽഷ്യവും കൂടെ കൊടുക്കുന്നത് വളരെ നല്ലത്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴുള്ള ഇഫക്റ്റ് ആണ് തന്നെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നല്ലൊരു ഇഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. ബോറോണിന്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അപാകത ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് മണ്ണ് പരിശോധിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു മണ്ണിൽ ആ പരിശോധന വഴി നമുക്ക് മനസ്സിലാകുവാണെങ്കിൽ നമ്മൾ നടുന്ന സമയത്ത് തന്നെ, അതായത് നമ്മുടെ കൃഷി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മണ്ണിൽ കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. അതല്ല, കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞ് നമ്മൾ ഈ അപാകത ലക്ഷണം കാണാനായിട്ട് നോക്കരുത്. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ പ്രൊഡ്യൂസിനെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രോപ്പ് പോയി കഴിഞ്ഞ്. അപ്പൊ അല്ലാതെ തന്നെ നമ്മൾ ഫോളിയറായിട്ട് അല്ലെങ്കിൽ ഇലകളിലും തളിച്ചു കൊടുക്കുന്നതാണ് നല്ലത്.
1: ഈ ഒരു INM അല്ലെങ്കിൽ നമ്മുടെ സംയോജിത പോഷക പരിപാലനത്തിന്റെ മൂന്നാമത്തെ ഘടകം വേണം സൂചിപ്പിച്ചത് ജീവാണു വളങ്ങളാണ്.
0: നമുക്കറിയാമല്ലോ അത് ബയോ ഫെർട്ടിലൈസർ നമ്മൾ പറയും. ഈ ബയോ ഫെർട്ടിലൈസറിനകത്ത് മൂന്ന് തരത്തിലുള്ള ജൈവാണു വളങ്ങളുണ്ട്. ഇപ്പം നൈട്രജൻ ഫിക്സർ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ നൈട്രജനെ ഫിക്സ് ചെയ്ത് ചെടികൾക്ക്
1: ലഭ്യമാക്കാൻ
0: കഴിവുള്ളവ. പിന്നെ അതുപോലെ തന്നെ ഫോസ്ഫറസ് സോലിബിളൈസർ, ഫോസ്ഫറസ് ഫിക്സേഷനുള്ള മണ്ണ്. നമ്മുടെ കേരളത്തിലെ ലാറ്ററൈറ്റ് വെട്ടുകൽ മണ്ണെന്ന് പറയുന്നത് ഫോസ്ഫറസ് എന്ന് പറയുന്ന മൂലകം ബന്ധനാവസ്ഥയെ കിടക്കുന്നത്. പക്ഷേ നമ്മുടെ മണ്ണിലെ അമ്ല ഗുണമുള്ള മണ്ണാണ് കേരളത്തിൽ. അപ്പൊ ഈ അമ്ലത കൊണ്ട് ഈ ഫിക്സ് ചെയ്ത് കിടക്കുന്ന ഫോസ്ഫറസ് പിതുക്കെ പിതുക്കെ ഇങ്ങനെ അലിഞ്ഞ് ചെടിക്ക് ലഭ്യമാകുന്ന രീതിയിലാകുന്നുണ്ട്. അപ്പം ഈ ഫിക്സ് ചെയ്ത് കിടക്കുന്ന ഫോസ്ഫറസിനെ നമുക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ ഒട്ടും മാറ്റാൻ പറ്റിയ ജൈവാണുവളമാണ് പി സോലിബിളൈസർ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം. പൊട്ടാസ്യം ഇതുപോലെ തന്നെ പൊട്ടാസ്യം സോലിബിളൈസർ എന്ന് പറഞ്ഞ് നമുക്ക് ഇതുപോലുള്ള ജൈവാണുവളമുണ്ട്. ഈ തരത്തിലുള്ള ജൈവാണുവളങ്ങളെല്ലാം കൂടെ ഒരു കൺസോർഷ്യം പോലെയുള്ള ബയോ ഫെർട്ടിലൈസർ നമ്മുടെ വെള്ളായണി അഗ്രികൾച്ചർ കോളേജിൽ, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിന്റെ ബയോ ഫെർട്ടിലൈസർ ലാബുകളിൽ ഇതെല്ലാം നമുക്ക് അവിടെ ലഭ്യമാകും. അപ്പൊ എന്താണ് ഈ ജൈവാണുവളം ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് ചോദിച്ചാല്, രാസവളം ഉപയോഗിക്കുന്നതിന്റെ അളവ് നമുക്ക് ഒരു പരിധി വരെ
1: കുറയ്ക്കാൻ സാധിക്കും.
0: അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ ജൈവാണുവളം ഉപയോഗിച്ച് എത്രമാത്രം രാസവളത്തെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാല്ലേ കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ഗവേഷണം നടത്തിയിട്ടുണ്ട്. ചേനയിലൊക്കെ ഈ ജൈവാണുവളങ്ങള് ഉപയോഗിക്കുമ്പോൾ എത്രമാത്രം നൈട്രജൻ കുറയ്ക്കാം, എത്രമാത്രം ഫോസ്ഫറസ് കുറയ്ക്കാം, എത്രമാത്രം പൊട്ടാസ്യം കുറയ്ക്കാം. ഈ ബയോ ഫെർട്ടിലൈസറിലെ ജൈവാണുവളം ഉപയോഗിക്കുന്നത് വഴി നമുക്ക് രാസവളം ഉപയോഗിക്കുന്നതിന്റെ അളവ് കുറയ്ക്കാം, അതുപോലെ തന്നെ മണ്ണിലെ അണുക്കളുടെ, അതായത് ഈ ഉപയോഗപ്രദമായ ന്യൂട്രിയന്റ് പോഷക മൂലകങ്ങളെ കൂടുതൽ ശക്തമാക്കുന്ന രീതിയിലുള്ള ഈ ജൈവാണുക്കളെ നമുക്ക് മണ്ണില് അതിന്റെ പോപ്പുലേഷൻ, അതായത് അതിന്റെ അളവ് അല്ലെ അതിന്റെ സംഖ്യ നമുക്ക് കൂടാനും അതൊരു കാരണമാകുന്നത് വഴി നമുക്കറിയാമല്ലോ ഏത് മണ്ണിലും നമ്മൾ വളം ഇട്ടാല് അതിനെ ഡീകമ്പോസ് ചെയ്ത് അത് ചെടിക്ക് വലിച്ചെടുക്കുന്ന രീതിയിലാക്കുന്നതാരാ? സൂക്ഷ്മജീവികൾ ആണല്ലോ. എത്ര പേർ ജൈവവളമായാലും രാസവളമായാലും മണ്ണിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രയോജനപ്രദമായി അതിനെ ചെടിക്ക് വലിച്ചെടുക്കുന്ന രീതിയിൽ ആക്കുന്നത് സൂക്ഷ്മ

0: സൂക്ഷ്മജീവികള്. അപ്പം നമ്മളിങ്ങനെയുള്ള ബയോ ഫെർട്ടിലൈസർ ഇടുന്നത് വഴി നമ്മൾ ആ ഒരു പ്രവർത്തനവും കൂടുതൽ ത്വരിതപ്പെടുത്തുന്നു. അപ്പൊ അതാണ് ഈ ബയോ ഫെർട്ടിലൈസർ അല്ല ജൈവവളം ഉപയോഗിക്കുന്നതിന്റെ വേറൊരു ഗുണം. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ചെയ്യുന്നത് വഴി രാസവളം ഉപയോഗിക്കുന്നതിന്റെ തോത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. രാസവളം ഉപയോഗിക്കുന്നതിന്റെ തോത് കുറയ്ക്കുന്നതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യം നമുക്ക് വർദ്ധിപ്പിക്കാനും
1: സാധിക്കും. അപ്പൊ മാഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും ലളിതമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് സംയോജിത പോഷക പരിപാലനം എങ്ങനെയാണ് ചെയ്യുന്നത്, മൂന്ന് ഘടകങ്ങളുണ്ട്, അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ പറഞ്ഞുകൊടുത്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: മണ്ണിന്റെ ആരോഗ്യത്തിനും മെച്ചപ്പെട്ട ഉൽപാദനത്തിനുമായി സംയോജിത പോഷക പരിപാലനം. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ്ഗവിള ഗവേഷണ കേന്ദ്രത്തിലെ മുൻ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സൂസൻ ജോണുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക് സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,600 മുതൽ 28,900 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,400 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,000 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,000 രൂപ മുതൽ 70,000 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 4,800 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 22,500 രൂപ മുതൽ 26,100 രൂപ വരെയും പൈനാപ്പിളിന് 6,500 രൂപ മുതൽ 7,400 രൂപ വരെയും മഞ്ഞളിന് 11,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക് സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ ഇനി കേൾക്കാം.
2: നെല്ലിലെ ഓലചുരുട്ടി പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ചിലോണിസ് കാർഡും തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ജപ്പോണിക്കം കാർഡും ഉപയോഗിക്കുക. 1 ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷണങ്ങളാക്കി മുറിച്ച് ഞാറ് പറിച്ചു നട്ട് 7 മുതൽ 10 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ വിതച്ച് 25 ദിവസം കഴിഞ്ഞോ ഓരോ ആഴ്ച ഇടവിട്ട് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തി മഴ കൊള്ളാതെ വയ്ക്കുക. വേനൽക്കാലത്ത് മുട്ടക്കാർഡുകൾ നെല്ലോലകളിൽ നേരിട്ട് സ്റ്റേപ്പിൾ ചെയ്യാവുന്നതാണ്. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 മില്ലി കൊളാൻഡ്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കാർട്ടബ് ഹൈഡ്രോക്ലോറൈഡ് 50% SP 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. ഈ മാസം കുരുമുളകിന് 2ാം ഗഡു വളം ചേർക്കാം. പൊതുശുപാർശ അനുസരിച്ച് 1 കുടിക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 55, 125, 125 ഗ്രാം വീതം ചേർക്കാം. 3ാം വർഷം മുതലാണ് ഈ അളവ്. 1 വർഷം പ്രായമായ കുടിക്ക് ഇതിന്റെ 3/1, 2 വർഷം പ്രായമായതിന് 3/2 വളം ചേർക്കാം. നല്ല വളക്കൂറുള്ള മണ്ണിലും ധാരാളം ജൈവവളം ചേർക്കുന്ന കുരുമുളക് കുടിക്കും രാസവളം കുറച്ച് നൽകിയാൽ മതി. കൊടിയുടെ ചുറ്റും 2 അടി വ്യാസത്തിലെടുത്ത തടത്തിൽ വളം

മുപ്പലി കൊണ്ട് കുത്തിച്ചേർക്കാം. തടമെടുക്കുമ്പോൾ വേരുകൾക്ക് മുറിവേറ്റാൽ ദ്രുതവാട്ടത്തിനുള്ള സാധ്യത കൂടും. വളം ഒലിച്ച് നഷ്ടപ്പെടാതിരിക്കാനും മണ്ണിലെ ഈർപ്പം നിയന്ത്രിക്കുന്നതിനും താപനില ക്രമീകരിക്കുന്നതിനും കളനിയന്ത്രണത്തിനും പുതയിടിയിൽ സഹായിക്കും. മഴ ശമിക്കുന്നതോടെ സ്യൂഡോമോണാസ് 20 ഗ്രാം

0: അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
1: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
2: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, ചീക്ക് രോഗം അഥവാ പിങ്ക് രോഗം ഏത് വിളയെയാണ് ബാധിക്കുന്നത്? ഉത്തരം, റബ്ബറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ചീക്ക് രോഗം അല്ലെങ്കിൽ പിങ്ക് രോഗം. റബ്ബറിന്റെ തടിയുടെ പട്ടയെയാണ് ഈ രോഗം ബാധിക്കുന്നത്.
3: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം എം നിസാമുദ്ദീൻ.
1: കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
4: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാരം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 28,670 രൂപ, കാസർഗോഡ് 32,000 രൂപ, കാഞ്ഞങ്ങാട് 29,000 രൂപ, തളിപ്പറമ്പ് 28,600 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 17,000 രൂപ, തലശ്ശേരി, തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ 14,500 രൂപ, കാസർഗോഡ് 15,000 രൂപ, കാഞ്ഞങ്ങാട് 14,000 രൂപ. തേങ്ങാപ്പിണ്ണക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ, നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 5,900 രൂപ, തളിപ്പറമ്പ്, തലശ്ശേരി എന്നിവിടങ്ങളിൽ 5,500 രൂപ, കാസർഗോഡ് 5,200 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ 67,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 25,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 37,500 രൂപ, കാഞ്ഞങ്ങാട് 45,000 രൂപ, കാസർഗോഡ് 52,000 രൂപ, തലശ്ശേരി 37,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ, തലശ്ശേരി എന്നിവിടങ്ങളിൽ 6,200 രൂപ, തളിപ്പറമ്പ് 5,400 രൂപ, കാഞ്ഞങ്ങാട് 5,000 രൂപ, കാസർഗോഡ് 6,000 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ, കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 560 രൂപ, തളിപ്പറമ്പ് 600 രൂപ, തലശ്ശേരി 575 രൂപ. അടയ്ക്ക പഴുത്തത് 1,000-ന് തലശ്ശേരി 3,600 രൂപ, കാസർഗോഡ് 4,000 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് നിങ്ങൾ കേട്ടത്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
3: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
2: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
3: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
2: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
4: 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം.
6: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
7: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകീ ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭീ കിസീ കേ സഹാരേ കീ സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൌരവ കേ സാത്ത് ബിതാ സകോ.
6: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ ഉദ്ഘാടനം ചെയ്തു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയോടുള്ള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ച നടത്തും. ശ്രീലങ്കയുമായുള്ള പ്രതിരോധ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിലെത്തി. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ കേരളത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക സമിതികൾ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യത. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാരാ ആർച്ചറി മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ. മുംബൈയിൽ സംഘടിപ്പിച്ച ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. നൂതനാശയങ്ങൾക്കും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിനും മുൻഗണന നൽകിക്കൊണ്ട് ഇന്ത്യ തങ്ങളുടെ ഫിൻടെക് പ്രയാണം പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയോടുള്ള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ നിന്നും വിദേശത്തുനിന്നും എത്തിയ എല്ലാ വിശിഷ്ടാതിഥികളെയും പ്രതിനിധികളെയും അദ്ദേഹം അഭിനന്ദിച്ചു. സാമൂഹിക സേവനവും ശുചിത്വവും ദൈനംദിന ശീലമാക്കാൻ പൌരന്മാരും ജനപ്രതിനിധികളും മുന്നോട്ട് വരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നവ്സാരിയിൽ ബിജെപിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ശേഷം പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വികസന പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ സമൂഹത്തിലെ അവസാന വ്യക്തിയിലേക്കും എത്തുമ്പോഴാണ് യഥാർത്ഥ വികസനം സാധ്യമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ മാസം 22 ഗുജറാത്തിലെ ഏക്താനഗറിൽ സമ്മാനിക്കും. ആർട്ടിക്കിൾ 370 ആണ് മികച്ച ചിത്രം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തിക് ആര്യനും സ്വീകരിക്കും. യാമി ഗൌതമാണ് മികച്ച നടി. ആഗോള ഉൽപാദന കേന്ദ്രം എന്ന തലത്തിലേക്ക് ഇന്ത്യ ഉയർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയിലധികം വികസന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
1: ഇസ് വർഷ് ലാൽ കിലെ സേ മൈനെ വികസിത് ഭാരത് കേ ലിയേ സങ്കൽപ് കി സപ്ത ധാര കാ ആഹ്വാൻ കിയാ. ഇസ് സപ്ത ധാര മേ ഏക ധാര ഗതിശക്തി കി ഭി ഹൈ. ആജ് 2800 കിലോമീറ്റർ സേ അധിക കാ ഡെഡിക്കേറ്റഡ് ഫ്രേറ്റ് കോറിഡോർ പ്രോജക്ട് പൂരാ ഹോ ഗയാ.
0: രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ ഐടിഐ ക്ലസ്റ്ററുകൾക്കായി 735 കോടിയിലധികം രൂപയുടെ തന്ത്രപ്രധാന നിക്ഷേപ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. പിഎം സേതു പദ്ധതിയുടെ 5th നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ച നടത്തും. റഷ്യൻ പ്രതിനിധി ദിമിത്രി പെസ്കോവാണ് ഇക്കാര്യം അറിയിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ആഗോള രാഷ്ട്രമായാണ് ഇന്ത്യയെ റഷ്യ കണക്കാക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലാണ് ബ്രിക്സ് ഉച്ചകോടി നടക്കുക. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ്

0: സിംഗ് ശ്രീലങ്കയിലെത്തി. കൊളംബോയിലെ ഭണ്ഡാർ നായികെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ ശ്രീലങ്കൻ ഉപപ്രതിരോധ മന്ത്രി അരുണ ജയശേഖരെയും ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സന്തോഷ് ഝായും ചേർന്ന് സ്വീകരിച്ചു. സന്ദർശനവേളയിൽ ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായും ഇന്ത്യൻ സമൂഹവുമായും രാജ്നാഥ് സിംഗ് ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശത്തിൽ കോൺഗ്രസ് എംപി രാഹുൽ ഗാന്ധിക്കെതിരായ മാനനഷ്ടക്കേസ് റദ്ദാക്കാനാകില്ലെന്ന് മുംബൈ ഹൈക്കോടതി. വിചാരണ കോടതി പുറപ്പെടുവിച്ച സമൻസ് ചോദ്യം ചെയ്ത് രാഹുൽ നൽകിയ ഹർജി ജസ്റ്റിസ് എൻ ആർ ബോർക്കറുടെ സിംഗിൾ ബെഞ്ച് തള്ളി. എന്നാൽ സുപ്രീംകോടതിയെ സമീപിക്കുന്നതിനായി മജിസ്ട്രേറ്റ് കോടതി നടപടികൾ നിർത്തിവച്ച മുൻ ഉത്തരവ് ആറാഴ്ചത്തേക്ക് കൂടി ഹൈക്കോടതി നീട്ടി നൽകിയിട്ടുണ്ട്. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് 2018 നടത്തിയ പരാമർശങ്ങളുടെ പേരിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക സമിതികൾ നിലവിൽ വരുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. ഓരോ ജില്ലയിലെയും ദേശീയപാത നിർമ്മാണവും സുരക്ഷയും സമിതി വിലയിരുത്തും. റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റോഡ് അപകടങ്ങളിലൂടെയുള്ള ജീവഹാനി ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ, മകളുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിജിപിക്ക് റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അഴിമതി തടയൽ നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് നിർദ്ദേശം. ഓരോരുത്തർക്കും കുറ്റകൃത്യത്തിലുള്ള പങ്ക് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേസെടുക്കുന്നത് സംബന്ധിച്ച് ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ച് റിപ്പോർട്ട് നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം ഇഡി നിർദ്ദേശത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സംസ്ഥാന സർക്കാർ ഉടൻ കേസെടുക്കണമെന്ന് ബിജെപി നേതൃത്വം ആവശ്യപ്പെട്ടു. എന്നാൽ വിഷയം നിയമപരമായി നേരിടുമെന്ന് സിപിഐഎം നേതൃത്വം അറിയിച്ചു. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമസംഘം ഇൻവെസ്റ്റ് യു പി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിജയ് കിരൺ ആനന്ദുമായി ലക്നൌവിൽ കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിക്കോട്.
2: ഏകദേശം 25 കോടി ജനസംഖ്യയും യുവജന തൊഴിൽ ശേഷിയുമുള്ള ഉത്തർപ്രദേശ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ സുപ്രധാന മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചതെന്ന് ഇൻവെസ്റ്റ് യു പി സിഇഒ വിജയ് കിരൺ ആനന്ദ് പറഞ്ഞു. കേരളം ഉത്തർപ്രദേശ് സഹകരണത്തിൽ വിനോദസഞ്ചാരം മികച്ച മേഖലയായി വിലയിരുത്തപ്പെട്ടു. കേരളത്തിന്റെ വിനോദസഞ്ചാര മാതൃകകളെ ഉത്തർപ്രദേശ് പഠിച്ചു വരികയാണെന്നും കേരളത്തിലെ ടൂർ ഓപ്പറേറ്റർമാരുമായും ഹോസ്പിറ്റാലിറ്റി മേഖലയുമായും കൂടുതൽ സഹകരണം സ്വാഗതം ചെയ്യുന്നതായും സിഇഒ വ്യക്തമാക്കി.
0: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട്. മറ്റന്നാൾ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യത്തെ ഉന്നത മിലിറ്ററി കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് നടന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഈ മാസം 6-ാം തീയതി അരുണാചൽ പ്രദേശിലെ വാച്ചയിലും ഇന്നലെ ചൈനീസ് അതിർത്തിയിലെ ധാമയിലുമാണ് ഫ്ളാഗ് മീറ്റിംഗ് നടന്നത്. റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും ഇന്ത്യ ഇരുകക്ഷികളെയും അറിയിച്ചതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു.
3: So far we have sent 95 tons of relief material on board 7 aircraft and some more material. Forensic team and our tunnel rescue team are operating on ground. They are giving a helping hand in the rescue and relief efforts. 275 Indian nationals are missing in this disaster.
0: അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാരാ ആർച്ചറി മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം. പാരാ റിക്കർ പുരുഷ ഡബിൾസിൽ സ്ലോവാക്കിയെ 6-2 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി ഹർവിന്ദർ സിംഗും വിജയ് സുന്ദിയും കിരീടം സ്വന്തമാക്കി. പാരാ വനിതാ റിക്കർവ് ഡബിൾസിൽ പൂജ ജാത്യനും ഭാവന ചൌധരിക്കും വെള്ളി മെഡൽ ലഭിച്ചു. കോമ്പൌണ്ട് വിഭാഗത്തിൽ ഇന്ത്യയുടെ തോമർ കുമാറും ശ്യാം സുന്ദർ സ്വാമിയും പുരുഷ ഡബിൾസ് കിരീടം നേടി. ഓരോ സമൂഹത്തിന്റെയും സാമൂഹിക പദവിയുടെയും വ്യക്തമായ ചിത്രം ലഭിക്കാൻ കൃത്യമായ ജാതി സെൻസസ് അത്യാവശ്യമാണെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് തമിഴ്നാട് നിയമസഭ. ജാതി അടിസ്ഥാനമാക്കിയുള്ള സെൻസസിൽ എസ് സി എസ് ടി ഒ ബി സി എന്നിങ്ങനെ പൊതുവായ

0: തരംതിരിക്കൽ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും കൂടുതൽ സൂക്ഷ്മമായി തരംതിരിച്ചിട്ടില്ലെന്നും തമിഴ്നാട് വ്യക്തമാക്കി. ബീഹാറിൽ പ്രളയക്കെടുതി രൂക്ഷം. ഗംഗ, ഗണ്ഡക്, കോസി സോൺ നദികളിലെ ജലനിരപ്പ് താഴ്ന്നത് ചില പ്രദേശങ്ങളിൽ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും മുംഖേർ, ബാഗേൽപൂർ എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഇപ്പോഴും ഉയരുകയാണ്. 13 ജില്ലകളിലായി 27 ലക്ഷത്തിലധികം ആളുകളാണ് പ്രളയക്കെടുതി നേരിടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ ഉദ്ഘാടനം ചെയ്തു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയോടുള്ള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ച നടത്തും. ശ്രീലങ്കയുമായുള്ള പ്രതിരോധ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിലെത്തി. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ കേരളത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക സമിതികൾ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യത. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാര ആർച്ചറി മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണമുൾപ്പെടെ 5 മെഡലുകൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ. സയൻസ് കഫേ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകമെമ്പാടുമുള്ള സജീവ ഗവേഷകരെയും ശാസ്ത്രജ്ഞരെയും അവരുടെ ഗവേഷണ മികവിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന ഒരു ആഗോള റാങ്കിംഗ് സംവിധാനമാണ് സൈറാങ്ക് ഗ്ലോബൽ എന്നത്. കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ ശാസ്ത്രജ്ഞരും അധ്യാപകരും സൈറാങ്ക് ഗ്ലോബൽ രജിസ്ട്രിയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച 5% ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പ്രമുഖരായ 1 കോടി ഗവേഷകരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 5% ഗവേഷകരുടെ പട്ടികയിൽ ഉൾപ്പെട്ട കണ്ണൂർ സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലറും സർവകലാശാല IQAC മുൻ ഡയറക്ടറും പാലയാട് ഡോക്ടർ ജാനകിയമ്മാൾ ക്യാമ്പസ് പ്രൊഫസറുമായ ഡോക്ടർ എ സാബുവുമായുള്ള അഭിമുഖമാണ് ഇന്ന് സയൻസ് കഫേയിൽ.
2: ഇന്ന് നമുക്ക് സ്റ്റുഡിയോയിൽ വളരെ പ്രത്യേകതകളുള്ള ഒരു അതിഥിയാണ് ലഭിച്ചിട്ടുള്ളത്. ലോകത്തില് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവരിൽ വളരെ ആക്റ്റീവായിട്ടുള്ള 1 crore 5% ഉൾപ്പെട്ടിട്ടുള്ള, എനിക്ക് തോന്നുന്നു സാബ് സാർ 5%ലും അതോടൊപ്പം തന്നെ 2%ലൊക്കെ ഉൾപ്പെട്ട കണ്ണൂർ സർവകലാശാലയിലെ ആളാണ് ഇല്ലേ?
3: അതെ.
2: അപ്പൊ ഈ ഗവേഷണത്തിലെ ഇത്തരത്തിലുള്ള ഒരു ആക്റ്റീവ്നെസ്, അതായത് നിലവിൽ ഗവേഷണം പൂർത്തിയാക്കി കഴിഞ്ഞവർ അതിനെ നിലനിർത്തി കൊണ്ടുപോവുകയും അത് സമൂഹത്തിലേക്ക് വേണ്ടി എത്രത്തോളം അതിനെ ഉപകാരപ്പെടുത്തുന്നു എന്നൊക്കെ നോക്കിക്കൊണ്ടാണല്ലോ ഈ പെർസെന്റേജിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ആ ഒരു ആക്ടിവിറ്റി എങ്ങനെയാണ് അത് പറഞ്ഞു തുടങ്ങാം.
3: ഞാൻ 2000ലാണ് PhD എടുക്കുന്നത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ബയോടെക്നോളജി വിഭാഗത്തിൽ നിന്നാണ് PhD എടുക്കുന്നത്. അതിനുശേഷം ഞാൻ കേന്ദ്ര സർക്കാരിന്റെ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ അന്നത്തെ റീജിയണൽ റിസർച്ച് ലബോറട്ടറിയിലെ ഫെലോ സയന്റിസ്റ്റായിട്ട് 6 വർഷത്തോളം ജോലി ചെയ്തു. ഒരു ഗവേഷക വിദ്യാർത്ഥിയിൽ നിന്ന് ഗവേഷകനിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, ഒരു മാറ്റം ആ സയന്റിസ്റ്റ് ഫെലോ എന്നുള്ള ജോലി ചെയ്യുന്ന കാലത്താണ് എന്നിൽ കാര്യമായി ഉണ്ടായത്. ഗവേഷണ പ്രവർത്തനങ്ങൾ, നമ്മൾ ഒരു പ്രോബ്ലം, ഒരു പ്രശ്നം ഗവേഷണ മേഖലയിലെ, ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ, പ്രത്യേകിച്ച് എൻ്റെത് ജീവശാസ്ത്ര മേഖലയിലെ, ജൈവ സാങ്കേതിക വിദ്യയാണ്, അതിലെ ഒരു സമൂഹത്തെ ബാധിക്കുന്ന, പ്രത്യേകിച്ച് രോഗചികിത്സാ രംഗത്താണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഗവേഷണങ്ങളുടെ ശ്രദ്ധ പോകുന്നത്, ഒരു പ്രശ്നം ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നമ്മുടേതായ ശാസ്ത്രീയ രീതികളിലൂടെ അവലംബിക്കുക എന്നുള്ളതാണ് ഒരു ഗവേഷകനെ സംബന്ധിച്ചിടത്തോളം മുമ്പോട്ട് പോകേണ്ട ഒരു രീതി. അതിനൊരു രീതി ശാസ്ത്രമുണ്ട്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ പരിശീലനം, കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സ്ഥാപനത്തിലെ കുറച്ചുകൂടി മെച്ചപ്പെട്ട പരിശീലനമൊക്കെ തന്നെ ഇത്തരം സാമൂഹികമായ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. 2001 തുടങ്ങിയ ആ ഗവേഷണ പ്രവർത്തനങ്ങൾ, ഡോക്ടറേറ്റിന് ശേഷമുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ ഇന്ന് ലോകമെമ്പാടും ട്രാൻസ്ലേഷണൽ റിസർച്ച് എന്ന പേരിൽ, അതായത് നമ്മൾ നടത്തുന്ന

0: ഗവേഷണ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ഉതകുന്ന രീതിയിലേക്ക് മാറ്റി പരിവപ്പെടുത്തി ടെക്നോളജി ട്രാൻസ്ഫർ സാങ്കേതിക വിദ്യ നാടിന് ഉതകുന്ന രീതിയിൽ കൈമാറ്റം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ലോകമെമ്പാടും മാറിയിട്ടുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ നമ്മുടെ യുവതലമുറ ഏറ്റെടുത്ത് ലോകമെമ്പാടും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടറേറ്റിന് ശേഷമുള്ള എന്റെ ഗവേഷണ പ്രവർത്തനങ്ങൾ 6 വർഷം തുടർന്ന സ്ഥലത്ത് നിന്ന് 2006 ഞാൻ കണ്ണൂർ സർവകലാശാലയിലേക്ക് വരുന്നത്. അവിടെ അധ്യാപകനായി ചേരുമ്പോൾ എനിക്കൊരു വലിയ അനുഭവ പരിജ്ഞാനം ഈ കേന്ദ്ര ഗവേഷണശാലയിൽ നിന്ന് കിട്ടിയിരുന്നു. അവിടെ പ്രവർത്തിക്കുമ്പോൾ തന്നെ ബുഡാപെസ്റ്റിലെ സാങ്കേതിക സർവകലാശാല, അമേരിക്കയിലെ ജോർജിയ സർവകലാശാല, ഫ്രാൻസിലെ മെഡിറ്ററേനിയൻ സർവകലാശാല ഉൾപ്പെടെയുള്ള നമ്മളെക്കാൾ കുറച്ചുകൂടി സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിലെ വിദഗ്ധരിൽ നിന്നും പരിശീലനം നേടാനുള്ള അവസരവും എനിക്കുണ്ടായി. ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയ അനുഭവ സമ്പത്തുമായിട്ടാണ് ഞാൻ കണ്ണൂർ സർവകലാശാലയിൽ അധ്യാപകനായി 2006 ചേർന്നത്. ഇപ്പോൾ 21-ാമത്തെ വർഷമാണ് ഞാൻ ഇവിടെ അധ്യാപകനായി ഗവേഷകനായി ജോലിയിൽ തുടരുന്നത്. ഈ കാലം ഇത്രയും എന്റെ ഗവേഷണത്തിന് ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് എടുത്ത് പറയാനുള്ള ഒരു കാര്യം. നമ്മുടെ യുവതലമുറയോടും പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങളുടെ ഗവേഷണത്തിന് ഒരു ഫോക്കസ് ഉണ്ടാകണം.
1: തീർച്ചയായിട്ടും.
0: ഒരു പ്രത്യേക മേഖല നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ മേഖലയിൽ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വിജ്ഞാനം ആർജിച്ചുകൊണ്ട് നിങ്ങൾ വിജ്ഞാന ഉൽപാദനത്തിലേക്ക് കടക്കണം, നോളജ് പ്രൊഡക്ഷനിലേക്ക് കടക്കണം. അതൊരു പ്രോസസ് വികസിപ്പിച്ചുകൊണ്ടാകാം, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടാകാം, ഒരു സാങ്കേതിക വിദ്യയുടെ പൂർണ്ണമായ വികാസത്തിലൂടെയാകാം. നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അതിലേക്ക് മുന്നേറണം. നിങ്ങളുടെ കീഴിൽ ഗവേഷക വിദ്യാർത്ഥികൾ ഡോക്ടറേറ്റ് എടുക്കുന്നുണ്ടാകാം, നിങ്ങൾ ഗവേഷണ പ്രബന്ധങ്ങൾ അന്താരാഷ്ട്ര ജേണലുകളിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ടാകാം. അതിനതിൻ്റെതായ ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷേ ഒരു ഗവേഷണവും ഒരു ഗവേഷണ പ്രബന്ധത്തിലോ ഒരു PhD തീസിസിലോ ഒതുങ്ങരുത് എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകിച്ച് ഈ മേഖലയിൽ നിലവിലുള്ള ഗവേഷക വിദ്യാർത്ഥികളോടും ഗവേഷകരോടും പറയാനുള്ളത്.
1: ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആയി കൊണ്ടുപോകണം,
0: ഒരു തുടർ പ്രക്രിയ.
1: തീർച്ചയായിട്ടും.
0: നമ്മുടെ ഗവേഷണ സംഘത്തിലെ നമ്മുടെ ഗവേഷക വിദ്യാർത്ഥികൾ മാറും, നമ്മുടെ പോസ്റ്റ് ഡോക്ടറൽ ഗവേഷകർ അത് പൂർത്തിയാക്കി തിരികെ പോകും. പക്ഷെ നമ്മുടെ ഒരു ഫോക്കസ് എപ്പോഴും ഈ ഒരു രീതിയിൽ ഉണ്ടാകണം, ഒരു ഫോക്കസ് ഉണ്ടാകണം. ആ ഫോക്കസിൽ നിന്നും നമ്മൾ വികസിപ്പിച്ചെടുത്ത അറിവ്, നമ്മൾ ഉൽപ്പാദിപ്പിച്ച അറിവ് ട്രാൻസ്ലേറ്റ് ചെയ്യണം സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള. അത്തരമൊരു രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചതിനൊക്കെ തന്നെ ഒരു മൂല്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ എൽസെവിയറിന്റെയും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെയും ലോകത്തെ 2% ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ ഞാനുണ്ടെന്നിവിടെ സൂചിപ്പിച്ചു. അതുപോലെ സൈ റാങ്കിങ്ങിലെ 5% ഞാനുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിച്ചു. ഈ 2 റാങ്കിംഗ് സംവിധാനങ്ങളും ഗവേഷകരുടെ ഗവേഷണ പ്രബന്ധങ്ങളുടെ ഇമ്പാക്ട്, അത് മറ്റ് ഗവേഷകർ, മറ്റു രാജ്യങ്ങളിലെ ഗവേഷകർ, നമ്മുടെ രാജ്യത്തിലെ മറ്റ് ഗവേഷകർ എന്തുമാത്രം നമ്മുടെ ഗവേഷണ പ്രബന്ധത്തെ അവലംബിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അവർ റാങ്കിംഗ് നിർണയിച്ചിട്ടുള്ളത്. എനിക്ക് അതിയായ സന്തോഷമുണ്ട്, കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് 6 ഡസനോളം പ്രൊഫസർമാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 30 വർഷത്തിലേക്ക് കടക്കുന്ന കണ്ണൂർ സർവകലാശാല അതിന്റെ ഈ മുമ്പോട്ടുള്ള പോക്കില് ഓരോ വർഷവും ഗുണനിലവാരം ഉയർത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അതിന്റെ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് സർവകലാശാലയിൽ നിന്ന് ഇത്രയധികം പ്രൊഫസർമാർ ഈ റാങ്കിങ്ങിൽ, അവർ ചെയ്യുന്ന ഗവേഷണത്തിന് ആഗോളാടിസ്ഥാനത്തിലുള്ള ഒരു അംഗീകാരമായി ഈ റാങ്കിങ്ങിൽ ഇത്രയും പ്രൊഫസർമാർ ഉൾപ്പെട്ടിട്ടുള്ളത്. അത് സർവകലാശാലയ്ക്കും നമ്മുടെ സമൂഹത്തിനും ഒരു വലിയ അംഗീകാരമാണ്.
1: തീർച്ചയായിട്ടും. ഒരുപക്ഷെ ആ ഒരു പ്രവർത്തനം അവർ അതിന്റെ ആ ഒരു അംഗീകാരത്തോടുകൂടി അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം.
0: തീർച്ചയായിട്ടും. അവരുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ വർദ്ധിത വീര്യത്തോടെ മുമ്പോട്ട് പോകേണ്ടതുണ്ട്, കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. സർവകലാശാലയും അക്കാദമിക സമൂഹവും ഇത്തരം ഗവേഷകർക്ക് കൂടുതൽ പിന്തുണ നൽകി അവരിൽ നിന്ന് കൂടുതൽ സാങ്കേതിക വിദ്യകളും അറിവും ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ശ്രമവും നടത്തേണ്ടതുണ്ട്. അതും ആവശ്യമാണ്. ഇത്തരക്കാർക്ക് കൂടുതൽ പിന്തുണ നൽകേണ്ടതുണ്ട്.
1: ഇപ്പോൾ സാർ തന്നെ പറഞ്ഞു, സമീപകാലത്തായിട്ട് യൂണിവേഴ്സിറ്റികൾ ഇത്തരത്തിലുള്ള റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വലിയ രീതിയിലുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കണ്ണൂർ സർവകലാശാല അതിനുവേണ്ടി വലിയ പ്രാധാന്യം എത്രത്തോളമാണ്?
0: കണ്ണൂർ സർവകലാശാല അതിന്റെ കഴിഞ്ഞ ഒരു ഡെക്കേഡില്, കഴിഞ്ഞ 10 വർഷത്തെ നമ്മൾ അതിന്റെ ഉയർച്ച മാത്രം പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് ഗവേഷണ വികസന മേഖലയിലെ ഉയർച്ച പരിശോധിച്ചാൽ, ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാം അറിയാം, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിലിന്റെ B റാങ്കിംഗ് ആയിരുന്നു സർവകലാശാലയ്ക്ക് ഉണ്ടായിരുന്നത്.

0: അത് രണ്ട് പടി മുമ്പോട്ട് പോയിട്ട് നമ്മളിപ്പോ B++ റാങ്കിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നും ഉയർന്ന് നമ്മൾ എ ഗ്രേഡിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് സർവകലാശാല ഇപ്പോൾ. അത് ഘട്ടം ഘട്ടമായി സർവകലാശാല കൈവരിക്കേണ്ട ഗുണമേന്മയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആ അടയാളപ്പെടുത്തലിന് സർവകലാശാല മുന്തിയ പരിഗണന നൽകുന്നുണ്ട്. സർവകലാശാലയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പഠന വകുപ്പുകളിൽ മാത്രമല്ല, സാമൂഹിക ശാസ്ത്ര മാനവിക വിഷയങ്ങളിൽ ഭാഷാശാസ്ത്ര വിഭാഗങ്ങളിലൊക്കെ തന്നെ മികച്ച സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. സർവകലാശാല പുതുതായി പോസ്റ്റ് ഡോക്ടറൽ ഗവേഷണത്തിന് ഫെലോഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടറൽ തലത്തിലുള്ള ഗവേഷണത്തിനായിട്ടുള്ള സ്കോളർഷിപ്പ് തുക കാര്യമായ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
1: സർ, അത് പറയുമ്പോഴാണ് ഈ പോസ്റ്റ് ഡോക്ടറിന്റെ കാര്യത്തിൽ പലപ്പോഴും നമ്മുടെ ഈ PhD കഴിഞ്ഞ പല കുട്ടികളും വിദേശങ്ങളിലേക്കാണ് ഈ പോസ്റ്റ് ഡോക്ടറിനായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു പ്രവണതയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ?
0: ആ പ്രവണതയ്ക്ക് ദേശീയ തലത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്. ബ്രെയിൻ ഡ്രെയിൻ എന്നതിൽ നിന്ന് മാറി ബ്രെയിൻ ഗെയിൻ എന്ന നിലയിൽ കുറച്ചു കാലത്തേക്ക് നമ്മുടെ ഗവേഷകർ ഡോക്ടറേറ്റ് എടുത്തിട്ട് വിദേശത്ത് പോയി കുറച്ചും കൂടി മെച്ചപ്പെട്ട പരിശീലനം നേടുന്നു. ഒരു നല്ല ശതമാനം പേർ ഇപ്പൊ തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിനുള്ള പദ്ധതികൾ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പും യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനും ഒക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാമലിംഗസ്വാമി റീ എൻട്രി ഫെലോഷിപ്പ് പോലെയുള്ള വിദേശത്തുള്ള ആൾക്കാർക്ക് നാട്ടിലേക്ക് വരാനുള്ള ഉയർന്ന സ്കോളർഷിപ്പും അതുപോലെ അവരെ ഒരു നിശ്ചിത കാലത്തെ സേവനത്തിന് ശേഷം സ്ഥാപനത്തിലേക്ക് സ്ഥിരപ്പെടുത്തുന്നതിന് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ടുള്ള റീ എൻട്രി ഫെലോഷിപ്പുകൾ ധാരാളമുണ്ട്.
1: ഫെലോഷിപ്പ് തുകയും കൂട്ടിയിട്ടുണ്ട്.
0: അവരുടെ പ്രവർത്തനം മികച്ചതാണെങ്കിൽ തിരിച്ചു വരവിന് ശേഷം അവരെ ആ സ്ഥാപനത്തിലെ സ്ഥിരം ജീവനക്കാരനായി ശാസ്ത്രജ്ഞനായി അംഗീകരിക്കുന്ന സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് ഈ ഡോക്ടറേറ്റിന് ശേഷം വിദേശത്തേക്ക് പോകുന്ന ആൾക്കാരിൽ നിന്ന് മിടുക്കരായവർ തിരിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ അതിനുള്ള അവസരങ്ങളും ഒരുക്കിയിട്ടുണ്ട്.
1: ഓക്കെ. ഗവേഷണത്തിൽ തൽപരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം 4-year പ്രോഗ്രാമൊക്കെയാണ് ഇപ്പൊ യൂണിവേഴ്സിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ PhDയിലേക്ക് പോകണമെന്നുള്ള ഒരു ആഗ്രഹം ജനിക്കുന്നത് എപ്പോഴാണ്?
0: എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ എന്റെ MSc പഠനം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ തന്നെയായിരുന്നു. എന്റെ MSc പഠനകാലത്ത് തന്നെ കൊച്ചി സർവകലാശാല അന്നത്തെ ഞാൻ 1991-93 വർഷത്തിലാണ് MSc കൊച്ചി സർവകലാശാലയിൽ പഠിച്ചത്. ആ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങളുടെ MSc പഠനത്തോടൊപ്പം ഒരു റിസർച്ച് പ്രോജക്ട് ഉണ്ടായിരുന്നു. ആ പ്രോജക്ട് ഞങ്ങളുടെ പഠന വകുപ്പിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. സ്വാഭാവികമായിട്ടും പഠന വകുപ്പിലെ അധ്യാപകരും മറ്റധ്യാപകരും ഗവേഷകരും പോസ്റ്റ് ഡോക്ടറൽ ഗവേഷകരുമായിട്ടൊക്കെ നിരന്തരം ഞങ്ങൾ സംവദിക്കുമായിരുന്നു. അവരുടെ നേരിട്ടുള്ള പരിശീലനത്തിലാണ് ഞങ്ങൾ ഈ ഗവേഷണ പരിശീലനം ബിരുദാനന്തര ബിരുദതലത്തിൽ തന്നെ തുടങ്ങുന്നത്. അപ്പോൾ ഒരു മികച്ച അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ആ മികച്ച അന്തരീക്ഷത്തിൽ ഞങ്ങളുടെ ഈ പറയുന്ന മുതിർന്ന ഗവേഷകരുടെ സാമീപ്യം, അവരുമായിട്ടുള്ള സംവാദങ്ങൾ ഗവേഷണത്തിന്റെ ഒരു മാസ്മരിക ലോകത്തേക്ക് ഞങ്ങളെ ആകർഷിച്ചിട്ടുണ്ട്. നിലവിൽ നമ്മുടെ സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ അത്തരം ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. ഒരു ഗവേഷക വിദ്യാർത്ഥിയായി ഗവേഷണ മേഖലയിലേക്ക് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ ഒന്ന് സുസജ്ജമായ ലബോറട്ടറി സംവിധാനങ്ങൾ വേണം. ഒരു ഗവേഷക വിദ്യാർത്ഥി ഒരു മുതിർന്ന വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിന് ഒരു സ്കോളർഷിപ്പ് നൽകേണ്ടതുണ്ട്. നല്ലൊരു ഒരു റിസർച്ച് ഗൈഡ് ഉണ്ടാക്കണം. വിദേശത്തുൾപ്പെടെയുള്ള കോൺഫറൻസുകളിൽ ഗവേഷണ മേഖലയിൽ വിദ്യാർത്ഥി നേടിയ നേട്ടങ്ങൾ പോയി പ്രസന്റ് ചെയ്യുന്നതിനുള്ള യാത്രയ്ക്കുള്ള അനുമതി, യാത്രയ്ക്കുള്ള സാമ്പത്തിക പിന്തുണ ഒക്കെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. നിലവിൽ നമ്മുടെ പല സ്ഥാപനങ്ങളും ഇതൊക്കെ ചെയ്യുമ്പോഴും കൂടുതൽ വിദ്യാർത്ഥികളെ ഗവേഷണ മേഖലയിലേക്ക് ആകർഷിക്കുന്നതിന് നമ്മൾ കൂടുതൽ അവസരങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് ഗവേഷണത്തിന് PhD അഡ്മിഷന് പ്രവേശനം നൽകിയാൽ മാത്രം പോരാ, സമയബന്ധിതമായി സ്കോളർഷിപ്പ് നൽകണം, സമയബന്ധിതമായി ഗവേഷണം നടത്തുന്നതിനുള്ള ലബോറട്ടറി സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം, ഗവേഷണ മേഖലയിലെ അവന്റെ കണ്ടുപിടുത്തങ്ങളെ ഏറ്റവും പെട്ടെന്ന് അത് പ്രസിദ്ധീകരിക്കുന്നതിന് കോൺഫറൻസുകൾ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം ചെയ്യണം. ഇനി ചില ജേണലുകളിൽ പ്രസിദ്ധീകരിക്കുന്നതിന് ചിലപ്പോൾ ഫീസും മറ്റും ഉണ്ടാകും, അതിനുള്ള പിന്തുണയും നമ്മൾ നൽകണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ പേരെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ കഴിയുക. ഇതുകൂടാതെ നിലവിൽ ഏറ്റവും ഉയർന്ന ഗവേഷണ സംവിധാനങ്ങൾ, അടിസ്ഥാന പശ്ചാത്തല സൌകര്യങ്ങളുള്ള ധാരാളം സ്ഥാപനങ്ങൾ നമുക്ക് രാജ്യത്തെമ്പാടുമുണ്ട്. അവിടേക്ക് സ്വതസിദ്ധമായി, അതായത് സ്കൂൾ തലത്തിൽ മുതലുള്ള ശാസ്ത്രാഭിരുചിയിലൂടെ വളർന്ന് എഞ്ചിനീയറിംഗ് മേഖലയും മറ്റുമൊക്കെ ഒഴിവാക്കി ശാസ്ത്ര പഠനത്തിലേക്ക് വന്നിട്ട് ശാസ്ത്ര ഗവേഷണത്തിനായിട്ട് തീരുമാനിച്ചുറപ്പിച്ചിറങ്ങുന്ന ഒരു തലമുറയുമുണ്ട്. അവർ അവരുടെ വഴി അവർ വെട്ടിത്തെളിച്ച് തന്നെ മുമ്പോട്ട് പോകും. നമ്മൾ മികച്ച സൌകര്യങ്ങൾ ഒഴുക്കി ഇവരെ ആകർഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഏറ്റവും മികച്ച സൌകര്യങ്ങളുള്ള

0: ഒരുപിടി സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ലോകോത്തര നിലവാരമുള്ള ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുണ്ട്, IITകളുണ്ട്. അവിടേക്ക് പോകാൻ നമ്മുടെ വിദ്യാർത്ഥികളെ പരിവപ്പെടുത്തലും നമ്മുടെ അധ്യാപകരുടെ ഒരു ചുമതലയാണ്. അവരുടെ ബിരുദാനന്തര ബിരുദ തലത്തിലെ പഠനകാലത്ത് ഗവേഷണത്തെക്കുറിച്ചിട്ടുള്ള ഒരു ആമുഖം അവർക്ക് നൽകുക, ഗവേഷണത്തിനുള്ള നല്ല പരിശീലനം എനിക്കൊക്കെ കൊച്ചി സർവകലാശാലയിൽ നിന്ന് കിട്ടിയതുപോലെ അവർക്ക് നൽകുക, അവരുടെ മാസ്റ്റേഴ്സ് തലത്തിലെ ഗവേഷണ പ്രവർത്തനത്തിൽ കിട്ടുന്ന റിസൾട്ട് തന്നെ പ്രസിദ്ധീകരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, കോൺഫറൻസുകളിൽ പങ്കെടുത്ത് മുതിർന്ന ശാസ്ത്രജ്ഞരുമായി സംവദിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുക, ഇതൊക്കെ നമ്മളും ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ രാജ്യത്തെയും ലോകത്തെയും മികച്ച ഗവേഷണ സ്ഥാപനങ്ങളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഒരു വലിയ രീതിയിലുള്ള ഒരു മെന്റർഷിപ്പ് ഇവിടെ ആവശ്യമാണ്.
1: ഒരു വർഷം എനിക്ക് തോന്നുന്നു പലപ്പോഴും 6 വർഷത്തോടൊക്കെ എടുത്തിട്ടാണ് പലരും ഈ PhD ഒക്കെ പൂർത്തിയാക്കുന്നത്.
0: നിലവിൽ ശരാശരി 5 വർഷം എന്നുള്ള നിലയിലേക്ക് പോകുന്നുണ്ട്. അപൂർവമായി 3-4 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്നവരുമുണ്ട്. പക്ഷെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ശരാശരി 5 വർഷം എന്നുള്ളതാണ് അതിന് എടുക്കുന്ന സമയം. മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് മിക്ക ഗവേഷണ ഏജൻസികളും നൽകുന്നതും 5 വർഷത്തേക്കുള്ള സ്കോളർഷിപ്പുമാണ്.
1: ഓക്കെ, ഇനി നമുക്ക് സാറിന്റെ ഗവേഷണത്തിലേക്ക് വരാം. ഇപ്പൊ 2000ലാണ് PhD പൂർത്തിയാക്കിയെന്ന് പറഞ്ഞു. ആ സബ്ജക്റ്റുമായിട്ട് എത്രത്തോളം അതിന് പൊരുത്തപ്പെട്ടു, അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത്?
0: കണ്ണൂർ സർവകലാശാലയിൽ ഞാൻ 2006 അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം എന്റെ വിഷയമേഖല എന്ന് പറയുന്നത് മൈക്രോബിയൽ ബയോടെക്നോളജിയാണ്. ആ മേഖലയിലേക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ശ്രമം ഞാൻ തുടങ്ങി. സർവകലാശാല കുറച്ച് സാമ്പത്തിക പിന്തുണയോടെ കുറച്ച് ഉപകരണങ്ങളും മറ്റും ലഭ്യമാക്കി. പുറത്തുനിന്നുള്ള ഗവേഷണ പദ്ധതികൾ, അത് മെറിറ്റ് ബേസ്ഡാണ്, കൊണ്ടുവരുന്നതിനുള്ള ശ്രമം ഞാൻ തുടങ്ങി. എന്റെ നിരവധി ഗവേഷണ പദ്ധതികൾ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക കൌൺസിൽ, സംസ്ഥാന ബയോടെക്നോളജി കമ്മീഷൻ, കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ്, കേന്ദ്ര ബയോടെക്നോളജി വകുപ്പ് ഉൾപ്പെടെയുള്ളവർ അംഗീകരിച്ചു. 8 റിസർച്ച് പ്രോജക്റ്റ് ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു റിസർച്ച് പ്രോജക്റ്റ് നമുക്ക് കിട്ടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് ലബോറട്ടറിയിൽ മികച്ച സംവിധാനങ്ങൾ ഒരുക്കാം, നമ്മുടെ ഗവേഷക വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെ അതിൽ നിന്ന് നൽകാം, യാത്രകൾക്കുൾപ്പെടെയുള്ള ചെലവുകളൊക്കെ അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഈ ഗവേഷണ പദ്ധതികളിലൂടെ ലബോറട്ടറി സുസജ്ജമായി, എന്റെ ഗവേഷണ സംഘത്തിൽ ധാരാളം വിദ്യാർത്ഥികളുണ്ടായി, അങ്ങനെ എന്റെ ഗവേഷണം അനായാസം മുമ്പോട്ട് പോയി. എന്റെ ഒരു ഗവേഷണ മേഖല ഈ മൈക്രോബിയൽ ബയോടെക്നോളജിയിൽ തന്നെ തെറാപ്യൂട്ടിക് എൻസൈംസ് എന്ന് പറയുന്ന രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ജൈവരാസത്വരകങ്ങളുടെ വികസിപ്പിക്കലായിരുന്നു എന്റെ ഒരു പ്രധാന ഗവേഷണം. അത് നമ്മുടെ കേരളത്തിന്റെ തീരത്തുള്ള നമ്മുടെ കോസ്റ്റൽ ഏരിയയിലെ ബാക്ടീരിയ ഫംഗസും ഉൾപ്പെടെയുള്ളവയെ വേർതിരിക്കുക, നമ്മുടെ വളരെ ജൈവസമ്പുഷ്ടമായ പശ്ചിമഘട്ടത്തിലെ പശ്ചിമഘട്ട മലനിരകളിലുള്ള മണ്ണിൽ നിന്നും ഫംഗസുകളെയും ബാക്ടീരിയകളെയും വേർതിരിക്കുക, അവയെ സൂക്ഷ്മമായ പരിശോധന നടത്തി ഇത്തരം ഔഷധ ഗുണമുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകൾ ഫംഗസും ഉണ്ടോ എന്ന് പരിശോധിക്കുക, അവയിൽ ഏതെങ്കിലും അണുജീവികൾ ഇത്തരം ചികിത്സാ സംവിധാനങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്ന എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്നവയുണ്ടെങ്കിൽ അവയെ തുടർ ഗവേഷണങ്ങളിലൂടെ ഏറ്റവും ഉയർന്ന അളവിൽ അതിൽ നിന്ന് എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഗവേഷണം, പിന്നീട് ഏറ്റവും ഒടുവിൽ അത്തരം എൻസൈംസിന്റെ ഗുണഗണങ്ങൾ പഠിക്കൽ, മനുഷ്യ ശരീരത്തിൽ അത് ടോക്സിസിറ്റി ഉണ്ടാക്കുമോ എന്ന് പരിശോധിക്കൽ ഉൾപ്പെടെയുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു 21 ഗവേഷണം തിരിഞ്ഞു നോക്കിയാൽ ഈ അണുജീവികളെ വേർതിരിക്കൽ മുതൽ ഇനി അതിന്റെ ടോക്സിസിറ്റി പഠനം വരെയുള്ള കാര്യങ്ങളിലേക്ക് തുടർച്ചയായി ഫോക്കസ് ചെയ്ത് ഞാൻ മുമ്പോട്ട് പോയിട്ടുണ്ട്.
1: ഇപ്പം പറഞ്ഞ ടോക്സിസിറ്റിയുടെ കാര്യം തന്നെ എടുത്തു നോക്കുമ്പോൾ കുറെ കാലമായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വലിയൊരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ള നമുക്ക് വായിച്ചും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കണ്ടെത്തൽ എത്രത്തോളാണ്, അങ്ങനെയാണ് അതിനൊരു പരിഹാരമായിട്ട് നിർദ്ദേശിക്കാനുള്ളത്?
0: പൊള്യൂഷൻ ആഗോളതലത്തിലൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും കഴിക്കുന്ന ഭക്ഷണത്തിലും ഒക്കെ തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെയുള്ള നിരവധി ടോക്സിക് മെറ്റീരിയൽസ് അടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഈ ലക്ഷണങ്ങൾക്കോ മറ്റോ ചികിത്സ നൽകുന്നതിനപ്പുറം അത് പരിഹരിക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് ഇത്തരം ടോക്സിക് മെറ്റീരിയൽസ് വെള്ളത്തിലും വായുവിലും ഭക്ഷണത്തിലും കലരുന്നത് തടയുക എന്നുള്ളതാണ്. ആഗോളതലത്തിൽ അതിന്റെ ഐക്യരാഷ്ട്രസഭയുടെയും മറ്റും നേതൃത്വത്തിൽ തന്നെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഉൾപ്പെടെയുള്ള ആഭിമുഖ്യത്തിൽ നിരവധി പദ്ധതികൾ അത്തരം മാലിന്യങ്ങൾ നമുക്ക് വളരെ അത്യാവശ്യമായ വായുവിലും ജലത്തിലും ഭക്ഷണത്തിലും കലരുന്നത് തടയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആ ശ്രമങ്ങൾ നടക്കുമ്പോഴും ഈ മൂന്നാം ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം

0: ആ ശ്രമങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ വേഗത വളരെ കുറവാണ്. ഇപ്പം നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒരു പൊതു ടാപ്പിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്ന വാട്ടർ സപ്ലൈയിലെ ടാപ്പിൽ നിന്നുള്ള വെള്ളം ചൂടാക്കി തിളപ്പിക്കാതെ തന്നെ നമുക്ക് കുടിക്കാം. അത്രയും ഗ്യാരണ്ടി ആ വെള്ളത്തിനുണ്ട്, മറ്റൊന്നും സംഭവിക്കില്ല. പക്ഷെ നമ്മൾ ഒരു വികസിത രാജ്യത്തേക്കോ ഒരു അവികസിത രാജ്യത്തിലേക്കോ പോകുമ്പോൾ അവിടുത്തെ പാക്കേജ്ഡ് മിനറൽ വാട്ടറിന് പോലും വിശ്വാസ്യത ഇല്ലാത്തൊരു കാലഘട്ടമാണുള്ളത്. അപ്പോൾ ഒരു ഇനീക്വാലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്, അത് സാമ്പത്തിക അടിത്തറയിൽ പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇപ്പോൾ ജലശുദ്ധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭംഗിയായി, ഗവേഷണ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നു. നാനോ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ജലശുദ്ധീകരണം ഏറ്റവും മികച്ച രീതിയിൽ പോകുന്നുണ്ട്. നാനോ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ജലശുദ്ധീകരണ സംവിധാനങ്ങൾ വില കുറഞ്ഞ രീതിയിൽ വികസിപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ ഈ അവികസിത രാജ്യങ്ങളിലും ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് സാങ്കേതിക വിദ്യയുടെ ഗുണഫലം നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. അപ്പം ലോകത്തിന്റെ തന്നെ ഒരു ലക്ഷ്യം മനുഷ്യന് ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ വായു, ശുദ്ധമായ ജലം ഇത് നൽകുക എന്നുള്ള, അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുക എന്നുള്ളതാണ്. അതിന് നമുക്ക് കഴിയണം. ഇത് വ്യാവസായികവൽക്കരണവും അന്തരീക്ഷ മലിനീകരണവും ഈ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇപ്പൊ ലോകത്തെമ്പാടും ഗ്രീൻ ടെക്നോളജി എന്ന് പറയുന്ന ഏറ്റവും കുറഞ്ഞ പൊള്യൂഷൻ അല്ലെങ്കിൽ സീറോ പൊള്യൂഷനിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഒരു വശത്തൂടെ ലോകം മുമ്പോട്ട് പോകുന്നത്. ഒരു നിശ്ചിത കാലയളവ് ഒന്നോ രണ്ടോ ഡെക്കേഡ് കഴിയുമ്പോഴേക്ക് നമ്മുടെ ലോകത്തെമ്പാടുമുള്ള സ്ഥാപനങ്ങൾ ഈ ഹരിത സാങ്കേതിക വിദ്യയിൽ ഊന്നിയുള്ളതാകും.
1: അതോടുകൂടി
0: സീറോ പൊള്യൂഷനിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മുന്നേറ്റങ്ങളിലൂടെ അത് സാധ്യമാകും നമുക്ക്.
1: ഓക്കെ, സാറിന്റെ കണ്ടുപിടുത്തങ്ങളുടെ എൻസൈംസിന്റെ ചില ഗവേഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ കുറിച്ച്.
0: മനുഷ്യന്റെ ഈ കാലഘട്ടത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കാർഡിയോവാസ്കുലർ ഡിസീസസ് ആണ്. അതിലെപ്പോഴും സാധാരണ മനുഷ്യൻ പോലും പറയുന്ന ഒരു കാര്യമാണ്, ബ്ലോക്ക് വന്നു, സ്ട്രോക്ക് വന്നു, പ്രശ്നമായി, നാഡീ ഞരമ്പുകളില് രക്തം കട്ട പിടിച്ചു, രക്തത്തിന്റെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെട്ടു. അപ്പോൾ സാധാരണ മനുഷ്യന് പോലും ഇപ്പോൾ അതിന്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മലയാളിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്, സ്ട്രോക്ക് വന്നാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഏറ്റവും അടുത്ത ആശുപത്രിയിൽ എത്തിച്ച് ഒരു ഔഷധം നൽകണം. ആ ഔഷധം എന്ന് പറയുന്നത് ഈ രക്തം കട്ട പിടിക്കുന്നതിനെ അലിയിച്ച് കളയുന്ന ഒരു ഔഷധമാണ്. ആ നിശ്ചിത സമയത്തിനുള്ളിൽ അത് ഇഞ്ചെക്ട് ചെയ്ത് കഴിയുമ്പോൾ കൂടി പേഷ്യന്റ് രോഗി അപകട നില തരണം ചെയ്യുന്ന സാഹചര്യം. ആ ഔഷധം ഇന്ന് വിപണിയിലുണ്ട്. വിപണിയിൽ ആ ഔഷധത്തിന്റെ ഉയർന്ന വിലയാണ്, ആ ഔഷധത്തിന് പാർശ്വഫലങ്ങളുണ്ട്. ആ ഔഷധം വളരെ കൃത്യമായ തോതിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ വെച്ചൊക്കെയാണ് നൽകുന്നത്. കാരണം പാർശ്വഫലങ്ങൾ കൊണ്ട് ന്യൂറോ ഇൻഫ്ലമേഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പൊ ലോകമെമ്പാടുമുള്ള ഗവേഷകർ ഈ ഒരു മരുന്നിന്, ത്രോംബോലൈറ്റിക് ഏജന്റ് എന്ന് പറയും, ഈ ഒരു മരുന്നിന് കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു രൂപത്തിലുള്ളതിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ലോകത്തിലുള്ള ഒരു കൂട്ടം മൈക്രോബിയൽ ടെക്നോളജി ഗവേഷകരും മൈക്രോബയോളജി ഗവേഷകരും ഒക്കെ ഇതിന്റെ പിന്നാലെയാണ്. അപ്പം ഈ ന്യൂറോ കാർഡിയോ വാസ്കുലർ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമൊക്കെ ഇതിന് പിറകിലുണ്ട്. അപ്പൊ എന്റെ ഗവേഷണ പ്രവർത്തനങ്ങളിലെ ഒരു തെറാപ്യൂട്ടിക് എൻസൈം എന്ന് പറയുന്നത് ഈ ക്ലോട്ടിനെ അലിയിക്കുന്ന പ്രോപ്പർട്ടിയുള്ള ഒരു പ്രോട്ടിയസ് എൻസൈമാണ്.
1: അതിനാണ് പേറ്റന്റ്?
0: അതിന് പേറ്റന്റ് ഇല്ല. അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ അന്താരാഷ്ട്ര ജേണലുകൾ Q1 റാങ്കിംഗ് ഉള്ള ജേണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഇതുവരെ ഞാൻ ചെയ്ത അതിന്റെ ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ലോകത്തിന് മുന്നിൽ ഓപ്പണായിട്ട് നൽകിയിട്ടുണ്ട്. അവർക്ക് അതിൽ നിന്ന് തുടർന്ന് മുമ്പോട്ട് പോകാം. പക്ഷേ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ഞങ്ങൾ കേരളത്തിന്റെ, നമ്മുടെ കണ്ണൂരിന്റെ തീരപ്രദേശത്ത് നിന്ന് വേർതിരിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിന്റെ ഈ തെറാപ്യൂട്ടിക് എൻസൈംസിന്റെ എല്ലാ ഗുണഗണങ്ങളും ഞങ്ങൾ ഇതുവരെ പഠന വിധേയമാക്കി കഴിഞ്ഞു. അതിന് ടോക്സിസിറ്റി കുറവാണ്, ന്യൂറോ ഇൻഫ്ലമേഷൻ പോലുള്ള പ്രശ്നങ്ങൾ അതുണ്ടാക്കില്ല, എഫിക്കസി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ഔഷധത്തിന്റെ ക്ലിനിക്കൽ ട്രയൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളിപ്പോൾ. അതിന് മുന്നോടിയായിട്ട് ഈ ഔഷധം, തെറാപ്യൂട്ടിക് എൻസൈം ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീന്റെ ക്രിസ്റ്റൽ തയ്യാറാക്കി, ആ ക്രിസ്റ്റലിന്റെ ഘടന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ശാസ്ത്രജ്ഞരുടെ സഹായത്തോടെ ഞങ്ങൾ രൂപപ്പെടുത്തിയെടുത്തു. ഇനി ഞങ്ങൾക്ക് അതിൽ ജനിതക മാറ്റം വരുത്താനും മറ്റുമുള്ള സാധ്യതകൾ വേഗത്തിലാക്കാം ഈ ഘടന മുഴുവൻ വ്യക്തമായ സ്ഥിതിക്ക്. അപ്പോൾ നിലവിൽ ഞങ്ങൾ വികസിപ്പിച്ചുള്ള അതേ ഔഷധത്തെ തന്നെ, ഔഷധ എൻസൈമിനെ കുറച്ചും കൂടി മികച്ച രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിയും.
1: അതിന്റെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടോ?
0: അതിന്റെ ഒരു പ്രവർത്തനം വളരെ സജീവമായി ഞങ്ങളുടെ ലബോറട്ടറിയിൽ നടക്കുന്നു. ഒപ്പം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഗവേഷകർ സഹകരിക്കുന്നു. ഒപ്പം തിരുവനന്തപുരത്തെ ഞാൻ മുമ്പ് ജോലിയിൽ പ്രവേശിച്ചിരുന്ന കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ CSIR ലബോറട്ടറിയിലെ സഹപ്രവർത്തകർ അതിൽ പങ്കാളിയാകുന്നുണ്ട്.
1: അപ്പോൾ അതിന്റെ റിസൾട്ട് എപ്പോഴാണ് കിട്ടേണ്ടത്? അങ്ങനെയുണ്ടോ?
0: ഇനിയും ഒരു ഒന്ന് രണ്ട് വർഷത്തെ ഒരു ഇടപെടൽ

0: വേണ്ടിവരും.
1: ലോകത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രമുഖരായ 1 കോടി ഗവേഷകരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 5% ഗവേഷകരുടെ പട്ടികയിൽ ഉൾപ്പെട്ട കണ്ണൂർ സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലറും സർവകലാശാല IQAC മുൻ ഡയറക്ടറും പാലയാട് ഡോക്ടർ ജാനകിയമ്മ ക്യാമ്പസ് പ്രൊഫസറുമായ ഡോക്ടർ എ സാബുവുമായി KO ശശിധരൻ നടത്തിയ അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ചൊവ്വാഴ്ച വൈകിട്ട് 7:35 സയൻസ് കഫേയിൽ. ഇന്നത്തെ സയൻസ് കഫേ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ഉഷ വിനീത്.

ആകാശവാണി കണ്ണൂർ. കാവ്യകേളി പങ്കെടുക്കുന്നവർ: കാർത്തിക് കെ പി, ശ്രീജിത വി, ദേവനന്ദ കെ പി, തേജസ്വിനി എം എസ്, ദേവയുക്ത. കാർത്തിക്കിന്റെ കവിതയോടെ ആരംഭിക്കാം. ഒരു കാലത്ത് കവിതകൾ വൃത്താധിഷ്ഠിതമായിരുന്നു. ഓരോ കവിതയ്ക്കും യോജിച്ച വൃത്തമാണ് കവികൾ തിരഞ്ഞെടുത്തിരുന്നത്. അതുപോലെ ആലങ്കാരിക ഭംഗി നിറഞ്ഞ കവിതകളായിരുന്നു എല്ലാം. ഇന്ന് ഗദ്യകവിതകൾക്കാണ് വായനക്കാർ ഏറെയുള്ളത്. കവികളിൽ പലരും ഈ രീതിയെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ആധുനിക കവിതകളിലെ ഈയൊരു പ്രവണതയെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കവി പങ്കജാക്ഷൻ തോരൂത്ത് എഴുതിയ ആധുനികത എന്ന കവിതയിലെ ഭാഗം.

0: പറഞ്ഞു.
1: മാണ് അക്ഷരം ഒരു ബലൂണിന്റെ ആത്മഗതമാണ് ഈ കവിതയിൽ. കവിതയുടെ പേരും ബലൂൺ എന്ന് തന്നെ. തകഴി ശങ്കരനാരായണന്റെ കവിതയാണ്. ചൊല്ലുന്നത് ശ്രീജിത.
2: മുട്ടരുതാരും മുട്ടരുതെന്നെ തൊട്ടുകളിച്ചാൽ പൊട്ടും ഞാൻ വട്ടം ചു

വൈലോപ്പിള്ളിയുടെ കടംകവിത എന്ന കവിതയിലെ വരികൾ. അമ്മ കറുത്തത്, മോള് വെളുത്തത്, മകളുടെ മകളൊരു സുന്ദരി പെണ്ണ്, ഉത്തരം വെള്ളില വള്ളി. നമ്മുടെ ഭാഷയിലെ ഏറ്റവും കഥാത്മകവും കാവ്യാത്മകവുമായ കടങ്കഥകളിലൊന്ന്. വെള്ളില വള്ളിയുടെ കാര്യത്തിൽ ഇത് വാസ്തവമാണെങ്കിലും അമ്മയോടാണ് ഏറ്റവും വാത്സല്യം എന്നാണ് വരികളിൽ പറയുന്നത്. ചൊല്ലുന്നത് ദേവനന്ദ.

പാണ് അക്ഷരം. പി കുഞ്ഞിരാമൻ നായരുടെ കാടിന്റെ മടിയിൽ എന്ന കവിത. പി കുഞ്ഞിരാമൻ നായർ ഒന്നിലും ഒതുങ്ങി നിൽക്കാതെ, എവിടെയും എത്തിച്ചേരാതെ, ഏകാന്തപതികനായി

ആയി കേരളത്തിൽ അങ്ങോളമിങ്ങോളം യാത്ര ചെയ്തു. ഈ യാത്രകൾ അദ്ദേഹത്തിന്റെ കാൽപ്പനിക ഭാവുകത്വത്തിന്റെ സീമകളെ വികസിപ്പിച്ചെടുത്തു. എന്നാൽ 20 വർഷക്കാലം സ്കൂൾ അധ്യാപക ജോലിയിൽ തുടരേണ്ടി വന്ന അദ്ദേഹത്തിന് കവിത നുരയുന്ന ഒരു കാലഘട്ടം പൂർണമായും നഷ്ടപ്പെട്ടു. അധ്യാപക ജോലിയിൽ തുടരവേയുള്ള ആത്മസംഘർഷങ്ങളിൽ നിന്ന് ഉടലെടുത്തതാണ് കാടിന്റെ മടിയിൽ എന്ന ഈ കവിത. കവിതയിലെ കൂട്ടിലകപ്പെട്ട പൈങ്കിളി കവി തന്നെയാണ്. കവിത ചൊല്ലുന്നത് തേജസ്വിനി.

അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായിട്ട് വരുന്നത് താ ആണ്. ജാതീയത കൊടുമ്പിരിക്കൊണ്ട കാലഘട്ടത്തിൽ അവയ്ക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച ആശാൻ കവിതയാണ് ദുരവസ്ഥ. ദുരവസ്ഥയിലെ എട്ടുവരികൾ ചൊല്ലുന്നത് ദേവയുക്ത.

0: അക്ഷരം വരുന്നത് ഭ ആണ്. ജി ശങ്കരക്കുറുപ്പ് വിവർത്തനം ചെയ്ത ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ വരികൾ. ദൈവപ്രീതിക്ക് വേണ്ടി കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. ദൈവം കുടികൊള്ളുന്നത് ആരാധനാലയങ്ങളിലല്ലെന്നും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഇടയിലാണെന്നും കവി ഓർമ്മിപ്പിക്കുന്നു. കവിത ചൊല്ലുന്നത് കാർത്തിക്കാണ്.
1: ഭജനം പൂജനമാരാധനയും സാധനയും.

അടുത്ത കവിതയിലെ ആദ്യത്തെ അക്ഷരം ന. സച്ചിദാനന്ദന്റെ വേഗം ഉറങ്ങൂ എന്ന താരാട്ടുപാട്ടിൽ നിന്നുള്ള വരികൾ. പ്രകൃതിയാകുന്ന അമ്മ തന്റെ സുന്ദരഭാവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മകളോട് ഉറങ്ങാൻ പറയുന്നു. ചൊല്ലുന്നത് ശ്രീജിത്ത്.

അടുത്ത കവിതയിലെ ആദ്യത്തെ അക്ഷരം നാ ആണ്. ദേവനന്ദയാണ് ചൊല്ലുന്നത്. ചങ്ങമ്പുഴയുടെ വൈരുദ്ധ്യം എന്ന കവിതയിലെ വരികളാണ് ദേവനന്ദ ചൊല്ലുന്നത്. കാറ്റും മഴയും പോയിട്ടും കാടുകളൊക്കെ പൂത്തിട്ടും എന്താണ് മിണ്ടാത്തതെന്ന് നീലക്കുയിലിനോട് പരിഭവിക്കുകയാണ് നീലി.

അക്ഷരം ക ആണ്. കായിൽ ആരംഭിക്കുന്ന കവിത ചൊല്ലുന്നത് തേജസ്വിനി. ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകയിലെ ആദ്യ എട്ട് വരികളാണ് ചൊല്ലുന്നത്. മലയാള ഭാഷയെ ചിലങ്ക കെട്ടിയാടിച്ച കാവ്യനർത്തകി. അക്ഷരാർത്ഥത്തിൽ കവിതയെക്കൊണ്ട് നർത്തനം ചെയ്യിക്കലായിരുന്നു കനകച്ചിലങ്ക. ഇന്നും മലയാളത്തിന്റെ ചുണ്ടുകളിൽ നൃത്തമിട്ടുപോരുന്നു.

0: കവിതേ.
1: ഒ എൻ വി കുറുപ്പിന്റെ മോഹം എന്ന കവിതയിലെ വരികൾ. മോഹം, അതാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. അവന്റെ മനസ്സിൽ രൂപപ്പെടുന്ന മോഹങ്ങൾക്ക് വലിപ്പച്ചെറുപ്പമോ പ്രായവ്യത്യാസമോ ഇല്ല. കവി താൻ പഠിച്ചിരുന്ന സ്കൂളിന്റെ തിരുമുറ്റത്ത് ഒരിക്കൽ കൂടി എത്തുവാനും ആ തിരുമുറ്റത്തെ നെല്ലിമരം ഉലുത്തുവാനുമൊക്കെ ആഗ്രഹിക്കുകയാണ്.
2: ചൊല്ലുന്നത് ദേവയുക്ത.

0: ും കയ്പും പുളിപ്പും മധുരവും നുകരൂപാനിപ്പോഴും മോഹം.
1: ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന കവിതാഭാഗമാണ് അടുത്തതായി ചൊല്ലേണ്ടത്. പ്രകൃതി ഭംഗിയാൽ രമണീയമാണ് കേരളം. ചരിത്രത്തിന്റെയും കലയുടെയും സംസ്കാരത്തിന്റെയും മഹനീയ പാരമ്പര്യമുണ്ട് മാമലനാടിന്. വാഴ്ത്തിയാലും വാഴ്ത്തിയാലും മതിവരാത്ത കുന്നലനാടിനെ അഭിമാനാതിരേകത്തോടെ അവതരിപ്പിക്കുകയാണ് പാലാ നാരായണൻ നായർ. ലോകം മുഴുവൻ നടന്നുകണ്ട ഭൂഭംഗികൾ മുഴുവൻ ചേർത്തുവച്ചാലും കേരളത്തിന്റെ തട്ട് താഴ്ന്നുതന്നെയായിരിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ മതം. കേരളം വളരുന്നു എന്ന കവിതയിലെ വരികൾ ചൊല്ലുന്നത് കാർത്തിക്കാണ്.

0: அந்தத்தின் காலடி கமர்ந்து போய் ஹிமவன் முடி போலும்.
1: അക്ഷരം വരുന്നത് ഈയാണ്. കുമാരൻ ആശാന്റെ അമ്മയും കുട്ടിയും എന്ന കവിതയിലെ ഭാഗം കുഞ്ഞു മനസ്സിന് ഇന്നും കൌതുകവും ഒപ്പം അത്ഭുതവുമാണല്ലോ. പൂക്കളും പൂമ്പാറ്റകളും. പൂക്കളിലിരിക്കുന്ന പൂമ്പാറ്റകളെ കണ്ട് അവ പൂക്കളാണെന്ന് കരുതുന്ന നിഷ്കളങ്ക ബാല്യം എത്ര സുന്ദരം അല്ലേ. ചൊല്ലുന്നത് ശ്രീജിത്.

മാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന അടുത്ത കവിത ചൊല്ലുന്നത് ദേവനന്ദ. ആരണ്യക വിലാപകാവ്യമായ ചങ്ങമ്പുഴയുടെ രമണനിലെ വരികൾ. മലയാളി മനസ്സിനെ നിത്യഹരിതമായി വശീകരിച്ച ഇത്തരം വരികൾ കൈരളിയുടെ കാവ്യശാഖയിൽ തന്നെ ദുർലഭം. വ്യംഗ്യവും ചമൽക്കാരവും സാഹിത്യ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകമായി തീർന്ന രചനയുടെ അനുപമസുന്ദരമായ ലാവണ്യമാണ് ഇവിടെ നമുക്ക് കാണാനാവുക.

പായെന്ന് തുടങ്ങുന്ന കവിത ചൊല്ലുന്നത് തേജസ്വിനി. കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം തുള്ളലിലെ വരികൾ. പഞ്ചപാണ്ഡവർ ഗന്ധമാദന പർവ്വതത്തിൽ താമസിക്കുന്ന കാലത്ത് പാഞ്ചാലിയുടെ ആഗ്രഹപ്രകാരം കല്യാണ സൗഗന്ധിക പുഷ്പങ്ങൾ തേടി ഗന്ധമാദന താഴ്വരകളിലൂടെ ഭീമൻ യാത്രയാകുന്നു. അനേക ദൂരം സഞ്ചരിച്ച് ഉന്നതങ്ങളായ പർവ്വതങ്ങളും മഹാവനങ്ങളും കടന്ന് ഭീമൻ കദളീവനത്തിലെത്തുന്നു. കദളീവനത്തെ വർണ്ണിക്കുന്ന ഭാഗം.

0: അക്ഷരം മാ. വയലാറിന്റെ അവർക്കും ഓണമുണ്ടായിരുന്നു എന്ന കവിതയിലെ വരികൾ. നിരാലംബയായ വിധവയായ ഒരു പെണ്ണിന്റെ ദയനീയ ചിത്രം വരച്ചുകാട്ടുന്ന കവിത. ഓണം വന്നെത്തിയിട്ടും മക്കൾക്ക് ഒരുപിടി ചോറുപോലും കൊടുക്കാനാവാത്തവളുടെ ഗതികേട്, അവളെ ചൂഷണം ചെയ്യുന്ന മുതലാളന്മാർ ഒക്കെ ഈ കവിതയിലുണ്ട്. അവർ താമസിക്കുന്ന വീടിന്റെ അവസ്ഥയാണ് ഈ വരികളിൽ
1: ചൊല്ലുന്നത്. ദേവയുക്ത

കുഞ്ചൻ നമ്പ്യാരുടെ സ്യമന്തകം തുള്ളിലെ വരികൾ. എണ്ണിയാൽ തീരാത്ത ഗുണങ്ങളുള്ള കണ്ണന്റെ തിരുവടി ചേരുന്ന പെണ്ണ് മാത്രമാണ് പെണ്ണ് എന്നാണ് ഈ വരികളിൽ പറയുന്നത്. ചൊല്ലുന്നത് കാർത്തിക്.

0: ാണ് കഥകളി സഭയിൽ കഥകളി വീക്ഷിക്കാനെത്തുന്ന തമ്പുരാന്റെ ഭാവഹാദികളെ അനുഭവവേദ്യമാക്കുകയാണ് ഒ.എൻ.വി. പഴയ പാട്ട് എന്ന കവിതയിലൂടെ. ഏലത്തരി കൊറിച്ചുകൊണ്ട് താളത്തിൽ കുലുങ്ങുന്ന തമ്പുരാൻ കാണികളിലെ സുന്ദരിമാരിലും നോട്ടമിടുന്നുണ്ട്. സരസമധുരമാണ് ഒ.എൻ.വി.യുടെ ശൈലി.
1: ചൊല്ലുന്നത് ശ്രീജിത്ത്.

ആണ് അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായി വരുന്നത്. പാവപ്പെട്ട ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഹൂറിയെപ്പോലെ സുന്ദരിയായ ആമിനയുടെ ദുരന്തകഥ പറഞ്ഞ കവിതയാണ് പി ഭാസ്കരന്റെ ആമിന. ആമിനയിലെ എട്ടു വരികൾ ചൊല്ലുന്നത് ദേവനന്ദ.

മാണാക്ഷരം ചങ്ങമ്പുഴയുടെ മനസ്വിനിയിലെ വരികളാണ്. ചങ്ങമ്പുഴയുടെ അവസാന നാളുകളിലാണ് മനസ്വിനി എഴുതുന്നത്. ക്ഷയരോഗം ഓരോ കോശങ്ങളെയും കാർന്നു തിന്നുമ്പോഴും ആ വേദനയിൽ നിന്ന് സൌന്ദര്യം സൃഷ്ടിക്കുകയാണ് ചങ്ങമ്പുഴ ചെയ്തത്. കവിത ചൊല്ലുന്നത് തേജസ്വിനി.

മാ ആണ് അടുത്ത കവിതയിലെ ആദ്യത്തെ അക്ഷരം. വി കെ എൻ കോട്ടൂരിന്റെ എന്റെ ഭാഷ എന്ന കവിതയിലെ വരികളാണ്. മാതൃഭാഷയോടുള്ള അദമ്യമായ സ്നേഹമാണ് ഈ കവിതയിൽ കവി പ്രകടിപ്പിക്കുന്നത്. തുലാവർഷം ഏകമായി എപ്പോഴും കുളിർകോരി നിൽക്കുന്ന ഒരനുഭൂതിയാണ് മാതൃഭാഷയോട് കവിക്കുള്ളത്. ചൊല്ലുന്നത് ദേവയുക്താ.

കാവ്യകേളി സമാപിക്കുന്നു. പങ്കെടുത്തവർ കാർത്തിക് കെ പി, ശ്രീജിത വി, ദേവനന്ദ കെ പി, തേജസ്വിനി എം എസ്, ദേവയുക്ത. തയ്യാറാക്കിയത് എം ബി നാണി ടീച്ചർ. വിവരണം നിർവഹണം ജീജ ശ്രീ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയത് ചിത്രം ഉദയം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. നവീകരണവും പങ്കാളിത്തവും മുൻനിർത്തി ഇന്ത്യ സാങ്കേതിക സാമ്പത്തിക മേഖലയിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ എന്നിവ സാമ്പത്തിക മേഖലയിൽ പുതിയ സാധ്യതകൾ തുറക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 7th പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ മാസം 2400 കോടിയിലധികം UPI ഇടപാടുകൾ നടന്നതായി പരാമർശിച്ച പ്രധാനമന്ത്രി ഫിൻടെക് രംഗത്തെ മുൻനിര ചാമ്പ്യനായി UPIയെ വിശേഷിപ്പിച്ചു. ആഗോള പ്രതിസന്ധികൾക്കിടയിലും രാജ്യം കൈവരിച്ച 7.8% GDP വളർച്ച ലോകത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകിയതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ച നടത്തും. റഷ്യൻ പ്രതിനിധി ദിമിത്രി പെസ്കോവാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലാണ് ബ്രിക്സ് ഉച്ചകോടി നടക്കുക. ഇന്ത്യ ശ്രീലങ്ക പ്രതിരോധ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിലെത്തി. സന്ദർശനവേളയിൽ ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായും ഇന്ത്യൻ സമൂഹവുമായും രാജ്നാഥ് സിംഗ് ചർച്ച നടത്തും. കേരളത്തിൽ ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക കമ്മിറ്റികൾ നിലവിൽ വരുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ. ഓരോ ജില്ലയിലെയും ദേശീയപാത നിർമ്മാണവും സുരക്ഷയും കമ്മിറ്റി വിലയിരുത്തും. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡ് അപകടങ്ങളിലൂടെയുള്ള ജീവഹാനി തടയാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ, മകളുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് തുടങ്ങിയവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് DGPക്ക് റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അഴിമതി തടയൽ നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് നിർദ്ദേശം. ED നൽകിയ കത്ത് തള്ളിക്കളയാൻ സാധിക്കില്ലെന്നും ആവശ്യമെങ്കിൽ നിയമോപദേശം തേടുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കേസെടുക്കണമെന്ന ആവശ്യത്തിൽ ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ച് റിപ്പോർട്ട് നൽകും. അതേസമയം ED നിർദ്ദേശത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉടൻ കേസെടുക്കണമെന്ന് BJP നേതൃത്വം ആവശ്യപ്പെട്ടു. എന്നാൽ വിഷയം നിയമപരമായി നേരിടുമെന്ന് CPIM നേതൃത്വം പ്രതികരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ കായികശേഷി, ശാരീരിക ക്ഷമത, അച്ചടക്കം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് പോലീസ് മീറ്റുകളുടെ ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ഗെയിംസ് മീറ്റ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം മുൻനിർത്തിയാണ് ഈ വർഷത്തെ പോലീസ് മീറ്റ് നടത്തുന്നത്. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെയും സമാപന ഘോഷയാത്രയിലെയും വിജയികൾക്കുള്ള സമ്മാനങ്ങളും മാധ്യമ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥ് സമ്മാനങ്ങൾ കൈമാറി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി വരെ ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വൈദ്യുതിയുടെ ലഭ്യതക്കുറവും ഉപഭോഗം വർദ്ധിച്ചതുമാണ് നിയന്ത്രണത്തിന് കാരണമായി പറയുന്നത്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്കും സാധ്യത. മറ്റന്നാൾ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. കാലാവധി പൂർത്തിയാക്കിയ വാഹനങ്ങൾക്ക് പകരം സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും പുതിയ ബസുകൾ സ്പോൺസർ

0: ചെയ്യാം. CSR ഫണ്ടുകൾ ഉപയോഗിച്ചും ബസ്സുകൾ സംഭാവന നൽകാവുന്നതാണ്. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൺ മാസാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നാളെ കൊല്ലത്ത് നിർവഹിക്കും. കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനത്തെ അർഹരായ ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് വെള്ളിയാഴ്ച തൃശൂരിൽ തുടക്കമാകും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന പരിപാടി മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ കീഴിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മറ്റന്നാൾ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മിനി ജോബ് ഫെയർ നടക്കും. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-270-7610. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിന്റെ സൌജന്യ ഓൺലൈൻ വർക്ക്ഷോപ്പ് 10 PM 7 മുതൽ 8 മണി വരെ നടക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ ഇതാണ്: 9072-59-2458. കാഞ്ഞങ്ങാട് മീനാപ്പിസിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഫോർ ഗേൾസിൽ മ്യൂസിക് ടീച്ചർ, ക്രാഫ്റ്റ് ടീച്ചർ, കരാട്ടെ ടീച്ചർ, ഡാൻസ് ടീച്ചർ വിഭാഗങ്ങളിൽ പരിശീലനത്തിന് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 10 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. തളങ്കര ഗവൺമെന്റ് മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഹിന്ദി തസ്തികയിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച 10 രാവിലെ 11 മണിക്ക് നടക്കും. മൊഗ്രാൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അറബിക് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 11 രാവിലെ 9 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 94-95-83-36-09. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെ 23 ഗവൺമെന്റ് ITIകളിൽ എംപ്ലോയബിലിറ്റി സ്കിൽസ് വിഷയത്തിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ പകർപ്പും സഹിതം നാളെ രാവിലെ 10:30 എലത്തൂർ ഗവൺമെന്റ് ITIയിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0495-24618-98. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി സംസ്ഥാന തലത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നിയമപാഠം ക്വിസ് മത്സരത്തിന്റെ ആദ്യഘട്ടമായ സ്കൂൾ തല മത്സരം സെപ്റ്റംബർ 26 രാവിലെ 11 മുതൽ 12 മണി വരെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അതത് സ്കൂളുമായോ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0499-4256-19. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ഇന്ന് 9:30 കേൾക്കാം ഗാനലോക വീഥികളിൽ. പത്ത് മണിക്ക് കഥകളി പദങ്ങൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. പതിനൊന്ന് മണിക്ക് സ്പോട്ട്ലൈറ്റ്.

0: വിദ്യാഭ്യാസ രംഗം.
1: പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം.
2: ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ നമുക്കൊരു പ്രഭാഷണം കേൾക്കാം. ഭാരതീയ ഗണിതശാസ്ത്ര പാരമ്പര്യവും പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരും. സംസാരിക്കുന്നത് തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്കിലെ അധ്യാപികയായ രേഖശ്രീ എം ആർ.
3: ലോകവിജ്ഞാന കോശത്തിന് ഭാരതീയ സംസ്കാരം നൽകിയ ഏറ്റവും ഉദാത്തവും നിർണായകവുമായ സംഭാവനകളിലൊന്നാണ് സമ്പന്നവും സുദൃഢവുമായ ഗണിതശാസ്ത്ര പാരമ്പര്യം. ഇന്ന് ആധുനിക ശാസ്ത്രം കൈവരിച്ചിട്ടുള്ള എല്ലാ പുരോഗതികളുടെയും യഥാർത്ഥ ജീവനാഡി ഗണിതമാണ്. ഭാരതീയ ഗണിത ചരിത്രത്തെ പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളായി തിരിക്കാം. വൈദിക കാലഘട്ടത്തിലെ യജ്ഞശാലകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ജ്യാമിതീയ പഠനങ്ങളാണ് ആദ്യഘട്ടം. പിന്നീട് AD 5-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ഭാരതീയ ഗണിതത്തിന്റെ സുവർണയുഗമായി അറിയപ്പെടുന്നു. ഈ കാലത്താണ് ബീജഗണിതവും ദശാംശ സമ്പ്രദായവും ഉയർന്ന തലത്തിലെത്തിയത്. മൂന്നാം ഘട്ടം എന്നത് 14-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ രൂപം കൊണ്ട ഗണിതശാസ്ത്ര ശാഖയാണ്. അത് ലോകത്തിലെ ആദ്യത്തെ കാൽക്കുലസ് ചിന്തകൾക്ക് ജന്മം നൽകി. പൂജ്യത്തിന്റെ കണ്ടുപിടുത്തം, ദശാംശ സമ്പ്രദായം, ത്രികോണമിതി, അനന്തശ്രേണികൾ തുടങ്ങിയ വിപ്ലവാത്മകമായ ആശയങ്ങൾ ഭാരതീയ മണ്ണിൽ നിന്നും രൂപപ്പെട്ട് അറബ് ലോകം വഴി യൂറോപ്പിലേക്ക് പകരുകയാണുണ്ടായത്. ഈ ജ്ഞാനയാത്രയ്ക്ക് അടിത്തറ പാകിയ പ്രഗത്ഭരായ ആചാര്യന്മാരെയും അവരുടെ കണ്ടെത്തലുകളെയും കാലക്രമത്തിൽ വിവരിക്കാം. ഭാരതീയ ജ്യാമിതിയുടെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ബൌധായനനാണ്. വൈദിക കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹം രചിച്ച ബൌധായന ശുൽഭസൂത്രം എന്ന കൃതിയാണ് ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ ഗണിത ഗ്രന്ഥം. യജ്ഞവേദികൾ കൃത്യമായ അളവിലും രൂപത്തിലും നിർമ്മിക്കുന്നതിനുവേണ്ടി രൂപപ്പെടുത്തിയ ജ്യാമിതി നിയമങ്ങളാണ് ഈ കൃതിയിലുള്ളത്. പാശ്ചാത്യ ലോകത്ത് പൈതഗോറസ് അറിയപ്പെടുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ബൌധായനൻ വിഖ്യാത ജ്യാമിതീയ തത്വം കണ്ടെത്തിയിരുന്നു. ഒരു ദീർഘചതുരത്തിന്റെ വികർണം ഉണ്ടാക്കുന്ന വിസ്തീർണം അതിന്റെ നീളവും വീതിയും വെവ്വേറെ ഉണ്ടാക്കുന്ന വിസ്തീർണങ്ങളുടെ തുകയ്ക്ക് തുല്യമായിരിക്കുമെന്ന് അദ്ദേഹം തന്റെ കൃതികളിൽ വ്യക്തമായി പ്രസ്താവിച്ചു. വൃത്തത്തിന്റെ ചുറ്റളവ് കണ്ടെത്തുന്നതിനായുള്ള പഠനങ്ങളും 2 വർഗമൂലം 5 ദശാംശസ്ഥാനം വരെ കൃത്യമായി കണക്കാക്കാനുള്ള ലളിതമായ സൂത്രവാക്യങ്ങളും ബൌധായനൻ അവതരിപ്പിച്ചു. കേവലം മതപരമായ ആവശ്യങ്ങൾക്കായി തുടങ്ങിയ നിർമ്മിതികളെ ഒരു വലിയ ശാസ്ത്രശാഖയാക്കി മാറ്റാൻ ബൌധായനന്റെ ചിന്തകൾക്ക് സാധിച്ചു. ഭാരതീയ ഗണിതശാസ്ത്രത്തിലെ ക്ലാസിക്കൽ യുഗത്തിന് തുടക്കം കുറിച്ച പ്രതിഭയാണ് ആര്യഭടൻ 1. ഗുപ്ത സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ ബീഹാറിലെ കുസുമപുരത്ത് ജീവിച്ചിരുന്ന അദ്ദേഹം തന്റെ 23-ാം വയസ്സിലാണ് ആര്യഭടീയം എന്ന ലോകോത്തര ഗ്രന്ഥം രചിക്കുന്നത്. ഗണിതം, ജ്യോതിശാസ്ത്രം എന്നിവയെ കോർത്തിണക്കിയുള്ള ഈ കൃതി ശാസ്ത്രലോകത്ത് വലിയൊരു വിപ്ലവമാണ് സൃഷ്ടിച്ചത്. പൈയുടെ മൂല്യം ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും കൃത്യതയോടെ കണക്കാക്കിയത് ആര്യഭടനാണ്. ഒരു വൃത്തത്തിന്റെ വ്യാസം 2000 അതിന്റെ ചുറ്റളവ് 62332 ആയിരിക്കുമെന്ന് കണക്കാക്കിയ അദ്ദേഹം പൈയുടെ വില 3.1416 എന്ന് കൃത്യമായി നിശ്ചയിച്ചു. ബീജഗണിത മേഖലയിലും വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ ആര്യഭടന് സാധിച്ചിട്ടുണ്ട്. രേഖീയ സമവാക്യങ്ങളുടെയും ദ്വിമാന സമവാക്യങ്ങളുടെയും പരിഹാരം കണ്ടെത്തുന്നതിനുള്ള കൃത്യമായ വഴികൾ കണ്ടെത്തിയ അദ്ദേഹം സമാന്തര ശ്രേണികളുടെ തുക കാണാനുള്ള സൂത്രവാക്യങ്ങളും ആവിഷ്കരിച്ചു. വലിയ സംഖ്യകളുടെ വർഗമൂലവും ഘനമൂലവും സ്ഥാനവിലയെ

അടിസ്ഥാനമാക്കി വളരെ എളുപ്പത്തിൽ കണ്ടെത്താനുള്ള ഗണിതശാസ്ത്രപരമായ മാർഗങ്ങൾ അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട്. സ്ഥാനവില സമ്പ്രദായവും ദശാംശ രീതിയും അദ്ദേഹം ഗണിത

ചെയ്യപ്പെടുകയും യൂറോപ്യൻ നവോത്ഥാനത്തിനും ശാസ്ത്ര പുരോഗതിക്കും വലിയ തോതിൽ വഴിതെളിയിക്കുകയും ചെയ്തു. ജ്യോതിശാസ്ത്രത്തിലും അദ്ദേഹം ഗണിതത്തിന്റെ കൃത്യത ഉറപ്പുവരുത്തി. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ടെന്നും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങൾക്കും സ്വയം പ്രകാശമില്ലെന്നും അവ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം ഗണിതശാസ്ത്രപരമായി തെളിയിച്ചു. പ്രാചീന ഇന്ത്യൻ ഗണിതശാസ്ത്ര ചരിത്രത്തിലെ മറ്റൊരു നക്ഷത്രമാണ് ബ്രഹ്മഗുപ്തൻ. ഗുപ്ത സാമ്രാജ്യത്തിന്റെ അവസാന കാലത്ത് ഇന്നത്തെ രാജസ്ഥാനിലെ ബിൻമാൽ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം രചിച്ച ബ്രഹ്മസ്ഫുട സിദ്ധാന്തം, ഖണ്ഡഗാധ്യകം എന്നീ ഗ്രന്ഥങ്ങൾ ഗണിതശാസ്ത്രത്തിനും ജ്യോതിശാസ്ത്രത്തിനും നൽകിയ സംഭാവനകൾ ലോകശാസ്ത്ര ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചവയാണ്. ഗണിതശാസ്ത്ര ചരിത്രത്തിൽ ബ്രഹ്മഗുപ്തനെ അമരനാക്കുന്നത് പൂജ്യത്തിന് കൃത്യമായ നിയമങ്ങൾ നിർവചിച്ചു നൽകി എന്നതുതന്നെയാണ്. പൂജ്യം വെറുമൊരു ചിഹ്നമല്ലെന്നും മറ്റ് സംഖ്യകളെപ്പോലെ ഗണിതക്രിയകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര സംഖ്യയാണെന്നും അദ്ദേഹം ലോകത്തിന് കാണിച്ചുകൊടുത്തു. ഒരു സംഖ്യയോട് പൂജ്യം കൂട്ടിയാലോ കുറച്ചാലോ ആ സംഖ്യയ്ക്ക് മാറ്റം വരില്ലെന്നും ഒരു സംഖ്യയെ പൂജ്യം കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം പൂജ്യമായിരിക്കുമെന്നും അദ്ദേഹം കൃത്യമായി നിർവചിച്ചു. കൂടാതെ പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും തമ്മിലുള്ള ഗണിത നിയമങ്ങൾ അദ്ദേഹം ആവിഷ്കരിച്ചു. സമ്പത്തിനെ പോസിറ്റീവ് സംഖ്യയായും കടത്തെ നെഗറ്റീവ് സംഖ്യയായും ഉപമിച്ചുകൊണ്ട് രണ്ട് നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ പോസിറ്റീവ് സംഖ്യ ലഭിക്കുമെന്ന ആധുനിക ബീജഗണിതത്തിന്റെ അടിസ്ഥാന നിയമം ആദ്യമായി അവതരിപ്പിച്ചത് ബ്രഹ്മഗുപ്തനാണ്. ചക്രീയ ചതുർഭുജങ്ങളുടെ പരപ്പളവ് കണ്ടെത്തുന്നതിനുള്ള സൂത്രവാക്യം അദ്ദേഹം ആവിഷ്കരിച്ചു. ഇന്ന് ഇത് ലോകമെമ്പാടും ബ്രഹ്മഗുപ്താസ് ഫോർമുല എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ബീജഗണിതത്തിൽ രണ്ടാംകൃതി സമവാക്യങ്ങളുടെ പരിഹാരം കാണാനുള്ള മാർഗം അദ്ദേഹം കണ്ടെത്തി. ഭൂമി ഗോളാകൃതിയിലാണെന്നും വസ്തുക്കളെ ആകർഷിക്കാനുള്ള ഒരു സ്വാഭാവിക ശക്തി ഭൂമിക്കുണ്ടെന്നും അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു. ബ്രഹ്മഗുപ്തന്റെ ഈ കണ്ടെത്തലുകൾ 8-ാം നൂറ്റാണ്ടിൽ അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും സിന്ധ്ഹിന്ദ് എന്ന പേരിൽ അറബ് ലോകത്ത് വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. പിന്നീട് അറബികളിൽ നിന്നാണ് യൂറോപ്യന്മാർ പൂജ്യത്തിന്റെ പ്രാധാന്യവും ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിന്റെ മഹത്വവും മനസ്സിലാക്കിയത്. ഭാസ്കരാചാര്യൻ രണ്ടാമൻ. 12-ാം നൂറ്റാണ്ടിൽ കർണാടകത്തിലെ ബിജാപ്പൂർ മേഖലയിൽ ജനിച്ച അദ്ദേഹം പ്രശസ്തമായ ഉജ്ജയിനിയിലെ ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രത്തിന്റെ തലവനായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥമാണ് സിദ്ധാന്ത ശിരോമണി. ലീലാവതി, ബീജഗണിതം, ഗ്രഹഗണിതം, ഗോളധ്യായം എന്നിങ്ങനെ 4 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന ഈ കൃതിയിലൂടെയാണ് അദ്ദേഹം തന്റെ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ ലോകത്തിനു മുൻപിൽ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ മകളുടെ പേരിട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ലീലാവതി എന്ന ഗ്രന്ഥത്തിൽ ലളിതമായ എണ്ണൽ സംഖ്യകൾ മുതൽ സങ്കീർണമായ പലിശക്കണക്കുകൾ, ശ്രേണികൾ, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് വരെയുള്ള കാര്യങ്ങൾ വളരെ ലളിതമായി വിശദീകരിച്ചിരിക്കുന്നു. പൂജ്യത്തിന്റെ ഗണിതശാസ്ത്രപരമായ സവിശേഷതകൾ ആഴത്തിൽ പഠിച്ച അദ്ദേഹം ഏതൊരു സംഖ്യയെയും പൂജ്യം കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്നത് ഇൻഫിനിറ്റി ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇതിനെ അദ്ദേഹം ഗഹനം എന്നാണ് വിളിച്ചത്. ആധുനിക ഗണിതത്തിൽ ലിമിറ്റ്സ് എന്ന ആശയത്തിലേക്ക് വഴി തുറന്ന ഒന്നായിരുന്നു ഇത്. നെഗറ്റീവ് സംഖ്യകളുടെയും പോസിറ്റീവ് സംഖ്യകളുടെയും ഗുണന ഹരണ നിയമങ്ങൾ അദ്ദേഹം വ്യക്തമായി നിർവചിച്ചു. നെഗറ്റീവ് സംഖ്യകൾക്ക് യഥാർത്ഥ വർഗ്ഗമൂലങ്ങൾ ഇല്ലെന്ന് അദ്ദേഹം കണ്ടെത്തി. ഗ്രഹങ്ങളുടെ ചലനവേഗത കണക്കാക്കുന്നതിനായി അദ്ദേഹം ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന ആശയം ഉപയോഗിച്ചു. ഗ്രഹങ്ങളുടെ സ്ഥാനം ഏറ്റവും ഉയർന്ന നിലയിലെത്തുമ്പോൾ അവയുടെ വേഗതയിലെ വ്യത്യാസം പൂജ്യമായിരിക്കുമെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ഇത് ആധുനിക കാൽക്കുലസിലെ ഡിഫറൻസിയേഷൻ, റോൾസ് തിയറം എന്നിവയ്ക്ക് തുല്യമായ കണ്ടെത്തലായിരുന്നു. ത്രികോണമിതിയിലും ജ്യാമിതിയിലും ഭാസ്കരാചാര്യൻ വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ജ്യോതിശാസ്ത്ര ആവശ്യങ്ങൾക്കായി സൈൻ വിലകളുടെ കൃത്യമായ പട്ടികകൾ അദ്ദേഹം നിർമ്മിച്ചു. സൈൻ A+B, സൈൻ A-B തുടങ്ങിയ ത്രികോണമിതി സമവാക്യങ്ങളുടെ ആദ്യ രൂപങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണാം. ജ്യാമിതിയിൽ പൈതഗോറസ് തത്വത്തിന് വളരെ ലളിതമായ ഒരു വിഷ്വൽ പ്രൂഫ് അദ്ദേഹം നൽകി. ഒരു വൃത്തത്തിന്റെ പരപ്പളവും ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണവും കണ്ടെത്താനുള്ള കൃത്യമായ സമവാക്യങ്ങളും അദ്ദേഹം ആവിഷ്കരിച്ചു. ഭാരതീയ ഗണിതശാസ്ത്ര ചരിത്രത്തിൽ, പ്രത്യേകിച്ച് മധ്യകാലഘട്ടത്തിൽ, കേരളം ലോകത്തിന് നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്.
ഭാരതത്തിന്റെ വടക്കൻ മേഖലകളിൽ വിദേശ അധിനിവേശങ്ങൾ കാരണം ശാസ്ത്ര ചർച്ചകൾക്ക് മന്ദത സംഭവിച്ചപ്പോൾ കേരളത്തിലെ ശാസ്ത്രജ്ഞർ ഗണിത ജ്യോതിശാസ്ത്ര രംഗങ്ങളിൽ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു. ഈ മുന്നേറ്റത്തിന്റെ അമരക്കാരനായിരുന്നു സംഗമഗ്രാമ മാധവൻ. അദ്ദേഹവും അദ്ദേഹത്തിന് ശേഷം വന്ന ഗണിത ശാസ്ത്രജ്ഞനും ചേർന്നാണ് ലോക പ്രശസ്തമായ കേരള സ്കൂൾ ഓഫ് ആസ്ട്രോ

0: അസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ് രൂപീകരിച്ചത്. പാശ്ചാത്യ ലോകം നൂറ്റാണ്ടുകൾക്ക് ശേഷം മാത്രം കണ്ടെത്തിയ പല സങ്കീർണ സിദ്ധാന്തങ്ങളും ഇവർ വളരെ നേരത്തെ തന്നെ വികസിപ്പിച്ചെടുത്തിരുന്നു. സംഗമഗ്രാമ മാധവൻ അഥവാ മാധവൻ നമ്പൂതിരി ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തുള്ള സംഗമഗ്രാമം എന്ന സ്ഥലത്താണ് ജനിച്ചത്. ഗണിതശാസ്ത്ര ലോകത്ത് കാൽക്കുലസിന്റെ യഥാർത്ഥ പിതാവായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇദ്ദേഹം അംഗീകരിക്കപ്പെടുന്നുണ്ട്. ലെബനീസ് സീരീസ് എന്നറിയപ്പെടുന്ന സമവാക്യം കണ്ടെത്തിയത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു സംഭാവനയാണ് ത്രികോണമിതിയിലെ സൈൻ, കൊസൈൻ എന്നിവയുടെ പവർ സീരീസ് എക്സ്പാൻഷൻ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ടെയ്ലർ സീരീസിന് സമാനമായ ഈ കണ്ടെത്തലുകൾ മാധവ കപട വാല്യൂസ് എന്നും അറിയപ്പെടുന്നു. വൃത്തത്തിന്റെ ചുറ്റളവ് കണക്കാക്കാൻ അദ്ദേഹം നൽകിയ പൈയുടെ വില 11.0 വരെ കൃത്യമായിരുന്നു. അദ്ദേഹം സൈൻ ടേബിളുകൾ നിർമ്മിക്കുകയും കാൽക്കുലസിലെ തത്വങ്ങൾ ഉപയോഗിച്ച് ഗ്രഹങ്ങളുടെ കൃത്യമായ സ്ഥാനം പ്രവചിക്കുകയും ചെയ്തു. ശിഷ്യന്മാരുടെ ഗ്രന്ഥങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതിഭ ലോകം അറിഞ്ഞത്. ഭാരതീയ ഗണിതശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന നക്ഷത്രവും 20-ാം നൂറ്റാണ്ടിലെ ലോകോത്തര പ്രതിഭകളിൽ ഒരാളുമായിരുന്നു ശ്രീനിവാസ രാമാനുജൻ. തമിഴ്നാട്ടിലെ ഈറോഡിൽ ജനിച്ച രാമാനുജൻ കുട്ടിക്കാലം മുതൽക്കേ ഗണിതത്തോട് അസാധാരണമായ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. നമ്പർ തിയറി, ഇൻഫൈനൈറ്റ് സീരീസ്, കണ്ടിന്യൂഡ് ഫ്രാക്ഷൻ എന്നിവയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഗവേഷണങ്ങൾ. പൂർണ്ണസംഖ്യകളെ വ്യത്യസ്ത രീതികളിൽ കൂട്ടിയെഴുതുന്നതിനെക്കുറിച്ചുള്ള പാർട്ടീഷ്യൻ തിയറി കാംബ്രിഡ്ജ് സർവകലാശാലയിലെ പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞൻ G.H. ഹാർഡിയുമായി ചേർന്ന് അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. വൃത്തത്തിന്റെ ചുറ്റളവ് കണ്ടെത്താൻ സഹായിക്കുന്ന പൈയുടെ മൂല്യം കൃത്യമായി കണക്കാക്കാനുള്ള നിരവധി പുതിയ സമവാക്യങ്ങൾ അദ്ദേഹം കണ്ടെത്തി. ഇന്നത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ പൈയുടെ മൂല്യം അതിവേഗം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് രാമാനുജന്റെ സമവാക്യങ്ങളാണ്. കൂടാതെ രാമാനുജൻ പ്രൈം, രാമാനുജൻ തീറ്റ ഫംഗ്ഷൻ, മോക് തീറ്റ ഫംഗ്ഷൻസ് എന്നിവയും അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. മോക് തീറ്റ ഫംഗ്ഷനുകൾ ഇന്ന് ക്വാണ്ടം ഫിസിക്സിലും ബ്ലാക്ക് ഹോളുകളെക്കുറിച്ചുള്ള പഠനങ്ങളിലും വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. രാമാനുജന്റെ ഗണിതശാസ്ത്ര പ്രാവീണ്യത്തിന്റെ ഉദാഹരണമാണ് 1729 എന്ന സംഖ്യ. ഇന്ന് ഈ സംഖ്യ ഹാർഡി രാമാനുജൻ നമ്പർ അല്ലെങ്കിൽ ടാക്സി ക്യാബ് നമ്പർ എന്ന പേരിൽ ലോകപ്രശസ്തമാണ്. ഇംഗ്ലണ്ടിൽ വെച്ച് ആശുപത്രിയിൽ കിടന്ന സമയത്ത് രാമാനുജനെ സന്ദർശിക്കാൻ G.H. ഹാർഡി എത്തിയിരുന്നു. താൻ കയറി വന്ന ടാക്സിക്കാരന്റെ നമ്പർ 1729 എന്ന തികച്ചും വിരസമായ ഒരു സംഖ്യയായിരുന്നു എന്ന് ഹാർഡി സൂചിപ്പിച്ചു. എന്നാൽ ഒട്ടും ആലോചിക്കാതെ തന്നെ രാമാനുജൻ ആ പ്രസ്താവന തിരുത്തി. 1729 എന്നത് ഒട്ടും വിരസമല്ലെന്നും മറിച്ച് രണ്ട് വ്യത്യസ്ത രീതിയിൽ രണ്ട് സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയായി എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അതായത് 10³ + 9³ എന്നും 12³ + 1³ എന്നും ഇതിനെ എഴുതാൻ സാധിക്കും. വലിയ ഗണിത സമവാക്യങ്ങളില്ലാതെ സംഖ്യകളെ എത്രത്തോളം ആഴത്തിലാണ് രാമാനുജൻ സ്നേഹിച്ചിരുന്നതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആശുപത്രി മുറിയിലെ ആ നിമിഷം. രാമാനുജൻ തന്റെ കണ്ടെത്തലുകളെല്ലാം സാധാരണ നോട്ടുബുക്കുകളിലാണ് രേഖപ്പെടുത്തി സൂക്ഷിച്ചിരുന്നത്. ഈ നോട്ടുബുക്കുകൾ പിന്നീട് ലോകപ്രശസ്ത ഗ്രന്ഥങ്ങളായി മാറുകയായിരുന്നു. ക്ഷയരോഗബാധിതനായ രാമാനുജൻ 1919 ഇന്ത്യയിൽ തിരിച്ചെത്തി. 1920 ഏപ്രിൽ 26 32-ാമത്തെ വയസ്സിൽ രാമാനുജൻ ലോകത്തോട് വിട പറഞ്ഞു. ഗണിതശാസ്ത്രത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ മാനിച്ച് അദ്ദേഹത്തിന്റെ ജന്മദിനമായ December 22 ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നു. ആധുനിക ശാസ്ത്രലോകം ഇന്ന് ഭാരതീയ ആചാര്യന്മാരുടെ സംഭാവനകളെ കൃതജ്ഞതയോടെയും ആദരവോടെയും അംഗീകരിക്കുന്നുണ്ട്. ഒരു സമൂഹ ശാസ്ത്രത്തിന് മുന്നിൽ ഈ ചരിത്രം അവതരിപ്പിക്കുമ്പോൾ അത് കേവലം ഭൂതകാലത്തെക്കുറിച്ചുള്ള അഭിമാനം മാത്രമല്ല, മറിച്ച് വരും തലമുറയ്ക്ക് കൃത്യമായ യുക്തിചിന്തയും ഗവേഷണ താൽപര്യവും വളർത്തിയെടുക്കാനുള്ള വലിയൊരു പ്രചോദനം കൂടിയാണ്. ഈ ജ്ഞാന പാരമ്പര്യത്തെ ഉൾക്കൊണ്ട് ആധുനിക ശാസ്ത്രരംഗത്ത് പുതിയ കണ്ടെത്തലുകളിലേക്ക് മുന്നേറാൻ നമുക്ക് സാധിക്കണം.
1: ഭാരതീയ ഗണിതശാസ്ത്ര പാരമ്പര്യവും പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരും. തൃശൂർ രാമവർമ്മപുരം ശാസ്ത്ര സാങ്കേതിക പാർക്കിലെ അധ്യാപികയായ രേഖശ്രീ MR നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമ

0: Amici.
1: ആകാശവാണി കണ്ണൂർ.

പ്രിയ ശ്രോതാക്കളെ, 1961 ഏഴാമത് മലയാള സിനിമയിലേക്കും പ്രസ്തുത സിനിമയിലെ ഗാനങ്ങളിലേക്കും ഇനി ഈ പരമ്പര കടന്നു ചെല്ലുകയാണ്. ചിത്രം ശബരിമല ശ്രീ അയ്യപ്പൻ.

1961 നവംബർ 3 തീയതി റിലീസ് ചെയ്ത ഈ സിനിമ കോയമ്പത്തൂർ പക്ഷിരാജ സ്റ്റുഡിയോ ഉടമ ശ്രീരാമുലു നായിഡുവാണ് നിർമ്മിച്ചത്. പക്ഷിരാജ സ്റ്റുഡിയോവിൽ ചിത്രീകരിച്ച ഈ സിനിമ ശാസ്ത ഫിലിംസിന്റെ ബാനറിലാണ് പുറത്തിറങ്ങിയത്. '1950 പ്രസന്ന, 1952 കാഞ്ചന എന്നീ സാമൂഹ്യ ചിത്രങ്ങളും 1956 തസ്കരവീരൻ എന്ന സാഹസിക ചിത്രവും മലയാളത്തിന് സംഭാവന ചെയ്ത ശ്രീരാമുലു നായിഡു ഇക്കുറി ഭക്തിരസം തുളുമ്പി നിൽക്കുന്ന ഒരു ക്ഷേത്രോൽപത്തി കഥയുമായാണ് കേരളക്കരയിലെത്തുന്നത്.

ദക്ഷിണേന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയുടെ ഉൽപ്പത്തിയും മാഹാത്മ്യവും വിശദമാക്കുന്ന ഈ സിനിമ ഈ ക്ഷേത്രത്തിലെ തീർത്ഥാടനകാലമായ മണ്ഡലമാസത്തോടനുബന്ധിച്ചാണ് റിലീസ് ചെയ്തത്. 61-ലെ മണ്ഡലകാലം ആരംഭിക്കുന്നത് ആ വർഷത്തെ വൃശ്ചികം ഒന്നായ നവംബർ 16-നായിരുന്നു. ചിത്രം റിലീസാകുന്നത് നവംബർ 3-നും. മണ്ഡലകാലം തുടങ്ങുന്നതിന് 2 ആഴ്ച മുമ്പ് ചിത്രം ഇറക്കുക എന്നതിനു പിറകിലെ കച്ചവട ബുദ്ധി സുവ്യക്തമാണ്. ഏതായാലും ക്ഷേത്രോൽപ്പത്തിയെയും മാഹാത്മ്യത്തെയും അടിസ്ഥാനമാക്കി മലയാളത്തിലിറങ്ങുന്ന ആദ്യ ചിത്രം എന്ന ബഹുമതി ശബരിമല ശ്രീ അയ്യപ്പന് നേടിയെടുക്കാനായി. മലയാളത്തിലെ 2-ാമത്തെ സമ്പൂർണ വർണ്ണ ചിത്രവും ഇതേ സിനിമ തന്നെയാണ്. മറ്റ് ഇതര ഭാഷകളിലെ ആദ്യകാല ക്ഷേത്ര മാഹാത്മ്യ ചിത്രങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരാമർശിച്ചു കടന്നുപോകാം.

1934 റിലീസായ തമിഴ് ചിത്രം ശ്രീനിവാസ കല്യാണം ആണ് ഇന്ത്യൻ സിനിമയിൽ ക്ഷേത്രോൽപത്തിയെ അടിസ്ഥാനമാക്കി ആദ്യമിറങ്ങിയ ചിത്രം. ശ്രീനിവാസ സിനിടോണിന്റെ ബാനറിൽ എ നാരായണൻ സംവിധാനം ചെയ്ത ഈ സിനിമ തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയും ചരിത്രവും പരാമർശിക്കുന്ന ചിത്രമായിരുന്നു. പി എസ് ശ്രീനിവാസ റാവു, സിർക്കളത്തൂർ ശ്യാമ, ആർ ബി ലക്ഷ്മിദേവി, പി എസ് കമലവേണി എന്നിവരായിരുന്നു ചിത്രത്തിലെ മുഖ്യ താരങ്ങൾ. മദ്രാസിൽ വച്ച് സമ്പൂർണമായി ചിത്രീകരിച്ച ആദ്യ ദക്ഷിണേന്ത്യൻ സിനിമ എന്ന ബഹുമതി കൂടി ഈ ചിത്രത്തിനുണ്ട്. ഇതിനു മുൻപ് ബോംബെയിലും കൽക്കട്ടയിലും വെച്ചായിരുന്നു ദക്ഷിണേന്ത്യൻ സിനിമകൾ ചിത്രീകരിച്ചിരുന്നത്. ശ്രീനിവാസ കല്യാണം വമ്പൻ വിജയമാണ് നേടിയെടുത്തത്. ഫേമസ് പിക്ചേഴ്സിന്റെ ബാനറിൽ സി പുല്ലയ്യ സംവിധാനം ചെയ്ത ശ്രീ വെങ്കടേശ്വര മഹാത്മ്യം 1939 റിലീസ് ചെയ്തു.

സിനിമയും തിരുപ്പതി ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി മാഹാത്മ്യങ്ങളാണ് ആവിഷ്കരിച്ചത്. ഈ ചിത്രത്തിൽ ഭഗവാൻ ശ്രീനിവാസനായി വന്നത് അക്കാലത്തെ ഗായകതാരം CSR ആഞ്ജനേയലു ആയിരുന്നു. 61 റിലീസായ ഭക്തകുചേല എന്ന മലയാള സിനിമയിൽ കുചേലനായി വേഷം പകർന്നത് ഇതേ CSR ആഞ്ജനേയലു ആയിരുന്നു. ചിത്രത്തിൽ നായിക പത്മാവതിയായി അഭിനയിച്ചത് സംവിധായകൻ സി പുല്ലയ്യയുടെ പത്നിയായ ആദ്യകാല ഗായികാ താരം പി ശാന്തകുമാരിയായിരുന്നു. ഈ ചിത്രവും വൻ വിജയം നേടിയെടുത്തു.

കേരളത്തിലെ ഒരു പ്രമുഖ ക്ഷേത്രത്തെക്കുറിച്ചുള്ള സിനിമ ആദ്യമായി ഉണ്ടാകുന്നത് തമിഴിലാണെന്നത് കൗതുകമുണർത്തുന്ന ഒരു വസ്തുതയാണ്. സിനിമാ ചരിത്ര ഗ്രന്ഥങ്ങളൊന്നും വേണ്ടവിധം രേഖപ്പെടുത്താത്ത ഒരു ചരിത്ര വസ്തുതയാണിത്. ആയിരത്തി തൊള്ളായിരത്തി 1942 റിലീസായ അനന്തശയനം എന്ന സിനിമ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി ചരിത്രമാണ് പ്രതിപാദിക്കുന്നത്. ദിവാകര മുനി എന്ന തുളു ബ്രാഹ്മണ സന്യാസിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രോൽപത്തി ചരിത്രമാണ് മുഖ്യമായും ഈ സിനിമ പറയാൻ ശ്രമിക്കുന്നത്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പരാമർശിക്കപ്പെട്ട ഗോളവിസ്താരത്തിൽപ്പെട്ട പദ്യങ്ങളിലും സ്യാനന്ദൂര പുരാണ സമുച്ചയത്തിലും സ്വാതി തിരുനാളിന്റെ സ്യാനന്ദൂരപുര വർണ്ണനാ പ്രബന്ധത്തിലും പരാമർശിച്ച ദിവാകര മുനിയുടെ ചരിത്രത്തെയാണ് ഈ സിനിമ പിൻപറ്റുന്നത്. കൊല്ലവർഷം 225 ആണ്ടിൽ നടന്നതായി വിശ്വസിക്കപ്പെടുന്ന ഈ കഥയാണ് മദ്രാസ് യുണൈറ്റഡ് ആർട്ടിസ്റ്റ് കോർപ്പറേഷന്റെ ബാനറിൽ കെ സുബ്രഹ്മണ്യം സിനിമയാക്കിയത്. സംവിധാനത്തിനും നിർമ്മാണത്തിനും പുറമെ ചിത്രത്തിൽ ദിവാകര മുനിയായി അഭിനയിക്കുന്നതും കെ സുബ്രഹ്മണ്യം തന്നെ. എം വി രാജമ്മ, എസ് ടി സുബ്ബലക്ഷ്മി എന്നിവരാണ് മറ്റ് പ്രധാന അഭിനേതാക്കൾ. ഈ ചിത്രം നിർമ്മിച്ചത് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ സഹായത്തോടെയാണെന്ന് ചിത്രത്തിന്റെ ക്രെഡിറ്റുകളിലും പാട്ടുപുസ്തകത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് സിനിമയെടുക്കാൻ, അതും മറ്റൊരു ഭാഷയിൽ ചിത്രമൊരുക്കാൻ തമിഴ്നാട്ടുകാരനെ നിയോഗിച്ചത് ഏത് സാഹചര്യത്തിലാണെന്ന് വ്യക്തമല്ല. 100,000+ രൂപ ചെലവഴിച്ചു പൂർത്തിയാക്കിയ സിനിമയാണെന്ന പരസ്യവാചകവുമായാണ് ചിത്രം പുറത്തിറങ്ങിയത്. എന്നാൽ പരസ്യങ്ങൾക്കൊന്നും സാമ്പത്തിക പരാജയത്തിൽ നിന്ന് ചിത്രത്തെ രക്ഷപ്പെടുത്താനായില്ല. ചിത്രത്തിന്റെ സാങ്കേതിക വിഭാഗം മികവുറ്റതായിരുന്നു. കമൽ ഘോഷായിരുന്നു ചിത്രത്തിന്റെ ക്യാമറാമാൻ. ചിത്രത്തിലെ ഗാനങ്ങളും ശ്രദ്ധേയങ്ങളായിരുന്നു. പാപനാശം ശിവനായിരുന്നു ഗാനരചന നിർവഹിച്ചിരുന്നത്. സംഗീതം പാർത്ഥസാരഥി അയ്യങ്കാർ. എസ് ടി സുബ്ബലക്ഷ്മി പാടിയ സിന്ധു ഭൈരവി രാഗാധിഷ്ഠിതമായ ഗാനം

അനന്തശയനത്തിൽ നിന്ന് എസ് ടി സുബ്ബലക്ഷ്മി പാടിയ മറ്റൊരു ഗാനം. ശുദ്ധസാവേരി, ദയാവതി, അമീർ കല്യാണി രാഗങ്ങൾ കോർത്തിണക്കിയ ഒരു രാഗമാലികയാണിത്. ഗാനശില്പികൾ പാപനാശം ശിവൻ, പാർത്ഥസാരഥി അയ്യങ്കാർ.

0: കേരളത്തിലെ ഒരു പ്രമുഖ ക്ഷേത്രത്തിന്റെ കഥ പറഞ്ഞ ആദ്യ സിനിമ എന്നതാണ് 1942 റിലീസായ അനന്തശയനം എന്ന തമിഴ് ചിത്രത്തിന്റെ പ്രസക്തി. മലയാളത്തിലുണ്ടായ ആദ്യ ക്ഷേത്രോൽപത്തി സംബന്ധിയായ സിനിമയാണ് 1961 ശബരിമല ശ്രീ അയ്യപ്പൻ. ഈ ചിത്രമൊരുക്കിയ ശ്രീരാമലു നായിഡു ഇതിന്റെ തമിഴ് ഡബ്ബിംഗ് പതിപ്പും റിലീസ് ചെയ്തിട്ടുണ്ട്.
1: ലോകാദിനായക മയൻ കൃപയ കൊണ്ട് രോഗ ശോകമെല്ലാം ദുരിതമാകെ അകന്റതന്തോ.
0: തെന്നിന്ത്യയിലെ അയ്യപ്പ ഭക്തന്മാരെ ഒന്നടങ്കം സിനിമാ കൊട്ടകകളിലേക്ക് ആകർഷിച്ചെടുക്കാനായി ചിത്രത്തെ വർണ്ണാഭമാക്കിയിട്ടുമുണ്ട് ശ്രീരാമലു നായിഡു. ബോംബെ ഫിലിം സെന്ററിൽ വച്ചാണ് ചിത്രം കളറിലാക്കിയത്. ശൈലൻ ബോസാണ് ഛായാഗ്രാഹകൻ. ചിത്രം നല്ല വിജയം നേടി.

ശബരിമല ശ്രീ അയ്യപ്പൻ റിലീസാകുന്നതിനും എത്രയോ വർഷങ്ങൾക്കു മുമ്പു തന്നെ ശബരിമല മാഹാത്മ്യം പരാമർശിക്കുന്ന ഏതാനും ചലച്ചിത്ര ഗാനങ്ങൾ മലയാള സിനിമയിൽ സ്ഥാനം പിടിക്കുകയുണ്ടായി.

51-ൽ റിലീസായ കേരളകേസരി എന്ന ചിത്രത്തിലാണ് ആദ്യമായി ഒരു അയ്യപ്പ ഭക്തിഗാനം ഇടം പിടിക്കുന്നത്. ഗാനരചന തുമ്പമൺ എൻ പത്മനാഭൻകുട്ടി, സംഗീതം ജ്ഞാനമണി, ആലാപനം വൈക്കം വാസുദേവൻ നായർ.

1953 റിലീസായ വേലക്കാരൻ എന്ന ചിത്രത്തിൽ ഗായകൻ യേശുദാസിന്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫ് പാടിയ ഒരു അയ്യപ്പ ഭക്തിഗാനം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ജനപ്രീതി നേടിയ ഈ ഗാനത്തിന് ഈണമൊരുക്കിയത് വി. ദക്ഷിണാമൂർത്തി.

61-ലെ ശബരിമല ശ്രീ അയ്യപ്പനുശേഷം ശബരിമല ക്ഷേത്ര മാഹാത്മ്യം വിവരിക്കുന്ന ഒട്ടേറെ ചിത്രങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഗുരുവായൂർ ക്ഷേത്രം, ചോറ്റാനിക്കര ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളുടെ ഉൽപ്പത്തിയും പ്രാധാന്യവും വിവരിക്കുന്ന ഏതാനും ചിത്രങ്ങളും കേരളത്തിൽ പ്രദർശനത്തിനെത്തുകയുണ്ടായിട്ടുണ്ട്.

ശബരിമല ശ്രീ അയ്യപ്പൻ എന്ന സിനിമയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് മടങ്ങിച്ചെല്ലാം. പ്രചുര പ്രചാരമാർന്ന ശബരിമല ഐതിഹ്യം ഇനി പറയുന്ന വിധമാണ് ചിത്രത്തിൽ ആവിഷ്കരിച്ചു കാണുന്നത്. തിക്കുറിശിയുടേതാണ് സംഭാഷണവും തിരക്കഥയും.

0: കഥയോടൊപ്പം ചേർത്തിരിക്കുന്നത് ഈ ചിത്രത്തിന്റെ തമിഴ് ഡബ്ബിംഗ് പതിപ്പായ ശബരിമലൈ ശ്രീ അയ്യപ്പൻ എന്ന ചിത്രത്തിൽ നിന്നുള്ള സംഭാഷണ ശകലങ്ങളാണ്. മലയാളം പതിപ്പിന്റെ ശബ്ദപഥം ലഭ്യമല്ലാത്തതിനാലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അഭയദേവ് രചിച്ച സിനിമാ ഡയറക്ടറിയിൽ പ്രസിദ്ധീകരിച്ച കഥാസാരത്തിലേക്ക് നമുക്ക് കടക്കാം.
1: ഹരിഹര സുതനേ ശരണം പൊന്നയ്യപ്പ, മോഹിനി സുതനേ ശരണം പൊന്നയ്യപ്പ,
2: സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ.
0: നായാട്ടിനായി വനത്തിലെത്തിയ പന്തളത്തരശന് കാട്ടിൽ നിന്നും തേജോമയനായ ഒരു ശിശുവിനെ കണ്ടുകിട്ടി. പുത്രനില്ലാതെ തപിച്ചിരുന്ന രാജാവ് അവനെ സന്തോഷപൂർവ്വം കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. റാണിയാകട്ടെ ഈശ്വരപ്രസാദമായി കരുതി ആ ഓമനക്കുട്ടിയെ വളർത്തി.
3: ദേവി, നമ്മുടെ പ്രാർത്ഥന ഫലിച്ചത്, എല്ലാം തന്റെ ഇറൈവൻ തന്റെ പ്രസാദം.

0: இன்றுதான் என் ஜென்மம் சாபல்யமானது.
1: தேவி, இம்முறை நான் வேட்டையிலிருந்து இவ்வளவு மகிழ்ச்சியுடன் திரும்புவேன் என்று கனவிலும் நினைக்கவில்லை. எல்லாம் இறைவனார்.
2: தாமசியாதെ റാണി ഗർഭം ധരിക്കുകയും ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. അങ്ങനെ ആ രണ്ട് കുമാരന്മാരും മണികണ്ഠനും രാജരാജനും രാജാവിന്റെ രണ്ട് കൺമണികളായി വളർന്നു. വിദ്യാഭ്യാസ പ്രായമായതോടെ രണ്ട് കുമാരന്മാരെയും രാജഗുരുവിന്റെ സമീപത്തേക്ക് അയച്ചു.
1: കൺമണികളെ, ഇന്നുമുതൽ കുറുകുണവാസം ഏറ്റ് എല്ലാ വിദ്യകളും പയിന്ന് சகலகலா வல்லவர்களாய் வருவீர்களாக. சாற்றால் ஸ்ரீ பரமேஸ்வரன் உங்களை அனுகிரகிக்கட்டும்.
2: ராஜராஜனே யதாயோக்கியம் ஸ்வீகரிச்ச ராஜகுரு மணிகண்டனே சஸ்திரசாஸ்திராதி வித்யகள் உபதேசிக்க விசம்மதிச்சு. மணிகண்டன் மாதாபிதாக்கள் ஆரானென்னு அறியில்ல என்னதாயிருந்து குருவிட் விசதீகரணம்.
3: ராஜகட்டளைக்கு கீழ்ப்படிய வேண்டியதுதான் கடமை. ஆனால்
1: ஆனால்
3: நான் சொல்வதை தவறாக எண்ணக்கூடாது. ராஜகுமாரனாகிய ராஜராஜனை நான் ஏற்றுக்கொள்ளுகிறேன். ஆனால் மணிகண்டனை அழைத்துக் கொண்டு போய்விடுங்கள்.
4: ஏன், அந்த பையன் படிக்கிறதுக்குள்ள எழுத்து இங்க இல்லையா?
3: அப்படி அல்ல.
1: மணிகண்டனுக்கு என்ன குறைவு?
3: குமாரனின் குலம், கோத்திரம், ஜாதி, மதம் இவை யாருக்கும் தெரியாதது.
2: பட்சே மணிகண்டன் தன் மகத்துவம் கொண்டு ராஜகுருவிட் ஜன்மனா அந்தனாயிருந்த புத்திரன் காழ்ச்சியுண்டாக்கி கொடுத்து. அற்புத பரவசனாய ராஜகுரு பூஜாமுறியில் கண்ணீரொழுக்கியிருந்தப்போ യാദൃച്ഛികമായി കണ്ണിൽപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ നിന്നും മണികണ്ഠന്റെ അവതാരകഥ മനസ്സിലായി. ഈശ്വരാവതാരമാണ് മണികണ്ഠനെന്നറിഞ്ഞ ഗുരു ആ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്യുവാൻ കൊതിച്ചു. പക്ഷേ ദേവകാര്യം രഹസ്യമായി സൂക്ഷിക്കണമെന്ന് നിർദ്ദേശിച്ച അശരീരി വാക്യത്തെ ആദരിച്ച് അദ്ദേഹം സ്വയം നിയന്ത്രിച്ചു.
1: வேறு யாருக்கும் தெரியக்கூடாது.
3: மணிகண்டா, மணிகண்டா, என் கண்ணே, என் செல்வ மகனே.
2: மணிகண்டன் சகல சாஸ்திர பாரங்கதனாய் மடங்கியெத்தி. சந்துஷ்டனாய ராஜாவ் மணிகண்டனே யுவராஜாவாய் வாழிக்கான் தீருமானிச்சு. அதோடு துஷ்டனும் துர்புத்தியுமாய மந்திரி பானுவிக்ரமனும் அயாளுடைய உபதேஷ்டாவாய குருக்களும் சேர்ந்து രാജാവിന്റെ തീരുമാനത്തിനെതിരായി ഗൂഢാലോചനകൾ ആരംഭിച്ചു.
4: പല്ലപ്പൊടുങ്ങുന്ന പാമ്പ് പോലെ അയടിച്ച് പന്തളത്തും ഗതി.
5: ഏണ്ടാ ഇപ്പടി വളർറ?
4: അന്ത മണികണ്ഠനെ ചൊല്ലേ, ഉടനെ യുവരാജ ആവാം. അപ്പുറം വീരപരാക്രമ സൂരവിക്രമനാണ് മന്ത്രി. അവർ അത് പയ്യ മുന്നാലെ കയ്യെ കട്ടിക്കിട്ട് അടിയേ ഉത്തരവ് അപ്പം ചൊല്ലിട്ട് ആടുവാർ.
5: മാനക്കേട്!
4: അട ഭഗവാനെ, ഇതെല്ലാം പാക്കുറതുക്ക് മുന്നാലെ ഞാൻ കണ്ണയാവത് എടുത്തിട്.
5: டே குருக்களே, உன் கண்ணு மாத்திரமல்ல, எத்தனை பேர் கண் எடுக்க வேண்டி வந்தாலும் சரி, இந்த பானு விக்ரமன் ஜீவித்திருக்கும் வரை இந்த பட்டாபிஷேகத்தை நான் நடத்தவிட மாட்டேன். பார்த்துக்கொள்.
2: சதியும் வஞ்சனையும் கள்ளத்தரவும் கொண்டு சாத்விகையாய ராணியே போலும் அவர் வசீகரிச்சு. மணிகண்டனே யுவராஜாவாக்கானுள்ள தீர்மானத்தின் எதிராயுள்ள எல்லா நீக்கமும் பராஜயப்பட்டப்போ ராணியை கொண்டு அவர் ஒரு கபட ரோகம் அபினயிப்பிச்சு. പുലിയുടെ പാല് മാത്രമേ ഈ രോഗത്തിന് ഔഷധമായുള്ളൂ എന്ന് മന്ത്രിയുടെ സേവകനായ ഒരു വൈദ്യനെ കൊണ്ട് രാജസന്നിധിയിൽ ഉണർത്തിച്ചു.
5: അധികം ഭയപ്പെടുന്നില്ല. മരുന്നിരുക്ക് അത്ഭുതമാണ്. ഒരു സൂരണം അതുക്ക് ഒരു സാമാൻ തേവ.
1: ശരി, എന്നാ വേണ്ടും? സീക്രം ചൊല്ല.
5: കൊഞ്ചം പാൽ വേണോ?
1: പാലാ?
5: യാരെങ്കേ
1: പാൽ കൊണ്ടുവാറു.
5: പശുമ്പാൽ അല്ല.
1: പിന്നെ ആട്ടുപാലാ?
5: അതും ഇല്ല.
4: പിന്നെ കഴുകപ്പാലാ? എന്നാ ചൊല്ല.
5: മഹാരാജ വിദ്യാസമാനനെ കൂടാതെ പുലിപ്പാൽ വേണോ?
1: പിന്നെ പുലിപ്പാലാ?
5: ആമാ, അതും കറന്ത സൂടോടെ കിടച്ചാ നല്ലത്.
1: വൈദ്യരെ, വേറെ മരുന്നില്ലയാ?
5: ഇന്ന വ്യാധിക്ക് പുലിപ്പാൽ തന്നെ നല്ലത്.
2: ആരാണ് പുലിപ്പാല് കൊണ്ടുവരിക? തന്റെ മാതാവിനു വേണ്ടി ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് മണികണ്ഠൻ മുന്നോട്ടു വന്നു. രാജാവിന്റെ എതിർപ്പിനെ പോലും വകവെക്കാതെ കൗമാരം പോലും കഴിയാത്ത മണികണ്ഠൻ പുലിപ്പാലിനു വേണ്ടി വനത്തിലേക്ക് പുറപ്പെട്ടു.
4: അപ്പ, താങ്കൾ ഏറെ സഞ്ചലമുട്ടിരിക്കുവീർ.
3: കുമാര, അമ്മാൾക്ക് അസൗഖ്യം എന്ന് ഉനക്ക് തരിയാതാ?
4: തരും. പരുന്തിർക്ക് പുലിപ്പാൽ വേണ്ടും. നാൻ
1: കൊണ്ടുവരുകയും
4: ലോകത്തിൽ കഷ്ടം എന്ത് ഉണ്ട് ഇല്ലയപ്പ? വിടാമുയർച്ചും തന്നമ്പിക്കും ഉണ്ടാണാ, എന്ത കാര്യത്തിനും സാധിക്കണം.
1: ഹരിഹരപുത്രന്റെ
2: അഴകൊഴുകുന്നു.

രൂപത്തിൽ ആകൃഷ്ടയായ മഹിഷി എന്ന രാക്ഷസി പുലിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് മണികണ്ഠനെ ഒരു മായാമന്ദിരത്തിലേക്ക് ആനയിച്ചു. പക്ഷേ രാക്ഷസിയെ തിരിച്ചറിഞ്ഞ ദിവ്യബാലൻ തന്റെ അവതാരോദ്ദേശമായ മഹിഷി മർദ്ദനം നടത്തുവാൻ പിന്നെ ഒട്ടും അമാന്തിച്ചില്ല. മഹിഷി മർദ്ദനം നടത്തി ദിവ്യ തേജോമയനായി പുലിപ്പുറത്തുതന്നെ മണികണ്ഠൻ കൊട്ടാരത്തിലെഴുന്നള്ളി. അത്ഭുത പരതന്ത്രരായ രാജകുടുംബാംഗങ്ങൾ ഭക്തിപാരവശ്യത്തോടുകൂടി മണികണ്ഠനെ സ്വീകരിച്ചു. തന്റെ അവതാരത്തിന്റെ ഉദ്ദേശം സാധിച്ച ഹരിഹരപുത്രൻ തന്നെ ശബരിമലയിൽ ക്ഷേത്രമുണ്ടാക്കി അവിടെ പ്രതിഷ്ഠിക്കണമെന്ന് രാജാവിനോട് അഭ്യർത്ഥിച്ച് തിരോധാനം ചെയ്തു. ഇനി ചിത്രത്തിലെ ഗാനങ്ങളിലേക്ക്.

ഗാനലോകവീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്രവീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം യശ്വന്തും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം കലാമണ്ഡലം ഗണേശ്. ഉണ്ണായി വാര രചിച്ച നളചരിതമാട്ടക്കഥയിലെ കഴിഞ്ഞയാഴ്ച പ്രക്ഷേപണം ചെയ്ത ഒന്നാം ദിവസത്തെ തുടർന്നുള്ള ഭാഗങ്ങളാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. ദമയന്തിയുടെ അടുക്കലേക്ക് പറന്നുവരുന്ന സ്വർണഹംസത്തെ കണ്ട് അത്ഭുതപ്പെടുന്നു. എന്നാൽ ഹംസമാകട്ടെ, ദമയന്തിയെ മെല്ലെ തോഴിമാരിൽ നിന്നകറ്റി തന്റെ വാക്ചാതുര്യാൽ അവളുടെ മനസ്സിലുള്ള നളനോടുള്ള പ്രണയത്തെ വാക്കുകൊണ്ട് പറയിച്ച് അത് ഉറപ്പിക്കുകയും ചെയ്യുന്നു. നളനാണ് ദമയന്തിക്ക് അനുയോജ്യനായ വരനെന്ന് ദമയന്തിയോട് പറയുന്നതാണ് സന്ദർഭം.

അല്ലയോ സുന്ദരി, നീ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ നിനക്ക് മംഗളം ഭവിക്കും. നളനാണ് നിനക്ക് ഏറ്റവും അനുയോജ്യനായ ഭർത്താവ് എന്നും ഹംസം ദമയന്തിയോട് പറയുന്നിടത്ത് ഉണ്ണായി വാര്യർ രചിച്ച നളചരിതമാട്ടക്കഥയിലെ ഒന്നാം ദിവസത്തെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം യശ്വന്ത്, കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായകൃഷ്ണ, മദ്ദളം കലാമണ്ഡലം ഗണേശ്.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് യേശുദാസും എസ് ജാനകിയും ചേർന്ന്. ചിത്രം പ്രേമഗീതങ്ങൾ. ദേവദാസിൻ്റെ സംഗീതം, ജോൺസന്റെ രചന.
1: വെറുമൊരു സ്വപ്നം.

യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ദേവദാസിന്റെ രചന, ജോൺസന്റെ സംഗീതം, ചിത്രം പ്രേമഗീതങ്ങൾ.

വയലാറിന്റെ വരികൾക്ക് ദക്ഷിണാമൂർത്തി ഈണം പകർന്ന് യേശുദാസും പി ലീലയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം കാവ്യമേള.

യേശുദാസും ബേബി സുജാതയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം കാമം ക്രോധം മോഹം. ഗാനശില്പികൾ ഭരണിക വിശ്വകുമാർ ശ്യാം.

ജയചന്ദ്രൻ പാടിയ ഗാനം. ചിത്രം മേയർ നായർ. ഗാനരചന വയലാർ. സംഗീതം എൽ പി ആർ വർമ്മ.

നമസ്കാരം. ഖരമാലിന്യ സംസ്കരണം, പുതിയ ചട്ടങ്ങളും ജനകീയ പങ്കാളിത്തവും എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം.

0: മാനവരാശി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക വെല്ലുവിളികളിലൊന്നാണ് ഖരമാലിന്യങ്ങളുടെ അശാസ്ത്രീയമായ കൈകാര്യം ചെയ്യൽ. ജനസംഖ്യാ പെരുപ്പം, ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം, മാറിക്കൊണ്ടിരിക്കുന്ന ഉപഭോഗ സംസ്കാരം, വ്യവസായവൽക്കരണം എന്നിവ ഖരമാലിന്യങ്ങളുടെ അളവ് വൻതോതിൽ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. പ്ലാസ്റ്റിക്, ഇലക്ട്രോണിക് അവശിഷ്ടങ്ങൾ, ഗാർഹിക മാലിന്യങ്ങൾ, നിർമ്മാണ അവശിഷ്ടങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. മാലിന്യങ്ങളുടെ അശാസ്ത്രീയ സംസ്കരണം വായു, ജലം, മണ്ണ് എന്നിവയുടെ മലിനീകരണത്തിനും മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിനും കാരണമാകുന്നു. സുസ്ഥിരമായ ഒരു ഭാവിക്ക് ഖരമാലിന്യ സംസ്കരണം അത്യന്താപേക്ഷിതമാണ്. മാലിന്യങ്ങൾ യഥാസമയം സംസ്കരിക്കാതെ പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും നിക്ഷേപിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. തുറസായ സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് ഈച്ച, കൊതുക്, എലി എന്നിവ പെരുകാനും അതുവഴി ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ രോഗങ്ങൾ പടരാനും ഇടയാക്കുന്നു. മഴവെള്ളത്തോടൊപ്പം മാലിന്യങ്ങളിലെ വിഷാംശം കലർന്ന് ഭൂഗർഭജലവും സമീപത്തുള്ള കിണറുകളും മലിനമാകുന്നു. പ്ലാസ്റ്റിക്കും മറ്റ് ഖരമാലിന്യങ്ങളും പൊതുസ്ഥലങ്ങളിലിട്ട് കത്തിക്കുന്നത് വഴി ഡയോക്സിൻ പോലുള്ള മാരക വിഷവാതകങ്ങൾ അന്തരീക്ഷത്തിൽ കലരുകയും ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ദ്രവിക്കാത്ത വസ്തുക്കൾ മണ്ണിൽ അടിഞ്ഞുകൂടുന്നത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നശിപ്പിക്കുകയും ജല ആഗിരണശേഷി കുറയ്ക്കുകയും ചെയ്യും. മാലിന്യങ്ങളെ അവയുടെ സ്വഭാവമനുസരിച്ച് തരംതിരിച്ച് സംസ്കരിക്കുകയാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം. ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ വേർതിരിക്കുന്ന ഉറവിട മാലിന്യ സംസ്കരണമാണ് ഇതിന്റെ ആദ്യപടി. ജൈവമാലിന്യങ്ങളെ സൂക്ഷ്മജീവികളുടെ സഹായത്തോടെ മണ്ണിൽ ദ്രവിപ്പിച്ച് ജൈവവളമാക്കി മാറ്റുന്ന കമ്പോസ്റ്റിംഗ് രീതികൾ വീടുകളിൽ പൈപ്പ് റിംഗ് കമ്പോസ്റ്റുകളായി ചെയ്യാം. പൊതുസ്ഥലങ്ങളിൽ തുമ്പൂർ മുഴി മോഡൽ എയറോബിക് ബിന്നുകൾ സ്ഥാപിക്കാം. അജൈവ മാലിന്യങ്ങളായ പ്ലാസ്റ്റിക്, ഗ്ലാസ്, പേപ്പർ, ലോഹങ്ങൾ എന്നിവ ശേഖരിച്ച് പുനരുൽപാദനത്തിന് വിധേയമാക്കുന്നു. സംസ്കരിക്കാൻ സാധിക്കാത്ത അവശിഷ്ടങ്ങൾ ശാസ്ത്രീയമായി നിർമ്മിച്ച വലിയ കുഴികളിൽ നിക്ഷേപിച്ച് മൂടുന്ന സാനിറ്ററി ലാൻഡ്ഫില്ലിംഗ് രീതിയും ആശുപത്രി മാലിന്യങ്ങൾ പോലുള്ളവ ഉയർന്ന താപനിലയിൽ കത്തിച്ചുകളയുന്ന ഇൻസിനറേറ്റർ രീതിയും ഇതിനായി ഉപയോഗിക്കുന്നു. മാലിന്യ സംസ്കരണത്തിൽ കേന്ദ്ര കേരള സർക്കാരുകൾ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ദേശീയ തലത്തിൽ ഇന്ത്യ വിഭാവനം ചെയ്ത ഏറ്റവും വലിയ മാതൃകയാണ് 2014 ആരംഭിച്ച സ്വച്ഛ് ഭാരത് മിഷൻ. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കാൾ പ്രാധാന്യമർഹിക്കുന്നത് ശുചിത്വമാണ് എന്നതായിരുന്നു ശുചിത്വത്തെക്കുറിച്ചുള്ള മഹാത്മാഗാന്ധിയുടെ ഏറ്റവും പ്രശസ്തമായ പ്രഖ്യാപനം. ഗാന്ധിജിയുടെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യയെ പൂർണമായും വെളിയിട വിസർജന മുക്തവും മാലിന്യമുക്തവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വച്ഛ് ഭാരത് മിഷൻ ആരംഭിച്ചത് തന്നെ. സ്വച്ഛ് ഭാരത് മിഷനിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തിന്റെ ആരോഗ്യം പ്രത്യേകം മുൻനിർത്തിയാണ് സർക്കാർ സ്വച്ഛ് ഭാരത് മിഷന് തുടക്കം കുറിച്ചതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: ഹം സബ് ജാനത്തെ ഹൈ കി ഇസ്മേ സ്വച്ഛതാ കി കിത്നി ബഡി ഭൂമിക ഹൈ ഔർ യേ ജബ് ഹമാരി സർക്കാർ ബനി തി തബ് ഹംനെ ദേശ് കേ ലിയെ സ്വച്ഛ് ഭാരത് മിഷൻ ലോഞ്ച് കിയാ. സഫായി ഹമാരി ജീവൻ ശൈലി കാ ഹിസ്സാ ബനെ ഇസ്കേ ലിയെ അലഗ് അലഗ് ഇനിഷ്യേറ്റീവ് ശുരു കിയേ ഗയേ ഹമാരി ഷെഹറോ കി സ്വച്ഛ് ഭാരത് റാങ്കിംഗ് ഇസി പ്രയാസ് കാ ഹിസ്സാ ഹൈ. സാഥിയോ, സ്വച്ഛത കോയി ഏക് ദിൻ കാ കാം നഹി ഹൈ, സ്വച്ഛത തോ ജീവൻ ജീനേ കാ തരീക ഹൈ.
0: സ്വച്ഛ് ഭാരത് മിഷന്റെ രണ്ടാം ഘട്ടമായ സ്വച്ഛ് ഭാരത് അർബൻ 2.0 പദ്ധതി നഗരങ്ങളെ പൂർണമായും മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെടുന്ന മധ്യപ്രദേശിലെ ഇൻഡോർ നഗരം ഖരമാലിന്യ സംസ്കരണത്തിൽ മികച്ചൊരു ദേശീയ മാതൃകയാണ്. ദേശീയ തലത്തിൽ പരിസ്ഥിതി സൌഹൃദ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത മിഷൻ ലൈഫ് പദ്ധതിയും മാലിന്യ ഉൽപാദനം കുറയ്ക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്ലാസ്റ്റിക്, ഇ വേസ്റ്റ് എന്നിവയ്ക്കായി ഏർപ്പെടുത്തിയ എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി നിയമങ്ങൾ നിർമ്മാതാക്കളെ തന്നെ മാലിന്യ സംസ്കരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ചുമതലപ്പെടുത്തുന്നു. മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും അനുയോജ്യകരമായത് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്ന തത്വമാണ്. മാലിന്യം കാര്യക്ഷമമായി വേർതിരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിൽ ഊന്നൽ നൽകുകയും വിപുലീകൃത ഉൽപാദന ഉത്തരവാദിത്ത തത്വങ്ങളെ സമഗ്രമായി സമന്വയിപ്പിക്കുന്നതുമാണ് പുതിയ ഖരമാലിന്യ സംസ്കരണ ചട്ടം. രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുക, വ്യാജരേഖകൾ സമർപ്പിക്കുക, അനുചിതമായ ഖരമാലിന്യ സംസ്കരണ രീതികൾ എന്നിവയുൾപ്പെടെയുള്ളവയ്ക്ക് മലിനമാക്കുന്നവർ നഷ്ടപരിഹാരം നൽകണമെന്ന തത്വത്തെ അടിസ്ഥാനമാക്കി പാരിസ്ഥിതിക നഷ്ടപരിഹാരം ഈടാക്കാൻ ചട്ടങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നു. ചട്ടങ്ങൾ ഫലപ്രദമായി നടപ്പാക്കും.

0: നടത്തുന്നതിനായി കേന്ദ്ര സംസ്ഥാന തല സമിതികൾ സ്ഥാപിക്കുന്നതിനും വ്യവസ്ഥ ചെയ്യുന്നു. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ചീഫ് സെക്രട്ടറിയോ കേന്ദ്രഭരണ പ്രദേശ ഭരണമേധാവിയോ അധ്യക്ഷനായ സമിതികൾ ചട്ടങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന് ശുപാർശ ചെയ്യും. പുതുക്കിയ ചട്ടത്തിലെ വ്യവസ്ഥകൾ കർശനമായി നടപ്പിലാക്കാൻ സുപ്രീംകോടതി ഈ വർഷം ഫെബ്രുവരിയിൽ പുറപ്പെടുവിച്ച ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവരെ വീടുകൾ, ചെറുകിട സ്ഥാപനങ്ങൾ, വൻകിട മാലിന്യ ഉൽപ്പാദകർ എന്നിങ്ങനെ പ്രത്യേക വിഭാഗങ്ങളായി തിരിച്ചാണ് പുതിയ നിയമം നടപ്പിലാക്കുന്നത്. നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക നടത്തിപ്പ് ചട്ടക്കൂട് രൂപവൽക്കരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ഓൺലൈൻ പോർട്ടലുകൾ, നിയമലംഘകർക്കെതിരെ കനത്ത പിഴ ഈടാക്കുന്ന പരിസ്ഥിതി നഷ്ടപരിഹാര സംവിധാനം, സമയബന്ധിതമായ റിപ്പോർട്ട് സമർപ്പിക്കൽ, പുരോഗതി വിലയിരുത്താൻ പ്രത്യേക സമിതികൾ എന്നിവ നിലവിൽ വരും. പരമ്പരാഗതമായി നാം പിന്തുടർന്നിരുന്ന രണ്ട് ബിൻ മാലിന്യ സംസ്കരണ രീതിക്ക് പകരം പുതിയ ചട്ടപ്രകാരം ഖരമാലിന്യങ്ങളെ ഉറവിടത്തിൽ തന്നെ നാല് വിഭാഗങ്ങളായി തരംതിരിക്കാൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഈർപ്പമുള്ള മാലിന്യം, വരണ്ട മാലിന്യം, സാനിറ്ററി മാലിന്യം, പ്രത്യേക പരിചരണം ആവശ്യമുള്ള മാലിന്യം എന്നിങ്ങനെയാണ് ആ നാല് വിഭാഗങ്ങൾ. പുതിയ നിയമപ്രകാരം ബൾക്ക് വേസ്റ്റ് ജനറേറ്ററുകൾക്ക് വലിയ ഉത്തരവാദിത്തമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ദിവസേന 100 കിലോയിൽ കൂടുതൽ മാലിന്യമുണ്ടാക്കുന്ന വലിയ അപ്പാർട്ട്മെന്റുകൾ, കമ്മ്യൂണിറ്റി ഹാളുകൾ, ഹോട്ടലുകൾ അല്ലെങ്കിൽ 20,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തീർണമുള്ള കെട്ടിടങ്ങൾ എന്നിവ ഈ പരിധിയിൽ വരും. ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്ക് കില പരിശീലന പരിപാടികളും സംഘടിപ്പിച്ചുവരുന്നു. കില അർബൻ ഫെല്ലോ ഡോക്ടർ രാജേഷ് ആകാശവാണിയോട്.
1: മുൻപുണ്ടായിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഒരു തദ്ദേശസ്വയംഭരണ സ്ഥാപനം ഖരമാലിന്യ സംസ്കരണം അതിന്റെ നടപടികൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഉദ്യോഗസ്ഥരാണ് റെസ്പോൺസിബിൾ ആകുമായിരുന്നത്. പുതിയ ആക്ട് അനുസരിച്ച് അതിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ അതിന് ഉത്തരവാദികളാകുന്ന തരത്തിലാണ് ആ മാറ്റം വന്നിട്ടുള്ളത്. പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ഖരമാലിന്യങ്ങൾ പരിപാലനം ചെയ്യുന്നതിൽ വീഴ്ച വന്നാൽ അതിൽ ജനപ്രതിനിധികളടക്കം ശിക്ഷിക്കപ്പെടാവുന്ന രീതിയിലാണ് പ്രൊവിഷൻ വന്നിട്ടുള്ളത്. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി എല്ലാ ലോക്കൽ ഗവൺമെന്റുകളും എക്യുപ്ഡ് ആവണം, വാർഡ് തലത്തിലുള്ള ഒരു പ്ലാൻ എല്ലാ ലോക്കൽ ഗവൺമെന്റുകളിലും ഉണ്ടാവണം, ഈ ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഗൗരവം ഈ ലോക്കൽ ഗവൺമെന്റുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് കില ഒരു ഏകദിന പരിശീലനം ചെയ്യുന്നത്. അപ്പൊ അതില് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ ബ്ലോക്കിലും ആണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. ഒരു 2-3 പഞ്ചായത്തുകളെ ചേർത്ത് ഒരു ക്ലസ്റ്റർ ആയിട്ടാണ് ഈ പരിശീലനങ്ങൾ നടത്തുന്നത്. സെപ്റ്റംബർ മാസത്തിൽ ഈ പരിശീലനം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതുപോലെ നഗരമേഖലയിൽ KSWMP പ്രൊജക്ടിന്റെ ഭാഗമായി KSWMPയും കിലയും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ പരിശീലനം സംഘടിപ്പിക്കുന്നത്. 4 സെഷനുകളാണ് ഈ വൺ ഡേ ട്രെയിനിങ്ങിനകത്തുള്ളത്. ഈ നിയമം എന്താണെന്ന് പരിചയപ്പെടുത്തുന്നു, നിയമത്തിന്റെ ഭാഗമായി ജനപ്രതിനിധികളുടെ ചുമതലകൾ എന്താണെന്ന് പരിചയപ്പെടുത്തുന്നു, ചെയ്യേണ്ട പ്രധാന ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അതിനുള്ള നിയമപരമായ പരിരക്ഷ എന്താണ്, അതുപോലെ റിസോഴ്സുകൾ എന്താണ്, എന്തൊക്കെ പ്രൊജക്ടുകൾ ഇവർക്ക് ചെയ്യാൻ കഴിയും, നിലവിൽ ഓരോ ലോക്കൽ ഗവൺമെന്റിനകത്തുള്ള ഈ സംവിധാനങ്ങൾ എന്താണ്, എന്തൊക്കെ ഗ്യാപ്പുകളാണുള്ളത്, അതിനെങ്ങനെയാണ് മറികടക്കാൻ കഴിയുക, അതിനെന്തൊക്കെ ഇനീഷ്യേറ്റീവുകൾ ചെയ്യണം, പിന്നെ എന്തൊക്കെ എൻഫോഴ്സ്മെന്റ് മെക്കാനിസംസ് ലോക്കൽ ഗവൺമെന്റുകൾ ചെയ്യേണ്ടതുണ്ട്, ഇത്തരം കാര്യങ്ങളാണ് അതിനകത്ത് ഈ പരിശീലനത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരു ബ്ലോക്കിൽ നിന്ന് 3 പേരെ വെച്ചുകൊണ്ടുള്ള ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സ് കിലയിൽ നടന്നു. ഏതാണ്ട് 450-ലധികം ആളുകൾ ഇതിനകത്ത് പങ്കെടുത്തു. അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ താഴെത്തലം വരെയുള്ള പരിശീലനങ്ങൾ ഈ ഒരു മാസത്തിനുള്ളിൽ ചെയ്യാനായി ശ്രമിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിന്റെ ഗൗരവം ജനപ്രതിനിധികളിലേക്ക് എത്തിക്കുകയും അതിന്റെ ഉള്ളടക്കം പ്രായോഗികമാക്കാൻ അവരുടെ ഇടപെടലുകൾ കൊണ്ടുവരികയും ചെയ്യാന്നുള്ളതാണ്.
0: കേരളത്തിന്റെ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ ശൈലി ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച ഒന്നാണ്. സംസ്ഥാന സർക്കാരിന്റെ ശുചിത്വ മിഷൻ, ഹരിത കേരളം മിഷൻ എന്നിവയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കേരളത്തിൽ ഖരമാലിന്യ സംസ്കരണ രംഗത്തെ സാങ്കേതിക വിദ്യകൾ ജനകീയമാക്കുന്നതിൽ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് മാലിന്യ സംസ്കരണത്തിൽ വിപ്ലവകരമായ നേട്ടമാണ് സംസ്ഥാനം കൈവരിച്ചത്. ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ബിനു ഫ്രാൻസിസ് ആകാശവാണിയോട്.
2: ശുചിത്വ മിഷൻ കേരളത്തിലെ മാലിന്യ സംസ്കരണ മേഖലയിൽ ഒരു ടെക്നിക്കൽ ഏജൻസിയായിട്ടും ഒരു നോഡൽ ഏജൻസിയായിട്ടും വർക്ക് ചെയ്യുന്നു. ശുചിത്വ മിഷൻ നോർമലി ലിക്വിഡ് വേസ്റ്റിനെയും സോൾഡ് വേസ്റ്റിനെയും കൈകാര്യം ചെയ്യുന്ന ഒരു നോഡൽ ഏജൻസിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നിലവിൽ SBM അർബന്റെയും SBM റൂറലിന്റെയും ഇംപ്ലിമെന്റിംഗ് നോഡൽ ഏജൻസിയായിട്ട് 2014 മുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്കിൽ നോക്കുമ്പോൾ കേരളത്തിൽ സോൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് കാര്യത്തിൽ വലിയ മുന്നേറ്റം നമുക്ക് ഉണ്ടാകാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ലിക്വിഡ് വേസ്റ്റ് കാര്യത്തിൽ നമുക്ക് ആ പറയുന്ന മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. സോൾഡ് വേസ്റ്റിന്റെ കാര്യത്തിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു 4-5 മേഖല എന്ന് പറയുന്നത് ബയോ വേസ്റ്റിനെയും നോൺ ബയോ വേസ്റ്റിനെയും വേർതിരിക്കുന്നതിനും നോൺ ബയോ വേസ്റ്റ് കളക്ട് ചെയ്യുന്നതിനും

0: ഹരിധർമ്മസേന കൊണ്ടുവന്നുള്ളതാണ് ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള ഒരു ഡെലിവറി ആയിട്ടുള്ള നമ്മൾ കാണുന്നത്. ഒരു ദിവസം ശരാശരി 500 ടൺ വേസ്റ്റ് ഇത്തരത്തിൽ കളക്ട് ചെയ്യപ്പെടുന്നു. ശരാശരി 2200-2300 ടൺ ആണ് കേരളത്തിൽ നോൺ ബയോ വേസ്റ്റ് ഉണ്ടാകുന്നത്. അതിന്റെ ഒരു 500 ടൺ നമ്മൾ വേസ്റ്റ് കളക്ട് ചെയ്യും. അത്രയും ടൺ വേസ്റ്റ് നമ്മൾ ശേഖരിക്കുമ്പോൾ അത്രയും ടൺ വേസ്റ്റ് ഭൂമിയിലേക്ക് പോകുന്നതിൽ നിന്ന് ആ ഭൂമിയെ നമ്മൾ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ 2026 സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് വന്നിട്ടുണ്ട്. അതിനകത്ത് വളരെ കൃത്യമായി ഓരോ സ്ഥാപനങ്ങളുടെയും പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും ജില്ലാ കളക്ടറേയും ചുമതല സംബന്ധിച്ച് വളരെ വ്യക്തമായി പറയുന്നു. കൂടാതെ സെഗ്രിഗേഷന്റെ ആവശ്യകത, റീസൈക്കിൾ ചെയ്യേണ്ട ആവശ്യകത, വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ന്യൂസൻസ് അല്ല, മറിച്ച് അതിനകത്ത് ഒരു വാല്യൂ ഉണ്ട്, ആ വാല്യൂ എക്സ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യകത, ഇൻക്ലൂഡിംഗ് സർക്കുലർ എക്കോണമി, ഇതിനെക്കുറിച്ച് വളരെ വിശദമായ രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സമയം കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. കൂടാതെ സുപ്രീം കോടതി മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഏകദേശം 10,000 ടൺ വേസ്റ്റ് ആണ് പെർ ഡേ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്, ഇൻക്ലൂഡിംഗ് ബയോ ആൻഡ് നോൺ ബയോ. ബയോ ചെയ്യുന്നതിനകത്ത് നമുക്ക് നിലവിൽ നമ്മൾ സോഴ്സ് ലെവൽ തന്നെ ചെയ്യുന്നതിനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ പ്രാദേശികമായ രീതിയിൽ സിബിജി പ്ലാന്റുകളും വിൻഡ്രോ കമ്പോസ്റ്റുകളും വന്നിട്ടുണ്ട്. റീജിയണൽ പുതിയ പ്ലാന്റുകൾ വരുന്നുണ്ട്. ഇതുകൂടാതെ നമ്മൾ സ്വകാര്യ മേഖല ഏറ്റവും കൂടുതൽ ആശ്രയിച്ച ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 5 വർഷം. നിലവിൽ ഏകദേശം 312 ഏജൻസികളെ നമ്മൾ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയോ അല്ലെങ്കിൽ ടെക്നോളജി പാർട്ണറായിട്ടോ ടെക്നോളജി പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഓംബോയിഡ്. അവരെല്ലാം തന്നെ ലോക്കൽ ബോഡിയുമായി ബന്ധപ്പെട്ട് നിലനിർത്തിക്കൊണ്ട് സ്പെഷ്യൽ കെയർ വേസ്റ്റുകൾ ധാരാളം ഉണ്ട്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്രസ് ചെയ്തിട്ടുള്ളത് ചിക്കൻ വേസ്റ്റ് ആണ്. ഇപ്പൊ നിലവിൽ നമുക്ക് ഏകദേശം 38 പ്ലാന്റിൽ വർക്ക് ചെയ്യുന്നു. 900 ടൺ വേസ്റ്റ് ഓരോ ദിവസവും പ്രോസസ്സിംഗ് സംവിധാനമുണ്ട്. നമുക്ക് ഹെയർ വേസ്റ്റ് ചെയ്യുന്നതിനുള്ള പ്രത്യേക സംവിധാനമുണ്ട്. കൂടാതെ പ്ലാസ്റ്റിക് വേസ്റ്റിനകത്ത് തന്നെ റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്നതിനെ തരംതിരിച്ച് റീസൈക്കിളിലേക്ക് കൊണ്ടുപോകുന്നു. കൂടാതെ ആദ്യ പ്ലാന്റുകളുണ്ട്. അപ്പൊ ഇതിനാവശ്യം മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ടെക്നിക്കൽ ഇൻപുട്ട്, കൂടെ പോളിസി തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തു കൊടുക്കുന്നു, ഇതെല്ലാം ശുചിത്വ മിഷനാണ്. ശുചിത്വ മിഷന് ജില്ലാതലത്തിൽ ഓഫീസുണ്ട്. കൂടാതെ എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും നമ്മുടെ ജീവനക്കാരുണ്ട്. കൂടാതെ ഒരു ക്യാമ്പയിൻ കൊണ്ടുവരുന്ന കാര്യത്തിലും നമ്മുടെ ശുചിത്വ മിഷൻ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത് കൂടുതൽ അവയർനെസിന്റെ ഭാഗം കൂടിയായിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ അവയർനെസ് കൊണ്ടുവരുന്നതിന് കൂടുതൽ ക്യാമ്പയിനും എടുത്തുകൊണ്ടിരിക്കുന്നു. ജനങ്ങളുമായും ലോക്കൽ ബോഡിയുമായിട്ടും സമ്പർക്കം പുലർത്തി നമ്മൾ കേരളത്തെ ഒരു ശുചിത്വ സ്റ്റേറ്റാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്.
1: കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപീകരിച്ച ഹരിതകർമ്മസേന കേരളത്തിലെ മാലിന്യ സംസ്കരണത്തിന്റെ നട്ടെല്ലാണ്. ഹരിതകർമ്മ സേനാംഗങ്ങളായ വനിതകൾ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ കൃത്യമായി ശേഖരിച്ച് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികളിലേക്ക് മാറ്റുന്നു. ഈ മാലിന്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ക്ലീൻ കേരള കമ്പനി ഏറ്റെടുക്കുകയും റോഡ് ടാറിംഗിനായുള്ള പ്ലാസ്റ്റിക് തരികളായും പുനരുൽപാദനത്തിനായും മാറ്റുകയും ചെയ്യുന്നു. ഹരിതകർമ്മസേന പ്രവർത്തക സുമതി ആകാശവാണിയോട്.
2: ഞാൻ എട്ടേകാലം ആകുമ്പോഴത്തേക്കും ഞാൻ വീട്ടിനിറങ്ങും, കളക്ഷനിറങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്നുള്ളത് ഞങ്ങൾ സെഗ്രിഗേഷൻ ചെയ്യും. കാലത്തുടങ്ങി വൈകുന്നേരം വരെ ഞാൻ പരമാവധി ഞാൻ എന്നാൽ എടുക്കുന്നത് കാര്യങ്ങൾ തീർച്ചയായും ഞാൻ പോകാറുള്ളൂ. പ്ലാസ്റ്റിക്, പിന്നെ തുണി, ചെരുപ്പ്, അങ്ങനെ ഉള്ള എല്ലാം ആണ് എടുക്കുന്നത്. എനിക്ക് 617 വീടുണ്ട്. എനിക്ക് അതിൽ കടകളും ഉണ്ട്, നമുക്ക് കിട്ടാത്തതും ഉണ്ട്. 10 വർഷമായി ഞങ്ങൾ തുടങ്ങിയിട്ട്. പിന്നെ ഈ ഫുഡ് വേസ്റ്റ് ഇടല്ലേ എന്ന് പറഞ്ഞാല് അതും അത് ചിലപ്പോ ഇതിനകത്ത് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അത് ഞങ്ങള് മാറ്റി വെച്ചിട്ട് കഴുകി ഒന്നുണക്കി വെക്കാറാണ് പതിവ്.
1: പൊതുജനങ്ങളുടെ ബോധവൽക്കരണക്കുറവ്, ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിലെ സ്ഥലപരിമിതി, രാത്രികാലങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്ന പ്രവണത എന്നിവ ഇന്നും വലിയ വെല്ലുവിളികളാണ്. മാലിന്യ സംസ്കരണം എന്നത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് ഓരോ പൌരന്റെയും കടമയാണ്. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന ബോധം ഓരോ വ്യക്തികളിലും ഉണ്ടാകണം. വികേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ രീതികൾ അവലംബിക്കുകയും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് വരും തലമുറയ്ക്കായി ആരോഗ്യപൂർണമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ സാധിക്കൂ. മാലിന്യ സംസ്കരണം എന്നത് വെറുമൊരു സേവനമല്ല, മറിച്ച് ഓരോ പൌരന്റെയും നിയമപരമായ ബാധ്യതയാണ്. പുതിയ ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ പൂർണ്ണ മനസ്സോടെ അനുസരിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കാനും മലിനീകരണമില്ലാത്ത സുരക്ഷിതമായ ഒരു രാജ്യം കെട്ടിപ്പടുക്കാനും നമുക്ക് സാധിക്കും. ഖരമാലിന്യ സംസ്കരണം, പുതിയ ചട്ടങ്ങളും ജനകീയ പങ്കാളിത്തവും എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ പ്രകൃതി.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. പ്രിയ ശ്രോതാക്കളെ, ശുഭരാത്രി. ജയ് ഹിന്ദ്.

ഇപ്പോൾ സമയം 11:15. ഇതോടെ ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. പ്രിയ ശ്രോതാക്കളെ, ശുഭരാത്രി. ജയ് ഹിന്ദ്.